ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ശ്രാവണം 22, കൊല്ലവർഷം 1201 കർക്കിടകം 28, 2026 ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 36 സെക്കൻഡും.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം സാഹിത്യ പ്രമുഖൻ അവതരിപ്പിക്കുന്നു.
1: വിഷാദ രോഗത്തിന് ചികിത്സ തേടിയാണ് അയാൾ നഗരത്തിലെ പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനെ സമീപിച്ചത്. ജോലിസ്ഥലത്തെ പ്രതിസന്ധികൾ, മക്കളുടെ മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം, അടച്ചു തീർക്കാനാവാത്ത ബാങ്കു വായ്പകൾ, ബന്ധുക്കളുമായുള്ള സ്വത്തു തർക്കം, സാമ്പത്തിക ഞെരുക്കങ്ങൾ, മനസമാധാനമില്ലാത്തതുകൊണ്ടുള്ള ഉറക്കക്കുറവ്, തന്റെ ദുഃഖത്തിനുള്ള കാരണങ്ങൾ ഓരോന്നായി അയാൾ ഡോക്ടറുടെ മുന്നിൽ നിരത്തി. എല്ലാം കേട്ടുകഴിഞ്ഞ് ഡോക്ടർ അയാളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. നിരാശ ബാധിച്ച മുഖവും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുപോയ കണ്ണുകളും, ജീവിതം പരാജയമായി പോയി എന്ന നിരാശാബോധത്തിൽ നിന്ന് ഉടലെടുത്ത ഒരുതരം ശൂന്യതയാണ് അദ്ദേഹത്തിന് അയാളിൽ കാണാൻ കഴിഞ്ഞത്. അയാളുടെ കുടുംബ പശ്ചാത്തലവും പങ്കാളിയെക്കുറിച്ചുള്ള വിവരങ്ങളും കുട്ടികളുടെ സ്വഭാവ ശൈലികളും അവരുടെ പഠന വിവരങ്ങളുമൊക്കെ വിശദമായി അന്വേഷിച്ചതിനു ശേഷം ഡോക്ടർ പറഞ്ഞു, താങ്കളോടൊപ്പം 10-ാം ക്ലാസ് വരെ പഠിച്ചവരുടെ മേൽവിലാസം കണ്ടെത്തി അവരെക്കുറിച്ച് അന്വേഷിച്ചു തിരിച്ചുവരൂ. ഡോക്ടറുടെ നിർദ്ദേശത്തിൽ നിരാശനായി അയാൾ വീട്ടിലേക്കു മടങ്ങിപ്പോയി. എന്നാൽ ഏതാനും ആഴ്ചകൾക്കു ശേഷം അയാൾ താൻ ശേഖരിച്ച വിവരങ്ങളുമായി വീണ്ടും അദ്ദേഹത്തെ കാണാനെത്തി. കുശല പ്രശ്നങ്ങൾക്കു ശേഷം അയാൾ കാര്യത്തിലേക്കു കടന്നു. തന്റെ സഹപാഠികളിൽ കുറേയേറെ പേർ മരണപ്പെട്ടുപോയി. ചിലർക്കു ജീവിത പങ്കാളികളെ നഷ്ടപ്പെട്ടു. ചിലരുടെ മക്കൾ ലഹരിക്കടിമപ്പെട്ട് ചികിത്സിച്ചാലും ഭേദമാകാത്ത വിധം രോഗികളായി ദുരിത ജീവിതം നയിക്കുന്നു. ശേഷിച്ചവരിൽ ചിലർ സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലുമാണ്. എല്ലാം കേട്ടുകഴിഞ്ഞ് കൗൺസിലർ അയാളെ ശ്രദ്ധയോടെ വീക്ഷിച്ചു. ആദ്യം കണ്ടതിനേക്കാൾ വളരെ ഉന്മേഷവാനാണെന്ന് അയാളെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ശരീരം കൂടുതൽ പുഷ്ടിപ്പെട്ടിരിക്കുന്നു. കണ്ണുകൾക്ക് പഴയതിനേക്കാൾ തിളക്കവും ഊർജ്ജസ്വലതയും കൈവന്നിരിക്കുന്നു. എന്തിനേയും നേരിടാമെന്നുള്ള ഒരാത്മവിശ്വാസം അയാളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറുടെ നോട്ടത്തെ കൗതുകത്തോടെ നേരിട്ടതിനു ശേഷം തന്റെ രോഗം പൂർണമായും ഭേദമായതായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അയാൾ ഉല്ലാസത്തോടെ ഇറങ്ങി നടന്നു. അയൽക്കാരന്റെ സുഖസൗകര്യങ്ങളിൽ കണ്ണും നട്ടിരിക്കുന്നവരെയാണ് വിഷാദ രോഗങ്ങൾ പിടികൂടുന്നതെന്ന് അയാൾക്ക് ബോധ്യമായി. ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങളും അതിന്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി സ്വീകരിക്കുന്ന മാർഗങ്ങളും വിഭിന്നമായിരിക്കും. ചില ചുറ്റുപാടുകൾ പോലും ചിലരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റങ്ങൾ വരുത്തും. തനിക്കില്ലാത്ത സുഖങ്ങൾ അപരൻ അനുഭവിക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെട്ടിട്ടു കാര്യമില്ല. സുഖങ്ങൾ ആരിലും സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നല്ല. അയൽക്കാരന്റെ വീട്ടിലെ ആർഭാടങ്ങളിൽ കുണ്ഠിതപ്പെടുന്നവർ അവരുടെ വീടുകൾക്കുള്ളിലെ വിഷമതകൾ കണ്ടെന്നു വരില്ല. സമ്പത്തും ദാരിദ്ര്യവും രോഗങ്ങളുമൊക്കെ മാറി മാറി വരുന്ന പ്രതിഭാസങ്ങളാണെന്ന യാഥാർത്ഥ്യം പലരും അറിയാതെ പോകുന്നു. ജീവിതത്തിന്റെ നശ്വരതയും ക്ഷണികതയും മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ദുഃഖത്തെ ഒഴിവാക്കാനോ സുഖത്തെ നിലനിർത്താനോ മരണത്തെ അതിജീവിക്കാനോ സാധിക്കില്ലെന്നറിയാം. ദുഃഖങ്ങളില്ലാത്ത ജീവിതം ആർക്കുമുണ്ടാകില്ല. സുഖങ്ങൾ മാത്രമായും ലഭിക്കില്ല. ചെറിയ രോഗങ്ങളിൽ പോലും അക്ഷമരാകുന്നവർ മാറാരോഗികളുടെ ആശുപത്രി വാർഡുകൾ ഒരിക്കലെങ്കിലും സന്ദർശിച്ചാൽ അവരുടെ വിഷാദ രോഗത്തിന് ശമനമാകും. വരുമാനം കുറഞ്ഞുപോയതോർത്ത് സങ്കടപ്പെടുന്നവർ കയറിക്കിടക്കാനൊരിടമോ ജീവിക്കാനൊരു തൊഴിലോ ഒരു നേരമെങ്കിലും ഭക്ഷണത്തിനുള്ള വകയോ പോലുമില്ലാത്തവന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. ജീവിതം നേർരേഖയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒന്നല്ല. വളവുകളും തിരിവുകളും വീഴ്ചകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ താണ്ടി കിതച്ചു കിതച്ചു നീങ്ങുന്ന ഒരു പഴഞ്ചൻ KSRTC ബസ് പോലെയാണത്. സ്റ്റിയറിങ് പിടിക്കുന്നവന്റെ മനോബലം പോലെ ആയിരിക്കും അതിന്റെ സഞ്ചാരവും. എന്തിനേയും സമചിത്തതയോടെ നേരിടാനുള്ള ആന്തരിക ബലമാണ് ജീവിതത്തിന്റെ ബാലൻസിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. എന്തു വന്നാലും നേരിടുമെന്നുള്ള ആത്മവിശ്വാസവും ഏതു വീഴ്ചയിലും തളർന്നു പോകാത്ത മനസ്സുമുണ്ടെങ്കിൽ ജീവിതം കേൾക്കാൻ ഇമ്പമുള്ള ഒരു സംഗീതം പോലെ മധുരതരമായിരിക്കും.
0: ഇന്നത്തെ സുഭാഷിതം അവതരിപ്പിച്ചത് സാഹിത്യ പ്രമുഖൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.

2024 25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ 115 കലാകാരന്മാർ പുരസ്കാരങ്ങൾ സ്വീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇന്ന് തിരംഗയാത്ര നടത്തും. വൈകിട്ട് കേളപ്പജി പാർക്കിൽ നിന്ന് ആരംഭിച്ച് മുതലക്കുളത്ത് സമാപിക്കുന്ന യാത്ര മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. സിബിഎസ്ഇ 12 ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. റിസൾട്ട്സ് ഡോട്ട് ഡിജി ലോക്കർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഡിജി ലോക്കർ ഫല പോർട്ടലിലൂടെ വിദ്യാർത്ഥികൾക്ക് ഫലം പരിശോധിക്കാം. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാന ഘട്ടമായ സ്പോട്ട് അഡ്മിഷന് വൈകിട്ട് 4 അപേക്ഷിക്കാം. നിലവിലെ സീറ്റൊഴിവ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമി ഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. പുരുഷ സിംഗിൾസിൽ അമേരിക്കൻ താരം ബ്രാൻഡൻ നഗാഷിമ സ്പാനിഷ് താരം റാഫേൽ ജോദാറിനെ തോൽപ്പിച്ചു. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിലാദ്യം ഉഷ മലരി. ഒ എൻ വി കുറുപ്പിന്റെ സോജ എന്ന കവിത. ആലാപനം ആർ വിമലസേനൻ നായർ. തുടർന്ന് അധ്യാത്മ രാമായണ പാരായണം 28-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. ഉദയഗീതം ശർമ്മിള ജി എസ്, ഗാഥ എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം. രാമായണ പൊരുൾ പ്രൊഫസർ പി ആർ ലളിതമ്മ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ 7:15 ആരണ്യകം ആയുരാരോഗ്യം. ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം. ഗുഡ് ഇംഗ്ലീഷ് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. കാലം സാക്ഷി. നമുക്ക് ചുറ്റും 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. ഒൻപത് മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 മുതൽ 11 മണി വരെ ഹലോ സന്ദേശ ഗാനം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. ഉച്ചയ്ക്ക് 12:02 ശാസ്ത്രലോകം, ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര. കൂർക്കമ്പലി ആരോഗ്യകരമായ ഉറക്കത്തിന്റെ ലക്ഷണമോ അതോ ശരീരം നൽകുന്ന അപായ സൂചനയോ? കൂർക്കമ്പലിയുടെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ഡോക്ടർ ജ്യോതി ശങ്കർ സംസാരിക്കുന്നു. 1:02 ഒരു വട്ടം കൂടി. 2:02 നാടകം തൂലിക രണ്ടാം ഭാഗം. രചന എസ് പി വേണുഗോപാലൻ നായർ. സംവിധാനം രവീന്ദ്രൻ ചെന്നല്ലൂർ. ശബ്ദം നൽകിയവർ കരമന ജനാർദ്ദനൻ നായർ, കെ പി എസ് സി സണ്ണി, വില്യം ഡിക്രൂസ്, ഡി ഷൺമുഖൻ പിള്ള, എം സോമശേഖരൻ നായർ, മല്ലൂർ രാമകൃഷ്ണൻ, തൃശൂർ വിജയരാജ്, ജി ഗോപാലകൃഷ്ണൻ, അമ്പാടി തങ്കപ്പൻ, മന്നൂർകോണം മോഹൻരാജ്, രാജൻ തകര, എസ് എ സ്വാമി, തോമസ് പട്ടാഴി, മല്ലപ്പള്ളി മോഹനൻ, ആന്റണി തറയിൽ, കാട്ടാക്കട പ്രേംകുമാർ, ലീല പണിക്കർ, ടി ആർ ഓമന തുടങ്ങിയവർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരിപ്പൂക്കൾ. 3:00 ഹലോ പ്രിയഗീതം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ.

6:20 അധ്യാത്മരാമായണ പാരായണം 28-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, കൃത്യമായ വളപ്രയോഗത്തിലൂടെ തെങ്ങിന്റെ വിളവ് കൂട്ടാം, ഡോക്ടർ ശൈലജകുമാരി MS അഭിമുഖം. രാത്രി 7:20 9 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ, 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സ്പോൺസർ പരിപാടി, 9:30 സംഗീതസുധ, മന്നൂർ MP രാജകുമാരനുണ്ണി അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 വിവിധ് ഭാരതി റിലേ. ഇനി ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയുണ്ടാകാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 25°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.9°C, കുറഞ്ഞ താപനില 26.1°C. അറിയിപ്പ് കഴിഞ്ഞു.

0: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ മറ്റൊരു പ്രഭാതത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശുഭപ്രതീക്ഷകളുമായി നമുക്ക് ഒത്തുചേരാം. നിങ്ങൾക്ക് കൂട്ടായി ഇത് നമസ്തേ അനന്തപുരിയും. അപ്പോ നമുക്ക് തുടങ്ങാമല്ലേ.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ ഒ എൻ വി കുറുപ്പിന്റെ സോജ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലാപനം ആർ വിമലസേനൻ നായർ.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ഒ എൻ വി കുറുപ്പിന്റെ സോജ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് ആർ വിമലസേനൻ നായർ.
1: രാമായണ പാരായണം 28-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: യുദ്ധാരംഭം, രാവണന്റെ പുറപ്പാട്, കുംഭകർണന്റെ നീതിവാക്യം, കുംഭകർണവധം എന്നീ ഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: ഇപ്പോൾ ഉദയഗീതമാണ്. ശർമിള ജി എസ്, ഗാഥ എന്നിവർ പാടിയത്. ഉണരുമീ ലോകത്തിന് അഭിവാദനം എന്ന് തുടങ്ങുന്നു

ഉദയഗീതത്തിൽ നാം കേട്ടത് ശർമ്മിള ജി എസ്, ഗാഥ എന്നിവർ പാടിയത്. ഇനിയൊരു ഗാനമാണ് എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി വാണിജ്യറാം പാടിയത്, ചിത്രം ഓർമ്മകൾ മരിക്കുമോ. ഈ ഗാനം എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

0: പതിവുപോലെ ആദ്യം പത്രവൃത്താന്തം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരായ സമരത്തെ പിന്തുണച്ചതിന്റെ പേരിൽ രണ്ട് സന്നദ്ധ സംഘടനകളുടെ FCRA രജിസ്ട്രേഷൻ പുതുക്കാതിരുന്ന കേന്ദ്ര സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. ധാതു ഖനനത്തിന്മേൽ നികുതി ചുമത്താനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പരിമിതപ്പെടുത്തുന്നതിൽ ബിൽ ലോക്സഭ പാസാക്കി. NCERTക്ക് കൽപ്പിത സർവകലാശാല പദവി അനുവദിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ലോക്സഭയിൽ അറിയിച്ചു. രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന കോപ്പ അമേരിക്ക ഫുട്ബോൾ ഇനി നാല് വർഷത്തിലൊരിക്കൽ നടത്താൻ തീരുമാനം. ചെറിയ ഇടവേളകളിൽ നടത്തുന്നത് ചാമ്പ്യൻഷിപ്പിന്റെ മൂല്യം കുറയ്ക്കുമെന്ന അഭിപ്രായത്തെ തുടർന്നാണ് പുതിയ തീരുമാനം. ഇനി ഇന്നത്തെ ആനുകാലിക വിഷയത്തിലേക്ക്.
1: റോഡരികിലെ അഴുക്കുചാലിലേക്ക് ഒരു പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയുമ്പോൾ നിസ്സാരമായി തോന്നിയേക്കാം. എന്നാൽ ഓരോ ദിവസവും ദശലക്ഷക്കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവ നിശബ്ദമായി കേരളത്തിലെ നദികളെ ശ്വാസം മുട്ടിക്കുന്നു, നഗരങ്ങളെ വെള്ളപ്പൊക്കത്തിലാക്കുന്നു, മണ്ണിനെ വിഷലിപ്തമാക്കുന്നു, വന്യജീവികൾക്ക് ഭീഷണിയാകുന്നു. മൈക്രോ പ്ലാസ്റ്റിക്കായി നമ്മുടെ അത്താഴ പാത്രങ്ങളിൽ പോലും എത്തുന്നു.
2: മാലിന്യത്തറയില് പ്രധാനമായും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യം പുറത്തു നിന്ന് വരുന്നവര് കൊണ്ടുവിടുന്നത്, അതായത് വടുവുന്ന അമ്പലവും മാടായിക്കാവും സന്ദർശിക്കാൻ വരുന്നവർ.
1: കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് മെമ്പർ മണി പവിത്രൻ:
2: ഇവിടെ വെള്ളം ഒഴുകി താഴോട്ടേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. പ്ലാസ്റ്റിക് എല്ലാം കൂടി താഴേക്കെല്ലാം ഒഴുകി പോയി. പിന്നെ നമ്മുടെ ഈ മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യം തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടിടുന്നത്. ഒരു ദിവസം ക്ലീൻ ചെയ്താൽ പിന്നെ അടുത്ത ദിവസം വരുമ്പോഴേക്കും ആദ്യം ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം കൊണ്ട് തള്ളുന്നത്.
1: വിഴിഞ്ഞം തെന്നൂർകോണം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മോഹനൻ മുക്കോല:
3: തെന്നൂർകോണം ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിൽ ചില വീട്ടുകാര് പരാതി പറയാറുണ്ട്, രാത്രി കാലങ്ങളിൽ ഭാസ്കർ നഗർ റോഡിലെ വശങ്ങളിൽ ഈ മാലിന്യം കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ചിലരുണ്ട്, കൂട്ടറിൽ കൊണ്ടുവന്ന് എറിഞ്ഞു പോകുന്ന പതിവുണ്ട്. ഇതിനൊക്കെ പ്രതിവിധിയായ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്.
1: നിലമ്പൂർ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുജീബ് തുറക്കൽ:
4: നമ്മുടെ നാട് കാണിച്ചുരം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കടന്നു പോകുന്ന സ്ഥലമാണ്. ടൂറിസ്റ്റ് ബസ്സുകളും അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ ചുരത്തിലേക്ക് ഡംപ് ചെയ്യുന്നുണ്ട്. അത് നേരെ പോയിട്ട് നമ്മുടെ കാരക്കുടം പുഴയിലേക്കാണ് അത് പോകുന്നത്. കുറേ കുടിവെള്ള പദ്ധതികൾ ഈ കാരക്കുടം പുഴയുടെ തീരത്ത് ഉണ്ട്. അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്.
1: കരുനാഗപ്പള്ളിയിൽ നിന്നും കുഞ്ഞുമോൻ:
5: കരുനാഗപ്പള്ളി കോടതി കിടക്കുന്നതിനോട് ചുറ്റുവട്ടമെന്ന് പറയുന്ന മൊത്തം വയൽ പ്രദേശമാണ്. മുനിസിപ്പാലിറ്റിയുടെ ഒരു ക്യാമറ അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ അതൊരു നോക്കുകൂത്തിയായിട്ട് ഇരിക്കുകയാണ്. ഇവിടുന്നുള്ള കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കിന്റെ മാലിന്യങ്ങളെല്ലാം കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇതിപ്പോ മാറിയിരിക്കുന്നത്.
1: പനമരം ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് തോമസ് പാറക്കാലായിൽ:
6: ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പനമരത്തെ ബത്തേരി റോഡ്, നെല്ലിയമ്പ റോഡിലേക്കൊക്കെയുള്ള വഴികളിൽ പ്ലാസ്റ്റിക് കണ്ടമാനം കുമിഞ്ഞുകൂടി ഇപ്പോഴും അത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
1: ജൈവ മാലിന്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മിക്ക പ്ലാസ്റ്റിക്കുകളും നൂറുകണക്കിന് വർഷങ്ങൾ വിഘടിക്കാതെ തുടരുകയും മണ്ണിനെയും ജലാശയങ്ങളെയും ഭക്ഷ്യശൃംഖലയെയും പോലും മലിനമാക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്കായി വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു. ജനസാന്ദ്രതയും വളരുന്ന ടൂറിസം മേഖലയും ഉപഭോക്തൃ നിയന്ത്രണ സമ്പദ് വ്യവസ്ഥയും കേരളത്തിന്റെ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ അളവ് ആയിരക്കണക്കിന് ടണ്ണായി ഉയർത്തുന്നു. ഗണ്യമായ അളവിൽ ശേഖരിച്ച് പുനരുപയോഗം ചെയ്യുമ്പോഴും ഒരു വലിയ അളവ് ഇപ്പോഴും പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും വലിച്ചെറിയപ്പെട്ട നിലയിൽ തന്നെയാണ്.
7: ബീച്ച് കാണാൻ പോയിട്ട് അവിടെ ഡംപ് ചെയ്യാം.
1: കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഹരിത കർമ്മസേന അംഗം റാണി:
7: ഇന്നത്തെ ഒറ്റൊരു മുങ്ങലാ, ഒരു തെര അടിക്കുമ്പോ നേരെ കരയിലേക്ക് കയറും ചെയ്യും, അത് വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ കിടന്ന് അത് അത്ര മോശമായി പോവാ ബീച്ച് ഏരിയകളൊക്കെ.
1: ബ്രഹ്മപുരം പ്ലാന്റിനടുത്ത് താമസിക്കുന്ന ബെന്നി:
8: എനിക്കൊന്നും പണ്ടൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്ലാസ്റ്റിക് കത്തിയതിനു ശേഷം ഈ കയറ്റം പോലും എനിക്ക് രണ്ടോ മൂന്നോ സ്ഥലത്ത് നിന്നിട്ടാണ് കയറാൻ പറ്റുള്ളൂ. ഭയങ്കര കതപ്പ്, ശ്വാസമുട്ട്. ഇതിനുശേഷം ഇവിടെയുള്ള മിക്ക ചെറുപ്പക്കാർക്കൊക്കെ എല്ലാവർക്കും തന്നെ ശേഷം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇതുപോലുള്ള.
1: കേരളത്തിന്റെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുകയും കാലാവസ്ഥയെ നിയന്ത്രിക്കുകയും ജീവൻ നിലനിർത്തുന്ന വിഭവങ്ങൾ നൽകുകയും ചെയ്യുന്ന വനങ്ങൾ തന്നെ മനുഷ്യന്റെ അശ്രദ്ധയുടെ ഇരകളാകുന്ന കാഴ്ചയും കുറവല്ല. വനപാതകളിലും വെള്ളച്ചാട്ടങ്ങളിലും വന്യജീവി കേന്ദ്രങ്ങളിലും വിനോദസഞ്ചാരികളും യാത്രക്കാരും ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണപ്പൊതികളും മറ്റ് ഉപയോഗശൂന്യമായ വസ്തുക്കളും വനത്തിന്റെയും വന്യജീവികളുടെയും സ്വൈരം കെടുത്തുന്നു.
9: അടുത്തിടെയായിട്ട് നമ്മളൊരു കേസ് ബുക്ക് ചെയ്യേണ്ടി വന്നു.
1: നിലമ്പൂർ റേഞ്ച് വള്ളുവശ്ശേരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ശ്രീജിത്ത്:
9: കാലിക്കറ്റ് നിലമ്പൂർ ഗൂഡല്ലൂർ റോഡ് ഊട്ടിയിലേക്ക് പോകുന്ന പ്രധാന ഒരു റോഡാണത്. ഈ റോഡിന്റെ ഇരുവശവും വനമാണ്. പ്ലാസ്റ്റിക് ബോട്ടിലുകളുണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റുകളുണ്ട്, ഒരു കവറിലാക്കിയിട്ട് നിക്ഷേപിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ഇത് കുരങ്ങും മാനും പക്ഷികളും ഒക്കെ ഭക്ഷിക്കും. അവയുടെ വയറ്റിൽ കുടുങ്ങിയിട്ട് ദഹനം നിരക്കാനും പട്ടി കിടന്ന് മരിക്കാനും വരെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞാല് 1 മുതൽ 5 വർഷം വരെ തടവും 5000 മുതൽ 25000 രൂപ വരെ പിഴയും കിട്ടുന്ന കുറ്റമായി ഇനിയും മാറും. ഇപ്പോൾ അങ്ങനെയല്ല.

0: പ്രിയ കെ അലക്സ്,
1: ഇന്ത്യയിൽ എടുത്തു പറയേണ്ട ഒരു പ്രശ്നം തോന്നിയിട്ടുള്ളത്, നമുക്ക് റെഗുലേഷൻസ് ഉണ്ട്, ലോസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും അത് പാളിപ്പോകുന്ന കണ്ടിട്ടുള്ളത്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. ഇല്ലീഗലി ഡംപ് ചെയ്താൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സോർട്ട് ചെയ്ത് വേസ്റ്റ് ഡംപ് ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് ഹ്യൂജ് ആയിട്ടുള്ള ടാക്സുകൾ വരും, ഫൈനുകൾ വരും. പലയിടത്തും ഇപ്പൊ പ്ലാസ്റ്റിക് സ്ട്രോകൾ മാറിയിട്ട് പേപ്പറിന്റെ സ്ട്രോകൾ, അല്ലെങ്കിൽ ബാംബു അങ്ങനത്തെയൊക്കെ ഉള്ള സ്ട്രോകൾ വരുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. പക്ഷെ അവിടെ വരുന്ന നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഭയങ്കര ചീപ്പാണ്, പെർ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഭയങ്കര കുറവാണ്. അല്ലാത്ത ഒരു നാച്ചുറൽ അല്ലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സിലോട്ട് പോകുമ്പം മാർക്കറ്റിൽ എത്തുമ്പോൾ അതിന്റെ ഒരു കോസ്റ്റ് കൂടുതലാണ്. മറ്റേതിൽ നിന്നും ഇത് പിടിച്ചു നിൽക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ സബ്സിഡീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് കിട്ടണം. കൺവീനിയൻസ്, അവൈലബിലിറ്റി, അഫോർഡബിലിറ്റി, ഇത് മൂന്നും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
0: സീറോ പ്ലാസ്റ്റിക് ഷോപ്പുകളുടെയും റീഫിൽ സ്റ്റോറുകളുടെയും വരവ്, അനാവശ്യ പ്ലാസ്റ്റിക് പാക്കേജിംഗ് ഇല്ലാതെ പലചരക്ക് സാധനങ്ങളും മറ്റും വാങ്ങാൻ ഉപഭോക്താക്കൾക്ക് അവസരം നൽകുന്നു. ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് പകരം തുണി നാപ്കിനുകളും വീണ്ടും ഉപയോഗിക്കാവുന്ന കോട്ടൺ ബാഗുകളും സ്റ്റീൽ പാത്രങ്ങളും മറ്റ് പരമ്പരാഗത പരിസ്ഥിതി സൌഹൃദ വസ്തുക്കളും ഉപയോഗിക്കുന്നതിലൂടെ ദൈനംദിന പ്ലാസ്റ്റിക് ഉപഭോഗം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും.
2: സാധാരണ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന നാപ്കിൻസ് റിമൂവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്.
0: കുടുംബശ്രീ സംരംഭക ജാസ്മിൻ ജെയിംസ്,
2: അത് കത്തിച്ചു കളഞ്ഞാൽ അന്തരീക്ഷ മലിനീകരണത്തിനും ക്യാൻസറിനും ഒക്കെ കാരണമാകുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഹൈജീനിക് സേഫ്റ്റി ക്ലോത്ത് നാപ്കിൻ കോട്ടൺ ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംരംഭമാണ്, വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്, ഇതിനകത്ത് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ല.
0: തൃപ്പൂണിത്തുറയിലുള്ള പ്ലാസ്റ്റിക് ഫ്രീ മാർജിൻ ഷോപ്പ് മാനേജർ രാഹുൽ,
3: വീടുകളിൽ നിന്ന് പാത്രം കൊണ്ടുവന്ന് ഐറ്റംസ് റീഫില്ല് ചെയ്യാനാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ 2% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ പുറമേ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ അതിന്റെ ഒരു പ്ലാസ്റ്റിക് പാക്കറ്റ് ഉണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് വീട്ടിൽ നിന്ന് പാത്രം കൊണ്ടുവരുന്നിട്ട് നേരെ വീട്ടിലോട്ട് തന്നെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ ഒരു അതിന്റെ ഒപ്പം തന്നെ ഒരു പ്ലാസ്റ്റിക് സേവിംഗ് കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്.
0: പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളിയെ നേരിടുന്നതിന് സുസ്ഥിരമായ രീതികളും ഉത്തരവാദിത്ത മാലിന്യ സംസ്കരണവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ക്ലീൻ കേരള പോലുള്ള സംരംഭങ്ങൾ വിശാലമായ ഒരു ചട്ടക്കൂട് നൽകുന്നുണ്ട്.
4: സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതുപോലെ ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പാഴ്വസ്തുക്കൾ.
0: ക്ലീൻ കേരള മാനേജിംഗ് ഡയറക്ടർ ജി കെ സുരേഷ് കുമാർ,
4: ഇതെല്ലാം പുനഃചംക്രമണത്തിന് സാധ്യതയുള്ളത് പുനഃചംക്രമണത്തിന് കൈമാറുകയും നിഷ്ക്രിയമായവ സിമന്റ് ഫാക്ടറിയിൽ അയക്കുകയും അതോടൊപ്പം ഇതിൽ ഒരു ഭാഗം പൊടിച്ച് ആ ഷെഡഡ് പ്ലാസ്റ്റിക് റോഡ് ടാറിങ്ങിനും ഉപയോഗിക്കുന്നു. അതിലൂടെ ഏകദേശം കേരളത്തിൽ 7249 കിലോമീറ്റർ റോഡിന് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞതായിട്ടാണ് നമ്മുടെ കയ്യിലുള്ള ഒരു കണക്ക്. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് 2013 തന്നെ ഇതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഷെഡഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകൾക്ക് ഡ്യൂറബിലിറ്റി കൂടുതലാണ്. അതോടൊപ്പം തന്നെ മൺസൂൺ കാലങ്ങളിലെല്ലാം വാട്ടർ റെസിസ്റ്റൻസ് ഉൾപ്പെടെ നൽകുന്നതിനാൽ റോഡുകൾ സുരക്ഷിതമായി കിടക്കുന്നു. ഏകദേശം 165 ഡിഗ്രി സെൽഷ്യസ് സ്റ്റോൺ ചൂടാക്കി അതിൽ ഷെഡഡ് പ്ലാസ്റ്റിക് മിക്സ് ചെയ്യുമ്പോൾ 30 മുതൽ 60 സെക്കൻഡ് കൊണ്ട് ഇത് ആ അഗ്രിഗേറ്റുമായിട്ട് ചേരുകയും ആ അഗ്രിഗേറ്റ് ദെൻ ബിറ്റുമിനുമായി ചേർത്താണ് ഈ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്.
0: പ്ലാസ്റ്റിക് തന്നെ ശത്രുവല്ല, ഉത്തരവാദിത്തമില്ലാത്ത മനുഷ്യന്റെ പെരുമാറ്റമാണ് ഭാവിയെ തുലാസിലാക്കുന്നത്. ശരിയായി ശേഖരിച്ച് പുനരുപയോഗം ചെയ്യുന്ന പ്ലാസ്റ്റിക് ഒരു വിഭവമായി മാറുന്നു. നദിയിലേക്ക് വലിച്ചെറിയുന്ന അതേ പ്ലാസ്റ്റിക് തലമുറകളോളം പരിസ്ഥിതിക്ക് വിപത്തായി തീരുന്നു.
5: പ്ലാസ്റ്റിക് മാലിന്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹൗസ് ഹോൾഡുകളും ഇൻസ്റ്റിറ്റ്യൂഷനുകളും മാസം തോറും മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തിനോ നേരിട്ടോ അല്ലെങ്കിൽ അവർ ഏർപ്പെടുത്തുന്ന ഏജൻസികൾക്കോ കൈമാറേണ്ടതുണ്ട്.
0: തദ്ദേശീയ സ്വയംഭരണ വകുപ്പിൽ മാലിന്യ സംസ്കരണത്തിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ നൌഷാദ് എ,
5: അവർക്ക് യൂസർ ഫീ കൊടുക്കേണ്ടതും ഒരു പൌരന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചെയ്യാതിരുന്നാൽ 1000 മുതൽ 10,000 രൂപ വരെ പിഴ അടയ്ക്കുന്നതിന് വേണ്ടി നിലവിൽ മുനിസിപ്പാലിറ്റി ആക്ട്, പഞ്ചായത്ത് രാജ് ആക്ടിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് പ്ലാസ്റ്റിക് കത്തിക്കൽ, പ്ലാസ്റ്റിക് വലിച്ചെറിയൽ, വാട്ടർ ബോഡിയിൽ ഊട്ടിയിടൽ, സ്ഥിരമായി കൈമാറാതിരിക്കൽ എന്നിവയൊക്കെ ഫോട്ടോയോ വീഡിയോയോ ഷൂട്ട് ചെയ്ത് 94 46 700 800 എന്ന നമ്പറിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ അതിന് ഉത്തരവാദിയായ ആൾക്കാർ അവരിൽ നിന്നും പിഴ ഈടാക്കി അതിന്റെ 25% റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള റിവാർഡ് വ്യവസ്ഥയും നിലവിലുണ്ട്. പ്ലാസ്റ്റിക് കൂട്ടിയിടുക, വലിച്ചെറിയുക, കത്തിക്കുക എന്നതിന് സ്പോട്ട് ഫൈനായി 5,000 രൂപ ഈടാക്കുന്നതിനും അപ്രകാരം ഈടാക്കിയ പിഴ അടവാക്കാതിരുന്നാൽ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുന്നതിനും പഞ്ചായത്ത് രാജ് ആക്ടിലും മുനിസിപ്പാലിറ്റി ആക്ടിലും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതേ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ മറ്റു മാലിന്യങ്ങളോ കുടിവെള്ളത്തിലേക്ക് കലർത്തി വിടുകയോ മറ്റോ ചെയ്താൽ 10,000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴ ഈടാക്കുന്നതിനും 6 മാസം മുതൽ 1 വർഷം വരെ ശിക്ഷ കിട്ടുന്നത് കുറ്റവുമാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക്

0: കുപ്പികൾ കടലാസുകൾ പൊതുനിരത്തിലേക്ക് വലിച്ചെറിയും. അങ്ങനെ ചെയ്യുന്ന കുറ്റത്തിന് മുനിസിപ്പാലിറ്റി ആക്ട് 340 പ്രകാരം 5000 രൂപ വരെ പിഴ ഈടാക്കുന്നതിന് വ്യവസ്ഥയുണ്ട്. പഞ്ചായത്ത് രാജ് ആക്ടിലും ഇതേ വ്യവസ്ഥകൾ നിലവിലുള്ളതാണ്. 5000 രൂപ അടവാക്കിയിട്ടില്ലെങ്കിൽ പ്രോസിക്യൂഷന് വിധേയനാക്കാൻ കഴിയുന്നതാണ്.
1: ഉത്തരവാദിത്തത്തോടെ സംസ്കരിക്കുന്ന ഓരോ പ്ലാസ്റ്റിക് കഷണവും നദിയെയും കടൽ തീരത്തെയും കൃഷിയിടത്തെയും മൃഗങ്ങളെയും ആത്യന്തികമായി നമ്മുടെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നു. കേരളത്തിന്റെ വനങ്ങളുടെയും നദികളുടെയും മനുഷ്യന്റെയും ഭാവി നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഉപഭോക്താക്കളാണോ അതോ അതിന്റെ സംരക്ഷകരാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു.

0: മറ്റൊരു ആനുകാലിക വിഷയവുമായി പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ VS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495964321 അല്ലെങ്കിൽ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. അപ്പോൾ മറക്കാതെ വിളിക്കുക. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
2: ഇന്ന് ശാസ്ത്രലോകത്തിൽ ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ സംസാരിക്കുന്നു.
3: തുമ്പയിലെ എളിയ തുടക്കത്തിൽ നിന്ന് വിണ്ണിലെ ബഹിരാകാശ നിലയത്തിലേക്കും അങ്ങകലെ ചന്ദ്രനിലേക്കും നീളുന്ന ഈ പ്രയാണം കേവലം ശാസ്ത്രത്തിന്റെ മാത്രം വിജയമല്ല, ഇത് ഭാരതത്തിന്റെ ആത്മാഭിമാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കഥയാണ്.
2: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12:00.
4: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
7: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
8: എന്നും രാവിലെ 10:30.
7: പ്രായോജകർ
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: നമസ്തേ അനന്തപുരിയുമായി നമുക്ക് മടങ്ങിയെത്താം 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. സംസ്ഥാനത്ത് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. KSRTCയുടെ ബസ് റീഫർബിഷ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഇന്ന് ലോക അവയവദാന ദിനം. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമിഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ 115 കലാകാരന്മാർ പുരസ്കാരങ്ങൾ സ്വീകരിക്കും. കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്, സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. അക്കാദമി പുരസ്കാരങ്ങൾ മികവിന്റെയും നേട്ടങ്ങളുടെയും ഉന്നത നിലവാരത്തെ പ്രതിനിധീകരിക്കുന്നതിനൊപ്പം വ്യക്തികളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളെയും സംഭാവനകളെയും അംഗീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടയിലും ലോക്സഭ ഇന്നലെ ഖനന ധാതു വികസന നിയന്ത്രണ ഭേദഗതി ബിൽ പാസാക്കി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബില്ലും ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും രാജ്യസഭ പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കൂടുതൽ പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതിന് ലോക്സഭയും രാജ്യസഭയും അംഗീകാരം നൽകി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കൽ ഘട്ടത്തിലാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. കെ ഫ്രാൻസിസ് ജോർജ് MP ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് ഗവൺമെന്റ് ഇക്കാര്യം അറിയിച്ചത്. തുറമുഖത്തിന്റെ ചരക്ക് കൈകാര്യശേഷിയും ബഹുമുഖ ലോജിസ്റ്റിക് സംവിധാനവും ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും ഗവൺമെന്റ് അറിയിച്ചു. 10.7 km ദൈർഘ്യം വരുന്ന റെയിൽപാത വിഴിഞ്ഞം തുറമുഖത്തെ ദക്ഷിണ റെയിൽവേയിലെ ബാലരാമപുരം സ്റ്റേഷനുമായി ബന്ധിപ്പിക്കും. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാവും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നുചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ആധുനിക ജനാധിപത്യ സമൂഹത്തിന് അനുയോജ്യമായ വിധത്തിൽ സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി പോലീസിന്റെ പ്രവർത്തനവും പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനവും പടിപടിയായി മെച്ചപ്പെടുത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. KSRTCയുടെ വാഹനശേഷി മെച്ചപ്പെടുത്തുന്നതിനും യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതത്വവും സൌകര്യപ്രദവുമായ യാത്രാനുഭവം ഉറപ്പാക്കുന്നതിനുമായി നടപ്പാക്കുന്ന ബസ് റീഫർബിഷ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയ 14 ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് രാവിലെ 11 തിരുവനന്തപുരത്ത് മന്ത്രി CP ജോൺ നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: കാലപ്പഴക്കം വന്നെങ്കിലും സാങ്കേതികമായി മികച്ച രീതിയിൽ പുനരുപയോഗിക്കാൻ സാധിക്കുന്ന പഴയ ബസ്സുകളെയാണ് റീഫർബിഷ്മെന്റ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവയുടെ വിവിധ ഭാഗങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് ആവശ്യമായ അറ്റകുറ്റപ്പണികളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തി മികച്ച നിലവാരത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നിലവിൽ BS3, BS4 വിഭാഗങ്ങളിൽപ്പെടുന്ന ബസ്സുകളാണ് റീഫർബിഷ് ചെയ്യുന്നത്. പ്രകടനത്തിൽ പിന്നാക്കം നിൽക്കുന്ന എഞ്ചിനുകൾ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കി റീകണ്ടീഷൻ ചെയ്യും. ഇത് വാഹനങ്ങൾ ുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മലിനീകരണം കുറയ്ക്കാനും സഹായിക്കും. മികച്ച സാങ്കേതിക നിലവാരമുള്ള പഴയ ബസ്സുകളെ പുനരുജ്ജീവിപ്പിച്ച് കൂടുതൽ കാലം സർവീസിൽ നിലനിർത്താൻ പദ്ധതിയിലൂടെ സാധിക്കും.
1: ജർമ്മൻ കമ്പനിക്കായി കൊച്ചി കപ്പൽശാല നിർമ്മിച്ച MS മരിയ കപ്പൽ കൈമാറി. 8 HS ഇക്കോഫൈറ്റർ ശ്രേണിയിലെ ബഹുമുഖ ചരക്ക് കപ്പലുകളിൽ രണ്ടാമത്തേതാണ് ഇത്. മഞ്ഞു പ്രദേശങ്ങളിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്ന കപ്പലിന് 7,000 മെട്രിക് ടണ്ണാണ് ചരക്കുശേഷി. അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകാനും കപ്പലിൽ സൌകര്യമുണ്ട്. ഉയർന്ന വേഗതയും ഇന്ധനക്ഷമതയും ഉറപ്പാക്കുന്ന ഗ്രൂട്ട് ക്രോസ്ബോ രൂപകൽപ്പനയാണ് കപ്പലിന്റെ പ്രധാന സവിശേഷത. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സായുധസേനാ ബാൻഡ് സംഘങ്ങൾ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടികൾ ഇന്ന് സംസ്ഥാനത്ത് 3 ഇടത്തായി നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി.
3: സംഗീതത്തിന്റെ ശക്തിയിലൂടെ ദേശീയ ഐക്യം വളർത്തുക എന്ന ലക്ഷ്യവുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സായുധ സേനാ ബാൻഡുകൾ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടികളുടെ ഭാഗമായാണ് തിരുവനന്തപുരത്തും കണ്ണൂരും കൊച്ചിയിലും ഇന്ന് നാവിക വ്യോമസേനാ ബാൻഡുകൾ അരങ്ങേറുന്നത്. അതീവ കൃത്യതയോടുള്ള ചലനങ്ങളും ഏകോപനവും അച്ചടക്കവും പശ്ചാത്തലമാക്കി ദേശഭക്തി ഗാനങ്ങളും ജനപ്രിയ ഗാനങ്ങളും ഈ പരിപാടിയിൽ അവതരിപ്പിക്കും. തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ വ്യോമസേനാ ബാൻഡും എറണാകുളം ലുലു മാളിൽ കൊച്ചി ദക്ഷിണ നാവിക കമാൻഡ് ബാൻഡും കണ്ണൂർ താഴെ ചൊവ്വയിൽ ഏഴിമല നാവിക അക്കാദമി ബാൻഡും ഇന്ന് വൈകിട്ട് 6 മണിക്ക് പരിപാടികൾ അവതരിപ്പിക്കും.
1: 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെയും ഹർഘർ തിരംഗ ക്യാമ്പയിന്റെയും ഭാഗമായി വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ മോട്ടോർ സൈക്കിൾ റാലിയും തിരംഗയാത്രയും സംഘടിപ്പിച്ചു. സ്റ്റേഷൻ കമാൻഡർ കമാൻഡന്റ് സുരേഷ് ആർ കുറുപ്പ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ സമാപിക്കും. ദക്ഷിണ നാവിക കമാൻഡിലാണ് പ്രകടനങ്ങൾ നടക്കുന്നത്. ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, വിഷയവിദഗ്ധ കൈമാറ്റങ്ങൾ, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇന്ന് ലോക അവയവദാന ദിനം.

0: അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും തെറ്റിദ്ധാരണകളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. അവയവദാനം മഹാദാനം, ഒരു ജീവൻ രക്ഷിക്കുക, പുതിയ ജീവിതം നൽകുക എന്നതാണ് ദിനാചരണ സന്ദേശം. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യുണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ ലൈഫ് കോഴ്സ് സമീപനം എന്ന വിഷയത്തിൽ ദേശീയ കോൺക്ലേവ് ഇന്നും നാളെയും തിരുവനന്തപുരത്ത് നടത്തും. മന്ത്രി കെ മുരളീധരൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ ഡോക്ടർ എം കെ സി നായർ ഓഡിറ്റോറിയത്തിലാണ് കോൺക്ലേവ്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന രണ്ട് സഹോദരങ്ങളുടെ ദത്തെടുക്കൽ നടപടികൾ വിജയകരമായി പൂർത്തിയാക്കിയതായി മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. സംസ്ഥാനത്ത് ഫോസ്റ്റർ കെയർ പദ്ധതിയുടെ ഭാഗമായി കഴിയുന്ന 228 കുട്ടികളെ ദത്തെടുക്കുന്ന സാധ്യതകൾ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. കുടുംബ അന്തരീക്ഷം ലഭിക്കേണ്ട ഓരോ കുട്ടിക്കും അത് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനിതാ ശിശു വികസന വകുപ്പ് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമി ഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. പുരുഷ സിംഗിൾസിൽ അമേരിക്കൻ താരം ബ്രാൻഡൻ നകാഷിമ സ്പാനിഷ് താരം റാഫേൽ ജോദാറിനെ തോൽപ്പിച്ചു. വനിതാ സിംഗിൾസിൽ പോളണ്ടിന്റെ ഇഗ സ്വിയാടെക് ഉക്രൈനിന്റെ എലീന സ്വിറ്റ്ലോനിയെ നേരിടുകയാണ്. കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിന അമേരിക്കയുടെ കോക്കോ ഗൌഫിനെ അല്പസമയത്തിനകം നേരിടും. മറ്റൊരു സെമി ഫൈനലിൽ കനേഡിയൻ താരം ബെൻ ഷെൽട്ടൺ അമേരിക്കയുടെ ലേണർ ടിയനിയുമായും ഏറ്റുമുട്ടും. ഇന്ത്യയ്ക്കെതിരായ രണ്ട് മത്സര പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന് 16 ടീമിനെ ശ്രീലങ്കൻ ക്രിക്കറ്റ് പ്രഖ്യാപിച്ചു. ധനഞ്ജയ ഡി സിൽവയാണ് ടീമിനെ നയിക്കുക. വിക്കറ്റ് കീപ്പർ ബാറ്റർ നിരോഷൻ ഡിക്വെലയും ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തും. ശ്രീലങ്കയിലെ ഗാലി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മാസം 15 മുതൽ 19 വരെയാണ് ആദ്യ ടെസ്റ്റ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ 2024-25 വാർഷിക റിപ്പോർട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് സമർപ്പിച്ചു. ഭരണഘടനാ വ്യവസ്ഥകളിൽ പട്ടികജാതിക്കാർക്കായി നടപ്പാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അവലോകനമാണ് റിപ്പോർട്ടിൽ അവതരിപ്പിച്ചതെന്ന് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. പട്ടികജാതിക്കാർക്ക് ഭരണഘടനാപരമായ സംരക്ഷണങ്ങളും ക്ഷേമ നടപടികളും ഫലപ്രദമായി നടപ്പിലാക്കാൻ നിലവിലെ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ രാഷ്ട്രപതി കമ്മീഷനോട് നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി യോഗത്തിൽ പങ്കെടുത്തു. ഈ സാമ്പത്തിക വർഷം മുതൽ 2030-31 വരെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം തുടരുന്നതിന് നിർദ്ദേശം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചതെന്ന് പ്രഹ്ലാദ് ജോഷി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കൈത്തറി മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ന്യൂഡൽഹിയിൽ ശ്രീജൻ വോയ്സസ് ഫ്രം ദി ലൂം എന്ന പേരിൽ ഒത്തുചേരൽ സംഘടിപ്പിക്കും. സെഷനിൽ 6 കൈത്തറി ക്ലസ്റ്ററുകളിൽ നിന്ന് 100-ലധികം വനിതാ നെയ്ത്തുകാർ ഇന്ത്യയുടെ നെയ്ത്ത് പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവരുടെ പങ്കിനെക്കുറിച്ച് സംസാരിക്കും. CBSE 12 ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. ഡിജിലോക്കർ പോർട്ടലിലൂടെ വിദ്യാർത്ഥികൾക്ക് ഫലം പരിശോധിക്കാം. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. സംസ്ഥാനത്ത് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാവും. KSRTCയുടെ ബസ് റീഫർബിഷ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഇന്ന് ലോക അവയവദാന ദിനം. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമി ഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: നമസ്തേ. അനന്തപുരി തുടരുകയാണ്. നമുക്കിനി ഒരു ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തി എഴുതി, SP വെങ്കടേഷ് സംഗീതം നൽകി, വാണി ജയറാം പാടിയത്. ചിത്രം നായർ സാബ്.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം ആണ്. 101.9. ഇപ്പോൾ സമയം 7 മണി. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ഇന്നത്തെ ചോദ്യം ഇതാണ്: ലഹരിവേട്ടയുടെ ഭാഗമായി സംസ്ഥാനത്തെ ലോഡ്ജുകളിൽ എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരെന്താണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ലഹരിവേട്ടയുടെ ഭാഗമായി സംസ്ഥാനത്തെ ലോഡ്ജുകളിൽ എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരെന്താണ്? അപ്പോൾ ഇതിന്റെ ഉത്തരം പറയുന്ന സമയം എല്ലാവർക്കും അറിയാമല്ലോ, 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം.
1: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
2: വളരെ വിചിത്രമായ സാഹചര്യത്തിൽ ജനിച്ച രണ്ട് സന്താനങ്ങളാണ് ബാലിയും സുഗ്രീവനും. സൂര്യതേരാളിയായ അരുണന്റെ സ്ത്രീവേഷം കണ്ട് കാമാതുരരായ ഇന്ദ്രനും സൂര്യനും ജനിച്ചവർ. ജനിച്ചപ്പോഴേ അനാഥരായവർ. അഹല്യയും പിന്നെ സന്താനങ്ങളില്ലാതിരുന്ന ഋക്ഷരജസ് എന്ന വനര രാജാവും വളർത്തിയവർ. ഋക്ഷരജസ് മരിച്ചപ്പോൾ ബാലി

0: രാജാവായി. ബാലി സുഗ്രീവന്മാർ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് ഒരു തെറ്റിദ്ധാരണയുണ്ടായതും അതിന്റെ പേരിൽ ശത്രുത ഉണ്ടാവുന്നതും. ശത്രുത മൂത്ത് അനുജൻ ജ്യേഷ്ഠനെ കൊല്ലിക്കുന്നു. ആദ്യം പരാജയപ്പെട്ടുപോയ സുഗ്രീവൻ വീണ്ടും വന്ന് വെല്ലുവിളിച്ചപ്പോൾ അതിന്റെ പിന്നിലെ ചതി മനസ്സിലാക്കിയ താര ഒരമ്മയെപ്പോലെ അനുജനുമായി യോജിച്ചു പോകാനാണ് ബാലിയെ ഉപദേശിക്കുന്നത്. പക്ഷേ വാതിലിൽ വന്നു വെല്ലുവിളിക്കുന്നവന് നേരെ ചെല്ലാതിരിക്കാൻ ബാലിയിലെ പൗരുഷം അനുവദിക്കാതിരുന്നതുകൊണ്ട് താരയുടെ ഹിതോപദേശങ്ങൾ കേൾക്കാതെ സ്നേഹപൂർവ്വം ആശ്വസിപ്പിച്ചിട്ട് പോകുന്നു. ഞാനവന്റെ തർപ്പം അടക്കുകയുള്ളൂ, പ്രാണനെടുക്കില്ല എന്നുറപ്പ് കൊടുത്തിട്ടാണ് പോകുന്നത്. അവിടെയാണ് ഭാതൃത്വഭാവവും ആര്യഭാവവും ധർമ്മവും അദ്ദേഹം സംരക്ഷിച്ചു എന്ന സുഗ്രീവ വാക്കുകളെ നാം ശരിവയ്ക്കുന്നത്. ഒളിയമ്പേറ്റ് അഴിച്ചുവിട്ട ഇന്ദ്രധ്വജം പോലെ ബാലി നിലംപൊത്തിയപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോടൊപ്പം അവിടെ എത്തുന്നു. ഇന്ദ്രൻ കൊടുത്ത മാല ഹരിരാജന്റെ പ്രാണങ്ങളെയും ഓജസ്സിനെയും നിലനിർത്തി. അതുകൊണ്ട് സ്വബോധത്തോടെ ദർപ്പവും പോർക്കലിയും തുളുമ്പുന്ന വാക്കുകൾ, ശകാരങ്ങൾ, പരിഹാസങ്ങൾ ഒക്കെ രാമന് നേരെ പ്രയോഗിക്കാൻ ബാലിക്ക് കഴിഞ്ഞു. ദാർശനികത, മാനവികത, രാഷ്ട്രീയം, രാജധർമ്മം, നയതന്ത്രം, ഭക്തി ഒക്കെ ചേർന്നതായിരുന്നു ആ വാഗ്ധോരണി. വാനരനായ തന്നെ കൊന്നതിന്റെ ന്യായം ചോദിക്കുന്നതിലെ ഫലിതവും ശ്രദ്ധേയമാണ്. ഞങ്ങൾ ഫലമൂലങ്ങൾ തിന്നു കഴിയുന്നവർ. സമ്പത്ത്, രാജ്യം ഒക്കെയാണ് യുദ്ധത്തിന് കാരണമാകുന്നത്. ഇതൊന്നുമില്ലാത്ത എന്റെ എന്ത് കാര്യമാണ് അങ്ങേക്ക് വേണ്ടത്? ധർമ്മം എന്ന തോട്ടിയുടെ നിയന്ത്രണത്തെ വിട്ടകന്ന ഇന്ദ്രിയ നിഗ്രഹമില്ലാത്ത മഹാപാപിയായ അങ്ങ് എങ്ങനെയാണ് മഹാത്മാവായ ദശരഥന്റെ പുത്രനായത് എന്നുവരെ ചോദിച്ചു. തുടർന്ന് ശ്രീരാമൻ ബാലിക്ക് വേണ്ട ഉപദേശങ്ങളും ധർമ്മബോധവും കൊടുത്ത് ബാലിയുടെ മനസ്സ് സ്വസ്ഥമാക്കി, താരയെ ശാന്തയാക്കി. തന്റെ മരണം ഉറപ്പെന്ന് കണ്ട ബാലി അംഗദനെ പറ്റിയുള്ള ആശങ്ക ശ്രീരാമനെ അറിയിച്ചു. അവനെ രക്ഷിക്കാനും താരയെ സുഗ്രീവൻ അപമാനിക്കാതിരിക്കാനും ഉള്ള ഉറപ്പു നേടി. എന്നിട്ട്, അങ്ങയുടെ കൈകൊണ്ട് ഞാൻ മരണം ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് താര തടുത്തിട്ടും ഞാൻ സുഗ്രീവനോട് ദ്വന്ദ്വയുദ്ധത്തിന് വന്നത് എന്ന് പറയുമ്പോൾ പിന്നെന്തിന് രാമനോട് ദർപ്പവും പോർക്കലിയും തുളുമ്പിയ വാക്കുകൾ പറഞ്ഞു കയർത്തു എന്ന് നാം ചിന്തിച്ചു പോകില്ലേ? അത് നമുക്കറിയാൻ വേണ്ടിയുള്ള ധർമ്മോപദേശമാണ്. അതാണ് മഹർഷിയുടെ ജാലവിദ്യ. അച്ഛനമ്മമാർ യോജിപ്പോടെ വളർത്താത്ത കുഞ്ഞുങ്ങൾ പലപ്പോഴും വഴിതെറ്റിപ്പോവാറുണ്ട്. നിസ്സഹായരായി കഴിയുന്നവർ ദുഷ്ടമതികളോ താന്തോന്നികളോ കുറ്റവാളികളോ ഒക്കെ ആവാറുമുണ്ട്. ആ നിസ്സഹായത അറിഞ്ഞവനാണ് ബാലി. അതുകൊണ്ടാണ് ശ്രീരാമനിൽ നിന്നും തന്റെ കുടുംബത്തെ സുരക്ഷിതമാക്കാനുള്ള ഉറപ്പ് തേടുന്നത്. അംഗദൻ അനാഥനാവരുത്, ഇതുതന്നെ സുഗ്രീവനോടും ആവശ്യപ്പെടുന്നു. അതിന് കൊടുക്കുന്ന വലിയ വിലയാണ് ഇന്ദ്രൻ സ്വന്തം അച്ഛൻ കൊടുത്ത അമൂല്യമായ രത്നഹാരം സുഗ്രീവന് കൊടുക്കുന്നത്. അത് മകനല്ല കൊടുത്തത്. എന്നിട്ട് മകനോട് ഉജ്ജ്വലമായ ഉപദേശം കൊടുക്കുന്നു. നീ പ്രിയാപ്രിയങ്ങളിൽ ശ്രദ്ധ വയ്ക്കരുത്, സുഖദുഃഖങ്ങളിൽ സമചിത്തത പാലിക്കണം. സുഗ്രീവനിൽ നിന്നും ഞാൻ തരുന്ന ലാളനെ പ്രതീക്ഷിക്കരുത്, അവന്റെ ശത്രുക്കളോട് ചേരരുത്, സുഗ്രീവന് വശഗതനായി ജീവിക്കുക എന്നിങ്ങനെ ഉപദേശിക്കുമ്പോൾ തന്റെ മകൻ സുഗ്രീവന്റെ അടുത്ത് ഈ രീതിയിൽ പെരുമാറി അവനിൽ നിന്നും നല്ലത് മാത്രം കിട്ടണം, അവൻ അനാഥനാവരുത് എന്നു മാത്രം ആയിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. ഇപ്രകാരം ഉപദേശിച്ച് കല്ലുകൊണ്ടുള്ള താടനങ്ങളും വൃക്ഷങ്ങൾ കൊണ്ടുള്ള പ്രഹരവും രാപബാണം തറച്ചു കയറി ശരീരവും കൊണ്ട് തകർന്ന ബാലി കണ്ണുമിഴിച്ച് പല്ലുകാട്ടി പ്രാണൻ വിടിഞ്ഞു. ഈ കഥ കേൾക്കുന്ന നമ്മൾ എങ്ങനെയാണ് ബാലിയെ പ്രണമിക്കാതിരിക്കുന്നത്? ഞാനും പ്രണമിക്കുന്നു.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ. കാർഷിക മേഖലാ വാർത്തകൾ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കർഷക ദിനാചരണവും അവാർഡ് വിതരണവും ചിങ്ങം ഒന്നായ ഈ മാസം 17-ാം തീയതി രാവിലെ 9:30 എറണാകുളം കളമശ്ശേരി ആഷീസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുന്നതാണ്. കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള കാസർഗോഡ് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ച സർട്ടിഫൈഡ് ഡ്രോൺ പൈലറ്റ് ട്രെയിനിംഗ് ആരംഭിക്കുന്നു. 7 ദിവസത്തെ അഗ്രികൾച്ചർ ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിനായി 10-ാം ക്ലാസ് പാസ് യോഗ്യതയുള്ള 18-നും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ നിന്നും അപേക്ഷ സ്വീകരിക്കുന്നു. ട്രെയിനിംഗ് ഫീസ് 23,000 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9447-3361 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കാർഷിക കോളേജ് വെള്ളാനിക്കരയിൽ 2026-27 അധ്യയന വർഷത്തെ DBT സപ്പോർട്ടഡ് MSc മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 21 രാവിലെ 11 വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാല വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ വെച്ച് നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0487243813 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള വെറ്ററിനറി സർവകലാശാല നടത്തിവരുന്ന MS, MSc, BSc, ഓണേഴ്സ്, PPBM, ഡിപ്ലോമ, PG ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനത്തിനായുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 18 രാവിലെ 10:30 പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിൽ നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0493620972 944-6027-8786 എന്നീ നമ്പറുകളിൽ വിളിക്കുക. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി അഞ്ചൽ, പത്തനാപുരം ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലുള്ളവർക്ക് വേണ്ടി വന്യജീവി ആക്രമണങ്ങളിൽ ഇരകളായവർക്കും കാർഷിക വിളകൾ നഷ്ടപ്പെട്ടവർക്കും നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള അദാലത്ത് ഈ മാസം 14 സംഘടിപ്പിക്കുന്നു. വന്യജീവികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർ, മരിച്ചവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ നഷ്ടപരിഹാരം ലഭിക്കാത്തവരും കാർഷിക വിളകൾ നശിച്ചവരിൽ നഷ്ടപരിഹാരത്തിനായി കാത്തിരിക്കുന്നവർക്കും അപേക്ഷകൾ നൽകിയവർക്കും പങ്കെടുക്കാം. രേഖകൾ ഇല്ലാത്തതിന്റെ പേരിൽ നഷ്ടപരിഹാരം നിരസിച്ചവരുണ്ടെങ്കിൽ രേഖകൾ ശരിയാക്കി വീണ്ടും അദാലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അഞ്ചൽ, പത്തനാപുരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളുമായി ബന്ധപ്പെടുക. മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഭാഗമായി വെള്ളനാട് മിത്രാനികേതൻ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്മാർട്ട് ഫോണിലെ AI, നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾ കൃഷിക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന വിഷയത്തെക്കുറിച്ച് പരിശീലന ക്ലാസ് 2 ഈ മാസം 19 സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8211414470 9446701529 എന്നീ നമ്പറുകളിൽ വിളിക്കാം. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 21 മുതൽ 22 രണ്ട് ദിവസങ്ങളിലായി തീറ്റപ്പുൽകൃഷി പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. താൽപര്യമുള്ള ക്ഷീര കർഷകർ ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തരമോ അതാത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തരമോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 3 എപ്പോഴെങ്കിലും ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പരിശീലനാർത്ഥികൾ ഈ മാസം 19 വൈകുന്നേരം 5 മുൻപായി 8089391209 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ VS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495946 3321 9496 5961 9496 5961. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ
3: ആരണ്യകം ആയുരാരോഗ്യം പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല
4: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ അളവല്ല മികവാണ് മുഖ്യം ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട സന്ദർശിക്കൂ ആരണ്യകം കോവിൽ നട മണ്ണന്തല
5: ആയുരാരോഗ്യത്തിലെന്ന് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അഥവാ PCOD ഇതേക്കുറിച്ച് ഡോക്ടർ രാഗിത TG സംസാരിക്കുന്നു.
6: ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് പ്രത്യുൽപാദന പ്രായത്തിലെ സ്ത്രീകളെ സാധാരണയായി ബാധിക്കുന്ന ഹോർമോൺ തകരാറാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അഥവാ PCOD. സ്ത്രീ പുരുഷ ലൈംഗിക ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥയാണ് ഇതിന്റെ പ്രധാന അടിസ്ഥാനം. അനാരോഗ്യപരമായ ജീവിത രീതി, ജനിതക പാരമ്പര്യ കാരണങ്ങൾ, വിട്ടുമാറാത്ത സമ്മർദ്ദം, വ്യായാമക്കുറവ്, BPA പോലുള്ള കെമിക്കലുകൾ PCOD ഉണ്ടാകാനുള്ള കാരണമായി പഠനങ്ങൾ പറയുന്നു. PCOD ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രമം തെറ്റിയുള്ള ആർത്തവം, അതായത്

0: അമിതവണ്ണം, പുരുഷ ഹോർമോണുകളുടെ അമിത സാന്നിധ്യം കാരണം ഉണ്ടാകുന്ന മുഖക്കുരു, അമിത രോമ വളർച്ച, എണ്ണമയമുള്ള ചർമ്മം, കഴുത്തിലും കക്ഷത്തിലും കറുത്ത പാടുകൾ തുടങ്ങിയവ PCOS ലക്ഷണങ്ങളാണ്. PCOD ഇൻസുലിൻ പ്രതിരോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്കാനിംഗിൽ അണ്ടാശയങ്ങളുടെ വ്യാപ്തം കൂടുകയും ചെറിയ കുമിളകളും കാണപ്പെടുന്നു. അമിതവണ്ണമില്ലാത്ത സ്ത്രീകളിൽ ലീൻ PCOS കാണുന്നുണ്ട്. ക്രമം തെറ്റിയുള്ള ആർത്തവം, പുരുഷ ഹോർമോണുകളുടെ അമിത സാന്നിധ്യം, സ്കാനിംഗിൽ അണ്ടാശയത്തിലെ കുമിളകൾ, ഇവ മൂന്നിൽ ഏതെങ്കിലും രണ്ടവസ്ഥ ഉണ്ടെങ്കിലാണ് PCOS രോഗം നിർണയിക്കുന്നത്. കൃത്യസമയത്ത് രോഗനിർണയവും ചികിത്സയും നേടാതിരുന്നാൽ PCOD അപകടം സൃഷ്ടിച്ചേക്കാം. ചികിത്സിക്കാതിരുന്നാൽ അമിത രക്തസ്രാവം, ഗർഭധാരണത്തിന് തടസ്സം, അബോർഷനുകൾ, മാസം തികയാതെയുള്ള പ്രസവം, ഗർഭകാല പ്രമേഹം തുടങ്ങിയവ സംഭവിച്ചേക്കാം. അമിത രക്തസ്രാവം മൂലമുണ്ടാകുന്ന വിളർച്ച, ഗർഭാശയ ക്യാൻസർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കൂടുക, ഫാറ്റി ലിവർ, അമിതമായ ഉത്കണ്ഠയും വിഷാദവും, ഉറക്കത്തിലെ ശ്വാസതടസ്സം തുടങ്ങിയവ PCOSന്റെ സങ്കീർണതകളാണ്. PCOD പൂർണമായും ചികിത്സിച്ച് മാറുന്ന രോഗമല്ല. ശരിയായ ജീവിതശൈലിയും ചികിത്സയും കൊണ്ട് PCOD നിയന്ത്രണ വിധേയമാകും. ശരീരഭാരം കുറയ്ക്കുകയാണ് PCOD നിയന്ത്രിക്കാനുള്ള ആദ്യത്തെ പടി. വ്യായാമവും ഡയറ്റിംഗും ഇതിനെ സഹായിക്കും. പഞ്ചസാര, കൊഴുപ്പ്, ഫാസ്റ്റ് ഫുഡ്, വറുത്ത ഭക്ഷണങ്ങൾ, നാരുകൾ കുറഞ്ഞ ഭക്ഷണം ഇവ ഒഴിവാക്കുക. നോൺ സ്റ്റിക് പാനുകളുടെ അമിത ഉപയോഗം PCOD ഉണ്ടാക്കുന്നതിന് കാരണമായി ചില പഠനങ്ങൾ പറയുന്നു. PCOD ചികിത്സാ രീതി വിവിധ തരമാണ്. ആർത്തവ ക്രമീകരണത്തിന് പലതരം ഹോർമോൺ ഗുളികകൾ പരിഹാരമാണ്. മെറ്റ്ഫോമിൻ ഗുളികകളും PCOD ട്രീറ്റ്മെന്റിന് ഭാഗമാണ്. PCOD മൂലമുള്ള വന്ധ്യതയ്ക്കും അണ്ടോൽപാദനത്തിനും ഫലപ്രദമായ ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. മരുന്നുകളോട് പ്രതികരിക്കാത്ത റെസിസ്റ്റന്റ് PCOS വന്ധ്യതാ ചികിത്സയുടെ ഭാഗമായി വളരെ അപൂർവമായി ഒവേറിൻ ഡ്രില്ലിംഗ് എന്ന ഓപ്പറേഷന് വേണ്ടി വന്നേക്കാം. സമ്മർദ്ദം നിയന്ത്രിക്കാൻ മെഡിറ്റേഷൻ, യോഗ, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിലുടനീളം ശരീരഭാരം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായതിനാൽ വെയ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം തിരഞ്ഞെടുക്കുക. ഒരു ട്രെയിനറുടെ സഹായം നേടാവുന്നതാണ്. അമിത രോമ വളർച്ചയ്ക്കും മുഖക്കുരുവിനും ഫലപ്രദമായ ഹോർമോൺ ഗുളികകളുണ്ട്. രോമ വളർച്ച ശാശ്വതമായി തടയാൻ ലേസർ ചികിത്സ പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസം PCOD ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നു. PCOD രോഗാവസ്ഥയെക്കുറിച്ച് ജനങ്ങളെ അറിവുള്ളവരാക്കാനും ഈ അവസ്ഥയിലുള്ള സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് ലക്ഷ്യമാക്കുന്നു.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അഥവാ PCOD. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ രാഗിത TG.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട, മണ്ണന്തല.
3: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
7: 20 കാറുകൾ,
6: 25 സ്കൂട്ടറുകൾ,
7: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
6: 100,000 രൂപ വീതം 100 പേർക്ക്
7: ബമ്പർ സമ്മാനമായി BMW കാർ,
6: അങ്ങനെ 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
8: തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ് സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: അറപ്പവിലെ എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: ഇനി ഇന്നത്തെ ചരിത്ര വിശേഷം നോക്കാം.
3: ചരിത്രത്തിൽ ഇന്ന്.
4: എല്ലാ വർഷവും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, ഇതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റുക, മരണാനന്തര അവയവദാനത്തിന് കൂടുതൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ അവയവങ്ങൾ കൃത്യസമയത്ത് ദാനം ചെയ്യുന്നതിലൂടെ 8 പേരുടെ വരെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ സാധിക്കും. 1954 റൊണാൾഡ് ലീ ഹെറിക് എന്ന വ്യക്തി തന്റെ ഇരട്ട സഹോദരന് ആദ്യമായി വിജയകരമായി വൃക്കദാനം ചെയ്ത മെഡിക്കൽ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ബോധവൽക്കരണം ലോകമെമ്പാടും ശക്തമായത്. ആധുനിക നഴ്സിംഗ് രംഗത്തിന് അടിത്തറ പാകിയ പ്രശസ്ത ബ്രിട്ടീഷ് സാമൂഹിക പരിഷ്കർത്താവും നഴ്സുമായ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അന്തരിച്ചത് 1910 ഓഗസ്റ്റ് 13. യുദ്ധകാലത്തെ അനുഭവങ്ങളിൽ നിന്നും ശുചിത്വത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ അവർ നഴ്സിംഗ് രംഗത്തെ ഒരു പ്രൊഫഷണൽ തൊഴിലായി മാറ്റിയെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 1860 ലണ്ടനിൽ അവർ സ്ഥാപിച്ച നഴ്സിംഗ് സ്കൂളാണ് ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക നഴ്സിംഗ് സ്കൂൾ. അവർ ഒരു മികച്ച നഴ്സ് മാത്രമല്ല, ഒരു മികച്ച സ്റ്റാറ്റിസ്റ്റീഷ്യൻ കൂടിയായിരുന്നു. വിവരങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പോളാർ ഏരിയ ഡയഗ്രാം വികസിപ്പിച്ചെടുത്തത് അവരാണ്. ക്യൂബൻ വിപ്ലവത്തിന്റെ അമരക്കാരനും ദീർഘകാലം ക്യൂബയുടെ പ്രസിഡന്റുമായിരുന്ന ഫിദൽ കാസ്ട്രോ ജനിച്ചത് 1926 ഓഗസ്റ്റ് 13. 1959 ബാറ്റിസ്റ്റയുടെ ഏകാധിപത്യ ഭരണത്തെ അട്ടിമറിച്ച് ക്യൂബയിൽ സോഷ്യലിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി. അമേരിക്കയുടെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് അരനൂറ്റാണ്ടോളം അദ്ദേഹം ക്യൂബയെ നയിച്ചു. ആരോഗ്യമേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ക്യൂബ കൈവരിച്ച വമ്പിച്ച നേട്ടങ്ങൾക്ക് പിന്നിൽ കാസ്ട്രോയുടെ ഭരണ പരിഷ്കാരങ്ങളാണ്. ശീതയുദ്ധ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രകടമായ അടയാളമായി മാറിയ ബെർലിൻ മതിലിന്റെ നിർമ്മാണം കിഴക്കേ ജർമ്മനി ഔദ്യോഗികമായി ആരംഭിച്ചത് 1961 ഓഗസ്റ്റ് 13. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായിരുന്ന കിഴക്കൻ ജർമ്മനിയിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ ജനാധിപത്യ രാജ്യമായ പടിഞ്ഞാറൻ ജർമ്മനിയിലേക്ക് കൂട്ടത്തോടെ പലായനം ചെയ്യുന്നത് തടയുകയായിരുന്നു ഈ മതിലിന്റെ പ്രധാന ലക്ഷ്യം. കിഴക്കൻ ജർമ്മൻ അധികാരികൾ ഇതിനെ ഔദ്യോഗികമായി ഫാസിസ്റ്റ് വിരുദ്ധ സംരക്ഷണ മതിൽ എന്നാണ് വിളിച്ചിരുന്നത്. ആധുനിക സയൻസ് ഫിക്ഷൻ സാഹിത്യത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഇംഗ്ലീഷ് എഴുത്തുകാരൻ HG വെൽസ് അന്തരിച്ചത് 1946 ഓഗസ്റ്റ് 13. ദ ടൈം മെഷീൻ, ദ ഇൻവിസിബിൾ മാൻ, ദ വാർ ഓഫ് ദി വേൾഡ്സ് എന്നിവ അദ്ദേഹത്തിന്റെ ലോക പ്രശസ്ത കൃതികളാണ്. ഭാവി സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ബഹിരാകാശ യാത്രകളെക്കുറിച്ചും അദ്ദേഹം അന്ന് നടപ്പാക്കിയ പ്രവചനങ്ങൾ പിൽക്കാലത്ത് ശാസ്ത്രലോകത്ത് യാഥാർത്ഥ്യമായി. 1866 സെപ്റ്റംബർ 21 ഇംഗ്ലണ്ടിൽ ജനിച്ച അദ്ദേഹം സാഹിത്യത്തിന് പുറമെ ചരിത്രത്തിലും സാമൂഹിക വിഷയങ്ങളിലും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്.
3: ചരിത്രത്തിൽ ഇന്ന്.
5: നീരെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
6: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
5: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
6: 1000, 1500 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാ.
5: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
7: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കരൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും ഏവർക്കും സ്വാഗതം.
8: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
9: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലൂമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും ഏവർക്കും സ്വാഗതം.
10: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
11: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന,
10: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
11: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
10: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
11: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
12: ഫോൺ ഞാൻ പറയാം,
10: എന്നാ പറയാം.
12: 90 72 503 503.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോളം കൊമ്പനോക്ക്.
1: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റും 40 സെക്കൻഡും. അനന്തപുരി എഫ് എം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: തൊഴിൽ ദർശനം.
3: ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 242 ഒഴിവുണ്ട്. തിരുവനന്തപുരം, അഹമ്മദാബാദ്, ബംഗളൂരു, ഹസൻ, ഹൈദരാബാദ്, മഹേന്ദ്രഗിരി, ഡൽഹി, ശ്രീഹരിക്കോട്ട എന്നിവിടങ്ങളിലെ ISRO സെന്ററുകളിലാണ് ഒഴിവ്. തിരുവനന്തപുരത്ത്

0: ഒഴിവുണ്ട്. അസിസ്റ്റന്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഒഴിവ് 150, തിരുവനന്തപുരം 9. യോഗ്യത 60% മാർക്കോടെയോ തത്തുല്യ ഗ്രേഡോടെയോ ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ ഒഴിവ് 92, തിരുവനന്തപുരം 21. യോഗ്യത 60% മാർക്കോടെയോ തത്തുല്യ ഗ്രേഡോടെയോ ബിരുദം അല്ലെങ്കിൽ കൊമേഴ്സ്യൽ സെക്രട്ടേറിയൽ പ്രാക്ടീസിൽ ഡിപ്ലോമയും സ്റ്റെനോ ടൈപ്പിസ്റ്റ് സ്റ്റെനോഗ്രാഫറായി 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഇംഗ്ലീഷ് സ്റ്റെനോഗ്രാഫിയിൽ മിനിറ്റിൽ 60 വാക്ക് വേഗതയും കമ്പ്യൂട്ടർ പ്രാവീണ്യവും. പ്രായം 2026 ഓഗസ്റ്റ് 16, 28 വയസ്സ്. കവിയരുത്. OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഇളവ് ലഭിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാർ, വിമുക്ത ഭടന്മാർ, ഭിന്നശേഷിക്കാർ, കായിക താരങ്ങൾ, വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, ഭർത്താവിൽ നിന്ന് നിയമപരമായി വേർപിരിഞ്ഞിട്ടുള്ളതും പുനർവിവാഹം കഴിക്കാത്തതുമായ സ്ത്രീകൾ എന്നിവർക്ക് ചട്ടപ്രകാരമുള്ള ഇളവ് ലഭിക്കും. 500 രൂപ പ്രോസസിംഗ് ഫീസായി ആദ്യം അടയ്ക്കണം. എഴുത്തുപരീക്ഷയിൽ പങ്കെടുക്കുന്നവരായ വനിതകൾ, SC/ST വിഭാഗക്കാർ, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് മുഴുവൻ തുകയും മറ്റുള്ളവർക്ക് 400 രൂപയും തിരിച്ചു നൽകും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 16. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.isro.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.isro.gov.in. കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 40 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ 09/2026. തസ്തികകളും ഒഴിവും അഗ്രികൾച്ചറൽ എഞ്ചിനീയർ 1, മെഡിക്കൽ ഓഫീസർ, റിസർച്ച് ഓഫീസർ യുനാനി 4, സയന്റിസ്റ്റ് ബി 5, ബോട്ടണി, എൻവയോൺമെന്റൽ സയൻസ്, ജിയോളജി, ഫിസിക്സ്, സുവോളജി. സിവിലിയൻ മെഡിക്കൽ ഓഫീസർ ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസ് 18, സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് 3, അസിസ്റ്റന്റ് പ്രൊഫസർ 6, ഇമ്മ്യൂണോ ഹെമറ്റോളജി ആൻഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ 5, സർജിക്കൽ ഓങ്കോളജി 1, അസിസ്റ്റന്റ് ഇൻഡസ്ട്രിയൽ ഡ്രൈവർ 2, വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ 4. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.upssconline.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.upssconline.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 14. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം CERT സയന്റിസ്റ്റ് ബി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 133 ഒഴിവുണ്ട്. ഇന്ത്യയിൽ എവിടെയും നിയമനം ലഭിക്കാം. വിഷയങ്ങളും ഒഴിവും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി 83, ഡേറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 25, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 25. യോഗ്യത BE, BTech, MCA, ബിരുദാനന്തര ബിരുദം. പ്രായം 30 വയസ്സ്. കവിയരുത്. OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഭിന്നശേഷിക്കാർ, കേന്ദ്ര സർക്കാർ ജീവനക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ചട്ടപ്രകാരമുള്ളതുമായ വയസ്സിളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് ഇല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cert-in.org/IN. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cert-in.org/IN. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 17.
1: തൊഴിൽ ദർശനം.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: ONV കുറിപ്പിന്റെ വരികൾക്ക് സലീൽ ചൌധരിയുടെ സംഗീതം, S. ജാനകിയുടെ ശബ്ദം, ചിത്രം ദേവദാസി,

0: ഇനി കേൾക്കാം ഗുഡ് ഇംഗ്ലീഷ്.
1: ഗുഡ് ഇംഗ്ലീഷ്.
2: ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് ഡോക്ടർ സരിത ബാക്ക് അഗൈൻ വിത്ത് അനദർ സെഗ്മെന്റ് ഓഫ് ഗുഡ് ഇംഗ്ലീഷ്. ടുഡേ Let's move to the very first step in any conversation, the greeting. വളരെ കോമൺ ആയി എല്ലാ പേരും ഉപയോഗിക്കുന്ന ഗ്രീറ്റിംഗ് വേർഡ്സ് ആണ് ഹെലോ അല്ലെങ്കിൽ ഹായ്. ഈ ഹായ് എന്ന ഗ്രീറ്റിംഗ് ഡയലോഗ് റൈറ്റിംഗിലൊക്കെ സ്റ്റുഡൻസ് പലപ്പോഴും HAI എന്നാണ് എഴുതി കാണാറ്. ബട്ട് റിമെമ്പർ, ദ സ്പെല്ലിംഗ് ഓഫ് ഹായ് ഇസ് നോട്ട് HAI ബട്ട് HI. ദ വേർഡ്സ് ഹായ് ആൻഡ് ഹെലോ വർക്ക് ഇൻ ഓൾമോസ്റ്റ് എവറി സിറ്റുവേഷൻ. But English has other words of greeting people, and choosing the right one can make you sound more natural and confident. Hi there, hello there. ഇവിടെ there എന്ന് പറയുമ്പോൾ അവിടെ എന്നല്ല അർത്ഥം വരുന്നത്. It simply adds warmth and friendliness to the greeting. You will hear these expressions very commonly used in podcasts, YouTube videos, television shows, emails and casual conversations. ഒരു ഗ്രൂപ്പിനെയാണ് അഡ്രസ് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ യൂസ് എക്സ്പ്രഷൻസ് ലൈക്ക് ഹായ് എവറി വൺ ഓർ ഹെലോ എവറി വൺ. ഇനി വഴിയിൽ പരിചയക്കാരെ കാണുമ്പോൾ പൊതുവെ നമ്മൾ ചോദിക്കാറുണ്ട് ഹ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എങ്ങനെ പോണു കാര്യങ്ങൾ. ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ യു ക്യാൻ സേ ഹേ ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, ഹൗ ആർ തിങ്സ്, വാട്സ്ആപ്പ്. ദീസ് ആർ casual greetings that do not require long replies. You could just say doing well, going great, thanks, not bad, can't complain, how about you, all good here, or I am good, thanks. These expressions are perfectly natural among friends, classmates, colleagues and people of the same age group. They help create a relaxed and friendly atmosphere and are appropriate in informal settings. However, language is all about context. In a more formal setting, it is better to begin with expressions that show respect and professionalism, such as hello everyone, good morning ladies and gentlemen. A lot of people have the habit of opening a speech or a presentation like this. A very warm good morning to one and all. Polite ആയിട്ടും എൻതൂസിയാസ്റ്റിക് ആയിട്ടും ഒക്കെ തോന്നുമെങ്കിലും

0: Remember, this is incorrect. The adjective warm describes feelings of hospitality and it pairs with words like welcome or reception. For example, namukku ingane parayam. We extend a very warm welcome to our chief guest. Allengil, the author received a warm reception from the audience at the book release. ഇനി ഇപ്പോൾ പബ്ലിക് ഗ്യാദറിംഗ്സിൽ വാമിന് പകരം ഒരു അഡ്ജക്റ്റീവ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ എ വെരി പ്ലെസന്റ് ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഇനി ഇന്നത്തെ രണ്ട് വാക്ക്. ഫസ്റ്റ് വേർഡ് ഹലോ. 1876 അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ ഇൻവെന്റ് ചെയ്തപ്പോൾ പോപ്പുലർ ആയ ഒരു ഗ്രീറ്റിംഗ് ആണ് ഹലോ. പക്ഷെ അദ്ദേഹം യൂസ് ചെയ്ത വേർഡ് അഹോയ് എന്നായിരുന്നു. ദ സെയിം വേർഡ് sailors used to call out to ships at sea. Thomas Edison ana hello enna greeting recommend cheyathathu. Gradually people adopted Edison's suggestion and hello became the standard way of answering the telephone across the English speaking world. Today it is probably the most widely recognized greeting in the world. Innathe second word nerthe discuss cheytha oru expression ana വാട്സപ്പ്. ഇൻഫോർമൽ ഇംഗ്ലീഷിൽ വാട്സപ്പ് എന്നത് ഒരു കാഷ്വൽ ഗ്രീറ്റിംഗ് ആണ്. ഇവിടെ അപ്പ് എന്ന വേർഡിന് മുകളിൽ എന്ന അർത്ഥമൊന്നുമില്ല. ഇറ്റ് ഇസ് ഇക്വലന്റ് ടു ആസ്കിംഗ് ഹൗ സംവൺ ഇസ് ഡൂയിങ്, വാട്ട് ഇസ് കറന്റ്ലി ഹാപ്പനിങ് ഓർ വാട്ട് ദെയർ പ്ലാൻസ് ആർ. ഇറ്റ് ഇസ് ഓൾസോ യൂസ് ടു ആസ്ക് ഇഫ് സംതിങ് ഇസ് റോങ് ഇഫ് യു നോട്ടീസ് സംവൺ ലുക്കിംഗ് അപ്സെറ്റ് ഓർ ഡിസ്റ്റർബ്ഡ്. ആക്ച്വലി ദ നെയിം ഓഫ് ദ മെസ്സേജിംഗ് ആപ്പ് വാട്സാപ്പ് is a clever play on the everyday greeting WhatsApp. This is an excellent example of a pun. Pun enda nariyo? It is a humorous play on words based on similar sounds or spellings. So every time you open WhatsApp, you are actually looking at one of the most famous word plays in the digital world. So here is today's takeaway. Choose your greeting according to the situation. Good English is not about using difficult words. It is about choosing the right words for the right occasion. Keep listening to Good English. Thank you and have a good day.
1: Good English.
2: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ VS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321, അല്ലെങ്കിൽ 9496596321. മറക്കാതെ വിളിക്കുക. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
3: ഈ ഓണം കേക്ക് ചേട്ടൻ തൂക്കും,
4: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: മീൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് രചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവ്.

0: വരാതെ നമ്മള് BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
1: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
0: നിങ്ങൾ ഈ ഓണത്തിന് ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കും.
1: ആ അത് വാങ്ങിക്കാം, BMW പുറകെ വരും.
0: അതെങ്ങനെ?
1: മൈജി ഓണം മാസ ഓണത്തിൽ ബമ്പർ പ്രൈസ് BMW, പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
2: മൈജി ഓണം മാസ ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
4: ആ അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
5: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, കൂജപ്പുര.
6: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
7: ഒരു മുത്തശ്ശിക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി, MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം.

0: പ്രിയ ശ്രോതാക്കൾ, ട്യൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം ആണ്. 101.9. ഇപ്പോൾ സമയം 8 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിജ്ഞാൻ ഭവനിൽ 115 കലാകാരന്മാർ പുരസ്കാരങ്ങൾ സ്വീകരിക്കും. ദേശീയ പട്ടികജാതി കമ്മീഷൻ 2024-25 വാർഷിക റിപ്പോർട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സമർപ്പിച്ചു. പട്ടികജാതിക്കാർക്കായി നടപ്പാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സമഗ്ര അവലോകനമാണ് റിപ്പോർട്ടിൽ അവതരിപ്പിച്ചതെന്ന് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ശ്രീജൻ വോയിസസ് ഫ്രം ദി ലൂം എന്ന പേരിൽ ന്യൂഡൽഹിയിൽ ഒത്തുചേരൽ സംഘടിപ്പിക്കും. വനിതാ നെയ്ത്തുകാരുടെ പ്രചോദനാത്മകമായ കഥകളും യാത്രകളും ഉൾക്കൊള്ളുന്ന സമാഹാരവും ചടങ്ങിൽ പുറത്തിറക്കും. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യുണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ ലൈഫ് കോഴ്സ് സമീപനം എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന കോൺക്ലേവ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ സ്പോട്ട് അഡ്മിഷന് വൈകിട്ട് 4 മണിവരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. സുനാമി പ്രതിരോധ തയ്യാറെടുപ്പിന്റെ ഭാഗമായി ഇന്ന് കണ്ണൂർ അഴിക്കോട് ചാൽ ബീച്ചിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സുനാമി മോക്ഡ്രിൽ നടത്തും. രാവിലെ പ്രദേശവാസികൾക്ക് സുനാമി മുന്നറിയിപ്പ് നൽകുകയും സൈറൺ മുഴക്കുകയും ചെയ്യും. സൂപ്പർ ലീഗ് കേരള ടീമായ കാലിക്കറ്റ് എഫ് സി ക്ലബിന്റെ സെക്രട്ടറിയും IBS ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റുമായ ബിനോ ജോസ് ഈപ്പൻ കൊച്ചിയിൽ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമിഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ടൊറന്റോയിൽ ആരംഭിച്ചു. വനിതാ സിംഗിൾസിൽ പോളണ്ടിന്റെ ഇഗ സ്വിയാടെക് ഉക്രൈന്റെ എലീന സ്വിറ്റോലിനയെ നേരിടുകയാണ്. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.

ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക്. അപ്പം ഉത്തരം പറയുന്നതിന് മുന്നേ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ലഹരി വേട്ടയുടെ ഭാഗമായി സംസ്ഥാനത്തെ ലോഡ്ജുകളിൽ എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരെന്താണ്? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഇതിന്റെ ഉത്തരം ഓപ്പറേഷൻ ഹൈഡ് ഔട്ട്. ഉത്തരം ഒരിക്കൽ കൂടി പറയാം, ഓപ്പറേഷൻ ഹൈഡ് ഔട്ട്. എം ലിജുവാണ് ഇപ്പോൾ സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി. നമുക്കിനി കേൾക്കാം യേശുദാസും ചിത്രയും പാടിയൊരു ഗാനം. ചിത്രം പ്രിയപ്പെട്ട കുക്കു, രചന പുതിയംഗം മുരളി, സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
3: ഓണോ ഷോപ്പിംഗ് ആ
2: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
3: ആ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: നമുക്കിനി കേൾക്കാം കാലം സാക്ഷി.
6: ഞെരളത്ത് രാമപൊതുവാൾ. സോപാന സംഗീത കലാകാരൻ ഞെരളത്ത് രാമപൊതുവാൾ 1916 ഫെബ്രുവരി 16 പാലക്കാട് ജനിച്ചു. ക്ഷേത്ര സംഗീതത്തിലെ ആദ്യ ഗുരു അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു. അങ്ങാടിപ്പുറത്തെ പ്രസിദ്ധമായ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ നിത്യേന സോപാന സംഗീതം അവതരിപ്പിച്ച് അദ്ദേഹം ശ്രദ്ധേയനായി. തമ്പ്, അമ്മയറിയാൻ, ഗുരുവായൂർ മഹാത്മ്യം എന്നീ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, മഹാരാഷ്ട്ര സർക്കാർ സാംസ്കാരിക വകുപ്പ് അവാർഡ് തുടങ്ങി ഒട്ടനവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ചു വന്ന സോപാന സംഗീതത്തെ ജനകീയമാക്കിയ ഞെരളത്ത് രാമപൊതുവാൾ 1996 ഓഗസ്റ്റ് 13 നമ്മെ വിട്ടുപിരിഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് ഞെരളത്ത് രാമപൊതുവാളിന്റെ ശബ്ദം.
7: വാദ്യമേളങ്ങള്, ചെണ്ട മുതലായിട്ടുള്ള സാധനങ്ങൾ കൂടിയിട്ടുള്ള ഗംഭീരമായ മേളങ്ങൾ കഴിഞ്ഞ് ആണ് അധികവും ഇടയ്ക്ക കൊട്ടി അതിന്റെ മുഖജാളം തുടങ്ങിയത്. മുഖജാളം എന്ന് അവിടെ പേര് വെച്ചിട്ടുണ്ട്, മുഖപുര എന്ന് തന്നെ. ആ അത് കഴിഞ്ഞാൽ അതാത് ദേവനെ അനുസരിച്ച സ്തുതി ഗീതങ്ങൾ രാഗങ്ങൾക്കും ഇടയ്ക്ക പ്രദക്ഷിണത്തിന്റെ സമയം അധികം മധ്യരാത്രങ്ങളാവും സുമാർ.
8: ഇപ്പൊ ഈ ത്യാണിയുടെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും ത്യാണി ഒരുപോലെയാണോ?
7: അല്ല.
8: അതിനെന്താ വ്യത്യാസം?
7: അതിന് കാരണം ദേവി ദേവ വ്യത്യാസം, അത്രേ ഉള്ളൂ.
8: അപ്പൊ ദേവി ക്ഷേത്രത്തിലേക്കുള്ള ഒരു ത്യാണി ഒന്ന് പാടാമോ?
7: ഒന്ന് പാടാം. ആദ്യം ഇടയ്ക്ക് കൂട്ടുന്നതിന്റെ ആ സോപാന സമ്പ്രദായത്തിന്റെ മുഖപുര എന്ന മുഖജാളം കൂട്ടാം. ആദ്യം ചൊല്ലാം, എന്നിട്ട് കൊട്ടാം. കിടതി കഥേം കു ധേം, കിടതി കഥേം കുത്ത കു ധേം, കിടതി കഥേം കു ധേം, കിടതി കഥേം കുത്ത കു ധേം. ഇങ്ങനെ രണ്ട് തവണ കൊട്ടി വെക്കാം. പ പ

0: അങ്ങനെ തൃത്താനം പാടുന്ന സമ്പ്രദായം ഇങ്ങനെയാണ്. സോപാന സമ്പ്രദായത്തിൽ പാടുന്ന ശങ്കരാഭരണ രാഗം.
1: എന്നും കാലം സാക്ഷി.
2: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് ഞരളത്ത് രാമപൊതുവാളിന്റെ ശബ്ദം.
3: അയ്യായിരം വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
4: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
3: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
4: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: ഗോൾഡൻ ഡയമണ്ട്സ്. 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം.
6: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ഷാബാലോ നിർവഹിക്കുന്നു.
5: 2,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോ സ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
6: അല്ലമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അഡ്ഡമാം.
7: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
8: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
9: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അമാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
10: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
9: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
10: സത്യസന്ധമായ പണിക്കുറിക്ക് അമാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
11: രാവിലെ
12: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽ ദേവിന്റെ സംഗീതം, ചിത്രപാടിയ ഗാനം ചിത്രം എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഇനി ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം ചിത്രം ക്ഷമിച്ചു എന്നൊരു വാക്ക്.

ഇനി നമുക്ക് ചുറ്റും. തിരുവനന്തപുരം അമ്പലമുക്ക് പരുത്തിപ്പാറ റോഡിൽ സാന്ത്വന ആശുപത്രിയുടെ സമീപത്തായി വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ ഉച്ചയ്ക്ക് 1 മണി വരെ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതികളിൽ 2024 മാർച്ച് 31 വരെ അംഗത്വമെടുത്ത സജീവ അംഗങ്ങളായ തൊഴിലാളികളുടെ കുട്ടികളിൽ 2024-25 അധ്യയന വർഷം കലാ കായിക അക്കാദമിക് രംഗങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ മികവ് പുലർത്തിയവർക്ക് പാരിതോഷികം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രവും സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 5 സെപ്റ്റംബർ അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0471247773 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തിരുവനന്തപുരം കൊഞ്ചിറവിള ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ താൽക്കാലിക ജൂനിയർ ലാംഗ്വേജ് ഹിന്ദി അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക്. തിരുവനന്തപുരം മലയൻകീഴ് ഗവൺമെന്റ് ITIയിൽ വനിതാ പട്ടികജാതി സംവരണ വിഭാഗത്തിൽ നാളെ 1 മണി വരെ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9995005501. ഇനി മലയൻ കുഞ്ഞ് എന്ന ചിത്രത്തിനുവേണ്ടി ശ്വേത പാടിയ ഗാനം. രചന വിനായക് ശശികുമാർ, സംഗീതം AR റഹ്മാൻ.

0: ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ.
1: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
2: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
3: എംആർടിയിലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
4: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
5: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
6: സ്വന്തം രചനയിൽ നഞ്ചമ്മ പാടിയ ഗാനം ചിത്രം അയ്യപ്പനും കോശിയും. സംഗീതം നൽകിയത് ജെയ്ക്സ് ബിജോയ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നീനെ ഓണക്കോടിക്കും പിന്നെ ഓണ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
4: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
3: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ളത്?
4: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാ.
3: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും ും സ്വാഗതം.
0: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
2: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
6: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
7: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
8: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
9: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
8: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
9: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
8: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
9: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
10: ഫോൺ ഞാൻ പറയാം.
8: എന്നാ പറയ?
10: 90 72 503 503.
11: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആരിശാല.
12: ഇപ്പോൾ സമയം 8:30.
13: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
14: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
12: നോവൽ സഞ്ചാരം.
15: ഉറുബേദിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും. അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
16: വെയിൽ താണപ്പോൾ അവർ ഒന്നിച്ച് ചുറ്റിയടിച്ചു. ശാന്തയ്ക്ക് പലതും പറയാനുണ്ട്, വിശ്വത്തിന് എല്ലാം കേൾക്കണമെന്നുമുണ്ട്. അവൾ കൊണ്ടുവന്ന പുതിയ ആശയം അവനോട് പറഞ്ഞു. ഓടക്കുഴൽ എന്നൊരു നൃത്ത സംവിധാനത്തിനുള്ള ഏർപ്പാടാണ്. ഒരു ഓടക്കുഴൽക്കാരൻ, അവൻ വേണുനാദം മുഴക്കുമ്പോൾ സംഗീത ദേവത അടിവെച്ചടിവെച്ച് അടുക്കുന്നു. അമനോജ്ഞ രൂപത്തിൽ അവൻ മുഗ്ധനാകുന്നു. ആ മായാരൂപത്തെ പിടിക്കാൻ വേണ്ടി അവൻ ഗാനം നിർത്തി, കൈകൾ നീട്ടി. അവൻ മറഞ്ഞു കഴിഞ്ഞു. ആകുലചിത്തനായവൻ വീണ്ടും വേണുഗാനം തുടർന്നു.

0: അവൾ അടുത്തു ചെന്നു. അവൻ ഓടക്കുഴലിലൂടെ തൻ്റെ പ്രാണവായു സഞ്ചരിപ്പിക്കുമ്പോഴെല്ലാം അവൾ അടുത്തു വരും. ഗാനം നിന്നാൽ അവൾ മറയുകയും ചെയ്യും. ആ രൂപം മുമ്പിൽ നിർത്താൻ വേണ്ടി അയാൾ ഉദയാസ്തമനം വേണുഗാനം തുടർന്നു. ആളുകൾ അവനെ ഭ്രാന്തനെന്നു പറഞ്ഞ് അപഹസിച്ചു. വീട്ടുകാരും നാട്ടുകാരും പുച്ഛിച്ചു. അവൻ തൻ്റെ ഓടക്കുഴലുമായി വനപ്രദേശങ്ങളിലേക്ക് പോയി. അവൻ ഗാനം പൊഴിച്ചു, അവൾ നൃത്തം വച്ചു. ഒടുവിൽ വിവശനായ ആ ഗായകൻ ബോധരഹിതനായി നിലം പറ്റി. അവൻ്റെ ഓടക്കുഴൽ മാത്രം മാറിൽ കിടന്നു. ഗാനദേവത ആ കുഴലെടുത്ത് ഊതുകയാണ്. ഗായകൻ വീണ്ടും ഉണർന്നു. വേച്ചു വേച്ച് അടിവെപ്പുകളുമായി അവൻ വനാന്തർഭാഗത്തേക്ക് അവളെ പിന്തുടർന്നു, ഇരുട്ടിലേക്ക് മറഞ്ഞു. അപ്പോഴും ആ വേണുനാദം മാത്രം ദൂരെ നിന്നു. ശാന്ത ആ ആശയം വിസ്തരിച്ചു പറഞ്ഞപ്പോൾ വിശ്വത്തിൻ്റെ ഹൃദയം കോരിത്തരിച്ചു. സ്വന്തം ആത്മകഥ വായിക്കുമ്പോഴത്തെ ഒരനുഭവം. വേണം, നമുക്കത് വേണം, വിശ്വം ആവേശപൂർവം പറഞ്ഞു. ഗോപുമാരുമായി ആലോചിക്കാം, ശാന്ത അഭിപ്രായപ്പെട്ടു. 4 ദിവസം കൊണ്ട് ആ നൃത്തം സംവിധാനം ചെയ്യപ്പെട്ടു. അവൻ നൃത്തം വച്ചു. ലക്ഷ്മിക്കുട്ടി അമ്മയും ഗോപിക്കുറുപ്പും നോക്കിയിരുന്നു. നൃത്തം അവസാനിച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. അവർ അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. നൃത്തങ്ങളുടെ ഓളങ്ങളിലൂടെ മാസങ്ങൾ കടന്നുപോയി. 2 ആത്മാക്കൾ ഒന്നായ പോലെ തോന്നി. ശാന്തയ്ക്ക് തിരികെ പോകാറായി. പോകുന്നതിൻ്റെ തലേന്നാൾ ശാന്ത പറഞ്ഞു, വിശ്വം, എനിക്ക് ഇവിടം വിടാൻ തോന്നുന്നില്ല. പോയാൽ ഞാൻ എപ്പോഴും വിശ്വത്തിൻ്റെ നൃത്തത്തെപ്പറ്റി തന്നെ ആലോചിച്ചിരിക്കും. ഞാൻ ശാന്തയെപ്പറ്റിയും. അപ്പോഴേക്കും അമ്മ പിന്നിൽ നിന്ന് വിളിച്ചു, ഉണ്ണാൻ വന്നോളീൻ. അടുത്തു ചെന്നപ്പോൾ അമ്മ രണ്ടാളുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. എന്തിന്? ആ നല്ല ദിവസങ്ങൾ എന്നേക്കുമായി മറഞ്ഞു. ശാന്ത പോയപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അതൊരാരംഭം മാത്രമായിരുന്നു. നീണ്ടു നിൽക്കാൻ പോകുന്ന കണ്ണീർ വർഷത്തിൻ്റെ ഇടവപ്പാതി. വീണ്ടും അയാൾ നൃത്തങ്ങളിൽ മുഴുകി. ഒടുവിൽ അവൾ പഠിപ്പ് നിർത്തി വന്ന ദിവസം വിശ്വത്തിന് ഓർമ്മയുണ്ട്. കഴിഞ്ഞു വിശ്വം എന്ന് എത്ര ആശ്വാസത്തോടെയാണ് അവൾ പറഞ്ഞത്. ശാന്ത ആശങ്ക തോന്നിക്കുന്ന വിധം വളർന്നിരുന്നു. തിമിർത്തുപൂത്ത പുഷ്പകാലം, അതിൻ്റെ ചുറ്റുമായി മൂളിപ്പറക്കുന്നതിൽ എന്തൊരു രസം. നൃത്തം വെച്ച് വിയർപ്പ് പൊടിഞ്ഞ് ആ കവിളിലേക്ക് നോക്കി, ഓ, ജീവിതം മുഴുവൻ അവിടെ തുടിച്ചു നിൽക്കുന്നു. അമർത്തിപ്പിടിച്ച പൊട്ടിച്ചെരികളുമായി ശാന്ത അടുത്തേക്ക് വന്നപ്പോഴെല്ലാം തന്നെ ഭൂമിയിൽ നിന്ന് ഉയരത്തേക്ക് എടുത്തു പൊക്കുന്നതുപോലെ വിശ്വത്തിന് തോന്നി. എന്താനന്ദമായ പൊങ്ങൽ! അങ്ങനെ പൊങ്ങിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്ന് ഇത്രയും ആഴത്തിലേക്കും വീഴില്ലായിരുന്നു.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
5: കൈനിറയ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. 1 പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
6: പുരുഷ സൗന്ദര്യം അത് വെറും മുഖത്തിന്റെ ഭംഗി മാത്രമല്ല, ആത്മവിശ്വാസം നിറഞ്ഞൊരു പുഞ്ചിരിയിലും കരുത്തുറ്റൊരു നോട്ടത്തിലും സ്നേഹം നിറഞ്ഞൊരു വാക്കിലും ഒളിഞ്ഞിരിക്കുന്നു. ബഹുമാനം, കരുതൽ, ഉത്തരവാദിത്ത ബോധം, വാക്കുകളിലെ മാന്യത, ഇവയാണ് ഒരു പുരുഷന്റെ യഥാർത്ഥ സൗന്ദര്യത്തിന് കൂടുതൽ നിറം നൽകുന്നത്. പ്രിയ ശ്രോതാക്കളെ, തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ആസ്വദിക്കാം പുരുഷ സൗന്ദര്യത്തെക്കുറിച്ച് കവി ഭാവനയിൽ വിരിഞ്ഞ ഗാനങ്ങൾ. ആദ്യം കേൾക്കാം കെ ജയകുമാർ എഴുതി, രവി ബോംബെ സംഗീതം നൽകി, ചിത്രപാടിയ ഗാനം, ചിത്രം ഒരു വടക്കൻ വീരഗാഥ.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ ബി എം ഡബ്ല്യു വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിലെ സ്വന്തം മൈ ജി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം വയലാർ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി പി സുശീല പാടിയതാണ് ചിത്രം പൊന്നാപുരം കോട്ട.

0: നാം കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
5: ഞങ്ങളുടെ പുതിയ വീടിന്റെ ഹൗസ് വാർമിംഗ് ഫർണിച്ചറും അപ്ലയൻസും ഒക്കെ വാങ്ങാൻ പോവാ.
6: മുട്ടത്തറ കെസിആറിലേക്ക് വിട്ടോളൂ. ഫർണിച്ചർ 50%, ഹോം അപ്ലയൻസിന് 70% ഡിസ്കൗണ്ട് ഉണ്ട്.
7: കെസിആർ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് മുട്ടത്തറ.
8: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
9: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
10: ഇന്നീ പരിപാടിയിൽ യോഗയും പരിസ്ഥിതിയും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS സംസാരിക്കുന്നു.
11: ഇന്നത്തെ പാരിസ്ഥിതിക വിഷയങ്ങളുടെ പ്രാധാന്യം മനുഷ്യൻ വേണ്ട വിധം തിരിച്ചറിയുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം. അത് എല്ലാ മനുഷ്യരിലും ഒരേപോലെ പ്രതിധ്വനിക്കേണ്ട വിഷയവുമാണ്. ഒരു പക്ഷേ ആദ്യ പരിഗണന കൊടുത്ത് കൈകാര്യം ചെയ്യേണ്ടതായ വിഷയമാണ് പരിസ്ഥിതി സംരക്ഷണം. ഇതിന് പ്രധാന കാരണം മനുഷ്യന് പരിസ്ഥിതിയുമായി കൂടുതൽ ഇടപഴകാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിയില്ല എന്നതുതന്നെയാണ്. ശീതീകരിച്ച കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ ഇരുന്ന് ലോകമാകെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റ് സാങ്കേതിക വിദ്യകളിലൂടെയും നോക്കിക്കാണുന്ന മനുഷ്യന് മാറുന്ന ഋതുവ്യതിയാനത്തെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. ഋതുവ്യതിയാനങ്ങളെ നേരാവണ്ണം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിന്റെ പ്രതിരോധ നടപടി കൃത്യസമയത്ത് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് എന്നകന്നു തുടങ്ങിയോ അന്നു മുതൽ അവൻ പ്രകൃതിയെ മതിയാവോളം ചൂഷണം ചെയ്യാനും തുടങ്ങി. പ്രകൃതിയുടെ മാറ്റങ്ങളെ തിരിച്ചറിയാതെയും ഭൂഘടന തിരിച്ചറിയാതെയും ഹരിതാഭയെ വേരോടെ പിഴുതെറിഞ്ഞു, മണ്ണിന്റെ മണവും മറന്നു. 5 ഇന്ദ്രിയങ്ങളും വഴി പ്രകൃതിയെ ആസ്വദിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന മനുഷ്യൻ ഇന്ന് പ്രകൃതിയുടെ ചിത്രം പകർത്തി സമൂഹ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുന്നു. ആവാസ വ്യവസ്ഥ

0: പ്രധാന കണ്ണിയായ മനുഷ്യന്റെ ചെയ്തികൾ പ്രകൃതി നിയമങ്ങൾക്ക് ഒട്ടും തന്നെ അനുകൂലമാകാതെയുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെയാണ് യോഗയിലൂടെയുള്ള ജീവിതശീലങ്ങൾക്കുള്ള പ്രാധാന്യം. മനസ്സിന്റെ ചോദനകളെ നിയന്ത്രിച്ചുകൊണ്ട് ശരീരത്തെയും ശരീരത്തിന്റെ ചോദനകളെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെയും ഒറ്റക്കുടക്കീഴിലാക്കാൻ യോഗാക്രമത്തിന് കഴിയും. യോഗ സാത്വികത മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ശാസ്ത്രമാണ്. തമോ രജോ ഗുണങ്ങൾക്ക് അതീതമായി സാത്വികമായ ചിന്തകൾ ശീലങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് യോഗയുടെ പ്രയാണം ആരംഭിക്കുന്നത് തന്നെ. അഷ്ടാംഗയോഗയിൽ പ്രഥമ സ്ഥാനമാണ് യമ നിയമങ്ങൾക്കുള്ളത്. ശീലങ്ങളും നിയന്ത്രണങ്ങളും വ്യക്തി സ്വയം അനുവർത്തിച്ചു പോരേണ്ടുന്ന കാര്യങ്ങളാണ്. യമത്തിൽ ആദ്യം പറയുന്ന അഹിംസാശീലവും വ്യക്തിശുചിത്വവും അപരിഗ്രഹവുമെല്ലാം സഹജീവികളോടുള്ള സ്നേഹവും പരിസ്ഥിതിയോടുള്ള കരുതലും ഒരുവനിൽ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. യോഗയും ധ്യാനവും ശീലിച്ചു തുടങ്ങുന്നതിനു മുൻപ് തന്നെ യമനിയമങ്ങൾ വഴി നിർബന്ധമായും മനസ്സിന് അച്ചടക്കവും നിയന്ത്രണവും ഉണ്ടാക്കിയെടുക്കുന്നു. അതോടൊപ്പം സാത്വികമായ ആഹാരശീലം പരിസ്ഥിതിയിലെ വിഭവങ്ങളുടെ അമിത ഉപയോഗം തടയുന്നു. മിതാഹാരം ശരീരത്തിനും പരിസ്ഥിതിക്കും ഒരുപോലെ നല്ലതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ധ്യാനം മുടങ്ങാതെ ശീലിക്കുന്നത് വഴി ഇന്ദ്രിയങ്ങൾ പ്രകൃതിയോട് കൂടുതൽ ബന്ധിക്കപ്പെടുകയും ശ്രദ്ധ, ഏകാഗ്രത എന്നിവയിലൂടെ പ്രകൃതിയും മനുഷ്യനും ഒന്നാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. യോഗ പോലുള്ള സാത്വിക തത്വങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയുമ്പോൾ തന്നെ നമ്മളിലൂടെ പരിസ്ഥിതിയും സമൂഹവും സ്നേഹിക്കപ്പെടുന്നു. നമ്മളിലാണ് പ്രകൃതിക്ക് പ്രതീക്ഷയുള്ളത്. കാരണം നമ്മളാണ് ആത്യന്തികമായി പ്രകൃതിയെ തിരിച്ചറിയേണ്ടവരും സംരക്ഷിക്കേണ്ടവരും.
1: യോഗയും പരിസ്ഥിതിയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോവുക?
6: BMW ആദ്യം കിട്ടട്ടെ.
5: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
6: എങ്ങനെ?
5: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്
6: എന്ന ഞാനും വരും എന്റെ സ്വന്തം BMW.
4: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: നുള്ളി നോവിക്കാതെ ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, എഴുതിയത് പൂച്ചൽ ഖാദർ, സംഗീതം രാജാമണി.

നമസ്തേ അനന്തപുരിയുടെ ഈ അധ്യായം സമാപിക്കുകയാണ്. പരിപാടി കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവം, രേഖ അജിത്.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതും ഉണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ജോലിയിലൊരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
8: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
9: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

0: ആയിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുമായി.
1: നീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
2: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
1: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
2: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാ.
1: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
3: സാധാരണക്കാരന് കൈത്താനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും. ഏവർക്കും സ്വാഗതം.

0: ആഹാ, പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ. ഇന്നലെ മൈജിയിൽ പോയിരുന്നോ?
1: എങ്ങനെ പോവാതിരിക്കും.
0: അതെന്താ,
1: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൺ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
0: അപ്പോ ഈ ഓണത്തിന് മൈജിയിൽ ഒന്ന് കേറാതെ പറ്റില്ലല്ലേ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ് ആണ് നാം കേട്ടത്. ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് 101.9. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 30. പ്രിയ ശ്രോതാക്കൾക്കുള്ള സ്നേഹോപഹാരമാണിപ്പോൾ ഗാനോപഹാരം. ശ്രോതാക്കൾക്ക് അറിയാമല്ലോ, ഇന്ന് 1991 മുതൽ 2000 വരെ പുറത്തിറങ്ങിയ ഏതാനും ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ ഗാനത്തോടെ ബിച്ചു തിരുമിലി എഴുതി, ബാലകൃഷ്ണൻ സംഗീതം നൽകി, ഉണ്ണിമേനോനും ചിത്രയും പാടിയത്.

0: കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാരിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്.
1: ചുറ്റിയെത്തും പ്രാവുകൾ ആര്യൻ പൊൻപാടം കൊയ്യുന്നു.
0: മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണി.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഹേ ഗേൾസ്,
4: ഇന്ന് പാർട്ടി വേണം.
5: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
4: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി. പിസ്സ പാർട്ടി.
5: നിന്റെ കാർഡും പിന്നെന്താ?
6: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
5: ബൈ ഗേൾസ്.
6: എവിടെയാ പോകുന്നത്?
5: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
6: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
7: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം കൈതപ്രം എഴുതി രവീന്ദ്രൻ സംഗീതം നൽകി. MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം അഭിമന്യു.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
5: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം MG ശ്രീകുമാറും ചിത്രയും പാടിയതാണ്, പൂനിലാമഴ എന്ന ചിത്രത്തിനു വേണ്ടി.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഗാനോപഹാരത്തിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി കേൾക്കാം. ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയത്.

0: ഗാനോപഹാരമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടത്.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 10:00. ഇനി പ്രധാന വാർത്തകളിലേക്ക്.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുലുവുമായി പോർട്ട് ലൂയിസിൽ കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായി ഡ്രഗ്സ് കൺട്രോളർ വകുപ്പ് 10 ലക്ഷത്തിലധികം രൂപയുടെ വ്യാജ ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി മന്ത്രി കെ മുരളീധരൻ. ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മാത്രം വിപണിയിൽ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് മന്ത്രി നിർദ്ദേശം നൽകി. നവീകരണം പൂർത്തിയാക്കിയ 14 ബസ്സുകൾ അല്പസമയത്തിനകം മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. നവീകരണ പദ്ധതിയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയായത്. മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ കടന്നുവരുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മെസ്സിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചവരെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. കൊല്ലം ജില്ലയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഹരിതചട്ടം ഉറപ്പാക്കാൻ കളക്ടർ ആനി ജൂല തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. പ്ലാസ്റ്റിക് നിർമ്മിത ദേശീയ പതാകകളുടെ ഉൽപാദനവും വിതരണവും വിൽപ്പനയും പ്രദർശനവും നിരോധിച്ചു. ആലപ്പുഴയിൽ നിന്നും ബംഗളൂരുവിലേക്കും തിരിച്ചും ഈ മാസം 16 മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ KSRTC വോൾവോ എക്സിക്യൂട്ടീവ് ക്ലാസ് AC സെമി സ്ലീപ്പർ ബസ് സർവീസ് തുടങ്ങും. സർവീസിന് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. ആർമി അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്റർ US സെൻട്രൽ ടെക്സസ് ഫീൽഡിൽ തകർന്നു വീണ് 2 പേർ മരിച്ചു. ഫോർട്ട് ഹൂഡിന്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഏഷ്യൻ അണ്ടർ 18 പുരുഷ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് അഹമ്മദാബാദിൽ ഇന്ന് തുടക്കം. ഇന്ത്യൻ ടീം ആദ്യ മത്സരത്തിൽ നാളെ ജപ്പാനെ നേരിടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 11:00.

0: സൗഹൃദത്തിന്റെ തണലായി, സ്നേഹത്തിന്റെ തലോടലായി, പ്രണയത്തിന്റെ തൂവലായി, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹ സന്ദേശങ്ങളും പ്രിയഗാനങ്ങളുമായി ഹലോ സന്ദേശഗാനം ഇതാ വീണ്ടും. ഓർമ്മകളും പരിഭവങ്ങളും നിറഞ്ഞ കത്തുകളിൽ നിന്നും വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും ഇന്ന് ആദ്യത്തേത് സന്ദേശമാണോ കത്താണോ? ഏറ്റവും പ്രിയപ്പെട്ട ആകാശവാണിക്ക്, പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര എന്ന സ്ഥലത്ത് നിന്നുമാണ് എഴുതുന്നത്. ഞാൻ പുഷ്പ മധു. എനിക്ക് ഭിന്നശേഷിക്കാരിയായ ഒരു മകളും ഒരു നാത്തൂനുമുണ്ട്. അവർ പെരിനാട് ബഡ് സ്കൂളിലാണ് പഠിക്കുന്നത്. ആ സ്കൂളിലെ ടീച്ചർമാരായ രജനിയും മഞ്ജുവും ബാക്കി കുട്ടികൾക്കും വേണ്ടിയാണ് ഈ കത്ത്. അവരെ വിളിച്ച് സ്നേഹം പങ്കിടാനാണ് ഈ കത്ത് എഴുതുന്നത്. ഞങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ടീച്ചറെ വിളിക്കുമല്ലോ. പിന്നെന്താ, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ
1: ഹലോ,
0: രജനി ടീച്ചറല്ലേ? ടീച്ചർ തിരക്കിലാണോ? ഈ കുട്ടികളെയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കയ്യിലെടുത്ത് കൊണ്ടുപോകുന്നത്? കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചറായിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ്
1: ടീച്ചറെ.
0: കുട്ടികളെയൊക്കെ വളരെ ഭംഗിയായി നോക്കുന്ന ടീച്ചറിനെ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കുമ്പോഴത്തേക്ക് ടീച്ചർ എന്താണ് ഈ പറയുന്നത്? എന്ത് മാജിക്കാണ് ഈ കുട്ടികളുടെ അടുത്ത് ചെയ്യുന്നത്? പാട്ട് പാടിക്കൊടുക്കും,
1: എന്റെ മനസ്സ് നിറഞ്ഞ സ്നേഹം കൊടുക്കും, അത് അവർക്ക് നന്നായിട്ട് മനസ്സിലാവും, അവരത് ഉൾക്കൊള്ളും.
0: ആ, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പൊടിക്കൈകളൊന്നും ഇല്ല.
1: മനസ്സ് ഇല്ല, ഒരു ട്രിപ്പും ഇല്ല. കാരണം അവർക്കറിയാം ഞാൻ എന്താണെന്നും അവരെന്താണെന്നുള്ളത് എനിക്കും അറിയാം.
0: അപ്പൊ എല്ലാ മക്കളെയും ഒരുപോലെ
1: യാഥാർത്ഥ്യ, പിന്നെ തീർച്ചയായിട്ടും പല സ്വഭാവക്കാരുണ്ട്, പക്ഷെ എല്ലാം അവരെ ഒരേ കാറ്റഗറിയിലാക്കി നമ്മൾ ആ ഒരു മൈൻഡിൽ അവരെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളോടൊപ്പം അതേ രീതി നിൽക്കും.
0: എന്നാലും കുറച്ചധികം കുസൃതികാരൊക്കെ ഉണ്ടാവൂലേ എല്ലാ കാലത്തും?
1: തീർച്ചയായിട്ടും ഉണ്ട്. പല ഡിസബിലിറ്റീസ് അല്ലേ ഉള്ളേ, അപ്പം അവരെ എല്ലാവരും നമ്മൾ ഒരു കാറ്റഗറി തന്നെ പഠിച്ച് നമ്മുടെ മൈൻഡ് കൊണ്ട് അവരെ അങ്ങനെ അമ്മ അമ്മ എന്നുള്ളൊരു പരിഗണന കൊട്ടതിനപ്പുറത്തേക്ക് നമ്മൾ അവർക്ക് വേറൊരു ഇതുണ്ടാവത്തില്ല. ഇതാരാണെന്നൊന്നും പറഞ്ഞ എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു.
0: അതൊന്നും പറയാൻ പറ്റൂല. എന്നാലും ഇങ്ങനെയൊക്കെ പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ?
1: തീർച്ചയായിട്ടും, മനസ്സ് നിറഞ്ഞില്ല. എന്റെ ഈ ഒരു പ്രൊഫഷനിൽ ഏറ്റവും വലിയ സന്തോഷമല്ലേ എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത്. ഇത്ര സമ്പാദ്യങ്ങൾക്ക് അപ്പുറമല്ലേ ഈ വാസികളൊക്കെ. കുഞ്ഞുങ്ങൾ ഭയങ്കര സങ്കടമായിരുന്നു, എന്റെ വീട്ടിലൊക്കെ വെള്ളം കയറിപ്പോയതും.
0: അയ്യോ, മഴയത്ത് വെള്ളം കയറിയല്ലേ?
1: കയറി. ഞാൻ ഫ്രീ ആയിട്ട് തിരിച്ചു വിളിച്ചാൽ മതിയോ?
0: ഇല്ല, ഞാൻ പെട്ടെന്ന് വെച്ചോളാം. ഞാന് അവിടെ രണ്ട് കുട്ടികളുടെ അമ്മ പുഷ്പലത പറഞ്ഞിട്ട് വിളിക്കുവാണ്. പുഷ്പ മധു.
1: പുഷ്പ ചേച്ചി. മനസ്സിലായി ചേരേ.
0: അപ്പോ പുഷ്പ മധു ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിയിലേക്ക് ഒരു കത്തയച്ചിരുന്നു. കത്തയച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളുടെ അമ്മ പോലെ, അല്ലെ അമ്മ തന്നെ ആയിട്ടുള്ള ഒരാളും കൂടിയുണ്ട്, രജനി എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്. ആ ടീച്ചറിനെ ഈ പരിപാടിയിൽ നിന്ന് വിളിക്കണം. ഞങ്ങളുടെ സ്നേഹം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റുക.
1: ഇത് എക്സാം എഴുതി ഒന്നും നേടുന്ന ഒരു തല്ലല്ലോ, നമുക്ക് അഭിമാനത്തിന്റെ നിമിഷമല്ലേ അതൊക്കെ.
0: ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ കഴിയുന്ന വലിയ സന്തോഷമാണ്. ഈ സന്തോഷം ആഘോഷിച്ചുകൊണ്ട് നമുക്കൊരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് വെക്കണം? ആയിക്കോട്ടെ.
1: അമ്പിളി നീ വന്നേടാ. അമ്പു നേരെ പാട്ടേ, ഇഷ്ടമുള്ള പാട്ട് മലയാളത്തില്. ഒരു മിനിറ്റ്.
0: പിന്നെന്താ?
1: എന്നെ എന്റെ ഹൃദയത്തിന്റെ വലത് വശത്ത് തന്നെ സ്നേഹിച്ചിട്ടേക്കുന്ന ഒരു കുഞ്ഞുണ്ട്, ഞാൻ അവളുടെ കയ്യിലോട്ട് ഈ ഫോണൊന്നും കൊടുത്തോട്ടെ.
0: പിന്നെന്താ പിന്നെന്താ, എന്താ മോളുടെ പേര്?
1: അമ്പിളി.
0: അമ്പിളി പാടുന്ന കുട്ടിയാണെന്നാണ് ടീച്ചർ പറഞ്ഞത്, ശരിയാണോ?
1: ചെറുതായിട്ട്.
0: ചെറുതായിട്ടുള്ളൊരു പാട്ട് അങ്കിളിന് പാടിത്തരൂ.
2: കഴിഞ്ഞു പോയ കാലം കാറ്റിനേ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ.

0: ഹലോ സാറേ,
1: ബാക്കി മറന്നുപോയോ? ദേവദൂതുമായി വന്നൊരെന്റെ സ്വപ്നമേ.
0: അപ്രതീക്ഷിതമായ ആള് മറന്നുപോയി.
1: ഇത് ആരാ പഠിപ്പിച്ച ഈ പാട്ടൊക്കെ?
0: അവൾക്ക് വേറെ ഞങ്ങളൊന്നുമില്ല. ചിന്ന ചേച്ചിയുടെ ചെറിയൊരു ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. അവൾക്ക് മെന്റലി അവൾ ഓക്കെയാണ്.
1: എല്ലാ കുട്ടികളും മിടുക്കരാണല്ലോ. എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടല്ലോ.
0: അല്ല സാറെ, ഇതിൽ കൂടുതൽ ഒരു സന്തോഷത്തിന്റെ നിമിഷം എനിക്ക് വേറെ കിട്ടണം.
1: അതെ അതെ, തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. അല്ല, ലൈഫിനെ നമുക്ക് മറ്റൊരു രൂപത്തിൽ കാണാമെന്നൊരു മെസ്സേജും കൂടിയാണ് ടീച്ചറിന്റെ അടുത്ത് സംസാരിക്കുമ്പോ എനിക്ക് കിട്ടുന്നത്.
0: ഒരു മണിക്കൂർ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ചെലവഴിക്കുമ്പോ ഉണ്ടല്ലോ, നമ്മൾ എന്താണെന്നും നമ്മൾ എവിടെ വരെ എത്തുമെന്നും കറക്റ്റ് ഈ കുഞ്ഞുങ്ങളിൽ തന്നെ നമുക്കുള്ള ഉത്തരം കിട്ടും. അതൊരു ദൈവത്തിന്റെ ഒരു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ഈ കുഞ്ഞുങ്ങളാണ് സാറേ.
1: വലിയ സന്തോഷം സംസാരിക്കാൻ പറ്റിയില്ല.
0: ഒരു അവസരം എന്ന് പറയുന്നു. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചത് എന്തിനാണെന്ന് ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തുന്ന സമയമാണിത്.
1: വലിയ സന്തോഷം സംസാരിക്കാം. നമുക്ക്
0: സാറിനോട് സംസാരിക്കാൻ പറ്റിയത് എന്റെ ജീവിതത്തിലെ ആ കുഞ്ഞിന് സാറിന് ഈ ആകാശവാണിയിലേക്ക് നേരിട്ടൊരു പാട്ട് പാടി തരാൻ അവൾക്കുണ്ടായ എന്നിലൂടെ എത്തപ്പെട്ട ആ ഒരു അവസരം ഞാൻ ദൈവത്തിനോടും സാറിനോടും ആ ടീമിനോടും മൊത്തത്തിൽ നന്ദി അർപ്പിക്കുന്നു.
1: നന്ദിയും പുഷ്പ മധുവിനാണ്. പുഷ്പ കത്ത് എഴുതിയില്ലായിരുന്നെങ്കിൽ നമ്മളിതൊന്നും അറിയില്ലായിരുന്നു. നമുക്കൊരു സിനിമ പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം?
0: ഏത് പാട്ട് വേണം? സിനിമാ പാട്ട് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം എന്റെ ഇഷ്ടം. നമ്മൾ ഒന്നാം രാഗമാണോ?
1: ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി.
0: അത് തന്നെ സാർ, അത് തന്നെ.
1: തൂവാന തുമ്പികൾ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകി. വേണുഗോപാലും ചിത്രയും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
0: Okay, thank you, sir.
1: Okay, thank you.

0: ഈ ഓണത്തിന് മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: പ്രിയ ആകാശവാണിക്ക്, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. എല്ലാ പരിപാടികളും കേൾക്കും, കത്തുകളും അയച്ചിട്ടുണ്ട്. ഞാൻ നെടുമങ്ങാട് ആര്യനാട് പുളിമൂട് എന്ന സ്ഥലത്തു നിന്നാണ് കത്തെഴുതുന്നത്. എന്റെ കൊച്ചുമകൾ അമ്മുവിന്റെ വിവാഹം 23 ഓഗസ്റ്റ് ഞായറാഴ്ചയാണ്. മോളെ ഒന്ന് വിളിക്കാമോ? അവളെ വിളിച്ച് മംഗളാശംസകൾ അറിയിക്കണം. അവളുടെ വീട്ടിൽ റേഡിയോ കുറച്ച് ദിവസങ്ങളായി പാട്ട് കേൾക്കുന്നില്ല. ഞാൻ നിർബന്ധിച്ചു, അവളുടെ അമ്മയെക്കൊണ്ട് റേഡിയോ വാങ്ങിപ്പിച്ചു. ഞാൻ കത്തെഴുതിയ വിവരം പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ കത്ത് വായിച്ചില്ലെങ്കിലോ? അതാണ് പറയാത്തത്. ഈ കത്തെഴുതിയിരിക്കുന്നത് അവളുടെ കുഞ്ഞമ്മ. അവൾ എന്നെ കുഞ്ഞമ്മ എന്നാണ് വിളിക്കുന്നത്. അവൾക്കും അവളുടെ അമ്മയ്ക്കും കുഞ്ഞമ്മ. കത്ത് വായിക്കുമെന്ന പ്രതീക്ഷയിൽ കുഞ്ഞമ്മ സുശീല പുളിമൂട്. ഹലോ.
7: ഹലോ
6: ഹലോ, ദിവ്യയാണോ അതോ അമ്മു ആണോ? അതിങ്ങനെ രണ്ടും കൂടി ഒരാളാവും. അതൊക്കെ പോട്ടെ, ഈ മാസം ഭയങ്കര വിശേഷമുള്ള മാസമാണല്ലോ. ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്തൊക്കെയോ സംഭവിക്കൂലോ അവിടെ. ആണോ? ആരാ കിട്ടുന്നേ? ആ ചേട്ടന്റെ പേരാ ചോദിച്ചത്. ആ വിപിൻ ചേട്ടൻ എന്താണ് ദിവ്യയെ സ്വന്തമാക്കും, അങ്ങനെയാണോ? അപ്പൊ പാട്ട് നമുക്ക് അങ്ങനെ മാറ്റി എഴുതിയല്ലോ. ചിങ്ങമാസം വന്നു ചേർന്നാൽ വിപിൻ ചേട്ടൻ ദിവ്യയെ സ്വന്തമാക്കും. ഇതിപ്പോ അങ്ങനെ മാറ്റണോ വേണ്ടേ? ആരെന്നൊക്കെ പറയാം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ,
7: അങ്ങനെ പറയൂ.
6: വിപിൻ ചേട്ടൻ പിണങ്ങും.
7: വിപിൻ ചേട്ടൻ പിണങ്ങത്തില്ല.
6: വിപിൻ ചേട്ടൻ പിണങ്ങിയാലും ഇല്ലെങ്കിലും പുളിമൂടുള്ള സുശീല കുഞ്ഞമ്മ പിണങ്ങും. ആരാ സുശീല കുഞ്ഞമ്മ? സുശീല കുഞ്ഞമ്മ അറിഞ്ഞൂടെ? അങ്ങനെയൊന്നും പറയരുത്, സുശീല കുഞ്ഞമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരും. കുഴപ്പമില്ലേ? ആര്യനാട് പുളിമൂടുള്ള സുശീല കുഞ്ഞമ്മ. റോങ് നമ്പറാ? റോങ് നമ്പർ അല്ല, ഇത് കറക്റ്റ് ആയിട്ടുള്ള നമ്പറാണ്. ഞാൻ വിളിച്ചത് എന്താണ്, ദിവ്യക്ക് ഒരു വിവാഹ മംഗളാശംസ നേരാൻ വേണ്ടിട്ടാ. 23-ാം തീയതിയിലെ കല്യാണം?
7: 23-ാം തീയതി.
6: അന്നല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പൊ 23-ാം തീയതി കല്യാണത്തിന് ഞാൻ വരണോ വേണ്ടേ? ഈ റേഡിയോയിലുള്ള ആൾക്കാരെയൊക്കെ സെലിബ്രിറ്റീസിന്റെ കൂട്ടത്തിൽ പെടുത്തു. അയ്യോ പേടിക്കണ്ട കേട്ടോ, ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. സത്യമായിട്ടും വിപിൻ ചേട്ടനാണ് സത്യം. അല്ലെങ്കിൽ ചേട്ടൻ വിളിക്കുമ്പോ ചോദിച്ചാ മതി. ചേട്ടൻ വിളിച്ച് ചോദിച്ച ചേട്ടന് ഒരു ധാരണ ഉണ്ടാവില്ല. ഈ ആര്യനാട്ടുള്ള കുഞ്ഞമ്മയെ വിളിച്ച് ചോദിച്ചാ അറിയായിരിക്കും. അമ്മയുടെ കുഞ്ഞമ്മ? അമ്മയുടെ കുഞ്ഞമ്മ?
7: അമ്മ ഒറ്റ മോളാ, കുഞ്ഞമ്മ ഇല്ല.
6: അമ്മയുടെ കുഞ്ഞമ്മ എന്ന്, അമ്മയും മോളും ദിവ്യയും കുഞ്ഞമ്മ എന്ന് വിളിക്കുന്ന ഒരാളില്ലേ? മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ. ആരെന്ന് പറഞ്ഞു? ആകാശവാണിയുടെ ഹലോ സന്ദേശകാരം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണെന്ന്. പിന്നെന്ത് ചെയ്യാൻ പറ്റും? കല്യാണത്തിന് അന്ന് തട്ടിക്കൊണ്ടു പോകും വിപിന്റെ കൂടെ വന്ന്.
7: എനിക്ക്
6: അയ്യോ പോലെ പോലെ, ഒരു പാട്ട് പറഞ്ഞിട്ട് പോയി. ഇഷ്ടമുള്ള
7: പാട്ടാ?
6: കല്യാണം അടിച്ചു പൊളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പാട്ടേതാ? കല്യാണപ്പെട്ടിനെ പന്തലിലേക്ക് കൊണ്ടുവരുമ്പോ കസിൻസ് എല്ലാരും കൂടി ഡാൻസ് ചെയ്യാൻ വെച്ചിരുന്ന പാട്ട്?
7: അങ്ങനെയൊന്നുമില്ല. ആ
6: എന്നാലും ഒരു പാട്ട് പറ, പെട്ടെന്ന് ഓർമ്മ വരുന്നേ.
7: ഒരു പാട്ട് ഓർമ്മ വരുന്നില്ല.
6: അങ്ങനെ പറഞ്ഞൂടാ, എന്താണ് ദിവ്യ?
7: നമ്പറൊക്കെ തന്നിട്ട് വിളിക്കാൻ പറഞ്ഞേ.
6: ആ നമ്പര് തന്ന ആളുടെ പേരാണ് സുശീല. അങ്ങനെ ഒരാളില്ലേ? അതെന്താ ഇല്ലാത്തത്?
7: ഇല്ലാത്ത
6: മാത്രല്ല, എന്റെ വകയിൽ ഒരു ചേട്ടന്റെ മകളുടെ മകൾ.
7: അങ്ങനെ ഒരാൾ എനിക്ക് അറിയത്തില്ല.
6: സുശീല എന്ന പേരിൽ അറിയേയില്ല?
7: സുശീല എന്ന് തന്നെയാണോ പേര് പറഞ്ഞേ?
6: ആ, സുശീല എന്നാ പേര് എഴുതിയിരിക്കുന്നെ.
7: ചെലപ്പോ പറ്റിക്കാൻ നോക്കിയതാ നിങ്ങളാ?
6: ആണോ?
7: ആ, ചേട്ടനെ പ്രാങ്ക് ചെയ്തതാ.
6: അപ്പൊ പിന്നെ എന്ത് ചെയ്യും?
7: ചേട്ടൻ തിരിച്ചങ്ങോട്ട് പ്രാങ്ക് ചെയ്തോ അവരെ വിളിച്ചിട്ട്.
6: അവരെ വിളിച്ച് പ്രാങ്ക് ചെയ്യാം. അതിന് മുമ്പേ നമുക്കൊരു പാട്ട് വെച്ചാലോ?
7: വെക്കാലോ.
6: ആ, ഏത് പാട്ട് വെക്കണം? നമുക്ക് ആദ്യം ഈ കല്യാണം ആഘോഷിക്കാം, പിന്നെ അവരെ പ്രാങ്ക് ചെയ്യാം.
7: ഇഷ്ടമുള്ള പാട്ട് വെച്ചു.
6: ഇഷ്ടമുള്ള പാട്ട് പറ. അമ്മൂന് ഇഷ്ടമുള്ള പാട്ട്?
7: എന്റെ പേര് അമ്മു എന്നല്ല.
6: പിന്നെ ദിവ്യ എന്നാണോ?
7: ദിവ്യ എന്നല്ല, റോങ് നമ്പർ. ഞാൻ ചേട്ടനെ പ്രാങ്ക് ചെയ്തതാ.
6: ആണോ?
7: എന്റെ തന്നെ 23-ാം തീയതി അല്ല.
6: പിന്നെ എത്രാം തീയതിയാണ്?
7: അത് സർപ്രൈസ്, ആരും പറയൂല.
6: ഇതെല്ലാം ഞാൻ സമ്മതിച്ചു. പാട്ട് വെക്കാം. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കുമെന്ന് വിപിൻ പാടിക്കൊണ്ട് വരുന്ന പാട്ട് വെക്കാം. മീശമാധവൻ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി ശങ്കർ മഹാദേവന് റിമി ടോമി പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർഡ്.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ആർപ്പവിലെ എന്തിനാണല്ലേ 2,000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
3: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
5: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
6: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: ഹലോ, എന്റെ പേര് ജെസ്സി. എന്റെ മകൻ ജിജോയുടെ പിറന്നാൾ ഓഗസ്റ്റ് 16. കഴിഞ്ഞ വർഷവും പിറന്നാൾ ആശംസകൾക്കായി മെസ്സേജ് അയച്ചിരുന്നു, പക്ഷേ വായിച്ചില്ല. ഇത്തവണ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് വീണ്ടും അയക്കുന്നത്. എന്റെ മോൻ ഇപ്പോൾ ബാങ്കിൽ ജോലി ചെയ്യുകയാണ്, തിരുപ്പൂരിലാണ്. ഈ വർഷം ഒരു കുഞ്ഞിന്റെ അച്ഛനാകാൻ പോകുന്ന സന്തോഷത്തിലുമാണ്. ഈ വർഷം ജിജോയ്ക്ക് ഒരു ചെറിയ സർപ്രൈസായി അവന്റെ പിറന്നാൾ ആശംസകൾ ഹലോ സന്ദേശഗാനം പരിപാടിയിലൂടെ ഒന്ന് അറിയിക്കണേ. അവന് അതൊരുപാട് സന്തോഷമാകും. വിളിച്ചു നോക്കാം. ഹലോ, ജിജോ അല്ലേ? തിരക്കിലാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ വളരെ പെട്ടെന്ന് വെച്ചോളാം, പെട്ടെന്നൊരു വിശേഷം പറഞ്ഞു വെച്ചോളാം. ഒരു കുറച്ച് നേരത്തെയാണ്, എന്നാലും ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ ബർത്ത്ഡേ കുറച്ചുകൂടി വിശേഷമുള്ള ഒരു ബർത്ത്ഡേ ആണല്ലോ. പുതിയൊരു പ്രൊമോഷൻ കിട്ടുന്ന ഒരു ബർത്ത്ഡേയും കൂടിയാണല്ലോ. എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ തിരുപ്പൂരില്? ഒരുപാട് എന്താണ്, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുടെ ഒരു കേന്ദ്രമായിട്ടാണല്ലോ സാധാരണ അറിയപ്പെടുന്നത് അല്ലേ? അവിടെ ബാങ്കിലല്ലേ? ഇനി എന്നാണ് നാട്ടില്? ആഹാ, അപ്പം ബർത്ത്ഡേക്ക് ഇവിടെ ഉണ്ടാവും. ആ, അപ്പൊ ഈ പിറന്നാൾ ആശംസ പറഞ്ഞിരിക്കുന്നത് അമ്മയാണ് കേട്ടോ. ആ, എന്നെ ആകാശവാണി എന്നാണെന്ന് അറിയി പറഞ്ഞു.
10: ഞാനിത് സ്റ്റേഷൻ ഡയറക്ടർ.
9: അത് ശരി, തിരക്കുകൾക്കിടയിൽ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. അപ്പൊ പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ടാണ് വെക്കേണ്ടേ?
10: അമ്മയെ പറ്റിയുള്ള ഒരു പാട്ട് വെച്ചോളൂ.
9: ഏത് പാട്ടായിരിക്കും?
10: അമ്മയല്ലാതെ ഒരു ദൈവം ഉണ്ടോ? അതിലും
9: കോവിലുണ്ടോ? പിന്നെന്താ, നമുക്ക് ആ പാട്ട് വെക്കാം. അപ്പോ ബർത്ത്ഡേക്കാളും വലിയ വിശേഷം കാത്തിരിക്കുന്നതുകൊണ്ട് ബർത്ത്ഡേ ആശംസിക്കണു, അത് ആശംസിക്കണു, ഞാൻ മൊത്തത്തിൽ കൺഫ്യൂഷനിലാണ്. എന്തായാലും എല്ലാ ഐശ്വര്യവും സമൃദ്ധിയും വരാനിരിക്കുന്ന ആളുടെ ഒരു സന്തോഷവും ഒക്കെ ആയിട്ട് ഈ വർഷവും വരാനിരിക്കുന്ന വർഷങ്ങളൊക്കെ അടിപൊളിയാവട്ടെ. സംഭവാമി യുഗയുഗേ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS ബാബുരാജ് ഈണം നൽകി ജയചന്ദ്രൻ പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
10: ഓക്കേ,
9: താങ്ക് യു.
10: താങ്ക് യു.

0: ഓഗസ്റ്റ് 20
1: മാർക്കല്ലേ
2: വെഞ്ഞിനറമൂട് അല്ലമാന ഗോൾഡൻ ഡയമണ്ട്സ് 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം
3: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ബാലോ നിർവഹിക്കുന്നു.
2: 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോ സ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
3: അല്ലമാന ഗോൾഡൻ ഡയമണ്ട്സ് വെഞ്ഞാറമൂട് ശ്രീകാര്യം പോതൻകോട് ആൻഡ് അഡ്ഡമാം.
4: രാവിലെ രണ്ടുപേരും കൂടെ കേട്ടോ,
0: ഞങ്ങൾ പുതിയ വീടിന്റെ ഹൗസ് വാമിംഗ് ഫർണിച്ചറും അപ്ലയൻസസും ഒക്കെ വാങ്ങാൻ പോവാ.
4: മുട്ടത്തറ KCR ലേക്ക് വിട്ടോളൂ. ഫർണിച്ചർ 50%, ഹോം അപ്ലയൻസസിന് 70% ഡിസ്കൗണ്ട് ഉണ്ട്.
3: KCR ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് മുട്ടത്തറ.
0: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ.
5: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
0: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
6: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഹലോ സന്ദേശഗാനം തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
7: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില. പ്രായോജികർ
8: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ.
6: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 14,220 രൂപ നിരക്കിലും പവന് 200 രൂപ വർദ്ധിച്ച് 1,13,760 രൂപ നിരക്കിലുമാണ്. റിഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില ഇനി നാളെ രാവിലെ.
7: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില.
8: സമർപ്പിച്ചത് റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ഹലോ സന്ദേശഗാനം തുടരുന്നു.
10: ഹലോ സന്ദേശഗാനം, ഞാൻ ഈ കത്ത് എഴുതുന്നത് വായിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. എന്നെ നിരാശപ്പെടുത്തില്ല എന്ന വിശ്വാസത്തിൽ. എനിക്ക് 4 ചേച്ചിമാരാണ്. എന്നെയും കൂട്ടി ഞങ്ങൾ 5 പെൺമക്കളാണ്. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. അച്ഛനും അമ്മയും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. ഞങ്ങൾ 5 പേരും റേഡിയോ ആസ്വാദകരാണ്. രഞ്ജിനിയും ചലച്ചിത്ര ഗാനങ്ങളും ഒക്കെ കേട്ട് വളർന്നവരാണ് ഞങ്ങൾ. എന്റെ 2-ാമത്തെ ചേച്ചി പണ്ടൊന്നും അങ്ങനെ പാടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പുള്ളി ഭയങ്കര പാട്ടുകാരിയാണ്. അനുചേച്ചിയുടെ പാട്ടില്ല എങ്കിൽ കുടുംബയോഗങ്ങളൊന്നും നടക്കില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ. ചേച്ചിയെക്കൊണ്ട് ഹലോ സന്ദേശഗാനത്തിൽ ഒരു പാട്ട് പാടിക്കാമോ? അത് ആൾക്ക് ഒരു വലിയ സർപ്രൈസാകും. ഞങ്ങളുടെ 5 പേരുടെയും പേരിലും ഒരു പ്രത്യേകത ഒളിഞ്ഞിരിപ്പുണ്ട്. അതും ചോദിച്ചറിയണേ. എങ്ങനെയൊക്കെയാണോ കത്ത് എഴുതേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. വിശ്വസ്തയോടെ പൊന്നി, കടുത്തുരുത്തി, കോട്ടയം. എന്തായാലും നമുക്ക് അനുചേച്ചിയെ വിളിച്ചു നോക്കാം. അനുചേച്ചി പാടുമോ അതോ ഞാൻ പാടുവിടുമോ? ഹലോ, അനുചേച്ചിയാണോ?
11: അതെ.
10: കുടുംബയോഗങ്ങൾ സമ്പന്നമാക്കുന്ന അനുചേച്ചിയുടെ പാട്ട് ഇപ്പോ കേൾക്കാൻ പറ്റൂ? അതെന്താ പാടാൻ പറ്റാത്ത? ഒരാള് ഒരു കാര്യം വളരെ സ്നേഹത്തോടുകൂടി ചോദിക്കുമ്പോൾ ഉടനെ മോത്തടിച്ച പോലെ പറ്റത്തില്ല എന്ന് പറയാമോ? അതോ അനുചേച്ചിയെ പോലെ തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരാള്?
11: അയ്യോ, എന്റെ പിന്നെ ധാരാളം. ഞാൻ വീട്ടിലില്ലേ, വീട്ടിലുണ്ടായിരുന്നു ഞാൻ പാടിയേനെ. കൊട്ടയാണെങ്കിലും ഞാൻ പാടിയേനെ.
10: വീട്ടിലല്ലെങ്കിലും ഇപ്പൊ വീട് പോലത്തെ ഒരു സ്ഥലത്താണല്ലോ നിൽക്കുന്നത്.
11: അല്ല അല്ല അല്ല, ഒരു കടയല. അപ്പൊ മനുഷ്യർക്കെന്തോ വട്ടിന്റെ ലക്ഷണം.
10: പിന്നെ ഇപ്പൊ നോൺ സ്റ്റോപ്പ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ വട്ടിന്റെ ലക്ഷണം എന്നൊക്കെ പറയുന്നത്.
11: എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണെന്ന്.
10: മനസ്സിലാവൂല, കൃഷ്ണനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങേര് എന്റെ കൂടെ
11: ആണോ? എന്റെ കൂടെ ഉണ്ട്.
10: അതെങ്ങനെയാ?
11: എന്റെ കൂടെ കൃഷ്ണ ഉണ്ട് എപ്പോഴും.
10: ഫുൾ ടൈം ആണ്?
11: ഫുൾ ടൈം.
10: അപ്പൊ പിന്നെ എന്റെ കൂടെ ഉള്ള ആരാ?
11: അത് ഗ്രൂപ്പ് ആയിരിക്കും.
10: അത് കുട്ടിക്കൃഷ്ണനാണ്. ലേറ്റസ്റ്റ് ആയിട്ട് പാടാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന പാട്ട് ഏതാ?
11: എനിക്കിഷ്ടം മഞ്ഞണി പോന്നില പാടാൻ ഭയങ്കര ഇഷ്ടമാണ്.
10: പേരാച്ചൻ കടവിങ്കൽ മഞ്ഞൾ അരച്ചു വെച്ച് നീരാടുമ്പോൾ.
11: അത് തന്നെ.
10: പി ഭാസ്കരന്റെ പാട്ടുകളാണ് ഇഷ്ടം കൂടുതല്?
11: അങ്ങനെയല്ല, എനിക്ക് ഒരുവിധം പാടാൻ പറ്റുന്ന പാട്ടുകള് എന്നെ അറിയുന്ന ആളാണ്. എനിക്ക് അറിയില്ല, ഞാന് പാട്ട് പഠിച്ചിട്ടില്ല. പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് ഇഷ്ടമാണ്, അത്രയൊക്കെ ഉള്ളു.
10: പക്ഷെ ഈ ഇഷ്ടങ്ങളെല്ലാം കൂട്ടി കൂട്ടി കൂട്ടി വെച്ചിരുന്നിട്ട് ഇപ്പോഴാണ് പാടാൻ തുടങ്ങിയിരുന്നേ ഉള്ളു.
11: അതെ അതെ അതെ
10: അതെ,
11: വയസ്സായപ്പോ.
10: അതിന് മുന്നേ എന്തോ ഒരു പറയാൻ വന്നിട്ട് അതങ്ങ് വിഴിഞ്ഞല്ലോ. അത് പറയാതിരുന്നത് നന്നായി. പാട്ടിന് പ്രായമൊന്നുമില്ല. പാട്ടിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം എനിക്ക് പെട്ടെന്ന് ഈ വിനായക് ശശികുമാറിന്റെ ഒരു വരി ഓർമ്മ വരും. പാടുന്നോർ പാടട്ടെ കഴിയുവോളം എന്ന് പറദീസ എന്ന് പറയുന്ന ഒരു പാട്ടിനകത്ത് പുള്ളി എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കഴിയുന്ന പോലെയൊക്കെ നമ്മൾ പാടുക. പാട്ട് പാടിയാലേ ആരാന്ന് പറയാൻ പറ്റൂ.
11: ഞാൻ പറഞ്ഞു, അവിടെ വെച്ച് പാടാൻ പറ്റുമോ?
10: എന്നാ ഇപ്പൊ കേൾക്കാൻ ഇഷ്ടമുള്ളൊരു പാട്ട് പറ.
11: കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടോ. പങ്ങനെ പോകുന്നില്ല, ഭയങ്കര ഇഷ്ടം. അതെനിക്ക് ഇഷ്ടം കേൾക്കാൻ.
10: ഈ പൊന്നി ആരാ?
11: പൊന്നി എന്റെ അനിയത്തി.
10: നിങ്ങള് അഞ്ച് പെണ്ണുങ്ങളില്ലേ? അനി, പൊന്നി,
11: പൊന്നി, ബാബു, കുഞ്ഞുമോള്, ഐഷ. ഞങ്ങളെല്ലാം മുസ്ലിംസിന്റെ പേരാണ് അഞ്ചു പേർക്കും.
10: അതിനിപ്പോ എന്താ?
11: ഐഷ, നബീസ, സൈനബ, ജമീല, ജാസ്മി.
10: അങ്ങനെയാണ്? ഇതെല്ലാം വീട്ടിൽ വിളിക്കുന്ന പേരാണോ പൊന്നി അനി എന്നൊക്കെ?
11: അതെ.
10: അതെന്താ അങ്ങനെ പേരിടാൻ?
11: അറിയില്ല, അച്ഛനിട്ട പേരാണ്.
10: കാരണവന്മാർക്ക് ഇങ്ങനെ ഓരോന്നങ്ങ് ചെയ്തു വെച്ചിട്ട് പോയാ മതി. നമ്മള് വേണം നാട്ടുകാരുടെ ചോദ്യം കേൾക്കില്ലേ മറുപടി പറയാൻ. പക്ഷെ ഈ ചോദ്യം എന്റെ അല്ല കേട്ടോ, ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അനിയത്തി എന്നെ പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചതാ. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടി എന്ന് വിളിച്ചതാ.
11: കൃഷ്ണ ഗുരുവായൂരപ്പ എനിക്ക് വയ്യ കേട്ടോ.
10: ഇപ്പൊ എന്റെ അടുത്തിരുന്ന ആള് വിളി കേട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചപ്പോ. അപ്പൊ ഇവിടെ ഉള്ളതാണോ അവിടെ ഉള്ളതാണോ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മനസ്സിലായില്ലേ? അപ്പോ ചേച്ചിയെ കൊണ്ട് പാടിക്കണം, ചേച്ചിയുടെ പാട്ട് പ്രക്ഷേപണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് കത്തെഴുതിയിരിക്കുന്നത്. പക്ഷെ വല്ലാത്തൊരു സ്ഥലത്തായതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും തൽക്കാലം ഇപ്പോ മഞ്ഞണി പൂനിലാവ് ഒറിജിനൽ വെക്കാം. നഗരമേ നന്ദി എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ ഇണം നൽകി എസ് ജാനകി പാടിയ പാട്ടാണ്. ഇപ്പൊ ഒറിജിനൽ വെച്ചു തരുന്നതേ, പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് പാടി കേൾപ്പിച്ചു തരാൻ വേണ്ടിട്ടാണേ.
11: തീർച്ചയായിട്ടും പാടി കേൾപ്പിക്കും
10: ഞാൻ, പിന്നെ വിളിക്കും.
11: ഓക്കെ, താങ്ക് യു. വിളിക്കണം.
10: താങ്ക് യു.

പ്രിയപ്പെട്ട ആകാശവാണി, ഞാൻ രാഖി, ബാലരാമപുരത്ത് താമസിക്കുന്നു. ഞങ്ങൾക്ക് ചെറിയൊരു സ്ഥാപനമുണ്ട്, മാവ് പാക്കിങ്ങാണ്. ഞങ്ങൾ പണി ചെയ്യുമ്പോൾ സ്ഥിരം ആകാശവാണി പ്രോഗ്രാം കേട്ടുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമുകളും വലിയ ഇഷ്ടമാണ്. എന്റെ മകൾ ഐശ്വര്യയുടെയും അരവിന്ദ് മോന്റെയും ആദ്യത്തെ വിവാഹ വാർഷികമാണ് ജൂലൈ 2. മകളുടെ ബർത്ത്ഡേ ജൂലൈ 20. മകൾ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു. മകളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ദയവായി മകളെ വിളിച്ച് ഒന്ന് വിഷ് ചെയ്യാമോ? വിളിക്കും എന്ന പ്രതീക്ഷയോടെ അമ്മ രാഖി. കുറച്ച് വൈകിപ്പോയെങ്കിലും നമുക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ പറ്റും നോക്കാം. ഹലോ, ഐശ്വര്യ. ഐശ്വര്യയോട് കഴിഞ്ഞ 1 മാസം മുന്നേ വിളിക്കേണ്ടതായിരുന്നു, പക്ഷേ കുറച്ച് വൈകിപ്പോയി. ഒരു കാര്യം പറയട്ടെ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ടു യു ഐശ്വര്യ. ഐശ്വര്യക്ക് ഒരു ഐശ്വര്യവും തോന്നുന്നില്ലല്ലോ ഞാൻ ഇത്രയും കാര്യമായിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട്. വൈകിപ്പോയോണ്ടാണോ? ഒന്നും പറയുന്നില്ലല്ലോ. അതുപോലെ വേറൊരു വിശേഷം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ മാസം, നിങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നില്ലേ? അതിന്റെ ആശംസകൾ. എന്നിട്ട് അരവിന്ദ് എവിടെയുണ്ട് ഇപ്പം? ഐശ്വര്യ സംസാരിക്കുന്നതൊന്നും എനിക്ക് വ്യക്തമല്ല. ആണോ? ഈ ബാലാപുരത്തുള്ള രാഖി ആരാ? രാഖി മുരുകൻ. ആ, അമ്മ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചു. എന്റെ മകളുടെ ബർത്ത്ഡേ ആണ്, എന്റെ മകളുടെയും മകന്റെയും വിവാഹ വാർഷികമാണ്, ആശംസകൾ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയത്. കത്തൊക്കെ ഇങ്ങനെ കിട്ടിയപ്പോൾ കുറച്ച് വൈകിപ്പോയി, അതാ ഞങ്ങൾ വിളിക്കാൻ വൈകിയത്. ഐശ്വര്യ സംസാരിക്കുന്ന എനിക്ക് വ്യക്തമല്ല, അപ്പൊ അതുകൊണ്ട് എന്തായാലും ഐശ്വര്യക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് വെക്കട്ടെ. ഞാൻ ഏത് പാട്ട് വെക്കണം? ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ആ, ഓമലെ ജീവനിൽ അഴകേകാനായി നീ വന്നു അല്ലേ, ആ പാട്ടല്ലേ? എന്താണെന്നറിയോ, ഞാൻ ഈ എടുത്തെടുത്ത് ചോദിക്കുന്നത്, എനിക്ക് ഐശ്വര്യ പറയുന്ന കേൾക്കാൻ വയ്യാത്തോണ്ടാണേ. പൂക്കാലം വരവായി എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം എഴുതി ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ വേണുഗോപാൽ പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. അപ്പൊ വൈകിയാണെങ്കിലും വീണ്ടും പിറന്നാളാശംസകളും വിവാഹ വാർഷികാശംസകളും. ഓക്കെ, താങ്ക് യു.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: നമ്മള് BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
9: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
8: നിങ്ങൾ ഈ ഓണത്തിന് ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാം.
9: ആ, അത് വാങ്ങിക്കാം. BMW പുറകെ വരും.
8: അതിങ്ങനെ
9: മൈ ജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് BMW ആ. പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി 1000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
10: മൈ ജി ഓണം മാസ ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
11: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
12: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
11: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
13: പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഗാനം. ചിത്രം എനിക്കു ഞാൻ സ്വന്തം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്ക്.
1: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
2: ഓണം ഷോപ്പിംഗ് ആ
1: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
2: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
0: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: അടുത്ത ഗാനം ഇളയരാജയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയതാണ്. പിന്നിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമെഴുതിയത് യൂസഫലി കേച്ചേരി.

ഇപ്പോൾ ഒരു ഗാനം കൂടി. ജയചന്ദ്രനും വാണിജ്യറാമും പാടിയതാണ് ചിത്രം കാലം. ഗാനമെഴുതിയത് ബിച്ചു തിരുമല, സംഗീതം ശങ്കർ ഗണേഷ്.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് 2 ലക്ഷം രൂപ അധിക സഹായം അനുവദിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് കയറ്റുമതി ഇറക്കുമതി ചരക്ക് നീക്കത്തിന് ഈ മാസം 18 തുടക്കം കുറിക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കടലിൽ കാണാതായവരെ കണ്ടെത്തുന്നതിന് തിരച്ചിൽ നടത്താൻ മാർഗരേഖ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി. തിരുവനന്തപുരം മുതലപ്പുഴയിലെ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് IIT അടക്കം സ്ഥാപനങ്ങളിലെ വിദഗ്ധ റിപ്പോർട്ടിന് കാത്തിരിക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. ഐക്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ശക്തമായ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്ന ദേശീയ ത്രിവർണ പതാക ഉയർത്താനും ആഘോഷിക്കാനും എല്ലാ ആളുകളും സന്തോഷത്തോടെ മുന്നോട്ട് വരുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോ രാംമോഹൻ നായിഡു. ന്യൂഡൽഹിയിൽ സഫ്ദർജംഗ് വിമാനത്താവളത്തിൽ ഹർഘർ തിരംഗ ക്യാമ്പയിന്റെ ഭാഗമായി തിരംഗയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ മാസം 20 ആരംഭിച്ച പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്ന് സമാപിക്കും. മൈൻസ് ആന്റ് മിനറൽസ് ഡെവലപ്മെന്റ് ആന്റ് റെഗുലേഷൻ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. സുനാമി പ്രതിരോധ തയ്യാറെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സുനാമി മോക്ഡ്രിൽ ആരംഭിച്ചു. രാവിലെ പ്രദേശവാസികൾക്ക് സുനാമി മുന്നറിയിപ്പ് നൽകുകയും സൈറൻ മുഴങ്ങുകയും ചെയ്തു. 50 പേരെ വീടുകളിൽ നിന്നും ഒഴിപ്പിക്കും. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സംയോജിത ബോധവൽക്കരണ പരിപാടി മേയർ VV രാജേഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി സൌജന്യ മെഡിക്കൽ ക്യാമ്പ്, കലാപരിപാടികൾ, മത്സരങ്ങൾ എന്നിവയുണ്ടാകും. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 200 രൂപ കൂടി 1,13,760 രൂപയായി. 14,220 രൂപയാണ് ഗ്രാമിന്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 ക്രിക്കറ്റ് അന്താരാഷ്ട്ര പരമ്പര അടുത്ത മാസം 13 മുതൽ 17 വരെ നടത്തുമെന്ന് BCCIയും അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും അറിയിച്ചു. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് 3 മത്സരങ്ങളുടെയും പരമ്പര. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വിളയണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9495656321. മറ്റൊരു നമ്പർ കൂടി: 9495956321. സ്റ്റുഡിയോയിൽ ഡോക്ടർ സുഷ വി എസിനൊപ്പം ഷിബു ജോർജ്.
1: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുക്കളത്തോട്ടത്തിനെ കുറിച്ചാണ്. യൂഷ്വലി നമ്മൾ പറയാറുണ്ടല്ലോ ന്യൂട്രീഷണൽ കിച്ചൻ ഗാർഡൻ, പോഷക തോട്ടം എന്ന് പറയാറുണ്ടല്ലേ. അപ്പോൾ ഇതൊരു നോർമൽ നമ്മുടെ കിച്ചൻ ഗാർഡനും ഒരു ന്യൂട്രീഷണൽ കിച്ചൻ ഗാർഡനുമായിട്ടുള്ളൊരു വ്യത്യാസം എന്തുവാണ്?
2: സാധാരണ നമ്മുടെ ഒരു കിച്ചൻ ഗാർഡൻ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ ലഭ്യമായ പച്ചക്കറി വിത്തുകളും തൈകളും ഒക്കെ വെച്ചാണ് നമ്മളത് സജ്ജീകരിക്കുന്നത്. പക്ഷേ പോഷകത്തോട്ടം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ കുടുംബാംഗങ്ങളുടെ പോഷകാവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു തോട്ടം, ഒരു അടുക്കളത്തോട്ടം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പോഷകാവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണത്തിലൂടെ കിട്ടേണ്ട വിറ്റാമിനുകളും ധാതുക്കളും ലവണങ്ങളും അതുപോലെ മാംസ്യം ഉൾപ്പെടെയുള്ള പോഷകങ്ങളെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട്, അപ്പോൾ അത് നമ്മുടെ പച്ചക്കറികളിലൂടെയും കുഞ്ഞു മക്കളുണ്ടാവും വീടുകളിൽ, അപ്പോൾ അവർക്കും വിഷാംശം ഇല്ലാത്ത വളരെ ആരോഗ്യപരമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് സജ്ജീകരിക്കുന്ന ഒരു അടുക്കളത്തോട്ടമാണ്.
1: വലിയ വ്യത്യാസമില്ല, ഇത് ഒരു പ്ലാൻ ചെയ്ത് ചെയ്യുന്നു, മറ്റേ നമുക്ക് അവൈലബിൾ ഉള്ള സ്ഥലത്ത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആണ് നമ്മൾ ചെയ്യുന്നത്.
2: അതെ.
1: അപ്പം നമ്മളൊരു ന്യൂട്രീഷണൽ കിച്ചൻ ഗാർഡൻ അല്ലെങ്കിൽ പോഷകത്തോട്ടത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം എത്ര വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വേണം നല്ലൊരു ബാലൻസ്ഡ് ഫുഡ് ആവാൻ വേണ്ടി, ഇത് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും.
2: അതെ അതെ, തീർച്ചയായും. അപ്പം നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറയുന്നതനുസരിച്ച് നമുക്ക് ഒരു അഡൽട്ടിന് ഒരു ദിവസം 300 മുതൽ 350 ഗ്രാമാണ് നമുക്ക് പച്ചക്കറികളും അതുപോലെ അത്യാവശ്യം ഫലവർഗ്ഗങ്ങളും ആവശ്യമുള്ളത്. അപ്പം അതിൽ 300 മുതൽ 350 ഗ്രാമിൽ തന്നെ നമുക്ക് ഏകദേശം 100 ഗ്രാമോളം ഇലക്കറികളും അതുപോലെ 100 ഗ്രാമോളം കിഴങ്ങ് വർഗ്ഗ പച്ചക്കറികളും കഴിക്കുന്നതിന് ആവശ്യമാണ്. അതേപോലെയാണ് 100-150 ഗ്രാമോളം ഫലവർഗ്ഗങ്ങളും നമ്മുടെ പോഷകത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം. അപ്പം ഇത് ഓരോ ദിവസം, ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ അത് നമ്മൾ 100 ഗ്രാം പോലും നമ്മളൊരു ദിവസം ഭക്ഷിക്കുന്നില്ല ഈ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം അല്ലെങ്കിൽ ശുപാർശ പ്രകാരം.
1: ഫാക്റ്റ് അതാണ്.
2: അതെ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയെങ്കിലും അത് ആ ഒരു ടാർഗറ്റിലേക്ക് എത്തണം. ആ രീതിയിലാണ് നമ്മൾ എല്ലാ വീടുകളിലും കൃഷിവകുപ്പായാലും കാർഷിക സർവകലാശാലയായാലും വീട്ടിലൊരു പോഷകത്തോട്ടം എന്നൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്.
1: മാഡം, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
3: ഹലോ
1: ഹലോ ഹലോ
3: ഹലോ നമസ്കാരം സാർ.
1: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ആ നമസ്കാരം, പറഞ്ഞോളൂ.
3: ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഗുരുക്കുമ്പഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മേഴ്സി ജോസഫ് ആണ്.
1: ആ മേഴ്സി മാഡം, ചോദിച്ചോളൂ. സുഷ മാഡം നമ്മോടൊപ്പം ഉണ്ട്.
2: മാഡം നമസ്കാരം.
3: ഞാൻ വിളിച്ചത് സാർ, പിന്നെ ഞാൻ ചെറിയൊരു തരം കൃഷി ചെയ്യുന്നുണ്ട്, കൂടാതെ ജൈവ വളം ഉണ്ടാക്കുന്നുണ്ടല്ലോ വീട്ടില് മേഴ്സിയൊക്കെ ചേർത്ത്. അപ്പൊ അതൊക്കെ എനിക്ക് മൂല്യവർദ്ധത എനിക്ക് വിൽക്കാനായിട്ട് സാധിക്കുമോ? പിന്നെ എനിക്ക് വൈൻ ചെയ്യാനും ആഗ്രഹമുണ്ട്. ഞാൻ ഒത്തിരി നന്നായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് സാറിന്റെ ഒരു ഉപദേശം അതിന് തുടക്കിട്ട് നന്നായിരുന്നു.
1: ഓക്കെ മാഡം, നമ്മൾ മാഡം ചോദിച്ച മാതിരി ഒരു ജൈവവള കൂട്ടെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് കമ്പോസ്റ്റിംഗ് ചെയ്യുന്നത്, ഇത് നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു തരും മാഡത്തിന്. അപ്പോൾ ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്നാൽ അത് വരും. ആ സമയം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ വിളിക്കുക മാഡം.
3: അല്ല അല്ല സാർ, ഞാൻ ജൈവവളം ചെയ്യുന്നുണ്ട്. ഞാൻ രണ്ട് തരത്തിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പഴത്തൊലിയും നമ്മുടെ ചായച്ചണ്ടിയും കൂടെ ചേർത്ത് നമ്മുടെ ഇനോക്കുലെല്ലാം ഇട്ട് അത് അതൊരു വളമാക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ മുട്ടത്തോട് പൊടിച്ച് ചേർത്ത് അതൊരു വളമാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ പരീക്ഷണത്തിൽ അത് ഈ എന്താ കായ്ഫലങ്ങൾ ഉണ്ടാകാനും പൂക്കളൊക്കെ ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. അപ്പൊ അതെനിക്കൊന്ന് കുറച്ച് എനിക്ക് അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതെനിക്കൊന്ന് സേവ് ചെയ്യാനും, പിന്നെ ഞാൻ നന്നായിട്ട് വൈൻ ഉണ്ടാക്കുന്ന ഒരാളാണ്, അപ്പൊ എനിക്കതൊന്ന് എന്താ പറയുന്ന കമേഴ്സ്യൽ ആയിട്ട് ചെയ്യാനും.
2: മാഡം വിൽപ്പനയുമായിട്ട് മാഡം, അതായത് നമുക്കിപ്പം മാഡം ഉണ്ടാക്കുന്ന ജൈവവളങ്ങളാണെങ്കിലും വൈനാണെങ്കിലും വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൃഷിഭവനും കൃഷിവകുപ്പിന്റെ നല്ല രീതിയിൽ സഹായ സഹകരണങ്ങളുണ്ട്. അപ്പോ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഉണ്ട്. അപ്പൊ മാഡം അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ നല്ല രീതിയിൽ, നമ്മുടെ കൃഷി ഓഫീസർ നല്ല രീതിയിൽ ഒരു ഡയറക്ഷൻ തരും എങ്ങനെയാണ് അത് വിൽക്കേണ്ടത്. അപ്പം മാഡം ചെയ്ത വളത്തിന് നല്ല പോഷകാംശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയോ? അത് ടെസ്റ്റ് ചെയ്തായിരുന്നോ? അതൊന്നും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, അതെ, വിൽപ്പനയ്ക്ക് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് അംഗീകൃത ഒരു ലാബിൽ കൊടുത്ത് കാർഷിക സർവകലാശാലയുടെയോ കൃഷിവകുപ്പിൻ്റെയോ ജൈവവളം ടെസ്റ്റ് ചെയ്യുന്ന ലാബുകളുണ്ട്. അപ്പം അവിടെ കൊടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് അതിലുള്ള പോഷക ഗുണങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു ലേബൽ അറ്റാച്ച് ചെയ്ത് വേണം.

0: മാഡം അത് വിൽക്കാൻ ശ്രമിക്കേണ്ടത്.
1: ഓക്കെ, പിന്നെ രണ്ടാമതിന് ശേഷം ഞാൻ ഈ വളം ഉപയോഗിച്ച് എന്റെ ഈ തക്കാളി, പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ കൃഷി ഉണ്ട്. പക്ഷെ എനിക്ക് സഫീഷ്യന്റ് ആയിട്ട് വില കിട്ടാറുള്ളൂ. ചില സമയത്ത് എനിക്ക് കൊടുക്കാനും കഴിയാറില്ല. ചില സമയം പയറൊക്കെ ഒത്തിരി ഉണ്ടാകുമ്പോൾ അതെനിക്ക് നശിച്ചു പോവുകയാണ്.
0: അത് നമുക്ക് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്ന് കേട്ടിട്ടുണ്ടോ, VFPCK? കൃഷിവകുപ്പിന്റെ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. അതെ, അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ചെറിയ അവർക്ക് മാർക്കറ്റുകളുണ്ട്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസത്തെ മാർക്കറ്റുകളുണ്ട്. അപ്പൊ അവിടെ നമുക്ക് നേരിട്ട് കൊണ്ടുപോയി നമുക്ക് വിറ്റ്, അപ്പൊ അതൊരു മാർക്കറ്റിംഗ് ചെയിൻ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾക്ക് കൃഷിഭവനുമായിട്ടും ബന്ധപ്പെടുക, അല്ലെങ്കിൽ VFPCK ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റിംഗ് ചെയിൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അവിടെ കൊണ്ടുപോയി നമുക്ക് വിൽക്കാൻ സാധിക്കും.
2: അപ്പൊ ഇവിടെ വേറെ ഒരു സജഷനും കൂടെ ഉണ്ട് മാഡം. ഒത്തിരി കർഷകരുടെ കാർഷിക കൂട്ടായ്മകളുണ്ട് കേട്ടോ, ജൈവ കർഷകരുടെയൊക്കെ. അങ്ങനത്തെ ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ കൂടെ മാഡം കൂടിയാൽ അവർക്ക് കസ്റ്റമേഴ്സും ഉണ്ട്. ഇങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ, നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറിയൊക്കെ ആവശ്യമുള്ള ധാരാളം ആൾക്കാരുണ്ട്, അവർക്ക് കിട്ടാറില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയുടെ ഒക്കെ കൂടിയാലും മാഡത്തിന് ഇത് വിൽക്കാൻ സാധിക്കും.
1: ഞാനങ്ങനെ ഒന്ന് കൂടാൻ ശ്രമിച്ചു സാറ്, മുട്ടതയുള്ള ഒരു ഗ്രൂപ്പായിട്ട് അവരിങ്ങനെ ഇട്ടിരുന്നു. അപ്പൊ ഞാൻ അവർ വിളിച്ചു, അവർ പിന്നെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്തു. എനിക്ക് വാഴ പഴം അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ
2: ആ എന്തായാലും നല്ല കാര്യം മാഡം വിളിച്ചതിന് വളരെ നന്ദി മാഡം. ഇപ്പം ഈ കർഷകർ പറഞ്ഞ മാതിരി തന്നെ വീട്ടിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഡിമാൻഡ് ഒത്തിരി ഉണ്ട്. ആൾക്കാർക്ക് ആവശ്യമുള്ള ആൾക്കാർ ധാരാളമുണ്ട്.
0: അതെ, പക്ഷെ അത് അവർക്ക് അറിയില്ല, അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അത് നമുക്ക് എന്തായാലും എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും കൃഷിഭവനുകളുണ്ട്. അപ്പം അതത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരൊരു സ്ട്രാറ്റജി നമുക്ക് കാണിച്ചു തരും
2: എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പോഷകത്തോട്ടം ഇതുമാതിരി തന്നെ കുറച്ച് നമ്മളൊന്ന് വിപുലീകരിച്ച് ചെയ്താൽ നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള പോഷകത്തിന്റെ കൂടെ തന്നെ ഒരു ഇൻകമും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും.
0: തീർച്ചയായിട്ടും, കാരണം നമുക്ക് ആ വീട്ടാവശ്യത്തിന് മിക്കവാറും നമുക്കത് എക്സസ് ആയിരിക്കും, പ്രൊഡക്ഷൻ എക്സസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ അയൽവാസികൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ പറ്റുന്ന സഹായികൾക്കോ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് പ്ലാൻ ചെയ്ത് തുടർച്ചയായിട്ടൊരു ഉൽപ്പാദനം മുൻനിർത്തി സ്റ്റാഗേർഡായിട്ട് പ്ലാന്റിംഗ് ഒക്കെ നടത്തി, ഘട്ടം ഘട്ടമായിട്ട് പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു തുടർച്ചയായിട്ടൊരു ഉൽപ്പാദനം ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു മാർക്കറ്റും കണ്ടുപിടിച്ച്
2: വരുമാന മാർഗം,
0: പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന മാർഗവുമാണ്. എല്ലാവർക്കും ഡിമാൻഡുണ്ട്.
2: മാഡം ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്, ഫോൺ ഡിസ്കണക്ട് ആയിട്ടുണ്ട്. മാഡം, നമ്മൾ ഈ പോഷകാഹാരത്തിന് വേണ്ടിയുള്ള തോട്ടം പ്ലാൻ ചെയ്യുമ്പം ഒരു ചെറിയൊരു ഫാമിലിയാണെന്ന് വിചാരിച്ചു, 4-മെമ്പർ ഫാമിലി ആണെങ്കിൽ അപ്പം എത്ര സ്ഥലം വേണം? നിങ്ങൾ എന്തുവാണ് ശുപാർശ ചെയ്യുന്നത്?
0: കാർഷിക സർവകലാശാലയുടെ ശുപാർശ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മെമ്പറിന് 0.5 സെന്റ് എന്നാണ്. ഒരു ആ ആൾക്ക് തുടർച്ചയായിട്ട് നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരാളുടെ കണക്കിൽ 0.5 സെന്റ് ആണ്. അപ്പോൾ ഒരു 4-മെമ്പർ ഫാമിലിക്ക് 2 മുതൽ 2.5 മുതൽ 3 ഇടയ്ക്കുള്ള ഒരു സെന്റ്, 2 സെന്റ് മുതൽ 3 സെന്റ് വരെയുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അത് നമുക്കിപ്പോൾ മട്ടുപ്പാവിലോ അല്ലെങ്കിൽ താഴ്ഭാഗത്ത് നമുക്ക് പുരയിടം ഉണ്ടെങ്കിൽ അവിടെയും ചെയ്യാം, അല്ലെങ്കിൽ മട്ടുപ്പാവ് കൃഷിയായിട്ടും
2: അവിടെ ചെയ്യാൻ സാധിക്കും. ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ, എന്റെ പേര് സാബു എന്നാണ്.
2: പറഞ്ഞോളൂ സാബു സാർ.
3: അപ്പൊ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്,
2: സാറിന്റെ സൗണ്ട് അത്ര ക്ലിയർ അല്ല കേട്ടോ. കുറച്ചൊരു സിഗ്നൽ ഉള്ള സ്ഥലത്ത് കുറച്ചൊന്ന് ഉറക്കെ പറയാവും സാർ. ഇപ്പം ശരിയാണ്.
3: അപ്പൊ ഞാൻ പറയുന്നത്, ഈ വൈറ്റമിൻസും പ്രോട്ടീനും ഒക്കെ പറയുന്നത് ഒരു ഹ്യൂമൻ സങ്കല്പമാണ്. ABCD എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ വൈറ്റമിൻ എന്നൊക്കെ പറയുന്നത് ABCD ശരിക്കും ഇംഗ്ലീഷ് പഠിച്ചവർക്ക് മാത്രമാണോ വിറ്റമിൻ ബാധകമായിട്ടുള്ളത്? അത് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ മുഖം കടുവ അതൊക്കെ നോക്കുവാണെങ്കിൽ അത് ആകപ്പാടെ കഴിക്കണ മാംസം മാത്രമാണ്, ബാക്കി ആഹാരമൊന്നും കഴിക്കത്തില്ല. പക്ഷെ അതൊക്കെ വളരെ ഹെൽത്തിയാണ്. മനുഷ്യന് മാത്രമേ ഈ പലതരം വെറൈറ്റി ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയാനാണ് അതിന്റെ പിന്നിൽ ട്രൂത്ത് എന്നൊന്നും അറിഞ്ഞാൽ കൊള്ളാം.
0: സാർ നമസ്കാരം. മനുഷ്യ ശരീരം അല്ലെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യം ഈ രീതിയിലാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.

0: പറ്റുന്നത്. കാരണം നമ്മൾ മിശ്ര ഭോഗികളാണല്ലോ, സസ്യാഹാരവും അതുപോലെ മാംസ്യാഹാരവും കഴിക്കും. അപ്പോൾ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർക്ക് പാൽ പോലെയുള്ള പാലധിഷ്ഠിത ഉൽപ്പന്നങ്ങളുണ്ട് അവരുടെ മാംസ്യത്തിൻ്റെ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്തു പോകാനായിട്ട്. പിന്നെ തീർച്ചയായിട്ടും ആവശ്യമാണ് സാർ. ഒരു ആരോഗ്യ വിദഗ്ധനെ സാറ് പരിചയപ്പെട്ട് അത് മനസ്സിലാക്കുന്നതായിരിക്കും അത് ഒരു സാറിന് കൺവിൻസ്ഡ് ആവാൻ നല്ലതെന്ന് തോന്നുന്നു.
1: പക്ഷെ ഇതൊക്കെ പ്രൂവൻ ആണ് സാർ, ഇതെല്ലാം റിസർച്ച് കൊണ്ടും അനുഭവം കൊണ്ടും എല്ലാം പ്രൂവൻ ആണ്. നമ്മുടെ ട്രഡീഷണൽ ഫുഡിൽ തന്നെ എല്ലാ വൈറ്റമിൻസും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. വിളിച്ചതിന് വളരെ നന്ദി സാർ. മാഡം, 2.5 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ അത് മട്ടുപ്പാവാം അല്ലെങ്കിൽ നിലവാവാം, ഒരു 4 അംഗമുള്ള ഒരു ഫാമിലിക്ക് വേണ്ടി നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ഇതിനൊരു പ്രോപ്പർ പ്ലാൻ വേണമായിരിക്കുമല്ലോ, ഒരു ലേഔട്ട് അല്ലെങ്കിൽ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്?
0: അപ്പോൾ ഇത് നമ്മളൊരു പോഷകത്തോട്ടം ലേ ഔട്ട് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമുക്കൊരു ഇപ്പം നമുക്ക് മഴ ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അപ്പം അതുകൊണ്ട് തന്നെ ഉയർന്ന തവാരണകൾ, ഒരു 8 മുതൽ 10 ഉയർന്ന തവാരണകൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുക. അപ്പം തവാരണകളുടെ ഒരു നീളം 1 മുതൽ 1.5 മീറ്റർ നീളവും അതേപോലെ തന്നെ 1.5 മീറ്റർ വീതിയുമുള്ള തവാരണകൾ എടുക്കാൻ ശ്രമിക്കുക. അതൊരു ഒരു 15 മുതൽ 20 സെൻറ്റിമീറ്റർ ഉയർത്തി തവാരങ്ങൾ. അതുപോലെ തന്നെ ചാലുകളും നമ്മൾ കൊടുക്കണം. കാരണം അധിക ജലം, കാരണം എപ്പോഴും നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ 6 മുതൽ 8 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആ സ്ഥലം, പോഷകത്തോട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പ്ലാൻ ചെയ്യേണ്ടത്.
1: സൗത്ത് വെസ്റ്റ് അങ്ങനെ ഒരു ഡയറക്ഷനിൽ?
0: അതെ, നമ്മൾ അതിന് നമ്മളിപ്പോൾ അതായത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണെങ്കിലും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കണം. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ വള്ളി രൂപത്തിലുള്ള പയർ പോലെയുള്ള പച്ചക്കറികളൊക്കെ നമ്മളൊരു നോർത്ത്, അതായത് നമ്മുടെ വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ പന്തല് കൊടുക്കുന്ന രീതിയിൽ വേണം.
1: മേഡം, ഒരു ശ്രോതാവുകളുണ്ട്, സംസാരിച്ചിട്ട് നമുക്ക് ഇത് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ.
2: ഹലോ.
1: ആ, നമസ്കാരം.
2: നമസ്കാരം സാറേ.
1: ആ, ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ പള്ളിക്കത്തോട്ടെ മധുസൂദൻ കർത്താവ് എന്ന് പറയും.
1: ആ, പറഞ്ഞോളൂ മധുസൂദൻ സാർ, ചോദിച്ചോളൂ.
2: ഞാൻ കൃഷിയൊക്കെ, എനിക്ക് സാറേ സ്ഥലമൊക്കെ ഉള്ളത്, എന്നാൽ അതിനകത്ത് ഞാൻ കുറെ കൃഷിയൊക്കെ ചെയ്യും. പാവലും വെണ്ടയും വഴുതനയും വീട്ടിലോട്ട് ആവശ്യങ്ങളൊക്കെ ഞാൻ പറിച്ചെടുക്കും, കൊടുക്കാനൊന്നുമില്ല. കുറച്ചൊക്കെ ആക്കിയപ്പോ അയലപ്പത്തവർക്കൊക്കെ ശേഖരിച്ച് കൊടുക്കും, അല്ലാതെ വിലയ്ക്ക് കൊടുക്കുന്നു. എല്ലാ വീട്ടുകാർക്കും ഇച്ചിരി കൊടുക്കും.
1: സാർ, എന്തുവാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
2: അതെ, കുറച്ചൊക്കെ അങ്ങനെ മൊത്തം പുഴു തിന്നില്ല. ഇനി ഞാൻ എന്നാ ചെയ്യേണ്ടത്?
1: ഏതിന്റെ ഏതിന്റെ ഇലയാണ് പുഴു തിന്നുന്നത്? പച്ചക്കറിയുടെ ആണോ?
2: ആ, പാവലി. ഈയിടെ രണ്ട് പാവലി വെച്ച് വീതിച്ച് നല്ല നിറച്ച് കായൊക്കെ ആയി വന്നപ്പോഴത്തേനും ആ ഇല മൊത്തം പുഴുവന്നു. ഞാൻ സങ്കടം കണ്ട വെട്ടി പറിച്ചു കാണും.
0: സാർ നമസ്കാരം. ഇപ്പോ നമുക്ക് പാവൽ പടവലം പോലെയുള്ള പച്ചക്കറികളാണല്ലോ അല്ലെ ചേട്ടൻ കൃഷി ചെയ്യുന്നത്? ജൈവ രീതിയിലുള്ള കൃഷി ആയിരിക്കുമല്ലോ, വീട്ടുവളപ്പിലും കൂടെ ആണ് ആയതുകൊണ്ട് തന്നെ വാണിജ്യാടിസ്ഥാനത്തിലല്ലോ ചെയ്യുന്നത് അല്ലേ? ഇല്ല ഇല്ല ഇല്ല. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ജൈവ രീതിയിൽ ഒരുപാട് കീടരോഗ പ്രതിരോധ മാർഗങ്ങളുണ്ട്. ഇപ്പോ നമുക്ക് പുഴുക്കൾക്ക് വേണ്ടിയാണെങ്കിൽ ബിവേറിയ ബാസിയാന എന്നൊരു മിത്ര ജീവാണു ഇതുണ്ടല്ലോ, ഉപാധിയുണ്ട്, കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ബിവേറിയ എന്ന് പറയും. അത് ഈ കൃഷി കാർഷിക സംബന്ധമായ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയുടെ കൃഷി വകുപ്പിൻ്റെ സ്റ്റാളുകളിൽ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ ബിവേറിയ എന്നൊരു മിത്ര കുമിളാണ്. അത് നമുക്ക് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കാം. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ. അപ്പം അത് ആഴ്ച തോറും ഒരാഴ്ചയിൽ ഒരു ദിവസം എന്ന ക്രമേണ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ പുഴുക്കൾ മാറി നിൽക്കും. ഇത് കൂടാതെ വേപ്പധിഷ്ഠിത കീടനാശികൾ ഇപ്പം മാർക്കറ്റിലും കിട്ടും വാങ്ങാനായിട്ട്. വേപ്പധിഷ്ഠിത കീടനാശികൾ കിട്ടും, അത് നമ്മൾ മേടിച്ച് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാൻ പറ്റും. അപ്പം ഈ രീതിയിൽ നമുക്ക് ജൈവ രീതിയിൽ തന്നെ പുഴുക്കളെ നിയന്ത്രിക്കാൻ സാധിക്കും.
1: പിന്നെ ഒത്തിരി അധികം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ തോതിൽ ചെയ്താൽ മതിയല്ലോ. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം.
2: ശരിയൊന്നുമില്ല, കുറച്ച് ഞാൻ കടയിൽ കൊടുക്കുന്നില്ല, അയൽക്കാർക്കൊക്കെ കുറച്ച് കൊടുക്കുന്നല്ലാതെ കടയിലൊന്നും കൊടുക്കുന്നില്ല.
1: ഓക്കെ, അപ്പൊ ഈ മാഡം പറഞ്ഞ മാതിരി തന്നെ ഈ കാര്യങ്ങൾ ചെയ്ത് നോക്കൂ, ചിലപ്പോ പുഴുക്കളൊക്കെ മാറും. ഓക്കെ ഓക്കെ, വളരെ നന്ദി. അപ്പൊ മാഡം, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഒരു ലേ ഔട്ട് ചെയ്യേണ്ടതെന്ന്.
0: അതെ, അപ്പോൾ നമ്മൾ ലേ ഔട്ട് ഈ രീതിയിൽ നമുക്ക് 5 മുതൽ അല്ലെ 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഇത് പ്ലാൻ വേണം. അതുപോലെ വെള്ളം കെട്ടിക്കിടക്കാതെ നല്ല നീർവാർച്ച സൗകര്യം ഉറപ്പാക്കണം. പിന്നെ മണ്ണ് നമ്മൾ അമ്ലത്വം ആദ്യം തന്നെ മണ്ണ് പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് അപ്പോൾ തന്നെ നമുക്ക് മണ്ണിൻ്റെ ഒരു അമ്ലത്വത്തിൻ്റെ ഒരു ലെവൽ അറിയാൻ പറ്റും. അതനുസരിച്ച് കുമ്മായമോ ഡോളമൈറ്റോ നമ്മൾ, അപ്പോൾ ആദ്യം മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കി കളകളൊക്കെ നീക്കി കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് 1 സെന്റിന് 1 കിലോ എന്നുള്ള കണക്കിന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തവാരണകളെല്ലാം പിടിച്ച് ചാലുകൾ കീറി ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ നല്ല ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകളും ഇപ്പോൾ പലരും ഫലവർഗ ചെടികളായ പപ്പായ വാഴയൊക്കെ നമ്മുടെ പോഷകത്തോട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് സൈഡുകളിലൊക്കെ ഈ മുരിങ്ങയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്തൊരു പോഷകത്തോട്ടത്തിൽ,
1: വളരെ
0: ന്യൂട്രീഷ്യസ് ആണ്, കാൽഷ്യം റിച്ച് ആണ്, വൈറ്റമിൻ റിച്ച് ആണ്. അതുപോലെ തന്നെയാണ് കറിവേപ്പില. കറിവേപ്പില മലയാളികൾക്കും ഒഴിച്ചുകൂടാനാവാത്തതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വിഷാംശം നേരിടുന്ന ഒരു വിഷാംശം അടിച്ചു വരുന്ന ഒരു പച്ചക്കറിയാണിത്.
3: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
4: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRC മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോളം കൊമ്പനോളം.
1: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
1: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
2: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
3: ഫോൺ
4: ഞാൻ പറയാം.
1: എന്നാ പറയാം?
3: 90.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
5: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
4: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
7: നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം
8: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ബാലോഡ് നിർവഹിക്കുന്നു.
7: 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
8: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അദ്ദമാം.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
9: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
9: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. 1000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ഹലോ, ആകാശവാണി തുടരുന്നു.
11: അത് നമ്മൾ ഒരു ദിവസം നമ്മൾ അതിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് വാടിയിരിക്കും. ആ സമയം നമ്മൾ കറയില വെക്കുന്നതാണെങ്കിൽ അത് വാണം. അന്നേരം അത് നമ്മൾ ഒരു ദിവസം നമ്മൾ ആ വീട്ടിൽ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഈ 2 ദിവസം ഇല്ലെങ്കിൽ ഈ മൊത്തം നശിച്ചു പോവുക. അന്നേരം അതിന് ഒരു ദിവസം വെള്ളം ഒഴിക്കാതെ വന്നാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു തണുപ്പ് കിട്ടാനുള്ള മാർഗം ടെറസിന്റെ മുകളിലാണ്. കാരണം നല്ല വെയിലുള്ള സ്ഥലമാണ് ടെറസിനുള്ളവർക്ക്. പിന്നെ ഈ മലക്കറികളിലല്ല, ഈ കാന്താരിയൊക്കെ ഉള്ള പ്രദേശം നല്ല ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി വെള്ളം പൂക്കല് പോലെ ഒരു സംഭവം കണ്ടുപിടിക്കുന്നത് കമ്പ്ലീറ്റ് ആയി അതിന്റെ തണ്ട് മൊത്തം ഉണങ്ങിക്കാരി കുറയാണ് അങ്ങനെ എനിക്ക് തോന്നുന്നു.
12: ഓക്കെ സാർ, നമസ്കാരം. സാർ പറഞ്ഞ ആദ്യത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് ജലസേചനത്തിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. ജലസേചനം കൊടുക്കുന്നുണ്ടാവും, പക്ഷെ അത് വെയിൽ നല്ല വെയിലുള്ള സമയത്ത് ടെറസ് ഭാഗവും കൂടെ ആവുമ്പോൾ പെട്ടെന്ന് ചൂടാവുന്ന സ്ഥലമാണല്ലോ.
11: അപ്പോ
12: അതെ അതെ, അത് നമുക്ക് അതിനൊരു പ്രതിവിധി നമുക്ക് തിരിനനയോ അല്ലെങ്കിൽ തുള്ളിനന ചെറിയ ഇപ്പോൾ ഗ്രോ ബാഗിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ അപ്പോൾ അത് വേരുപടലത്തിലേക്ക് മാത്രം ജലം കൊടുക്കുക, അപ്പോൾ അധിക ജലം നമുക്ക് ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യില്ല. ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ വെർട്ടിക്കൽ ഫാമിംഗ് ഉണ്ടല്ലോ നമ്മൾ, ലെമ്പകൃഷി രീതിയിൽ ചെയ്യുമ്പോൾ തിരിനന അതുപോലെ ഈ രീതിയിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ ആ രീതിയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പോൾ ഒരു പരിധിവരെ ആ വേരുപടലത്തിൽ ജലം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും.
13: ചില ആൾക്കാരൊക്കെ ബോട്ടിൽ വെച്ചും തന്നെ സ്വന്തം ഉണ്ടാക്കി ചെയ്യുന്നുണ്ട്,
12: പ്ലാസ്റ്റിക് ബോട്ടിൽസ്. ചിലര് നമ്മുടെ പാൽ കവറുകളിൽ ഫില്ല് ചെയ്ത് ചെറിയ ഹോള് മാത്രം ഇട്ട് വെക്കുന്ന അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോ
11: വെള്ളം മാറന്നു പോകാനുള്ള സാധ്യതയുണ്ട്.
12: എന്താണ് കേട്ടില്ല സാർ? നമ്മുടെ അതെ, അപ്പൊ ഗ്രോ ബാഗുകളിൽ നമ്മൾ വാങ്ങുന്ന ഗ്രോ ബാഗുകളിലൊക്കെ അവര് ചെറിയൊരു ഹോളോടുകൂടിയാണ് കിട്ടുന്നത്. ഹോളിന്റെ വലിപ്പം കൂടുന്നതും ഒരു ചിലപ്പോൾ ഒരുപക്ഷെ ഒരു കാരണമാവും. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഇപ്പൊ നമ്മുടെ ചകിരിച്ചോർ പോലെയുള്ള വെള്ളം പിടിച്ച് നിർത്തുന്ന ഉണ്ടല്ലോ നമ്മുടെ വളർച്ചാ മാധ്യമത്തിൽ, അത് കൂടുതൽ ഉൾപ്പെടുത്തുക. ചകിരിച്ചോർ, കമ്പോസ്റ്റ് പോലെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ, അതുപോലെ കരിയിലകൾ, പിന്നെ എപ്പോഴും മൾച്ച്, അതായത് പൊതയിടാൻ ശ്രമിക്കുക. ഇപ്പം ചട്ടികളാണെങ്കിലും ഗ്രോ ബാഗ് ആണെങ്കിലും മുകളിൽ പൊതയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ മണ്ണ് ബാഷ്പീകരണം കുറയ്ക്കാൻ സാധിക്കും.
13: കരിയിലയ്ക്ക് നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട്.
12: കരിയില ഇപ്പൊ പല കർഷകരും പറയാറുണ്ട്, അത് അവര് മാവ് പ്ലാവൊക്കെ ഉള്ള വീടുകളിലൊക്കെ കരിയിലകൾ ശേഖരിച്ച് വെക്കും, ചാക്കുകളിലൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ മൾച്ചിങ് പർപ്പസിന്, അതായത് നമ്മുടെ ആവര പൊതയിടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ചെയ്യുന്നവരുണ്ട്. ഭയങ്കരമായ മഴയുള്ള കാലാവസ്ഥയിലും ആ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ കൃഷി ചെയ്യാൻ സാധിക്കും. പക്ഷെ വെയില് നമുക്ക് സൂര്യപ്രകാശം ആവശ്യമുള്ള വിളകൾക്ക് ആ രീതിയിൽ ഒരു ഓപ്പൺ സിറ്റുവേഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ്, അപ്പൊ അത് സൂര്യപ്രകാശം കൂടുതൽ ആവശ്യമുള്ള വിളകളെ പുറത്തും അത് കുറഞ്ഞ് പാർഷ്യലായിട്ട് ആവശ്യമുള്ളതിനെ ഉള്ളിലും വെക്കുന്ന രീതിയിൽ ചെയ്യാനായി പറ്റത്തുള്ളൂ. കാന്താരിയുടേത് ഇപ്പം ലക്ഷണം പറഞ്ഞത് മനസ്സിലാക്കിയത് വെള്ളീച്ച, ഇലകളുടെ അടിയിലാണെങ്കിൽ അത് വെള്ളീച്ച ആയിരിക്കും, അല്ലെങ്കിൽ മീലി മൂട്ടകളാണോ നമ്മുടെ അതിന്റെ തണ്ടിലാണോ ഇലകളിലാണോ എന്ന് അറിയില്ല. അപ്പം രണ്ടും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. അതെ, അപ്പം രണ്ടും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. അപ്പം നമുക്കൊരു ജൈവ നിയന്ത്രണ മാർഗമായിട്ട് വെർട്ടിസീലിയം അല്ലെങ്കിൽ ലെക്കാനിസീലിയം ലെക്കാനി എന്നൊരു ജൈവ നിയന്ത്രണം ഇതുണ്ട്, ഉപാധിയുണ്ട്. അത് നമ്മൾ എല്ലാ കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങളും കർഷക സർവകലാശാലയുടെ സ്ഥാപനങ്ങളിലൊക്കെ കിട്ടും. അത് മേടിച്ച് നമുക്കൊരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ആഴ്ചയിൽ ഒരു ദിവസം തളിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതെ, പിന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ തൈ വയ്ക്കുമ്പോൾ തന്നെ മഞ്ഞക്കെണി നീലക്കെണി പോലെയുള്ള കെണികൾ വെക്കാം. അതെ അതെ,
13: ശരി. വിളിച്ചതിന് വളരെ നന്ദി സാർ വിളിച്ചതിന്. അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് മാനേജ്മെന്റൽ പ്രാക്ടീസസ് നമുക്ക് ചെയ്ത് തന്നെ മതിയാവുള്ളൂ. അപ്പം ഇവിടെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അല്ലെങ്കിൽ പോഷകത്തോട്ടത്തിൽ നമ്മൾ വെറൈറ്റീസ് സെലക്ട് ചെയ്യുമ്പം, ഇപ്പം നമുക്ക് നാടൻ വെറൈറ്റീസ് കിട്ടും, സങ്കരയിന വെറൈറ്റീസുണ്ട്, ഹൈൽഡിങ് വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്?
12: നമ്മളിപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ സാധാരണയായിട്ട് കർഷകർ ഹൈൽഡിങ് ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ, കാരണം

0: അതാവുമ്പോൾ വില കൂടുതലാണ്. അപ്പോൾ ഒരു പോഷകത്തോട്ടത്തിലേക്ക് അതിൻ്റെ ആവശ്യം ഇല്ല. സാധാരണ നോ വെറൈറ്റീസ്, അപ്പോൾ നമുക്ക് കർഷക കേരള കർഷക സർവകലാശാലയുടെ വെള്ളായണി കർഷക കോളേജിലും വിത്തുകളും തൈകളും ലഭ്യമാണ്. അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ. അപ്പോൾ അത് നമ്മൾ വാങ്ങി പ്രോട്രൈകളിലൊക്കെ ആണല്ലോ തൈ ഉൽപ്പാദിപ്പിച്ച്, അത് നല്ല രീതിയിൽ പ്രോട്രൈകളിൽ നിന്ന് തൈകൾ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ അത് തന്നെ നമുക്ക് വിത്ത് വാങ്ങി നല്ല ഇനം ഗുണമേന്മയുള്ള വിത്തുകൾ വാങ്ങി പാകി മുളപ്പിച്ച് നമുക്ക് തൈകളായിട്ട് ഉപയോഗിക്കാം. അത് രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ തൈകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്.
1: പിന്നെ ഒരു ഹൈൽഡിംഗ് ആണെങ്കിലും കുറച്ച് ചെറിയ സ്ഥലത്താണെങ്കിൽ നമുക്ക് അധികം വിളവ്
0: കിട്ടാൻ സാധ്യതയുണ്ട്. അതെ അതെ. അപ്പൊ ഇപ്പോൾ കൂടുതലും നമുക്ക് കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങളിലൊക്കെ ഹൈൽഡിംഗ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനങ്ങളിലും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്.
1: നമ്മുടെ ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ആരാണ്?
2: ഞാൻ രാജലക്ഷ്മിയാണ്, കൊല്ലത്തുനിന്ന്.
1: പറഞ്ഞോളൂ.
2: എനിക്ക് രണ്ട് സംശയങ്ങളുള്ളത്. തക്കാളിയിലെ ദ്രുതവാട്ടം കൺട്രോൾ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ ഈ ആപ്പിൾ ജാമ്പ പോലുള്ള ജാമ്പയുടെ കായ്ക്കകത്ത് നല്ല കായ്ച്ച ശല്യം കൊണ്ടാവാം പുഴു കേടാണ്, ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഈ മാതളത്തിന്റെ പുറത്ത് ചില സീസണില് മാതളത്തിന്റെ പുറത്ത് മൊത്തം കറുത്ത ഡോട്ട് വീണിട്ട് പിന്നെ അത് അവിഞ്ഞ പോലെ, അതേസമയം കുറച്ച് ഇപ്പോ ഈ റീസെന്റ് ആയിട്ടുള്ളതാണ്, കുറച്ചുകൂടെ മുന്നത്തെ ക്ലൈമറ്റില് മഴയൊക്കെ വരുന്നതിന് കുറച്ച് മുന്നത്തെ ക്ലൈമറ്റിൽ നല്ല കളറിൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കറുത്ത ഡോട്ട് പോലെ വന്നിട്ട് പിന്നെ അത് അവിഞ്ഞ പിന്നെ ഈ തിരുനന സംവിധാനത്തിലെ തിരി തിരുനന സംവിധാനം ഇപ്പോ അത് മൊത്തം മാറ്റി റീപ്ലേസ് ചെയ്യേണ്ട ഒരു സമയമായി. അപ്പൊ അതെല്ലാം മാറ്റിയെങ്കിലും അതിനകത്ത് ഇടുന്ന തിരി നമുക്ക് വീട്ടില് എങ്ങനെ അത് ആക്കിയെടുക്കാം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇനിയുണ്ട് ഡൗട്ട്. എന്നാലും അതിനെ
0: ഓക്കെ. നമസ്കാരം മാഡം. ആദ്യം പറഞ്ഞത് തക്കാളിയുടെ ദ്രുതവാട്ടമാണ് അല്ലേ? അപ്പം അത് നമുക്ക് ദ്രുതവാട്ടം എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ വളരെ ദ്രുതമാണ്. അപ്പോൾ ഒരു ദിവസം ഇന്ന് നമ്മൾ ആരോഗ്യത്തോടെ നിൽക്കുകയാണെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് വാടി നിൽക്കും അല്ലേ? അത് പെട്ടെന്ന് തന്നെ മറ്റ് ചെടികളിലേക്ക് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു എന്താണ് പ്രൊഫൈലാക്റ്റിക് മെഷർ, അതായത് ഈ രോഗം വരുമെന്നൊരു മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു മെഷർ എന്ന രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം സ്യൂഡോമോണാസ് പ്രത്യേകിച്ച് ഈ വാട്ടരോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾക്ക് ഫലപ്രദമായത് സ്യൂഡോമോണാസും പച്ചച്ചാണകവും കൂടെ ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്യൂഡോമോണാസും 20 ഗ്രാം, അതുപോലെ ഒരുപിടി പച്ചച്ചാണകവും കൂടെ ചേർത്ത് തുടക്ക സമയത്ത് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചൊരു സ്പ്രേ കൊടുത്താൽ ഒരു പ്രൊഫൈലാക്റ്റിക് എന്ന നിലയിൽ അത് നല്ലതായിരിക്കും. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം കുടി അല്ലെങ്കിൽ ആ ഭാഗം ബ്ലീച്ചിങ് പൗഡർ വെച്ചൊന്ന് അണുവിമുക്തമാക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മളൊരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ കലക്കി ആ തടത്തിൽ ഒന്ന് ഒഴിച്ച് ചുറ്റും അടുത്തുള്ള ചെടികൾക്കും അതൊരു രോഗപ്രതിരോധം കൊടുക്കാനായിട്ട് ഫലപ്രദമായിരിക്കും.
2: അപ്പോൾ ഇതിനൊരു
0: അതെ ബ്ലീച്ചിങ് പൗഡർ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ചെടിയിലേക്ക് തളിക്കേണ്ട, ആ മണ്ണ് ചുറ്റുമുള്ള മണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി.
1: മണ്ണിൽ വരുന്ന രോഗമാണ്?
0: മണ്ണിൽ, അതെ മണ്ണിൽ കൂടെ വരുന്ന രോഗമാണ്. പിന്നെ നമ്മൾ ആപ്പിൾ ജാമ്പയുടെ പുഴുക്കൾ, അത് ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും പ്രശ്നമാണ്, നമ്മൾ വേറെ ഒന്നും ചെയ്യാറില്ലല്ലോ അല്ലേ? അപ്പോൾ ഇത് ശരിക്കും ഫ്രൂട്ട് ഫ്ലൈ നമ്മുടെ പഴയീച്ച കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒന്ന് കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രൂട്ട് ഫ്ലൈസിനെതിരായിട്ടുള്ള കെണികൾ കിട്ടും, ഫെറമോൺ കെണികൾ കിട്ടും. ഇപ്പം മാവിന്, അത് മാവിനുള്ള കെണിയുണ്ട്. അതുപോലെ നമ്മൾ കുക്കർ നമ്മുടെ വെള്ളരിവർഗ്ഗ വിളകൾക്ക് പ്രത്യേകം കെണിയുണ്ട്. അപ്പം അങ്ങനെ മാവിനൊരു മാവിന് മാങ്ങയിൽ വരുന്ന പുഴുക്കളുണ്ടല്ലോ, അതിന് എതിരെയുള്ള ഫെറമോൺ കെണികളുണ്ട്. ആപ്പിൾ ജാമ്പയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പം ഈ ഇപ്പം ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് ഈ പറഞ്ഞ ലെക്കാനിസീലിയം അല്ലെങ്കിൽ ബിവേറിയ പോലെയുള്ള മിത്ര ജീവാണു ഇതുണ്ടല്ലോ, കീടരോഗ നിയന്ത്രണ ഉപാധികളുണ്ടല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ച് അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആഴ്ചതോറും ഒരു ദിവസം ഒന്ന് തളിച്ചു കൊടുക്കുക, മനസ്സിലായല്ലോ. മറ്റേ ഫെറമോൺ കെണി നമ്മൾ സ്ഥിരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് മാവിനും അതുപോലെ വെള്ളരിവർഗ്ഗ വിളകൾക്കുമാണ്. അത് രണ്ടും പ്രത്യേക തരത്തിലുള്ളതാണ്.

0: അപ്പൊ വീട്ടിലതായത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു മോണിറ്ററിങ് പറ്റുമല്ലോ ദിവസവും. അത് നമുക്ക് വളരെ അതും ഫലപ്രദമാണ്. അപ്പൊ അത് ഉറപ്പിച്ച് അതും നല്ലതാണ്. കാരണം ചിരട്ടക്കെണിയായിട്ടോ ചിരട്ടയില് തൂക്കി അതില് നമുക്ക് പാളയംകോടം പഴം നമ്മൾ കനം കുറച്ചരിഞ്ഞിട്ട് അതില് ഏതെങ്കിലും ഒരു കീടനാശിനി, പൊതുവെ മാലത്യോണാണ് പറയാറുള്ളത്, കുറച്ച് കീടനാശി അതിൽ ഒഴിച്ചു വെച്ചാൽ ഈ പഴയച്ചകൾ അതിൽ വന്ന് വീഴും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തുളസിക്കെണിയായിട്ട് ചെയ്യാം, തുളസിയും ശർക്കരയും കൂടെ ചേർത്തിട്ട് ചെയ്യാം. പിന്നെ കുറച്ച് കീടനാശിനിയും, ആ അതെ, ഏതെങ്കിലും ഒരു കീടനാശിനിയും കൂടെ ഇട്ട്, അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. തിരുനെനയുടേത് അവര് ഈ ഗ്ലാസ് ഊൾ എന്ന് പറയുന്നൊരു സാധനം വെച്ചിട്ടാണ് തിരുനെന ഉണ്ടാക്കുന്നത്, തിരികൾ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഇപ്പൊ ഇപ്പം ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട്, ഗ്ലാസ് ഊൾ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും റീപ്ലേസ് ചെയ്യണമെങ്കിൽ. കാരണം നന്നായിട്ട് തിരി റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ആ ഒരു എഫക്റ്റീവ്നെസ് വരില്ല അല്ലേ.
1: മാവിന്റെ മാവില വീട്ടില് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള, ഞാൻ ഒന്നും കത്തിക്കാറില്ല. അപ്പൊ ഇത് എങ്ങനെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മാഡം?
0: നമ്മള് വെർമി കമ്പോസ്റ്റ് കുഴികളിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. വെർമി കമ്പോസ്റ്റ് കുഴികൾ വീട്ടിലുണ്ടെങ്കിലേ അതിലിട്ട് കൊടുക്കാം. അത് നമ്മുടെ മണ്ണിരകൾ കൊണ്ടാണല്ലോ കമ്പോസ്റ്റ് ആക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ ഈ പല ഇനോക്കുലം കമ്പോസ്റ്റിംഗ് കിട്ടും. ഇനോക്കുലം കമ്പോസ്റ്റിംഗ് കിട്ടും. അത് മേടിച്ച് നമുക്ക് കേരള കാർഷിക സർവകലാശാലയുടെ ഒരു ബയോബിൻ കമ്പോസ്റ്റിംഗ് ഉണ്ട്, അതിൻ്റെ വീഡിയോസ് ലഭ്യമാണ്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റിങ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കരിയിലകൾ നിറച്ച്, പക്ഷെ അത് കരിയിലകൾ കമ്പോസ്റ്റ് ചെയ്യാനല്ല, നമ്മുടെ അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യാനാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കരിയിലകൾ വെച്ച് കമ്പോസ്റ്റിംഗ് കൂടുതൽ എഫക്റ്റീവ് ആക്കാറുണ്ട്,
2: കുറച്ച് എളുപ്പമാകും.
0: പക്ഷെ കരിയിലകൾ എന്റെ അഭിപ്രായത്തില് ശേഖരിച്ച് അതിനെ ഒന്ന് ഈ മൽപ്പുതയിടാനും അതുപോലെ ഒരു മാധ്യമത്തിലും വളർച്ചാ മാധ്യമത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
2: അതെ, അങ്ങനെ തന്നെ കെട്ടിവെച്ചാലും കുറച്ചൊരു
0: അതൊന്ന് പൊടിഞ്ഞു കിട്ടും. അതെ, ഒത്തിരി കർഷകർ അങ്ങനെ പറയുന്നുണ്ട്.
1: ഞാൻ അങ്ങനെ കെട്ടിവെച്ച് എടുക്കാറാണ് പതിവ്, എന്നാലും അത് പെട്ടെന്ന് അങ്ങോട്ട് ഇതായി കിട്ടുന്നില്ല.
2: കുറച്ചൊരു നനവ് കൊടുക്കണം മാഡം, ഒരു മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് എളുപ്പം പൊടിഞ്ഞു കിട്ടും. ഓക്കെ മാഡം, വിളിച്ചതിന് വളരെ നന്ദി. മാഡം, ഈ നമ്മുടെ പോഷകത്തോട്ടത്തിൽ നമ്മൾ ഈ കിഴങ്ങ് വർഗ വിളകൾ അതും ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും?
0: അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 80 മുതൽ 100 ഗ്രാം ഒരു ദിവസം നമ്മൾ കിഴങ്ങ് വർഗ വിളകൾ കഴിക്കണമെന്നാണ് ഇന്ത്യൻ കൗൺസിൽ മെഡിക്കൽ റിസർച്ചിന്റെ റെക്കമെൻഡേഷനും പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ വരുന്ന കാരണം പലരും അതിൽ നിന്ന് പിന്നാക്കം പോവുകയാണ്. പ്രത്യേകിച്ച് ഏറ്റവും നല്ല ഇപ്പം വളരെ പ്രാധാന്യമേറി വരുന്നത് മധുരക്കിഴങ്ങ്, അതുപോലെ ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാം നല്ലത് തന്നെയാണ്. ഇപ്പം കപ്പ നമ്മൾ എടുത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ.
2: അപ്പൊ അത് കുറച്ച് വളർന്നു വന്നാൽ നമുക്ക് കുറച്ച് ഷെയ്ഡാവും.
0: അതെ അതെ അതെ,
2: തോട്ടത്തിൽ സ്ഥലം കുറവാണെങ്കിൽ അവിടെ
0: വാണിജ്യാടിസ്ഥാനത്തിൽ കർഷകർ കൃഷി ചെയ്യുന്നത് കൊണ്ട്.
2: പിന്നെ മാഡം, ആദ്യം തന്നെ മാഡം സൂചിപ്പിച്ച ഒരു ശ്രോതാവുണ്ട്, എടുത്തിട്ട് നമുക്ക് പിന്നെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ ഹലോ
3: ഹലോ,
2: നമസ്കാരം സർ.
3: ഞാൻ ഇത് കൊല്ലം കുടിച്ചോട് എന്ന് സദാശിവനാണ്.
2: പറഞ്ഞോളൂ സദാശിവൻ ജി.
3: സാറേ, ഈ വീട്ടുവളപ്പിൽ ഒരു പച്ചക്കറിത്തോട്ടം എന്ന് പറഞ്ഞില്ലേ, പച്ചക്കറിത്തോട്ടം നല്ല ലാഭമായിട്ട് കൊണ്ടുപോകാന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ എന്റെ ഓർമ്മ വെച്ച നാല് മുതലേ വീട്ടിലേക്ക് പച്ചക്കറികൾ ഉണ്ടാകാൻ ഞങ്ങൾ എരിയിലൊന്നും പേടിക്കാറില്ല. ഇപ്പൊ ഈ 2 വർഷം മുമ്പ് ഒരു കുമ്പളം വീട്ടിൽ വെച്ചൊരു കമ്പിളിവാരം ഉണ്ടായിരുന്നു, അതിന്റെ അടുത്തൊരു കുമ്പളം നട്ടിരുന്നു. ആ കുമ്പളത്തിൽ നിന്ന് ശരിക്കും കാട് കിട്ടിയിരുന്നു കഴിഞ്ഞ
2: വർഷം. ഈ വർഷവും
3: അതുപോലെ ഒരു കുമ്പളം നട്ടു. കുമ്പളം നട്ട് അതിൽ നിന്ന് കാ പിടിച്ച് പറിച്ച് ഇപ്പം 3000 രൂപയുടെ കാ കൊടുത്തു കഴിഞ്ഞു.
2: വളരെ നല്ല
3: 3000 രൂപയുടെ കാ കൊടുത്ത് നേരത്തെ ചില്ലറയുണ്ട്. കഴിഞ്ഞ ആഴ്ച കൊടുത്തിട്ട് കൂട്ടിയില്ല, ആഴ്ചവരും പറിച്ചോണ്ട് കൊടുത്തോണ്ടിരിക്കും. ഇപ്പൊ ഒരു 2-3 ആഴ്ചകളെ കൊടുക്കാൻ കാണും.
2: അതാ നമ്മള് മേഡം ആദ്യം സൂചിപ്പിച്ചു, ഇങ്ങനെ നമ്മള് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പുറത്തു കൊടുത്താൽ ഒരു വരുമാന മാർഗവും നമുക്ക് ഇതിൽ നേടാൻ സാധിക്കും. വളരെ നന്ദി സദാശിവൻജി. മേഡം, നമ്മൾ ആദ്യം സൂചിപ്പിച്ചായിരുന്നു മേഡം ഈ സ്റ്റാഗേർഡ് പ്ലാന്റിങ്, നമ്മൾ ചിലപ്പോൾ എല്ലാം ഒന്നിച്ച് നട്ടാൽ ഒന്നിച്ച് വിളവ് കിട്ടുമ്പം നമുക്ക് എല്ലാം ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ ഒരു വീട്ടാവശ്യത്തിനാണെങ്കിൽ സ്റ്റാഗേർഡ് പ്ലാന്റിങ് ചെയ്യുന്നത് എപ്പോഴും നല്ലതല്ലേ?
0: അതെ, തീർച്ചയായിട്ടും നമ്മളൊരു ഘട്ടം ഘട്ടമായിട്ട്

0: അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കുറച്ച് കൂടുതൽ പയറുപോലെയുള്ള വിളകളാണെങ്കിൽ ഒരു 30 മുതൽ 45 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് സോ ചെയ്യുന്ന രീതിയിലും പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനും വീട്ടാവശ്യത്തിന് അത് സാറ്റിസ്ഫൈ ചെയ്ത് പോകും.
1: പിന്നെ ഇപ്പം നല്ല വെറൈറ്റീസ് ഉണ്ടല്ലോ, ഏത് സീസണിലും നമുക്കത് ചെയ്യാൻ സാധിക്കും.
0: അതെ അതെ, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന വെറൈറ്റികളുണ്ട്.
1: ഹലോ,
2: ഹലോ,
1: നമസ്കാരം മേഡം.
2: നമസ്കാരം മേഡം, എനിക്കൊരു മാവുണ്ട്.
1: ആരാണ് സംസാരിക്കുന്നത്, ഒന്ന് പരിചയപ്പെടുത്താം.
2: എന്റെ മകളുടെ ജാനകിയാണ്.
1: പറഞ്ഞോളൂ മേഡം.
2: നമുക്കൊരു മാവുണ്ട്. ആ മാവ് പൂത്ത് തന്നെ മാങ്ങ പ്രായം കഴിയുമ്പോ തന്നെ ആ മാങ്ങയിൽ അത്രയും പുഴു വരും, വിളയാൻ പറ്റൂല. ഈ ആ പുഴു വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
0: നമസ്കാരം മാഡം. നമുക്ക് മാവിൽ ഇപ്പോൾ നേരത്തെ ഒരു ശ്രോതാവ് വിളിച്ചപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് മാവിൽ ഈ പുഴു വരാതിരിക്കാനുള്ള ഫെറമോൺ കെണികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. വെള്ളായണി കാർഷിക കോളേജിൽ വന്നു കഴിഞ്ഞാൽ 150 രൂപ കൊടുത്താൽ ഒരു കെണി കിട്ടും. അത് നമുക്ക് തുടക്കത്തിൽ, അതായത് കണ്ണിമാങ്ങ പ്രായത്തിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് മുന്നേ പറ്റുമെങ്കിൽ ഒരു പൂക്കുന്ന സ്റ്റേജ്, അവസാനത്തെ ആ ഒരു പൂക്കുന്ന സ്റ്റേജിൽ തന്നെ ഇത് കൊണ്ട് തൂക്കിക്കഴിഞ്ഞാൽ ഒരു ഇല്ല, തൂക്കിയിടുകയാണ് ചെയ്യേണ്ടത് ശിഖരത്തിലെ, ശിഖരത്തിൽ തൂക്കിയിടുകയാണ് ചെയ്യേണ്ടത്. അത് ആ സാധനം മേടിക്കുമ്പോൾ അതിൽ അതിലെങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടാവും.
1: ഈച്ചകൾ അതിന്റെ അകത്ത് വരുന്നതാണ്.
0: അതെ അതെ, അതായത് നമ്മള് ആണീച്ചകളെയാണ് അതിലേക്ക് അട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ആണീച്ചകള് വരുമ്പോ തന്നെ മേറ്റിംഗ് നടക്കാതെ പെണ്ണീച്ചകൾക്ക് മുട്ടയിടാൻ സാധിക്കില്ല മാങ്ങയില്. ആ എല്ലാ വർഷവും തൂക്കിയിടണം. എല്ലാ വർഷവും എന്ന് മാത്രമല്ല, കാരണം ഇതൊരു ആവിയായിട്ട് പോകുന്നൊരു ഇതാണ്, കെമിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പറ്റുമെങ്കിൽ ഒരു മാസം കഴിഞ്ഞൊന്ന് രണ്ടാമത്തെ എടുക്കേണ്ടി വരും.
3: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
4: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
3: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം. വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
7: ആഘോഷിക്കാം എസികളിൽ വിലക്കുറവിന്റെ സ്വാതന്ത്ര്യം.
8: ഓണം ഓഫറിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ ഓഫർ.
7: എസികളിൽ 60% വരെ ഓഫ്.
8: സർപ്രൈസ് സമ്മാനങ്ങൾ,
7: 000 ഓഫർ,
8: അപ് ടു 6 ഇയർ വാറന്റി,
7: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
8: 30 കോടി രൂപയുടെ ഓണം ഓഫറിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ
7: ഓഗസ്റ്റ് 16 വരെ.
9: രാവിലെ രണ്ടുപേരും കൂടെ കേട്ടോ,
10: ഞങ്ങളെ പുതിയ വീടിന്റെ ഹൗസ് വാമിങ്ങാ.
11: ഫർണിച്ചറും അപ്ലയൻസസും ഒക്കെ വാങ്ങാൻ പോവാ.
12: മുട്ടത്തറ കെസിആറിലേക്ക് വിട്ടോളൂ.
13: ഫർണിച്ചർ 50%, ഹോം അപ്ലയൻസസിന് 70% ഡിസ്കൗണ്ട് ഉണ്ട്.
14: കെസിആർ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മുട്ടത്തറ.
15: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
16: ചേട്ടാ ചായ എടുക്കട്ടെ?
15: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
16: ആര് പറഞ്ഞു? മൈ ജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
15: അപ്പോ കാത്തിരിപ്പില്ലേ?
16: ഇല്ല.
17: മൈ ജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
18: ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
19: ഓണം ഓഫറിനൊപ്പം ഐജിയിൽ മാസ് ഫ്രീഡം സെയിലും. ബ്രാൻഡഡ് സിംഗിൾ ഡോർ, ഡബിൾ ഡോർ, സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററുകൾ കില്ലർ പ്രൈസിൽ.
2: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ 4 വർഷ വാറന്റി.
19: ഡിഷ് വാഷറുകളിൽ 3 ദിന ഫ്രീ ട്രയലും.
2: 30 കോടി രൂപയുടെ മൈ ജി ഓണം ഓഫറിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ
19: ഓഫർ ഓഗസ്റ്റ് 16 വരെ മാത്രം.
12: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW.

0: സമയ ഫോണിൻ പരിപാടി തുടരുന്നു.
1: അതിലേക്കാളേറെ നമ്മുടെ മണ്ണിന്റെ ആരോഗ്യം നിലനിർത്താനും മണ്ണിലെ സൂക്ഷ്മജീവികൾ കൂടുതൽ ഉണ്ടാവാനും ജൈവ രീതിയിലുള്ള കൃഷിയായിരിക്കും നല്ലത്. അപ്പം അതിനുള്ള മാർഗങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒത്തിരി വേസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പം അതിനെ പല രീതിയിലുള്ള കമ്പോസ്റ്റുകൾ ഉണ്ടാക്കുകയും അതേപോലെ മണ്ണിൽ കുമ്മായം നമുക്ക് ചേർത്ത് കൊടുക്കാം. അമ്ലത്വം പരിഹരിക്കാനായിട്ട് കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർക്കാം. അപ്പം ആ രീതിയിലൊരു ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതായിരിക്കും
0: ഉത്തമം.
2: ഹലോ,
3: നമസ്കാരം സാർ.
2: നമസ്കാരം, പറഞ്ഞോളൂ മാഡം, ആരാണ് സംസാരിക്കുന്നത്?
3: ലതികയാണ്, വെള്ളിയോടിൽ നിന്നാണ്.
2: ആ ഹാ, പറഞ്ഞോളൂ ലതിക മാഡം.
3: സാർ, എനിക്ക് അറിയാനുള്ളത്, ഞാനൊരു ചേന എന്റെ വീട്ടിൽ നട്ട് വളർത്തി എടുത്തതാണ്, നല്ല പാകമായി എടുത്തു. പക്ഷെ 4 വർഷവും അതില് മുള പൊട്ടിക്കഴിഞ്ഞു. അപ്പൊ ആ മുള പൊട്ടിയ ഭാഗം വെട്ടിയെടുത്താ എനിക്ക് ഇനി അത് നടാമല്ലോ, നട്ടുകൂടെ?
1: ഓക്കെ മാഡം, നമസ്കാരം. ചേന നമുക്ക് മിനി സെറ്റ് പ്ലാന്റിംഗ് എന്നൊരു ടെക്നോളജി ഉണ്ട് കേട്ടോ. ഈ സാങ്കേതിക വിദ്യ നമ്മുടെ ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ അവർ ആ ഒരു സാങ്കേതിക വിദ്യ അവർ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെറിയ ഈ മുള വരുന്ന ഭാഗത്ത് കട്ട് ചെയ്ത് മിനി സെറ്റായിട്ട്, മനസ്സിലായില്ലേ, ആ രീതിയിൽ നമുക്ക് ചേന നടാൻ പറ്റും.
3: ഞാൻ വീട്ടില് നട്ട് വളർത്തി എടുത്ത് അപ്പൊ ഈ പ്രാവശ്യം എടുത്തപ്പോഴാണ് അങ്ങനെ ഇത് കണ്ടത് ഭാഗം. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് കേട്ടതുകൊണ്ടൊന്ന് വിളിച്ചു. പക്ഷെ ചാണകത്തില് ചാണകം കലക്കി മുക്കി വച്ച്
1: അതെ ഉണക്കി എടുത്തിട്ട് അതെ വേണമെങ്കിൽ ഇച്ചിരി സ്യൂഡോമോണാസും കൂടെ ചേർത്തിട്ട് അത് ഉണക്കി എടുത്തിട്ട് തണലത്ത് ഉണക്കി നമുക്ക് നടാൻ പറ്റും.
3: തിങ്ങ 1st ഒന്ന് നട്ടാലോ ഒന്ന് ആഗ്രഹിച്ച് അങ്ങനെ വച്ചിരിക്കുന്ന അപ്പൊ എനിക്ക് പരിപാടി വന്നപ്പോ ഒന്ന് ചോദിച്ചാൽ സംശയം തീർത്ത് ചെയ്യാമല്ലോ എന്ന് കരുതി.
2: ധൈര്യമായിട്ട് നടും മാഡം. ഡോക്ടർ സുഷ സൂചിപ്പിച്ച മാതിരി തന്നെ മിനി സെറ്റ് ആണ്. നടുമ്പം ചിലപ്പം ചേന അത്ര വലുതായിട്ട് കിട്ടത്തില്ല, പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള ചേന വലിപ്പമുള്ളത് കിട്ടാൻ സാധ്യതയുണ്ട്.
3: അത് മതി നമ്മുടെ ആവശ്യത്തിന്. സാർ, അത് 2 ചോദ്യം കൂടി ഉണ്ട്. ചീതപ്പഴം, അത് കണക്കിന് ഈ മാവ്, ചീതപ്പഴത്തിൽ ഇപ്പോഴാണ് മറ്റേ എനിക്ക് അങ്ങനെ കായൊന്നും ചീത്തയായി പോകാറില്ലായിരുന്നു. കാ അങ്ങ് പാകമായി വരുന്ന സമയത്ത് കാ മൊത്തത്തിൽ നിന്ന് കറുത്ത് നശിച്ചു പോകുന്നു. അതുപോലെ ഇനി മാവിന്റെ ഇതിലും തളിരിട്ട് വരുന്ന സമയത്ത് ആ മണ്ടഭാഗം മൊത്തം കറുത്ത് അതും അങ്ങ് ചീഞ്ഞു പോകുന്നു. അതിനെന്താ ചെയ്യേണ്ടത് സാർ?
1: അതായത് ചീതപ്പഴം കായ് നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചീച്ചി? അത് ചെറിയ കായോ? അത് പെട്ടെന്ന് ഉണങ്ങി പോവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്തായാലും കുറച്ച് ചുവട്ടിൽ കുറച്ച് കുമ്മായം ഇടുക. കുമ്മായം ഇട്ടിട്ട് ഏതെങ്കിലും ഒരു കുമിൾനാശിനി ഒന്ന് സ്പ്രേ ചെയ്യാനായിട്ട്, അപ്പം കോപ്പർ ഓക്സി ക്ലോറൈഡ് പോലെയുള്ള കുമിൾനാശിനികൾ അവൈലബിൾ ആണ്. അത് നമുക്കൊരു 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, പക്ഷെ നേരിട്ട് പഴങ്ങളിൽ വീഴാത്ത രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. കുമ്മായം ചുവട്ടിൽ ഇച്ചിരി കുമ്മായം ഇടുക. അപ്പൊ മണ്ണിന്റെ അമ്ലത്വം പരിഹരിക്കുമ്പോൾ കുറച്ച് വ്യത്യാസം വരും.
2: ഓക്കെ, വളരെ നന്ദി. ഇവിടെ നമ്മൾ കമ്പോസ്റ്റിംഗ് മെത്തേഡ്സിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. വെർമി കമ്പോസ്റ്റ് ചിലപ്പം അടുക്കളത്തോട്ടത്തിൽ ഇത് ചെയ്യാൻ അത്ര പറ്റാത്ത ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. വേറെ ഏതൊക്കെ കമ്പോസ്റ്റിംഗ് രീതികളാണ് കർഷകർ അവലംബിക്കേണ്ടത്?
1: നമ്മളിപ്പം കിച്ചൺ കമ്പോസ്റ്റിംഗ് ആയിട്ട് ഇപ്പൊ വീട്ടമ്മമാര് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒരു കമ്പോസ്റ്റിംഗ് ഇനോക്കുലം, ഈ എന്ത് കമ്പോസ്റ്റ് ആണെങ്കിലും അതൊന്ന് ത്വരിതപ്പെടുത്താൻ ഒരു ഇനോക്കുലം ആവശ്യമായിരിക്കും. ഇപ്പം ഹരിതകർമ്മ സേന വഴിയും പല ഇനോക്കുലം വീടുകളിൽ കൊടുക്കുന്നുണ്ടല്ലോ. ചകിരിച്ചോർ ബേസ്ഡ് ആയിട്ടുള്ള ഇനോക്കുലംസ് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഏതെങ്കിലും ഇട്ട് നമുക്ക് ഡെയിലിയുള്ള വേസ്റ്റ് ഒരു ബക്കറ്റിൽ ശേഖരിച്ച് അതിൽ കുറച്ച് കമ്പോസ്റ്റ് ഇട്ട്, ഇപ്പം വെള്ളായണി കാർഷിക കോളേജിൽ തന്നെ ഒരു ഇനോക്കുലം കമ്പോസ്റ്റ് പൊടി രൂപത്തിലുള്ളത്, അത് നമ്മൾ 1 കിലോ വേസ്റ്റ് ഇട്ടിട്ട് അതിൽ 5 ഗ്രാം ഈ ഇനോക്കുലം ഇട്ട് വീണ്ടും ഡെയിലി നമ്മളത് ആ പ്രോസസ്സ്. അപ്പോൾ പുഴുക്കളും വരുന്നില്ല. അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു സെറ്റ് തയ്യാറാവുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കൃഷി ഭൂമിയുള്ള ഇപ്പോൾ വാഴ പോലെയുള്ള വിളകളുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാൻ നല്ലത് വെർമി കമ്പോസ്റ്റിംഗ് ആണ്.
2: ചെറിയൊരു
1: അതിലും ചെയ്യാം, പല അങ്ങനെ ചെയ്യാറുണ്ട്. ബക്കറ്റിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ ചട്ടികളിലൊക്കെ ചെയ്യുന്നുണ്ട്. വെർമി കമ്പോസ്റ്റിംഗ് ചെയ്യാറുണ്ട്. അടച്ചു വെക്കാനുള്ളൊരു സൗകര്യവും കൂടെ ഉണ്ടായാൽ മതി.
2: പിന്നെ അതിന് വേണ്ടിയുള്ള മണ്ണിര നമുക്ക്
1: വെള്ളായണി കാർഷിക കോളേജിൽ കിട്ടും.
2: ഹലോ
4: ഹലോ സാർ.
2: നമസ്കാരം.
4: നമസ്കാരം,
2: ആരാണ് സംസാരിക്കുന്നത്?
4: ഓ,
2: കണ്ണൂരിൽ നിന്നാണ്. ആരാണ്?
4: പാലകൃഷ്ണൻ പറഞ്ഞു കേട്ടു.

0: പറഞ്ഞോളൂ ബാലകൃഷ്ണൻജി.
1: അതൊക്കെ രണ്ട് മൂന്ന് അഭിപ്രായം. ഇന്ന് ഒരു വൈദ്യുതി പൂക്കുന്ന പൂ അടിഞ്ഞു പോകും സാറേ. ഓ കേക്കുന്നില്ല?
0: കേക്കുന്നു.
1: പിന്നെ ഒന്ന് മത്തൻ ഉണ്ടായാലുണ്ടല്ലോ, അതും പൂ അടിഞ്ഞു പോകും, പൂ നിൽക്കുന്നില്ല. പിന്നെ ഞാൻ മുമ്പ് ഒരിക്കൽ കണ്ണൂരൊരു പരിപാടിയിൽ വിളിച്ചു ചോദിച്ചു. അപ്പോ അയാളെന്താ പറഞ്ഞാല് ഈ പൂ എടുത്തിട്ട് മറ്റേ പരാഗണം ചെയ്താൽ നിൽക്കും സാറേ.
0: മനസ്സിലായി
2: ചേട്ടാ, നമസ്കാരം. നമുക്ക് പൂകൊഴിച്ചില് ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് വെള്ളരി വർഗ വിളകളില് അത് പൊതുവെ കർഷകർ പറയാറുണ്ട്. അപ്പോ ചില അതില് പല കാരണങ്ങൾ വരാറുണ്ട്. ഇപ്പൊ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം കൊണ്ട് വരാറുണ്ട് മണ്ണിലെ. അപ്പൊ മണ്ണ് പരിശോധിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ശ്രമിക്കുക. പിന്നെ നമുക്ക് ജൈവം ഇപ്പോ സൂക്ഷ്മ ഇപ്പം സമ്പൂർണ എന്ന് പറഞ്ഞിട്ടൊരു സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ ഒരു വളം കിട്ടും, കാർഷിക സർവകലാശാലയുടെയാണ്. അതൊരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. എന്തോ വളം വെക്കുന്ന കടകളില് അവിടെ പ്രൈവറ്റില് കിട്ടാൻ സാധ്യത കുറവാണ്, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ കിട്ടും.
0: കെവികളും അവിടെ പോയി ശ്രമിച്ചു നോക്കൂ.
2: അതെ. പിന്നെ ഈ നമ്മള് ഫിഷ് അമിനോ ആസിഡ് ഒക്കെ കേട്ടിട്ടുണ്ടോ? അത് പൂവൊഴിച്ചില് നല്ലതാണെന്ന് ഇങ്ങനെ കർഷകർ പറയാറുണ്ട്.
0: മത്തി കഷായം ഉണ്ടാക്കത്തില്ലേ?
1: അപ്പൊ
0: ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് മാഡം പറഞ്ഞ മാതിരി. അപ്പം ചിലപ്പോ അത് പൂ നിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ ഒരു പോളിനേഷൻ്റെ പ്രശ്നം കൂടി ഇവിടെ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പോകുമായിരുന്നു, നമ്മുടെ ചെറിയൊരു അടുക്കള തോട്ടത്തിൽ ഒരു ഒന്നോ രണ്ടോ തേനീച്ചക്കൂട് വെക്കാൻ സാധ്യതയുണ്ടോ?
2: ഒരു എണ്ണം ഒക്കെ നമുക്ക് വെക്കാം, ഒരു മാക്സിമം ഒന്നോ രണ്ടോ. അതും നമുക്ക് സ്റ്റിംഗ്ലെസ് ബീ ഉണ്ടല്ലോ,
0: ചെറുതേനീച്ച,
2: അതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ച് മാനേജ് ചെയ്യാനും എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വെള്ളരി വർഗ വിളകളുടെ പരാഗണത്തിന് തേനീച്ച വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പൊ അത് നമുക്ക് ഒരു ചെറിയൊരു ട്രെയിനിങ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, കർഷക സർവകലാശാലയ്ക്കും ട്രെയിനിങ് ഉണ്ട്. അപ്പൊ ആ ഒരു ട്രെയിനിങ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നല്ലൊരു കുഞ്ഞു കുട്ടികൾക്കൊക്കെ തേൻ കൊടുക്കാനും ഫലപ്രദമാണല്ലോ ഇങ്ങനെ ഒരു യൂണിറ്റ് വെക്കുമ്പോൾ.
0: അതും പിള്ളേർക്കൊക്കെ അത് കാണുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയും അത് നല്ലതാണ്. പിന്നെ വേണമെങ്കിൽ ന്യൂഡിയൻ തേനീച്ച അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ തേനീച്ചയുടെയും ഒരു കൂടൊക്കെ വേണമെങ്കിൽ വെക്കാം. പക്ഷെ അതിനൊരു പരിശീലനം എന്തായാലും
2: വേണം, തീർച്ചയായിട്ടും വേണം.
0: അത് അൺട്രെയിൻഡ് ആണെങ്കിൽ അത് പ്രശ്നമാണ്. ഹലോ ഹലോ
3: ഹലോ
0: ആ പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
3: എന്റെ പേര് ജോൺ.
0: ആ പറഞ്ഞോളൂ ജോൺജി.
3: ഞാന്റെ പാവം മടലൊക്കെ അടുത്ത മാത്രം ചെയ്യുന്ന ഒരാളാണ്. ഈ പാവല് പന്തലായിട്ട് കയറി കഴിഞ്ഞ കൂമ്പ് മുറിഞ്ഞു പോവുക, പിന്നെ തല നീളം തരാ, അതിന് എന്താണ് ചെയ്യുന്നത്?
2: ചേട്ടാ നമസ്കാരം. ഇത് പന്തലിൽ കയറി ആ കൂമ്പ് ഭാഗം ചുരുണ്ടു പോകുന്നതാണോ? അത് നമുക്കൊരു കാൽഷ്യം ബോറോൺ എന്ന മൂലകങ്ങളുടെ അഭാവം അതിനൊരു ലക്ഷണം ഇങ്ങനെ വരാറുണ്ട്. അപ്പോ ചേട്ടന് പറ്റുമെങ്കിൽ ഒന്ന് മണ്ണ് പരിശോധിച്ചിട്ട്, അപ്പൊ മണ്ണിൽ കുമ്മായം ഇടാറുണ്ടോ?
3: കുമ്മായം ഇടാറില്ല.
2: ആ കുമ്മായം തീർച്ചയായിട്ടും ഇടണം കേട്ടോ. 1 സെന്റില് 1 കിലോയെങ്കിലും കുമ്മായം ഉപയോഗിക്കുക. അതേപോലെ ഈ ഒരു ഈ അഭാവ ലക്ഷണം കാണിക്കുന്നത് ബോറോണിന്റെ ഒരു ലക്ഷണം ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും കാണാതെ പറയാൻ പറ്റില്ല, എങ്കിലും ഒരു ബോറോൺ അടങ്ങിയ സൂക്ഷ്മ വളങ്ങളുണ്ട്, സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ വളങ്ങളുണ്ട്. അപ്പോൾ അത് വാങ്ങി നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സമ്പൂർണ എന്നൊരു സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ വളമാണ്. അത് നമുക്ക് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കുക. ഇലകളിൽ തക്കാളിയുടെ ദ്രുതവാട്ടമാണോ പെട്ടെന്നുള്ള വാട്ടമാണോ? ആ അതെ, അതിന് നമ്മള് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പിന്നെ അത് റിക്കവർ ആവാൻ പ്രയാസമാണ്. അപ്പൊ ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു ഇതൊരു ആ ഏരിയയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആഴ്ചതോറും സ്യൂഡോ മോണാസും പച്ചചാണകവും കൂടെ ചേർത്ത് ഒന്ന് തെളി രൂപത്തിൽ ആക്കി തളിക്കുന്നത് നല്ലതായിരിക്കും. അത് ഒരു 20 ഗ്രാം സ്യൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തില്, പിന്നെ അതിൻ്റെ കൂടെ ഒരു പിടി പച്ചച്ചാണകവും കൂടെ ചേർത്തിട്ട്. അത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ വന്ന് അത് രോഗം, വൈറസ് രോഗത്തിലേക്ക് പോകുന്നതാണ്. അപ്പൊ അതിന് നമ്മള് തുടക്കത്തിൽ തന്നെ കെണികൾ ഉപയോഗിക്കാം. അപ്പൊ വീട്ടിലല്ലേ ചെയ്യുന്നത്, വീട്ടില് വീട്ടാവശ്യത്തിനല്ലേ ചെയ്യുന്നത്? അതെ. അപ്പൊ മഞ്ഞക്കെണി, നീലക്കെണി, മഞ്ഞക്കെണി ആണെങ്കിൽ വെള്ളീച്ചയ്ക്കും മുഞ്ഞയ്ക്കും ഒക്കെ ഫലപ്രദമാണ്. നീലക്കെണി ആണെങ്കിൽ നമുക്ക് നമ്മുടെ ത്രിപ്സ് ഉണ്ടല്ലോ, ഇലപ്പേനുകൾ, അതിനും നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ കെണികൾ തുടക്കത്തിലേ വെക്കുക. വെച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് മാനേജ് ചെയ്യാൻ
3: പറ്റും. മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് തളിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്.
2: ഏതിലാണ്
0: മഞ്ഞപ്പൊടി ചേർത്ത് തളിച്ചാൽ നല്ലതാണോ?
2: മഞ്ഞൾപ്പൊടി, അത് നമുക്ക് മഞ്ഞൾപ്പൊടി പാൽക്കായുമായിട്ട് ചേർത്ത് പറയാറുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മള് ചീരയുടെ ഇലപ്പുള്ളി രോഗത്തിനൊക്കെയാണ് പറയാറുള്ളത്.
0: അതൊരു പ്രശ്നമാണ് ചേട്ടാ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണാറുണ്ട്, പക്ഷെ അതൊക്കെ എല്ലാം വിശ്വസിക്കാൻ സാധിക്കത്തില്ല. എന്നാലും ഈ വിദഗ്ധരുടെ ആരുടെങ്കിലും അടുത്തൊന്ന് ചോദിച്ചു, അല്ലെങ്കിൽ അനുഭവമുള്ള കർഷകരുടെ അടുത്തൊന്ന് ചോദിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മേഡം, പിന്നെ നമ്മുടെ ഈ അടുക്കള തോട്ടത്തിൽ സമയാസമയം ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ ചിലത്. മൽച്ചിങ് കൊണ്ട് മേഡം സൂചിപ്പിച്ചായിരുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് സപ്പോർട്ട് കൊടുക്കണം, വീഡിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്.
2: അതെ, തീർച്ചയായും. കാരണം കളനിയന്ത്രണം വളരെ ആവശ്യമാണ്. നമ്മളെപ്പോഴും ഇപ്പം പോഷകത്തോട്ടത്തിലാണെങ്കിൽ നമ്മളൊരു സിലബസ് പോലെ പറയുമ്പോൾ ആഴ്ചതോറും ഒരു ജൈവ സ്ലറിയോ കൂടുതൽ നമുക്ക് വളർച്ച ത്വരിതപ്പെടും. കാരണം നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ ജൈവ രീതിയിലുള്ള വളപ്രയോഗം ആകുമ്പോൾ നമ്മൾ കൂടുതൽ ജൈവ ഉപാധികൾ, അപ്പോൾ ജൈവവളങ്ങൾ ആഴ്ചതോറും അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൊടുക്കുന്ന ഒരു കളകളും കൂടെ വരുമല്ലോ. അപ്പോൾ കളകൾ നല്ല രീതിയിൽ നിയന്ത്രിച്ച് തന്നെ പോകണം. അതിന് ഒരു പരിധിവരെ പുതയിടൽ സഹായിക്കും. കരിയിലകൾ കൊണ്ടോ ഒക്കെ പുതയിടുന്നത് ഒരു പരിധിവരെ ജലം പിടിച്ചു നിർത്താനും അതുപോലെ അതായത് നമ്മുടെ ബാഷ്പീകരണം കുറയ്ക്കാനും കളകളുടെ നിയന്ത്രണത്തിനും സഹായിക്കും. പിന്നെ നമുക്ക് താങ്ങ് കൊടുക്കുന്നതും ഇപ്പോൾ തക്കാളി, മുളക് പോലെയുള്ള വിളകൾക്കൊക്കെ താങ്ങ് കൊടുക്കുന്നതും വേണം. അതുകൂടാതെയാണ് നമുക്ക് ഇപ്പോൾ പയറിനൊക്കെ ഇല നുള്ളി തലപ്പ് നുള്ളി കൊടുക്കുന്നത് കൂടുതൽ ശിഖരങ്ങൾ വരാനും പൂക്കാനും നല്ലതാണ്.
0: മുളകിനും അതേമാതിരി ചെയ്യാറുണ്ട്.
2: മുളകിനല്ല, കൂടുതലും പയറിനൊക്കെയാണ് ചെയ്യുന്നത്.
0: ഇപ്പം പയർ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ കുറ്റുപയർ ഇനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം പന്തലൊന്നും ഇടാൻ സാഹചര്യം ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ അതൊക്കെ.
2: അതെ, കുറ്റിപ്പയർ ഇനങ്ങളായ ഭാഗ്യലക്ഷ്മി, കേരള കർഷക സർവകലാശാലയുടെ ഭാഗ്യലക്ഷ്മി എന്നൊരു കുറ്റിപ്പയർ ഇനമുണ്ട്. അതുപോലെ ഭാഗികമായി പടരുന്ന ഇനങ്ങളുണ്ട്, അനശ്വര, കൈരളി, അതുപോലെയുള്ള ഒത്തിരി പയറിനങ്ങളുണ്ട്. കൈരളിയും പിന്നെ വൈജയന്തി, അതെല്ലാം ചുമന്ന കളറിലുള്ള പയറാണ്, പയർവർഗ്ഗങ്ങളാണ്. ലോല, അനശ്വരയൊക്കെ പച്ച കളറിലുള്ള പയറാണ്.
0: പിന്നെ കുറച്ച് തണലുള്ള സ്ഥലമാണെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിന് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇഞ്ചിയൊക്കെ, ഇഞ്ചി മഞ്ഞളും ഒക്കെ.
2: ഇഞ്ചി മഞ്ഞളും ഒക്കെ ഇപ്പോൾ ഗ്രോ ബാഗുകളാണെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാർ വിളവെടുക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ്, പക്ഷെ ഒത്തിരി വേണ്ട എന്നുള്ള ഒരു രീതിയിലുള്ള സ്പൈസി രീതിയിലുള്ള വിളകളാണ് ഇതൊക്കെ. അത് നമുക്ക് തണലുള്ള ഭാഗത്ത് ഗ്രോ ബാഗുകൾ കൃഷി, അല്ലെങ്കിൽ തെങ്ങിൻ്റെ ചുവട്ടിലാണെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ അധികം വെയിലും വേണ്ട ആ രീതിയിൽ നമുക്ക് ആ
0: സ്ഥലം. അതെ, ഇന്ത്യൻ
2: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഉണ്ട് കോഴിക്കോട്, അവരുടെ ഇനങ്ങൾ ഉണ്ട്. രജത, മഹിമ, വരത തുടങ്ങിയ ഇഞ്ചി ഇനങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്ക് കേരള കർഷക സർവകലാശാല അടുത്തിടെ റിലീസ് ചെയ്ത ഇഞ്ചിയുടെ ഇനങ്ങളുണ്ട്. അത് റിലീസ് ചെയ്തതേ ഉള്ളൂ, അത് അടുത്ത വർഷമേ അതിൻ്റെ വിത്ത് അവൈലബിൾ ആവുള്ളൂ.
0: അപ്പൊ ഇങ്ങനെയൊക്കെ നല്ല വിത്ത് തിരഞ്ഞെടുത്ത് നമുക്ക് എല്ലാ കാര്യവും വേണമെങ്കിൽ ഇടക്കളത്തോട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ആദ്യം തന്നെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു പോഷകത്തിന് വേണ്ടി പ്രോട്ടീൻ ആവശ്യമാണ്. സ്ഥലം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു പോൾട്രി യൂണിറ്റും വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം,
2: കൊണ്ടുവരാം, തീർച്ചയായിട്ടും കൊണ്ടുവരാം. അതുപോലെ മത്സ്യം, ചെറിയ ഇപ്പോൾ അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ് ഒക്കെ ഇപ്പോൾ ആധുനിക ഒത്തിരി ചെറുപ്പക്കാർ ആ വഴിയിൽ ചെയ്തു വരുന്നുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട്. അപ്പോൾ മത്സ്യം ഒരു കമ്പോണൻ്റ് ആയിട്ടെങ്കിലും, അപ്പോൾ ഒരു സംയോജിത കൃഷി രീതികളും നമുക്ക് ഉൾപ്പെടുത്താം. വെറും ഒരു തോട്ടം അല്ലെങ്കിൽ കാർഷിക വിളകൾ മാത്രമല്ല, ഒരു സംയോജിത രീതിയിലും നമുക്ക് ഈ ഒരു പോഷകത്തോട്ടത്തിൻ്റെ ഒപ്പം സജ്ജീകരിക്കാൻ
0: സാധിക്കും. പിന്നെ ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു, താഴെ സ്ഥലം കുറവാണെങ്കിൽ മട്ടുപാവല് സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം എന്തായാലും നമുക്ക് നല്ലപോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും.
2: കാരണം കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലവും കൂടെയാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതും ആ ഭാഗവും ഒത്തിരി കർഷകർ നഗരപ്രദേ

0: പ്രദേശങ്ങളിൽ അങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ താല്പര്യവും നമ്മുടെ ആഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാം.
1: പിന്നെ നല്ല കർഷകരെ പോയി ഒന്ന് സന്ദർശിച്ചു വേണമെങ്കിൽ കാണാം. പിന്നെ പരിശീലന പരിപാടികൾ
0: പങ്കെടുക്കാം. തീർച്ചയായിട്ടും എപ്പോഴും പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട്.
1: ഡോക്ടർ സുഷാ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ സാധിച്ചു. വളരെ നന്ദി.
0: താങ്ക് യു. നമസ്കാരം.
2: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അടുക്കള തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് വിളയണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ വി എസ്. സ്റ്റുഡിയോയിൽ ഡോക്ടർ സുഷാ വി എസിനൊപ്പമുണ്ടായിരുന്നത് ഷിബു ജോർജ്. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം സുഷമ അനിൽ, ലതീഷ് എം ആർ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലൈബീരിയ വിദേശകാര്യമന്ത്രി സാറ ബേസോലോ നയാന്തി 2 ദിവസത്തെ സന്ദർശനത്തിന് ന്യൂഡൽഹിയിലെത്തി. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി നയാന്തി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് വർഷകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ലോക്സഭ സമ്മേളിച്ച ഉടനെ പ്രതിപക്ഷം ഇന്നും പ്രതിഷേധിച്ചു. ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ വ്യോമസേന ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ചടങ്ങിൽ മുഖ്യ അതിഥിയാകും. ലഹരിക്കേസിൽ ഉൾപ്പെട്ട ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ലെന്നും സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതി നാടിന് ഗുണകരമാണെന്നും പ്രതിപക്ഷ നേതാവ് അതിനെ വിമർശിക്കുന്നതിന് പകരം പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ 1-ാം വിള രജിസ്ട്രേഷൻ നടപടികൾ മറ്റന്നാൾ തുടങ്ങും. നാളെ ജില്ലയിൽ നെൽവിത്ത് സംഭരണവും പുനരാരംഭിക്കും. ഇടുക്കി മൂന്നാർ ഇക്കാനഗറിലെ മലഞ്ചെരുവുകളിൽ നീലക്കുറിഞ്ഞി വ്യാപകമായി പൂത്തു. നല്ലതണ്ണി റോഡ്, ചൊക്രമുടി തുടങ്ങിയ ഇടങ്ങളിലും പൂക്കൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള രോഗബാധ അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ്. വ്യാപന നിരക്ക് തുടർന്നാൽ 2014-16 കാലഘട്ടത്തിലെ എബോള പ്രതിസന്ധിയേക്കാൾ മാരകമായി മാറുമെന്ന് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെട്രോഡോസ് അഥാനോം ഗബ്രിയസസ് പറഞ്ഞു. മോൺട്രിയലിൽ കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ബ്രാൻഡർ നഗാഷിമയും ബെൻ ഷെൽട്ടണും ഫൈനലിൽ. വനിതാ സിംഗിൾസിൽ പോളണ്ടിന്റെ ഇഗ സ്വിയാറ്റെക്കും അമേരിക്കയുടെ കോക്കോ ഗൌഫും ഫൈനലിലെത്തി. അനന്തപുരി എഫ് എം പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയുടെ മുൻ ഡയറക്ടറും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ സ്ഥാപക ഡയറക്ടറുമായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: ആകാശമാണ് അതിര് എന്ന് നമ്മൾ പണ്ട് പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഭാരതീയ ശാസ്ത്രലോകം ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നു, ആകാശമല്ല അതിരുകളില്ലാത്ത പ്രപഞ്ചമാണ് നമ്മുടെ ലക്ഷ്യമെന്ന്. തുമ്പ എന്ന കേരളത്തിലെ ചെറിയൊരു തീരദേശ ഗ്രാമത്തിൽ നിന്ന് സൈക്കിളിലും കാളവണ്ടിയിലും റോക്കറ്റ് ഭാഗങ്ങൾ ചുമന്നുകൊണ്ടുപോയ എളിയൊരു തുടക്കം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ലോകം അത്ഭുതത്തോടെയും ബഹുമാനത്തോടെയും നോക്കിക്കാണുന്ന ഒരു ബഹിരാകാശ ശക്തിയായി ഇന്ത്യ.

0: മാറിയിരിക്കുന്നു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISRO ഇന്ന് കൈവരിച്ച നേട്ടങ്ങൾ കേവലം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് നമ്മളുടെ ആത്മാഭിമാനത്തിൻ്റെ 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങളുടെ നേർക്കാഴ്ചയാണ്. സഹജീവികളുടെ നന്മയ്ക്കും ശാസ്ത്ര പുരോഗതിക്കും വേണ്ടി നാം നടത്തിയ ഓരോ കുതിപ്പും ഇന്ന് ലോക ചരിത്രത്താളുകളിൽ സ്വർണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ ഭാരതം ഇന്ന് എത്തി നിൽക്കുന്നത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിൻ്റെ പടിവാതിക്കലാണ്. ISRO 2007 ജനുവരിയിൽ വിജയകരമായി പൂർത്തിയാക്കിയ ചരിത്ര പ്രധാനമായ ദൗത്യമാണ് SRE അഥവാ സ്പേസ് ക്യാപ്സ്യൂൾ റിക്കവറി എക്സ്പെരിമെൻറ്റ്. ബഹിരാകാശത്തേക്ക് അയക്കുന്ന പേടകങ്ങളെ സുരക്ഷിതമായി ഭൗമാന്തരീക്ഷത്തിലേക്ക് പുനഃപ്രവേശിപ്പിക്കാനും തിരികെ കൊണ്ടുവന്ന് പുനരുപയോഗം ചെയ്യാനും കഴിയുന്ന സാങ്കേതിക വിദ്യ പരീക്ഷിക്കുകയായിരുന്നു ഈ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 2007 ജനുവരി 10 PSLV-C7 റോക്കറ്റിൽ വിക്ഷേപിച്ച 550 കിലോഗ്രാം ഭാരമുള്ള ഈ പേടകം 12 ദിവസത്തെ ഭ്രമണപഥത്തിലെ പരീക്ഷണങ്ങൾക്ക് ശേഷം 22 ജനുവരി ബംഗാൾ ഉൾക്കടലിൽ സുരക്ഷിതമായി പതിക്കുകയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അത് കടലിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്തു. പേടകത്തെ ഭൗമാന്തരീക്ഷത്തിലെ ഉയർന്ന താപനിലയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള താപകവചം, നാവിഗേഷൻ നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ ആദ്യമായി തന്നെ വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ പരീക്ഷണം ഇന്ത്യയുടെ പുനരുപയോഗ വിക്ഷേപണ വാഹനങ്ങളായ RLV, ഗഗൻയാൻ പോലുള്ള മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യങ്ങൾക്കും ശക്തമായ തറക്കല്ലിട്ടു. ഗഗൻയാൻ എന്നത് വെറുമൊരു റോക്കറ്റ് വിക്ഷേപണമല്ല, മറിച്ച് ഇന്ത്യക്കാരായ ബഹിരാകാശ സഞ്ചാരികളെ നമ്മുടെ സ്വന്തം പേടകത്തിൽ ബഹിരാകാശത്തേക്ക് അയച്ച് സുരക്ഷിതമായി തിരികെ എത്തിക്കുന്ന ചരിത്ര നിമിഷമാണ്. ISRO ഇതിനായി ഏറ്റവും കരുത്തുറ്റ LV-M3 റോക്കറ്റിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മനുഷ്യജീവന് അതീവ പ്രാധാന്യം നൽകുന്ന ഈ ദൗത്യത്തിൽ അത്യാധുനികമായ സുരക്ഷാ സംവിധാനങ്ങളാണ് റോക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നത്. മനുഷ്യരെ സുരക്ഷിതമായി വഹിക്കാൻ പ്രാപ്തമാക്കുന്ന പ്രക്രിയയാണ് ഹ്യൂമൻ റേറ്റിംഗ് എന്നത്. കൃത്രിമോപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്ന സാധാരണ റോക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ഘടകത്തിനും കൂടുതൽ ബാക്കപ്പ് സംവിധാനങ്ങളും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളുമാണ് ഇതിൽ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രൂ എസ്കേപ്പ് സിസ്റ്റം. വിക്ഷേപണ സമയത്തോ പേടകം അന്തരീക്ഷത്തിലൂടെ കുതിച്ചുയരുമ്പോഴോ എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ സംഭവിച്ചാൽ സഞ്ചാരികളിരിക്കുന്ന ക്രൂ മൊഡ്യൂളിനെ വളരെ വേഗതയിൽ റോക്കറ്റിൽ നിന്ന് വേർപെടുത്തി സുരക്ഷിത അകലത്തിലേക്ക് മാറ്റാൻ ഈ സംവിധാനത്തിന് കഴിയും. പിന്നീട് പാരച്യൂട്ടിൻ്റെ സഹായത്താൽ ബഹിരാകാശ സഞ്ചാരികളിരിക്കുന്ന പേടകം സുരക്ഷിതമായി കടലിലിറക്കി അവരെ രക്ഷപ്പെടുത്തും. നമ്മുടെ ശാസ്ത്രജ്ഞർ ജീവന്റെ സുരക്ഷയ്ക്ക് നൽകുന്ന അതീവ മുൻഗണനയുടെ തെളിവാണ് ഈ സാങ്കേതിക വിദ്യ. ഗഗൻയാൻ ദൗത്യം വിജയിക്കുന്നതോടെ ഭാരതം ബഹിരാകാശത്തേക്ക് മനുഷ്യനെ സ്വയം അയക്കാൻ ശേഷിയുള്ള ലോകത്തിലെ 4-ാമത്തെ രാജ്യമായി മാറും. അമേരിക്ക, റഷ്യ, ചൈന എന്നിവരാണ് മറ്റ് 3 രാജ്യങ്ങൾ. ഗഗൻയാൻ പോലുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ നടപ്പാക്കുന്നതിനായിട്ട് ISRO ബാംഗ്ലൂരിൽ സ്ഥാപിച്ച പുതിയ കേന്ദ്രമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ഇന്ത്യയിൽ തന്നെ ബഹിരാകാശ സഞ്ചാരികൾക്ക് യാത്രയ്ക്കുള്ള പരിശീലനം നൽകുന്നതിനായിട്ടുള്ള ആസ്ട്രോനോട്ട് ട്രെയിനിങ് സെന്ററും ഈ പുതിയ സെന്ററിന്റെ കീഴിലാണ് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗഗൻയാൻ ദൗത്യത്തിനായി ഇന്ത്യൻ വ്യോമസേനയിലെ ടെസ്റ്റ് പൈലറ്റ്മാരായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാംശു ശുക്ല എന്നീ 4 പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ദൗത്യമായ AXIOM-4 മിഷനിൽ ശുഭാംശു ശുക്ല പങ്കാളിയായതിലൂടെ ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി ബഹിരാകാശത്ത് നേരിട്ടുള്ള അനുഭവ സമ്പത്തും വിദഗ്ധ പരിശീലനവും നേടാൻ ഇന്ത്യക്ക് സാധിച്ചു. ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ വിക്ഷേപണമായ ഗഗൻയാൻ G1 ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിക്ഷേപിക്കുവാൻ ISRO ഒരുങ്ങുകയാണ്. മനുഷ്യരില്ലാതെ നടത്തുന്ന ഈ ദൗത്യത്തിൽ സഞ്ചാരികൾക്ക് പകരം വ്യോമമിത്ര എന്ന അർദ്ധ ഹ്യൂമനോയിഡ് റോബോട്ടിനെയാണ് പേലോഡായി അയക്കുന്നത്. റോക്കറ്റിൻ്റെയും ക്രൂ മൊഡ്യൂളിൻ്റെയും പ്രവർത്തനക്ഷമത, ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, ഭൗമാന്തരീക്ഷത്തിലേക്കുള്ള സുരക്ഷിതമായ പുനഃപ്രവേശനം എന്നിവ സൂക്ഷ്മമായി വിലയിരുത്താനാണ് ഈ ആദ്യ പരീക്ഷണം ലക്ഷ്യമിടുന്നത്. ഇന്ത്യ ഭാവിയിൽ നടത്താനിരിക്കുന്ന ചരിത്ര പ്രധാനമായ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ബഹിരാകാശ യാത്രയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഏറ്റവും നിർണായകമായ വഴിത്തിരിവായിരിക്കും വരാനിരിക്കുന്ന ഈ ആദ്യ അൺക്രൂഡ് മിഷൻ. ബഹിരാകാശത്ത് കുറച്ച് സമയം ചെലവഴിച്ച് തിരിച്ചു വരിക എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഭാരതത്തിൻ്റെ സ്വപ്നങ്ങൾ. മനുഷ്യൻ്റെ ബഹിരാകാശത്തെ ദീർഘകാല നിലനിൽപ്പും പരീക്ഷണങ്ങളും ഭാവി ശാസ്ത്രത്തിന് അത്യാവശ്യമാണ്. ഗഗൻയാൻ അതിൻ്റെ ആദ്യ പടി മാത്രമാണ്. ഇതിൻ്റെ അടുത്ത ഘട്ടമായി ഇന്ത്യ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു. ബഹിരാകാശത്ത് ഇന്ത്യയുടെ സ്വന്തം വീട്. 2028 ഇതിൻ്റെ ആദ്യ മൊഡ്യൂൾ നിക്ഷേപിക്കാനും 2035 ആകുമ്പോഴത്തേക്കും പൂർണ്ണ സജ്ജമായ ഇന്ത്യൻ ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കാനും ISRO പദ്ധതിയിടുന്നു. എന്താണ് ഈ ബഹിരാകാശ നിലയം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം? ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ ഉയരെ ബഹിരാകാശത്ത് ഭാരമില്ലാത്ത അവസ്ഥ അഥവാ മൈക്രോഗ്രാവിറ്റിയിൽ പരീക്ഷണങ്ങൾ നടത്താൻ ഇത് അവസരമൊരുക്കും. ഭാരതീയ ശാസ്ത്രജ്ഞർക്ക് സ്വതന്ത്രമായി പ്രതിരോധ മേഖലയിലെ ഗവേഷണങ്ങൾ, മാരക രോഗങ്ങൾക്കുള്ള പുതിയ ഔഷധ നിർമ്മാണം, മെറ്റീരിയൽ സയൻസിലെ വിപ്ലവകരമായ പരീക്ഷണങ്ങൾ എന്നിവ നടത്താൻ സ്വന്തമായി ഒരു ബഹിരാകാശ ലബോറട്ടറി ഇതോടെ ലഭ്യമാകും. ചന്ദ്രനിലേക്കുള്ള ഭാരതത്തിൻ്റെ യാത്ര ഏതൊരു ഭാരതീയനെയും അഭിമാനം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ഒന്നാണ്. നമ്മുടെ ചന്ദ്രയാൻ 3 ദൗത്യം ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒന്നായിരുന്നു. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം പേടകം വിജയകരമായി മൃദുവായി ഇറക്കി ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചു. ലോകത്തൊരു രാജ്യവും കടന്നു ചെല്ലാത്ത ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇന്ത്യയുടെ ത്രിവർണ പതാക പാറിപ്പറന്നു. എന്നാൽ നാം അവിടെയും നിർത്തുന്നില്ല. ഇതിൻ്റെ അടുത്ത പടിയായി ചന്ദ്രയാൻ 4 ദൗത്യത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് നമ്മൾ. ചന്ദ്രൻ്റെ പ്രതലത്തിൽ നിന്നും മണ്ണും പാറ സാമ്പിളുകളും ശേഖരിച്ച് സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുന്ന സാമ്പിൾ റിട്ടേൺ മിഷൻ എന്ന സാങ്കേതിക വിദ്യ ഇന്ത്യ ഇതിലൂടെ തെളിയിക്കും. ഈ സാങ്കേതിക മികവുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരുപക്ഷെ 2040 ഒരു ഭാരതീയനെ ചന്ദ്രൻ്റെ പ്രതലത്തിൽ ലാൻഡ് ചെയ്യിപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകും. മാതൃഭൂമിയിൽ നിന്നും പുറപ്പെട്ട് ചന്ദ്രൻ്റെ മണ്ണിൽ കാൽ കുത്തുന്ന ആ ഭാരതീയൻ്റെ കാൽപ്പാടുകൾ നമ്മുടെ വരും തലമുറകൾക്ക് നൽകുന്ന പ്രചോദനം ചെറുതായിരിക്കില്ല. സൗരയൂഥത്തിൽ ഭൂമിയുടെ ഇരട്ട ഗ്രഹമെന്ന് വിളിക്കപ്പെടുന്ന ശുക്രൻ കട്ടിയേറിയ വിഷവാതക മേഘങ്ങളും അത്യുഷ്ണവുമുള്ള ഒരു ഗ്രഹമാണ്. ഇതിൻ്റെ രഹസ്യങ്ങൾ ചുരുളഴിക്കാൻ തയ്യാറാക്കുന്ന ആദ്യ ദൗത്യമാണ് വീനസ് ഓർബിറ്റർ മിഷൻ. ശുക്രൻ്റെ അന്തരീക്ഷ ഘടന, ഉപരിതല സവിശേഷതകൾ, ഭൂഗർഭ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, സൗരവാതകങ്ങളുമായുള്ള പ്രതിപ്രവർത്തനം എന്നിവ വിശദമായി പഠിക്കുകയാണ് ഈ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വിഷമയമായ അന്തരീക്ഷമുള്ള ഒരു ഗ്രഹം മുൻപ് എങ്ങനെയായിരുന്നുവെന്നും ഭാവിയിൽ ഭൂമിക്ക് സമാനമായ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നും മനസ്സിലാക്കാൻ അത്യാധുനിക പേലോഡുകളുമായി പോകുന്ന ഈ ദൗത്യം സഹായിക്കും. തുമ്പയിലെ എളിയ തുടക്കത്തിൽ നിന്ന് വിണ്ണിലെ ബഹിരാകാശ നിലയത്തിലേക്കും അങ്ങകലെ ചന്ദ്രനിലേക്കും നീളുന്ന ഈ പ്രയാണം കേവലം ശാസ്ത്രത്തിൻ്റെ മാത്രം വിജയമല്ല, ഇത് ഭാരതത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും കഥയാണ്. നമ്മുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. സാങ്കേതിക വിദ്യകൾ നിഷേധിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. എന്നാൽ ഭാരതീയ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും പ്രതിഭയും കൊണ്ട് നാം സ്വന്തമായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു. വരും ദിനങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക്, പ്രപഞ്ചത്തിൻ്റെ പുതിയ രഹസ്യങ്ങളിലേക്ക് നമ്മുടെ നാട് കുതിച്ചുയരട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.
1: ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയുടെ മുൻ ഡയറക്ടറും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ സ്ഥാപക ഡയറക്ടറുമായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കോന്നിയൂർ ഭാസ് വരികൾ എഴുതി രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസും ചിത്രയും പാടിയതാണ് ആദ്യ ഗാനം. ചിത്രം കിഴക്കുണരും പക്ഷേ.

കിരണമണിയും ഉദയമതിലുതിർന്ന സാമ സംഗീതം ചരണ ചരണ പങ്കജങ്ങൾ തേടി അലയുന്നു പ്രേമ സായുജ്യം അസിത ലസിതലാസ്യം സരസമധുര സുമസരങ്ങളെഴുതി അമൃതപൊളിനും പ്രണയഭരിതരാഗം ഹൃദയ തരളം അറിഞ്ഞു ഗുഞ്ചമായി ഹരിത ഭുവനമനുഭവം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: എസ് രമേശൻ നായരുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണമിട്ട് ബിജു നാരായണനും ചിത്രയും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം അനിയൻ ബാവ ചേട്ടൻ ബാവ.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
5: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
4: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
5: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: ഗിരീഷ് പുത്തഞ്ചിരിയുടെ വരികൾ സംഗീതാർദ്ധമാക്കിയത് എസ് ബാലകൃഷ്ണൻ. യേശുദാസിന്റെയും ചിത്രയുടെയും സ്വരം. ചിത്രം ഇഷ്ടമാണെന്ന് ഓർവട്ടം.

0: ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് മൈജിയിൽ മാസ് ഫ്രീഡം സെയിൽ.
1: വെറും 6,900 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, സ്ക്രാച്ച് ആൻഡ് വിൻലൂടെ നേടാം ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, സ്മാർട്ട് ഫോൺ, മിക്സി തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
0: ഓഫർ August 16 വരെ മാത്രം.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
4: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
2: എന്നാ പറയ?
4: 90 72 503 503.
5: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നമുക്ക് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കെന്നരി പുഴയോരം. ഗിരീഷ് പുത്തഞ്ചിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: ₹40 crore ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: നീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
3: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
2: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
3: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാ.
2: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
4: സാധാരണക്കാരന് കൈത്താനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും. ഏവർക്കും സ്വാഗതം.
5: ഒരു ഗാനം കൂടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദേവയിണം പകർന്നതാണ് മോഹൻലാലും ചിത്രയും പാടിയത്. ചിത്രം ദ പ്രിൻസ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രകാശധാരയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി ഇപ്പോൾ പ്രകാശധാര.
1: കൂർക്കം വലി ആരോഗ്യകരമായ ഉറക്കത്തിന്റെ ലക്ഷണമോ അതോ ശരീരം നൽകുന്ന അപായ സൂചനയോ? കൂർക്കം വലിയുടെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ലെജിസ്ലേച്ചേഴ്സ് ഹെൽത്ത് ക്ലിനിക്കിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതിശങ്കർ സംസാരിക്കുന്നു.
2: കൂർക്കം വലി ഒരിക്കലെങ്കിലും കേട്ടിട്ടില്ലാത്തവർ ആരുമുണ്ടാകില്ല. മിക്കവരുടെയും വീട്ടിൽ തന്നെ കൂർക്കം വലിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകാറുണ്ട്. ഇതിനെ വളരെ ആഴത്തിലുറങ്ങുന്നതിന്റെ ലക്ഷണമായിട്ടാണ് പൊതുവെ വ്യാഖ്യാനിക്കാറുള്ളത്. ഒരാൾ സുഖമായി കൂർക്കം വലിച്ചുറങ്ങുന്നു എന്ന പ്രയോഗം സുഖനിദ്രയെ സൂചിപ്പിച്ചുകൊണ്ട് നാം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വൈദ്യശാസ്ത്രപരമായ യാഥാർത്ഥ്യം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. യഥാർത്ഥത്തിൽ കൂർക്കം വലി എന്നത് ഉറങ്ങുന്ന സമയത്ത് ശ്വാസകോശത്തിലേക്കുള്ള വായു സഞ്ചാരത്തിൽ നേരിടുന്ന തടസ്സങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ്. കൂർക്കം വലി പലപ്പോഴും ശരീരം നമുക്ക് നൽകുന്ന ഒരു സൂചനയാണ്. അത് ചിലപ്പോൾ ഗൗരവമുള്ള ഒരാരോഗ്യ പ്രശ്നത്തിന്റെ ആദ്യ ലക്ഷണവും ആകാം. ആദ്യമായി കൂർക്കം വലി എങ്ങനെയുണ്ടാകുന്നു എന്ന് നോക്കാം. നമ്മൾ ഉറങ്ങുമ്പോൾ കൈകാലുകൾ സ്വാഭാവികമായി അയയുന്നതുപോലെ തന്നെ തൊണ്ടയിലെയും ശ്വാസനാളത്തിലെയും പേശികളും അയയുന്നുണ്ട്. എന്നാൽ ചില വ്യക്തികളിൽ ഈ പേശികളുടെ അയവ് ക്രമാതീതമാവുകയും ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോഴുണ്ടാകുന്ന നെഗറ്റീവ് പ്രഷർ കാരണം നാവും മൃദുവായ അണ്ണാക്കും പുറകോട്ടു വീണ് ശ്വാസനാളം ഭാഗികമായോ പൂർണമായോ അടഞ്ഞുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇടുങ്ങിയ പാതയിലൂടെ ശ്വാസവായു കടന്നുപോകുമ്പോൾ ചുറ്റുമുള്ള മൃദുവായ കോശങ്ങൾക്കുണ്ടാകുന്ന പ്രകമ്പനമാണ് കൂർക്കം വലിയുടെ ശബ്ദമായി നാം കേൾക്കുന്നത്. കൂർക്കം വലി ഉണ്ടാകാനും അത് അധികരിക്കാനുമുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മൂക്കിലെ അലർജിയോ ജലദോഷമോ മൂലമുണ്ടാകുന്ന തടസ്സം, മൂക്കിന്റെ നടുവിലെ എല്ലും തരുണാസ്ഥിയും വളഞ്ഞിരിക്കുന്നത്, ടോൺസിലുകളുടെയും അഡിനോയിഡിന്റെയും അമിത വലിപ്പം എന്നിവയെല്ലാം കൂർക്കം വലിയുടെ കാരണമാകാം. അതേപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് മൂലം മൂക്കും വായയും തൊണ്ടയും വരണ്ടതാവുകയും ശ്വസന തടസ്സങ്ങൾ ഉണ്ടാക്കി കൂർക്കം വലി കൂട്ടുകയും ചെയ്യും. ഇതുകൂടാതെ മദ്യപാനവും ഉറക്കഗുളികകളുടെ ഉപയോഗവും തൊണ്ടയിലെ പേശികളെ കൂടുതൽ അയവുള്ളതാക്കി കൂർക്കം വലി വർദ്ധിപ്പിക്കുന്നു. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ഏകദേശം 2 മുതൽ 3 മടങ്ങ് വരെ കൂർക്കം വലി വരാനുള്ള സാധ്യതയുണ്ട്. പുരുഷന്മാരുടെ ശ്വാസനാളത്തിന്റെ ഘടനാപരമായ പ്രത്യേകതകളും കഴുത്തിൽ കൂടുതലായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന രീതിയും ഇതിന് കാരണമാകുന്നു. എന്നിരുന്നാലും ആർത്തവ വിരാമത്തിനു ശേഷം സ്ത്രീകളിൽ കൂർക്കം വലി ഉണ്ടാകാനുള്ള സാധ്യത ഇതേ പ്രായത്തിലുള്ള പുരുഷന്മാർക്ക് സമാനമാണ്. പ്രായം കൂടുന്തോറും തൊണ്ടയിലെ പേശികളുടെ ബലം കുറയുന്നതിനാൽ കൂർക്കം വലി കൂടുതൽ കാണാറുണ്ട്. അമിതവണ്ണമുള്ളവരിൽ കഴുത്തിനു ചുറ്റും കൂടുതൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നതിനാൽ ശ്വാസനാളം കൂടുതൽ ഇടുങ്ങും. മലർന്നുകിടന്നുറങ്ങുമ്പോഴും സ്ത്രീകളിൽ ഗർഭകാലത്തും കൂർക്കം വലി കൂടുതലായി കാണാറുണ്ട്. ഉയർന്ന ശബ്ദത്തിൽ കൂർക്കം വലി ഉള്ളവരുടെ പങ്കാളികൾ ഉറക്കത്തിൽ നിന്നും പലതവണ ഉണരേണ്ടി വരുന്നു. ഇത് അവരിൽ ഉയർന്ന രക്തസമ്മർദ്ദത്തിനും മാനസിക അസ്വസ്ഥതകൾക്കും അതുവഴി വൈവാഹിക ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾക്കും കാരണമാകുന്നു. സ്ഥിരമായി കൂർക്കം വലിക്കുന്നവരിൽ ഏകദേശം പകുതി പേർക്കും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന ശ്വാസതടസ്സം ഉണ്ടാകാമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അമേരിക്കൻ അക്കാഡമി ഓഫ് സ്ലീപ്പ് മെഡിസിൻ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം ഇത്തരത്തിലുള്ള ശ്വാസതടസ്സത്തെ പ്രധാനമായും രണ്ടായി തിരിക്കാം. ഒന്ന്, ആപ്നിയ. ഉറക്കത്തിനിടയിൽ ശ്വാസനാളത്തിലൂടെയുള്ള വായുപ്രവാഹത്തിന്റെ അളവ് പൂർണ്ണമായോ അല്ലെങ്കിൽ 90% ൽ അധികമോ കുറയുകയും ഈ അവസ്ഥ കുറഞ്ഞത് 10 സെക്കൻഡ് നീണ്ടു നിൽക്കുകയും ചെയ്യുക എന്നതാണ് ആപ്നിയ. രണ്ടാമത്, ഹൈപ്പോപ്നിയ. ശ്വാസനാളത്തിലൂടെയുള്ള വായുപ്രവാഹത്തിൽ 30% ൽ അധികം കുറവ് വരികയും ഇത് 10 സെക്കൻഡോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുകയും

ഇതോടൊപ്പം രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞത് 3% ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഹൈപ്പോപ്നിയ. ഉറക്കത്തിനിടയിൽ ഉണ്ടാകുന്ന ഈ ശ്വാസതടസ്സങ്ങൾ പലതവണ ആവർത്തിക്കപ്പെടുമ്പോൾ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് ഗണ്യമായി കുറയുകയും കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ അടിയന്തര സാഹചര്യത്തിൽ തലച്ചോറ് ഒരു പ്രതിരോധ സംവിധാനം എന്ന നിലയിൽ വ്യക്തിയെ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഉണർത്തുന്നു. ഇത് സംഭവിക്കുമ്പോൾ ശരീരത്തിൽ അഡ്രിനാലിൻ ഹോർമോണുകൾ വർദ്ധിക്കുകയും രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും പെട്ടെന്ന് ഉയരുകയും ചെയ്യുന്നു. ഇത് പലതവണ ആവർത്തിക്കപ്പെടുന്നത് ഹൃദയത്തിനും രക്തധമനികൾക്കും കേടുപാടുകൾ വരുത്തിവയ്ക്കാം. ഇത്തരത്തിലുള്ള ശ്വാസതടസ്സത്തിന് ചികിത്സ നേടാതെയിരുന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം. നീണ്ടു നിൽക്കുന്ന ശ്വാസതടസ്സവും ഓക്സിജന്റെ കുറവും ശരീരത്തിൽ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് തലച്ചോറിലെ രക്തധമനികളിൽ തടസ്സം സൃഷ്ടിച്ച് പക്ഷാഘാതത്തിനുള്ള സാധ്യത ഇരട്ടിയാക്കുകയും ചെയ്യുന്നു. ശ്വാസതടസ്സം നേരിടുമ്പോൾ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കുകയും രക്തസമ്മർദ്ദം പെട്ടെന്ന് ഉയരുകയും ചെയ്യുന്നത് ഹൃദയപേശികൾക്ക് കടുത്ത സമ്മർദ്ദമുണ്ടാക്കുന്നു. ഇത് ഹൃദയസ്തംഭനത്തിലേക്കും രാത്രികാലങ്ങളിലെ പെട്ടെന്നുള്ള മരണത്തിലേക്കും നയിച്ചേക്കാം. എന്നാൽ കൃത്യസമയത്തുള്ള പരിശോധനയിലൂടെയും ചികിത്സയിലൂടെയും ഇത് പൂർണ്ണമായും തടയാൻ സാധിക്കും. കൂർക്കമ്പലിയുള്ളവരിൽ ശ്വാസതടസ്സങ്ങൾ കാരണം രാത്രി ശരിയായി ഉറങ്ങാൻ കഴിയാത്തതിനാൽ പകൽ സമയത്ത് പെട്ടെന്നുറക്കം വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതുകൊണ്ടുതന്നെ ഇവർ വാഹനമോടിക്കുമ്പോൾ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാനും വാഹനാപകടത്തിൽപ്പെടാനുമുള്ള സാധ്യത സാധാരണക്കാരേക്കാൾ 2.5 മടങ്ങുവരെ കൂടുതലാണ്. അനിയന്ത്രിതമായ പ്രമേഹം, രക്തത്തിലെ കൊഴുപ്പിന്റെ വ്യതിയാനങ്ങൾ എന്നിവ സ്ലീപ്പ് ആപ്നിയയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ലീപ്പ് ആപ്നിയ മൂലമുണ്ടാകുന്ന ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ ഇൻസുലിൻ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും അത് പ്രമേഹ നിയന്ത്രണം പ്രയാസകരമാക്കുകയും ചെയ്യും. ഇതുകൂടാതെ രാത്രിയിൽ ഉണ്ടാകുന്ന ഓക്സിജന്റെ കുറവും ഉറക്കത്തിലുണ്ടാകുന്ന ആവർത്തിച്ചുള്ള തടസ്സങ്ങളും ഓർമ്മശക്തി കുറയുക, ഏകാഗ്രത നഷ്ടപ്പെടുക, എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുക, വിഷാദം, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം എന്നിവയിലേക്കും വ്യക്തികളെ നയിക്കുന്നു. അടുത്തതായി കുട്ടികളിൽ കൂർക്കമ്പലി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ടോൺസിലുകളുടെയും അഡിനോയിഡിന്റെയും അമിത വളർച്ചയും അമിതവണ്ണവുമാണ് കുട്ടികളിൽ കൂർക്കമ്പലി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ. അവരിൽ കൂർക്കമ്പലിയുടെ പകൽ സമയത്തെ സൂചനകളായി രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള തലവേദന, ഉന്മേഷക്കുറവ്, അമിതമായ വാശിയും ദേഷ്യവും, പഠനത്തിലെ പിന്നോക്കാവസ്ഥ, പെരുമാറ്റ വൈകല്യങ്ങൾ എന്നിവ കാണപ്പെടാം. കുട്ടികളിൽ കാണുന്ന ഇത്തരം ലക്ഷണങ്ങൾ മാതാപിതാക്കൾ തിരിച്ചറിയുകയും ടോൺസിലുകളുടെയും അഡിനോയിഡിന്റെയും വളർച്ചയുണ്ടെങ്കിൽ ആവശ്യമായ പരിശോധനകൾ നടത്തി ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴാണ് നാം കൂർക്കമ്പലിയെ ഗൗരവമായി കാണേണ്ടതെന്ന് നോക്കാം. കൂർക്കമ്പലി സ്ഥിരമായുള്ളവർ, പ്രത്യേകിച്ച് പങ്കാളികളുടെ ഉറക്കത്തെ ബാധിക്കുന്ന തരത്തിൽ ശക്തമായി കൂർക്കമ്പലിക്കുന്നവർ, ഉറക്കത്തിനിടയിൽ ശ്വാസം നിലയ്ക്കുന്നതായി ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദനയോ വരണ്ട തൊണ്ടയോ ഉണ്ടെങ്കിൽ, പകൽ സമയത്ത് അമിതമായി ഉറക്കം തോന്നുന്നവർ, ഇവരെല്ലാം വൈദ്യസഹായം തേടേണ്ടതാണ്. മൂക്ക്, വായ, തൊണ്ട എന്നിവയുടെ ഘടന പരിശോധിച്ചും ആവശ്യമെങ്കിൽ ഒരു സ്ലീപ്പ് സ്റ്റഡി ചെയ്തുമാണ് കൂർക്കമ്പലിയുടെ കാരണം സ്ഥിരീകരിക്കുന്നത്. ലാബിലോ വീട്ടിലോ ചെയ്യാവുന്ന ഒരു ലളിതമായ പരിശോധനയാണ് സ്ലീപ്പ് സ്റ്റഡി. ഇതിലൂടെ ഉറക്കത്തിലെ ശ്വാസോച്ഛ്വാസവും ഓക്സിജന്റെ അളവും കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയും. ഇതിൽ നിന്ന് ഉറക്കത്തിനിടയിൽ ശ്വാസതടസ്സം ഉണ്ടാകുന്നുണ്ടോ എന്നും അത് രക്തത്തിലെ ഓക്സിജന്റെ അളവിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നും കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. മുൻപ് സൂചിപ്പിച്ച ആപ്നിയ, ഹൈപ്പോപ്നിയ എന്നീ അവസ്ഥകൾ ശരാശരി 1 മണിക്കൂറിനുള്ളിൽ എത്ര തവണ ഉണ്ടാകുന്നു എന്ന് കണക്കാക്കി ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ് കണക്കാക്കുന്നു. ഇത് 5 or more ആയാൽ ആ ആളിന് സ്ലീപ്പ് ആപ്നിയ എന്ന രോഗാവസ്ഥ ഉണ്ട് എന്ന് കണക്കാക്കാം. ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സിന്റെ തോതനുസരിച്ച് കൂർക്കമ്പലി മൂലമുണ്ടാകാവുന്ന ശാരീരിക തകരാറുകളുടെ തോത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇൻഡെക്സ് 30 or more അവർക്ക് കൂർക്കമ്പലി മൂലം സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂർക്കമ്പലിക്കുന്നവരിൽ രോഗത്തിന്റെ വ്യാപ്തി സ്ലീപ്പ് സ്റ്റഡികളിലൂടെ മനസ്സിലാക്കിയാൽ അതനുസരിച്ച് പരിഹാരമാർഗങ്ങളും തീരുമാനിക്കാൻ സാധിക്കും. അടുത്തതായി കൂർക്കമ്പലിയുടെ ചികിത്സാമാർഗങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമതായി ജീവിതശൈലീ മാറ്റങ്ങൾ. അമിതഭാരം നിയന്ത്രിക്കുക, പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക, ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകാതെ തടയുക എന്നിവ കൂർക്കമ്പലിയിൽ കാര്യമായ കുറവ് കൊണ്ടുവരും. ഉദാഹരണത്തിന്, ശരീരഭാരത്തിൽ 10% കുറവ് വരുത്തിയാൽ കഠിനമായ സ്ലീപ്പ് ആപ്നിയ ഉള്ളവരിൽ ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ് 26% വരെ കുറയുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇടത്തരവും ഗുരുതരവുമായ സ്ലീപ്പ് ആപ്നിയ രോഗികൾക്ക് നൽകുന്ന പ്രധാന ചികിത്സയാണ് പോസിറ്റീവ് പ്രഷർ തെറാപ്പി അഥവാ സിപാപ്പ്. ഇത് ഉറങ്ങുന്ന സമയത്ത് വായുവിനെ പോസിറ്റീവ് മർദ്ദത്തിൽ ശ്വാസനാളത്തിലേക്ക് കടത്തിവിട്ട് ശ്വാസം കടക്കുന്ന വഴി എപ്പോഴും തുറന്നിരിക്കാൻ സഹായിക്കുകയും അതുവഴി കൂർക്കമ്പലി ഒഴിവാക്കുകയും ചെയ്യും. താടിയെല്ലിന്റെയും നാക്കിന്റെയും ഘടനാപരമായ പ്രത്യേകതകൾ കൊണ്ട് കൂർക്കമ്പലി ഉണ്ടാകുന്ന രോഗികൾക്ക് ഉറങ്ങുമ്പോൾ താടിയെല്ലിനെയും നാക്കിനെയും മുന്നോട്ട് തള്ളി നിർത്തുന്ന രീതിയിലുള്ള ക്ലിപ്പുകൾ ഉപയോഗിച്ച് കൂർക്കമ്പലി കുറയ്ക്കാൻ സാധിക്കും. ശ്വാസനാളത്തിലുണ്ടാകുന്ന ഗുരുതരമായ തടസ്സങ്ങൾ നീക്കുന്നതിനായി വിവിധതരം ശസ്ത്രക്രിയകളുണ്ട്. മൂക്കിലെ വളഞ്ഞ അസ്ഥിയും തരുണാസ്ഥിയും നേരെയാക്കുക, മൂക്കിനുള്ളിലെ നീർവീക്കമുള്ള ദശകൾ ചുരുക്കുക, ശ്വാസോച്ഛ്വാസത്തിന് തടസ്സമാകുന്ന ടോൺസിലുകളും അഡിനോയിഡും നീക്കം ചെയ്യുക,
തൊണ്ടയിൽ അയിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന അധിക കോശങ്ങൾ നീക്കം ചെയ്യുക.

0: നാവിന്റെ വലുപ്പം കുറയ്ക്കുക എന്നിവ അവയിൽ ചിലതാണ്. ഈ ശസ്ത്രക്രിയകൾക്ക് പുറമെ വ്യായാമം വഴി തൊണ്ടയിലെ പേശികളെ ശക്തിപ്പെടുത്തുന്ന പ്രത്യേക വ്യായാമ മുറകളും ആധുനിക ചികിത്സയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏത് ചികിത്സയാണ് വേണ്ടതെന്ന് ഓരോ വ്യക്തിയുടെയും ശാരീരിക പ്രത്യേകതകളും കൂർക്കംവലിയുടെ കാരണങ്ങളും പരിശോധിച്ച് വിദഗ്ധ ഡോക്ടറുടെ സഹായത്തോടെ തീരുമാനിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ, കൂർക്കംവലി എന്നാൽ ആഴത്തിലുള്ള ഉറക്കത്തിന്റെ അടയാളമല്ല, ഉറക്കത്തിൽ ശ്വാസതടസ്സം നേരിടുന്നു എന്നതിന്റെ തെളിവാണ്. ഇത് ശരിയായ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ആരോഗ്യത്തെയും കുടുംബസമാധാനത്തെയും നേരിട്ട് ബാധിക്കുകയും ചെയ്യും. ശരിയായ ഉറക്കം നൽകുന്ന ഉന്മേഷം വ്യക്തികളുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും ജീവിതത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഉറക്കം ഒരു ആഡംബരമല്ല, അത് ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്.
1: കൂർക്കംവലിയുടെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ലെജിസ്ലേച്ചേഴ്സ് ഹെൽത്ത് ക്ലിനിക്കിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതിശങ്കർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കെ ജയകുമാർ വരികൾ എഴുതിയ എം ജി രാധാകൃഷ്ണൻ ഇണം പകർന്ന് ചിത്രം പാടിയ ഗാനം, ചിത്രം തക്ഷശില.

0: ചിത്രയും കൂട്ടരും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം തക്ഷശില.
1: ഓണം ഓഫറിനൊപ്പം ആക്സസറീസിലും സ്വാതന്ത്ര്യത്തിന്റെ മാസ് ഓഫറുമായി മൈ ജി മാസ് ഫ്രീഡം സെയിൽ.
2: 67% ഓഫിൽ ബോട്ട് പാർട്ടി സ്പീക്കർ, 75% ഓഫിൽ സൗണ്ട് ബാർ,
1: 1500 രൂപയിൽ താഴെ നോയ്സ് കോളിംഗ് സ്മാർട്ട് വാച്ച്, ട്രിമ്മർ ആൻഡ് ഡ്രയർ കോംബോ തുടങ്ങിയവയും.
2: 30 കോടി രൂപയുടെ മൈ ജി ഓണം ഓഫറിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ
1: ഓഗസ്റ്റ് 16 വരെ.
0: കൈതപ്പുറം രചനയും സംഗീതവും നിർവഹിച്ച ചിത്രപാടിയ ഗാനം ചിത്രം തീർത്ഥാടനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു വട്ടം കൂടിയിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രണ്ടായിരത്തി 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. വിജ്ഞാൻ ഭവനിലെ ചടങ്ങിൽ 115 കലാകാരന്മാരാണ് പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നത്. ഖനി ധാതു വികസന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 രാജ്യസഭ അംഗീകാരം നൽകി. ഇന്ത്യയുടെ ഖനന മേഖലയെ കൂടുതൽ കാര്യക്ഷമവും നിക്ഷേപ സൌഹൃദവുമാക്കുന്നതിനൊപ്പം നിർണായക ധാതുക്കൾക്കായി രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റാൻ പ്രാപ്തമാക്കുകയാണ് ബിൽ ലക്ഷ്യമിടുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് കയറ്റുമതി ഇറക്കുമതി ചരക്ക് നീക്കത്തിന് ഈ മാസം 18 തുടക്കം കുറിക്കുമെന്ന് മന്ത്രി വി.ഡി. സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അദാനി ഓഹരികൾ MSC കമ്പനിക്ക് നൽകുന്നതിൽ ഗവൺമെന്റ് തലത്തിൽ തീരുമാനങ്ങളായിട്ടില്ലെന്നും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി അക്കാര്യം പഠിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KSRTC വാഹനശേഷി മെച്ചപ്പെടുത്തി യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്രാ അനുഭവം ഉറപ്പാക്കാൻ നവീകരണം പൂർത്തിയാക്കിയ 14 ബസ്സുകൾ അല്പസമയത്തിനകം മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. നവീകരണ പദ്ധതിയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയായത്. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യുനിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ ലൈഫ് കോഴ്സ് സമീപനം എന്ന വിഷയത്തിൽ ദേശീയ കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. ചെന്നൈയിൽ നിന്നും കൊല്ലത്തേക്ക് തീരുമാനിച്ച രണ്ട് ഓണം സ്പെഷ്യൽ ട്രെയിനുകളിൽ ഒന്ന് ഇന്ന് രാത്രി 11:50 പുറപ്പെടും. നാളെ വൈകിട്ട് 4:20 ട്രെയിൻ കൊല്ലത്തെത്തും. കണ്ണൂർ ജില്ലയിൽ പുതുതായി സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ 5 ബ്രാഞ്ചുകൾ ആരംഭിക്കുമെന്ന് അധികൃതർ. ഏടൂർ, ഉളിക്കൽ, മാട്ടൂൽ, മയ്യിൽ, പാനൂർ എന്നിവിടങ്ങളിലാണ് ഈ മാസം 17 പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കുക. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് വൈകുന്നേരം 4 വരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ഒരു വട്ടം കൂടി 1980 മുതൽ 2010 വരെയുള്ള ചലച്ചിത്ര ഗാനങ്ങൾ.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 August 22 to 31 വരെ.
4: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
5: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
6: ഒരു വട്ടം കൂടി ഇനി നമുക്ക് സന്തോഷ് കേശവും ജ്യോതിയും പാടിയ ഗാനം കേൾക്കാം. ബെന്നി കണ്ണന്റെ സംഗീതമാണ്. ചിത്രം നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരി. വരികൾ എഴുതിയത് S. രമേശൻ നായർ.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി. 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
4: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
3: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
4: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: MRP ലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
6: 2,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
7: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
8: യൂസഫലി കേച്ചിയുടെ വരികൾ രാഗാർദ്രമാക്കിയത് മോഹൻ സിത്താര, MG ശ്രീകുമാറും ചിത്രയും പാടിയതാണ് ഈ ഗാനം. ചിത്രം വാർ ആൻഡ് ലവ്.

0: വിലയ്ക്ക്ായി പ്രത്യേക ഷോറൂം
1: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ് പഴവങ്ങാടി തിരുവനന്തപുരം 4246971
2: വീട്ടുപകരണങ്ങളിലും സ്വാതന്ത്ര്യത്തിന്റെ മാസ് ഓഫറുകളുമായി മൈജി മാസ് ഫ്രീഡം സെയിൽ.
3: ജ്യൂസ് ഗ്ലാസ് സെറ്റ്, തവ, അപ്പച്ചട്ടി, അയൺ ബോക്സ് ഏതെങ്കിലും വെറും 299 രൂപ.
2: സീലിംഗ് ഫാൻ, തവ പ്ലസ് ഫ്രൈ പാൻ പ്ലസ് കടായി കോംബോ, പ്രഷർ കുക്കർ, പത്തിരി തവ ഏതെടുത്താലും 899 രൂപ മാത്രം.
3: ഇന്ന് തന്നെ മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
0: ഔസേപ്പച്ചന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസും സുജാതയും പാടിയത് ചിത്രം മേഘം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി.

0: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
1: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
0: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
0: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
2: ഫോൺ ഞാൻ പറയാം.
0: എന്നാ പറയ?
2: 90 74 503 503.
3: 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
5: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
6: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ എസ് പി വെങ്കടേഷ് ഈണം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഷിപ്പായി ലഹള.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: പാർട്ടി വേണം.
5: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
4: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി. പിസ്സ പാർട്ടി.
5: നിന്റെ കാർഡും പിന്നെന്താ?
6: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
5: ബൈ ഗേൾസ്.
6: എവിടെയാ പോകുന്നത്?
5: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
6: RBI പറയുന്നു അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
7: ആകാശവാണി അനന്തപുരി FM-ലൂടെ നമ്മൾ കേൾക്കുന്നു ഒരു വട്ടം കൂടി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 35 മിനിറ്റും 13 സെക്കൻഡും. ഒരു വട്ടം കൂടിയിൽ ഇനി നമുക്ക് കൈതപ്പുറം വരികൾ എഴുതി ജോൺസൺ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം 'ബാജാലം'.

0: ഇൻഡിപെൻഡൻസ് ഡേ ഓഫറുകളിൽ ലാപ്ടോപ്പ് വാങ്ങാൻ മാസ് ടൈം.
1: എയ്സർ, ലെനോവോ, ഡെൽ, എച്ച്പി, അസ്യൂസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. പഠിക്കാനും ജോലിക്കും ഗെയിമിംഗിനും തിരഞ്ഞെടുക്കാം ഇഷ്ടം പോലെ.
0: കൂടെ 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫറും.
1: മൈ ജി മാസ് ഫ്രീഡം സെയിൽ ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: അടുത്ത ഗാനത്തിന്റെ ശില്പികൾ എസ് രമേശൻ നായറും എസ് പി വെങ്കടേഷും. ചിത്രം സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. പി ജയചന്ദ്രനും അരുന്ധതിയുമാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: അടുത്ത ഗാനം ഒരുക്കിയത് ശ്രീകുമാരൻ തമ്പിയും ഇളയരാജയുമാണ്. ചിത്രം അപാരത. ചിത്രയുടെ സ്വരം.

0: പ്രിയ ശ്രോതാക്കളെ, ചിത്രപാടി ഗാനത്തോടെ ഇന്നത്തെ ഒരു വട്ടം കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ഒരു വട്ടം കൂടിയിൽ ഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ.
1: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
1: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.

0: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ നാൽക്കെടുപ്പിലൂടെ മെഗാ വാമ ഗിഫ്റ്റ് AC സ്മാർട്ട് ടിവി വാഷിംഗ് മെഷീൻ
1: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണസദ്യ ഡെയിലി ലക്കി വിന്നർ ഓണക്കിറ്റ് ഓണപ്പുടവ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും
0: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ് വെഞ്ഞാറ റോഡ് ശ്രീകാര്യം പോതൻകോട് ആൻഡ് അറ്റ് ദമാം
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
3: പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ മാസം 20 ആരംഭിച്ച വർഷകാല സമ്മേളനം 25 ദിവസങ്ങളിൽ 19 സീറ്റുകൾക്ക് ഒടുവിലാണ് ഇന്ന് അവസാനിച്ചത്. പാർലമെന്റിൽ അവതരിപ്പിച്ച മൈൻസ് ആന്റ് മിനറൽസ് ഡെവലപ്മെന്റ് ആന്റ് റെഗുലേഷൻ ഭേദഗതി ബിൽ സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാരം കവർന്നെടുക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന കടന്നുകയറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി BD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വനിതാ ശിശുവികസന വകുപ്പിന്റെ റിസർച്ച് സേഫ് വുമൻ സേഫ് കേരള പരിപാടി നാളെ പാളയത്ത് മുഖ്യമന്ത്രി BD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പൊതുവിടങ്ങളിൽ സ്ത്രീകളുടെ കൂടെയാണെന്ന് ഉറപ്പാക്കാൻ രാത്രി നടത്തവും സംഘടിപ്പിക്കും. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംയോജിത ബോധവൽക്കരണ പരിപാടി നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം നൽകുകയാണ് ലക്ഷ്യം. ചെന്നൈയിൽ നിന്നും കൊല്ലത്തേക്ക് തീരുമാനിച്ച രണ്ട് ഓണം സ്പെഷ്യൽ ട്രെയിനുകളിൽ ഒന്ന് ഇന്ന് രാത്രി 11:50 പുറപ്പെടും. നാളെ വൈകുന്നേരം 4:20 ട്രെയിൻ കൊല്ലത്തെത്തും. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് വൈകിട്ട് 4 അപേക്ഷിക്കാം. നിലവിലെ സീറ്റൊഴിവ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. നൈജീരിയയിൽ കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വിവിധ ഇനങ്ങളിലായി 3 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. ഇതോടെ 8 സ്വർണമടക്കം ആകെ മെഡൽ നേട്ടം 29. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: തൂലിക നാടകം രണ്ടാം ഭാഗം.
1: നാടകരചന എസ് വി വേണുഗോപൻ നായർ. പങ്കെടുക്കുന്നവർ കരമന ജനാർദ്ദൻ നായർ, കെ പി എസ് സി സണ്ണി, വില്യം ഡി ക്രൂസ്, പി ഷൺമുഖം പിള്ള, എം സോമശേഖരൻ നായർ, മള്ളൂർ രാമകൃഷ്ണൻ, തൃശൂർ വിജയരാജ്, ജി ഗോപാലകൃഷ്ണൻ, അമ്പാടി തങ്കപ്പൻ, മന്നൂർകോണ മോഹൻരാജ്, രാജൻ തഴക്കര, എസ് എ സ്വാമി, തോമസ് പട്ടാഴി, മല്ലപ്പള്ളി മോഹനൻ, ആന്റണി തറയിൽ, കാട്ടാക്കട പ്രേംകുമാർ, ലീല പണിക്കർ, ടി ആർ ഓമന. സാങ്കേതിക സഹായം ആർ രാജപ്പൻ നായർ. സംവിധാനം രവീന്ദ്രൻ ചെന്നിലോട്. തൂലിക.
2: കഴിഞ്ഞ ആഴ്ച അവള് ദിവാസ്വാമിയുടെ കൂടെ കന്യാകുമാരിയിൽ പെയ്യെന്നോ അവിടെ രണ്ടു ദിവസം കുളിച്ച് കാറ്റ് കൊണ്ടു മറിഞ്ഞൊന്നൊക്കെ മറ്റേ ആള് പത്രത്തിൽ എഴുതിയിരുന്നല്ലേ. മറ്റൊരാളെ കിട്ടൂ.
3: ഇപ്പതാ നിറവ് വന്നത്. എന്നിടം ഒരു ശൈലി ഇരിക്ക തമ്പി കന്യാകുമാരിക്ക് പോലത്തെ പറ്റി. അത് തമ്പി അംഗതയുടെ പ്രശ്നം ജത്ത വേണ്ടമെന്ന് അവൻ എഴുതിയിരിപ്പതാകെ ഒരു പേജ്. എനക്ക് പഠിക്കാൻ തെരിയാതെ ശരിതാനാ
4: വായടക്കുക.
2: ആ ദുഷ്ട അങ്ങനെ എഴുതി ഒങ്ങുന്നേ. കഴുത്ത് വെട്ടണോന്ന് എഴുതിയാലും സഹിക്കാം.
4: അസൂയക്ക് മറുമരുന്നുണ്ട്. തമ്പുരാന്റെ പല്ലക്കില് ഞാനും ഭാര്യയും കന്യാകുമാരിയിൽ ഒന്ന് പോയി. നെയ്യാറ്റിങ്കര ചെന്നപ്പോ തഹസീൽദാരും പേഷ്കാരും കൂടി ഒരു വരവേൽപ്പ് തന്നു. ആ എംബോക്കിക്ക് അത് പിടിച്ചില്ല. ചെത്തുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം.
2: കളയണു അങ്ങന്നേ. പട്ടി വരച്ചാല് വാങ്ങാ വീഴുവോ. ആ ബാലാമണി ഇപ്പോഴും ദിവാസ്വാമിയുടെ കസ്റ്റഡി തന്നെയോ?

0: ഈ ദിവാസ്വാമി കൂടെ കൂടെ പെമ്പള്ളി കൂടത്തിൽ ഒരു വരവുണ്ട്. വന്നാലോ അവിടെ ആകെ നടന്നൊരു വരവങ്ങ് വരവ്. കാഞ്ചീപുരം വനിയനും ഇട്ട് വേഷ്ടിയും ചുറ്റിയാണ് വരവ്. വേഷ്ടി എന്ന് വെച്ചാല് അയ്യോ, ആകാശം പാതാളവും കാണാം, ഉള്ളി തൊലി ഒരു മുഴം പഴന്തുണി കിട്ടിയില്ലേ ഈ പട്ടരിക്ക്, മേലെ പെരുത്തു പോണം.
1: അവൾ അപ്പടിയാനാ പെമ്പിളകൾ മാറി നിന്നിടണം. അവളവുതാനെ
2: ദിവാഞ്ചിമാർ പെൺകോന്തന്മാരാകുന്നതും നമുക്ക് നല്ലത് തന്നെ അല്ലേ ശരവണസ്വാമി?
0: ആ ബാലാവണിപ്പൊ എവിടെ? അങ്ങനെ
2: കൊട്ടാരത്തിലെ.
3: അങ്ങനെ കണ്ട തമിഴത്തെ പെണ്ണിനെ അമ്മച്ചി അച്ചി ആക്ക. ഞാൻ നല്ല ഇല്ലത്ത് നായരല്ലയോ, കൈനൊടിക്കുമ്പോ ഓടി ഓടി വരുന്നവളല്ലയോ. എന്റെ അനിയത്തി കൊച്ചിന് ഒരു അടിച്ചു കളിയെങ്കിലും വാങ്ങി തരാന്ന് പറഞ്ഞ് നടപ്പാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി.
1: അഴകാന ഉടമ്പെങ്കിൽ മുതലിലെ അടിച്ചു തളി പോതും.
2: എല്ലാം ശരിയാക്കാ വേണ്ടി. ഈയിടെയായി ഒന്നിനും ആ നെയ്യാറ്റിങ്കരക്കാരൻ മനസ്സുഖം തരുന്നില്ല. അവനെ ഒന്ന് ഒതുക്കിക്കോട്ടെ.
3: ഏറ്റേ
2: ഏറ്റു. നീ അകത്തോട്ട് ചെല്ലു. ആ രാമകൃഷ്ണുള്ള ഇങ്ങനെ എഴുതി എഴുതി നമ്മളെ നാറ്റിക്കുന്നത് ബഹു സന്തോഷം അല്ലേ?
1: എത്ര തടവ് അവാളിടം ചൊല്ലിയിരിക്ക, ഇളിച്ചിട്ടുക്ക് പാർക്കലാം പാർക്കലാം എന്ന് ചൊല്ലുവാർ.
2: അവന്റെ വായടയ്ക്കാൻ പ്രസാഹിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അവൻ ആറ്റിനെ കളിയാക്കി മുമ്പേർ ഒരെഴുത്ത്. അതോടെ തീർന്നു പട്ടരയുടെ സൗകര്യം. ആ സ്വാമി ഇപ്പോൾ പോണം, എന്റെ കാണാൻ ഒരാള് വരുന്നുണ്ട്. ഇതാ രാമകൃഷ്ണപിള്ളയുടെ അമ്മാവൻ. ഒരു വിരട്ടുകൊണ്ട് കാര്യം നടക്കുമെന്ന് നോക്കട്ടെ, താനൊന്ന് പോ.
4: നമസ്കാരം.
2: വക്കീൽ നെയ്യാറ്റിൻകരയിൽ നിന്നായിരിക്കും.
4: അതെ.
2: ഇങ്ങോട്ട് വരാൻ തോന്നിയത്
4: അങ്ങും നിന്റെ ഒരു ദൂതൻ വന്ന് അത്യാവശ്യമായി കാണണമെന്ന് അറിയിച്ചു.
2: ഓഹോ, ഞാൻ അതങ്ങ് മറന്നു. കേശവപിള്ള ഇരിക്കൂ. കേശവപിള്ള സമുദായ സ്നേഹിയും രാജഭക്തനുമാണ് അല്ലേ?
4: അതിലെന്താ സംശയം?
2: സംശയിക്കേണ്ടി വന്നിട്ട്. നിങ്ങളുടെ രണ്ട് അനന്തരവന്മാർ സർക്കാർ സേവകരല്ലേ?
4: അതെ. അവരെന്തെങ്കിലും?
2: അവരൊന്നും പിഴച്ചില്ല. അവരുടെ പിഴപ്പും കൂടി മറ്റേ അനന്തരവൻ മുട്ടിക്കുന്ന കോളാണ്. ഇന്നലത്തെ പത്രം കണ്ടോ? പുതിയൊരു ഡിമാൻഡ്, എന്നെ നാടുകടത്തണമെന്ന് ബ്രിട്ടീഷ് സർക്കാരിനോട് അയാൾ അപേക്ഷിച്ചിരിക്കുന്നു. ഞാൻ വലിയ അഴിമതിക്കാരനും രാജ്യദ്രോഹിയുമാണെന്ന്.
4: ചെറുപ്പത്തിന്റെ അവിവേകം.
2: അവന് വിവേകം കടലു പോലല്ലേ? ഒരു നായര് പയ്യനാണല്ലോ ഞാനായിട്ട് തൊലക്കണ്ടേ എന്ന് കരുതി ഇത്ര കാലം ക്ഷമിച്ചു. അല്ലെങ്കിൽ ഇതിനകം കഴിവിൽ കിടന്ന ആടിയനെ നിങ്ങൾക്ക് അവനെ ഒന്ന് ശാസിച്ചുകൂടെ?
4: ഫലമില്ല കുഞ്ഞേ. മുമ്പ് അവനീ പത്രാധിപ പണിയിൽ ചാടിയ കാലത്ത് ഞാനൊന്ന് ഉപദേശിച്ചു നോക്കി. ആ ദിവസം അവന്റെ ആ പോക്ക് കണ്ണീന്നും അറിയണില്ല. ആരോട് ചോദിച്ചോണ്ടാണാ നീ പത്രാധിപരായത്? ചെവിയില്ലേ? ആര് പറഞ്ഞു ആ പത്രത്തിന്റെ ചുമതല ഏൽക്കാൻ?
5: കൊള്ളാവുന്ന ചിലർ പറഞ്ഞു.
4: ആരാ നിന്റെ വലിയവര്?
5: വലിയ കോയിൽ തമ്പുരാൻ. ഏർ തിരുമേനി
4: ഭേഷ്, കോയിൽ പണ്ടാലയാണോടാ നിനക്ക് ചെലവിന് തരുന്നത്? എടാ, നീയും നിന്റെ ചേട്ടന്മാരും വിടുതി വീട്ടിൽ താമസിച്ച് കഷ്ടപ്പെടണ്ട എന്ന് കരുതിയിട്ടാണ് എരന്നും പറക്കിയും ഈ വീട് വാങ്ങിച്ചത്. വീട്ടുകാര്യം നോക്കിക്കൊണ്ടിരുന്ന അനന്തരവള് പെണ്ണിനെ നിങ്ങൾക്ക് അരിവിച്ചു തരാൻ ഇങ്ങോട്ട് എഴുന്നള്ളിച്ച്. നാലക്ഷരം നേരെ ചെവ്വയെ പഠിച്ചോണ്ട് വരട്ടെ എന്ന് കരുതിയാ ഈ ബദ്ധപ്പാടൊക്കെ സഹിച്ചത്. ഇതിനൊന്നും ഒരു തമ്പുരാനും സഹായിച്ചിട്ടില്ല, മനസ്സിലായോ? എടാ, നെയ്യാറ്റിങ്കര മുനിസിപ്പൽ ദേഹത്തെ പറ്റി നീ എന്തോന്നാ എഴുതിവിട്ടത്? ശുദ്ധ എരപ്പത്തനം. അങ്ങേര് കൈക്കൂലി വാങ്ങിച്ചെന്ന് അല്ലേ?
5: അത് സത്യമാണ് മാ. അന്വേഷിച്ച് സത്യം ബോധ്യപ്പെട്ടിട്ടാണ് വാർത്ത കൊടുത്തത്.
4: സത്യം ചളുവാ മാറാത്ത നിന്നെ ബോധ്യപ്പെടുത്തണം അല്ലേടാ? നിന്റെ കുടുംബ സ്വത്താണോടാ അങ്ങേര് വാങ്ങിയത്?
5: ന്യായാധിപൻ തന്നെ കൈക്കൂലി വാങ്ങിയാൽ പിന്നെ എന്ത് നീതി നടക്കും?
4: എടാ, പറയിലുന്നില്ലേ, ഞാൻ ആ കോടതിയിലെ വക്കീലല്ലേ. എന്റെ ഒരു കേസെങ്കിലും ഇനി അയാൾ നേരെ വിധിക്കുമോ?
5: വക്കീലിന്റെ മുഖം നോക്കി വിധിയെഴുതുന്ന ന്യായാധിപനെ വച്ചു പൊറുപ്പിക്കാമോ അമ്മാവ?
4: നിർത്തു നിന്റെ തർക്കുത്തരം. എടാ, ദർപ്പണവും തർപ്പണവും ഇന്ന് നിർത്തണം. ഞാൻ രണ്ടു മൂന്നാളും പറഞ്ഞയച്ചില്ലേ? എടാ, അനന്തരവന്മാർ പഠിച്ച് ശ്രീപത്മനാഭന്റെ നാല് ചക്രം വാങ്ങി സുഖമായി ജീവിക്കുന്നത് കണ്ടോണ്ട് ചാകാമെന്ന ആശ കൊണ്ടാ നിങ്ങളെ കോളേജിൽ അയച്ചത്. കുടുംബത്തിൽ കൊള്ള പണം കടന്നിട്ടൊന്നുമല്ല. എന്നിട്ടിപ്പോ കിട്ടിയത് തലയ്ക്ക് പാര കൊണ്ടുള്ള അടി.
5: അമ്മാവൻ വെറുതെ സങ്കടപ്പെടുകയാണ്. വളരെ മാന്യമായ ഒരു തൊഴിലാണ് ഞാൻ പ്രവേശിച്ചത്. ശ്രീപത്മനാഭന്റെ ചക്രത്തിലെ ആ ശംഖുമുദ്ര ഉണ്ടല്ലോ, അതിന് ഏത് നട്ടെല്ലും വളയ്ക്കാനുള്ള ശക്തിയുണ്ട്. നിഷ്കാമവും സ്വതന്ത്രവുമായ ഒരു തൊഴിൽ, എന്റെ ചോരക്കിണങ്ങുന്ന ഒന്ന് ഞാൻ കണ്ടെത്തി.
4: ഓഹോ, നിന്റെ നിഷ്കാമ്യ കർമ്മം! എടാ, ഞാൻ ആർത്ത് മുറിച്ച് പറയുന്നു, നീ ഈ പത്രമിടപാട് ഇന്ന് നിർത്തണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇന്ന് ഇറങ്ങണം. രണ്ടിലൊന്ന്.
5: അമ്മാവന് മറ്റൊന്നും തോന്നരുത്, എന്നെ ശപിക്കുകയും അരുത്. ഞാൻ ഇറങ്ങാം.
4: അപ്പോൾ നീ ആ പൊല്ലാപ്പ് വിടുകയില്ല?
5: അത് സങ്കടമാണ്, ഞാൻ പോയിക്കൊള്ളാം.
4: എടീ അമ്മണി, മേലാൽ ഇവനെ ഈ പടിക്കകത്ത് കയറ്റരുത്, ദാഹിച്ച വെള്ളം കൊടുക്കരുത്. അവന്റെ കൊമ്പിച്ച കർമ്മം!
2: രാജനന്ദയ്ക്കുള്ള ശിക്ഷ എന്താണെന്ന് വക്കീലിന് അറിയാമല്ലോ.
4: ദോഷം പറയരുതല്ലോ, അവൻ ശ്രീമൂലൻ തിരുനാളിനെതിരെ ഒരക്ഷരം എഴുതിയിട്ടില്ല.
2: ഏഴ് സമുദ്രത്തിൽ കുളിച്ചാലും തീരാത്ത വിധം എന്നെ നാറ്റിച്ചില്ലേ? രാജസേവകനെ നിന്ദിക്കുന്നത് രാജനന്ദ തന്നെയല്ലേ? നിങ്ങൾ അയാളെ ഒന്ന് കാണണം. ഉദ്യോഗമോ പണമോ എന്തു വേണമെങ്കിലും, പത്രമാഫീസ് അറിയാമല്ലോ.
4: ഞാൻ അവിടെ പോവുകയില്ല, പണ്ടേ ചെയ്ത ശബ്ദമാണ്.
2: എങ്കിൽ അയാളുടെ ഭാര്യയോട് ഗുണദോഷം പറയണം.
4: ആ പാവത്തിനെ കാണുമ്പം കണ്ണു നിറഞ്ഞു പോകും അങ്ങനെ. അവളെയും രണ്ട് പിഞ്ചു പിള്ളേരെയും വഴിയാധാരമാക്കരുത്.
2: നിലയ്ക്ക് നിന്നാൽ എല്ലാവർക്കും കൊള്ളാം. എന്നെ നാടുകടത്തണമെന്ന് അയാൾ എഴുതി, ആര് നാടുകടത്തുമെന്ന് കാണാം.
4: പൊന്നങ്ങന്നേ, ശ്രീപത്മനാഭനെ ഓർത്ത്. ആ, ഇതാര്? അയ്യപ്പൻപിള്ള സാറോ?
6: ഞാനിവിടെ നിപ്പുണ്ടായിരുന്നു.
4: സാറേ, അവനൊരു ശുദ്ധഗതിക്കാരന്, കുറച്ച് പിടിവാശിയുണ്ട്, ചെറുപ്പമല്ലയോ. സാറ് തമ്പി അങ്ങുന്നിനെ സമാധാനിപ്പിക്കണം.
6: അങ്ങുന്നിനെ നാടുകടത്തണമെന്നും പ്രശ്നം ചെത്തണമെന്നും ഒക്കെ എഴുതിയിട്ട് ഞാൻ എന്ത് സമാധാനം പറയാനാ? ഇങ്ങനെ ഒരു കുലത്തിക്കുത്തുണ്ടോ?
4: അവൻ ഒന്ന് രണ്ട് ഗുരുനാഥന്മാരുണ്ട്, അവരാണ് ഈ ഉപദേശം കൊടുത്ത് വഷളാക്കുന്നത്.
6: ആ നാരായണ കുരുക്കളാ ഒരാശാൻ, അയാൾ വക്രബുദ്ധിയാ. പണ്ട് എന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. കൈപ്പള്ളി വീട്ടിൽ തമ്പി അദ്ദേഹം കാലെടുത്തു വച്ചപ്പോ അയാൾക്ക് ക്രിമികേട് തുടങ്ങി. ആ വീട്ടിൽ അങ്ങുന്നിന്റെ കുതിരവണ്ടിക്ക് പോകാൻ റോഡിലെത്തിരി വീതി കൂട്ടി. അതിനാ പീറക്കുരുക്കളുടെ കോട്ടമതിൽ ഇടിച്ചു കളഞ്ഞു പോലും. അന്നേ അവൻ ചൊറിയുകയാ, നേരിട്ടെതിർക്കാൻ ധൈര്യമില്ല. അല്ല, ഈ കുരുക്കളുടെ അടുക്കള പിണക്കത്തിൽ രാമകൃഷ്ണമുള്ള ഭക്ഷണം പിടിക്കുന്ന എന്തിനാ?
4: പാറപ്പുറം അയാൾ എഴുതിയതല്ലേ, അതിന്റെ വഴിയും ഇപ്പൊ എന്റെ രാമകൃഷ്ണന്റെ തലയിൽ.
6: നാളെ രാമകൃഷ്ണപിള്ളക്ക് വല്ലതും വന്നാൽ ഒരൊറ്റ മഹരെങ്കിലും കാണുമോ?
4: സാറേ, അങ്ങനെ പറയരുത്. രാമകൃഷ്ണൻ പ്രജാസഭയിലേക്ക് നെയ്യാറ്റിൻകരയിൽ നിന്ന് എതിരില്ലാതെ ജയിച്ചപ്പോ പുതിയ നിയമം കൊണ്ടുവന്ന് ദിവാൻജി അവന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. പക്ഷേ അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് വെച്ചിട്ടേ നെയ്യാറ്റിൻകരക്കാരൻ ഒരുത്തനെങ്കിലും നോമിനേഷൻ കൊടുത്തോ? നാട്ടുകാർ ഒന്നടങ്കം അത് ബഹിഷ്കരിച്ചില്ലേ? ദിവാൻജി പകരം നോമിനേറ്റ് ചെയ്ത ആൾ തനിക്ക് ആ സ്ഥാനം വേണ്ടെന്ന് എഴുതി അയച്ചത് സാറ് മറന്നോ? അതാണ് സാർ ആ മണ്ണിന്റെ വേറ്. രാമകൃഷ്ണനെ അംഗീകരിക്കുന്നവരും ആരാധിക്കുന്നവരും നൂറുകണക്കിനുണ്ട്, വടക്കൻ പറവൂർ തൊട്ട് തോവാള വരെ.
6: അമ്മാവനും അനന്തരവന്റെ ഒരു ആരാധകനാണ് അല്ലേ?
4: രക്തബന്ധം ഇല്ലെന്ന് വരുമോ? അവൻ കള്ളനും കൊലപാതകിയും അല്ലല്ലോ. ഒരു നട്ടെല്ലുണ്ടായിപ്പോയി
6: മറ്റുള്ളവരുടെ വെക്കെട്ട് കയറാൻ. നാണമില്ലല്ലോ കേശവപിള്ളേ.
4: യഥാർത്ഥം ആലോചിച്ചാൽ എനിക്ക് നാണിക്കേണ്ടതൊന്നും അവൻ ചെയ്തിട്ടില്ല. ഇറങ്ങുന്നു.
6: അനന്തരവന്റെ അമ്മാവൻ, വക്കീലും മോശമില്ല.
2: ഞാനെല്ലാം കേട്ടു. ആ, താനയാളെ കണ്ടില്ലേ?
6: കണ്ടു.
2: എന്നിട്ട്?
6: ചതുരുപായവും പറഞ്ഞു നോക്കി. വിദ്യാഭ്യാസ ഡയറക്ടർ സ്ഥാനവും ഭാര്യയ്ക്ക് പ്രമോഷനും ഒക്കെ ഓഫർ ചെയ്തു.
2: ഒരു ക്രിമിശല്യത്തിന് കൊടുക്കേണ്ടി വരുന്ന വില
6: പക്ഷെ അയാളത് വളരെ

0: നിസാരമാക്കി പുച്ഛിച്ചു തള്ളി.
1: ഓഹോ,
2: അങ്ങുന്നിനെ വന്ന് കാണാനുള്ള വലിപ്പം അങ്ങുന്നിനോ ഇളപ്പം അയാൾക്കോ ഇല്ലെന്നും പറഞ്ഞു.
1: നിഷേധി, ഉദ്ദേശാഭിമാനി, നമ്മളിങ്ങനെ പുലഭ്യം പറയുന്നത് ആ ദീവാൻ സ്വാമിക്ക് രസമാണെന്ന് തോന്നുന്നു. നായന്മാർ തമ്മിൽ അടിച്ചോട്ടെ എന്നായിരിക്കും.
2: രാമകൃഷ്ണപിള്ളക്ക് ജാതിഭേദം ഒന്നും നോട്ടമില്ല.
1: തമ്പുരാനും അയാളോട് എന്തോ ഒരിതുണ്ട്. ഞാൻ പലവട്ടം മുഖതാവിൽ സങ്കടം ഉണർത്തിച്ചു. എല്ലാം കേട്ട് പ്രതിമ പോലെ ഇരിക്കും. അമ്മച്ചിമാരെ കൊണ്ട് തലേണ മന്ത്രം ഓതിച്ചിട്ടും ഏശിയില്ല. മറ്റൊരു സംഗതിയിലും ഇങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് മറ്റൊന്നും വേണ്ട, ആ പ്രസ് ഒന്ന് പൂട്ടിയാൽ മതി.
2: അതിന് നമുക്ക് ആ മൗലവിയെ തന്നെ ഒന്ന് വരട്ടി ഒതുക്കിയാ പോരെ.
1: അമ്മനൊത്ത കുമ്മനായാള് നാലോ അഞ്ചോ മുസ്ലിം പ്രമാണിമാരെ അയച്ചു നോക്കി. നാട് നന്നാക്കിയ അടങ്ങുപോലും. ഈ നാട്ടിനിപ്പോ എന്തു വന്നുപോയെന്നാ എനിക്ക് മനസ്സിലാകാത്തത്.
2: വിഷമിക്കാതെ അങ്ങുന്നേ, കാലം സത്യം വിളിച്ചു പറയും.
1: പക്ഷേ നമ്മുടെ കാലക്ഷേപം മുട്ടരുതല്ലോ. ഞാൻ തോൽക്കാൻ വന്നവനല്ല, തോൽക്കുകയുമില്ല.

0: ഈശ്വര, ഇത്രയും ഇരുട്ടിയിട്ടും കാണുന്നില്ലല്ലോ.
1: നമസ്കാരം.
0: നമസ്തേ. മൗലവി വരണം.
1: ഇത് മിസ്റ്റർ ഖാൻ, എന്റെ ബന്ധുവാണ്, പത്രാധിപരുടെ വലിയൊരു ആരാധകൻ.
0: നമസ്തേ.
2: നമസ്തേ.
1: ഓഫീസിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു.
0: മറ്റെങ്ങും പോവാറില്ലല്ലോ.
2: വഴിക്ക് വല്ല സുഹൃത്തുക്കളെയും കണ്ടിരിക്കാം.
0: ശത്രുക്കളാണ് എമ്പാടും.
2: അത് ടീച്ചറുടെ വിചാരമാണ്. അദ്ദേഹത്തിനൊരു ആവശ്യം വരുമ്പോ കാണാം.
1: ടീച്ചർക്ക് സ്കൂളിൽ വല്ല ഉപദ്രവം ഉണ്ടാവുന്നുണ്ടോ?
0: ഇല്ലെന്നില്ല. സ്വദേശാഭിമാനി വായിക്കുന്നവർക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. പക്ഷേ അവർക്ക് പോലും പരസ്യമായി എന്നോട് സംസാരിക്കാൻ ഭയം. ഇടയ്ക്കിടെ ഹെഡ്മിസ്ട്രസ് വിളിച്ചൊരു ഗുണദോഷം പറച്ചിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ച് നന്നാക്കണമെന്ന്. വേറെ ചിലർ കുത്തുവാക്ക് പറയും, മൗലവിയെയും പത്രാധിപരെയും അറസ്റ്റ് ചെയ്യുമെന്നും പ്രസ് തല്ലിപ്പൊളിക്കുമെന്നും വിളിച്ചു പറയാറുണ്ട്.
1: കല്യാണിക്കുട്ടിയമ്മ ആകെ ഭയന്നിരിക്കുകയാണ് അല്ലേ?
0: ഭയമോ എനിക്കോ? ആ വികാരം പണ്ടേ നഷ്ടപ്പെട്ടില്ലേ. അദ്ദേഹം ആരോഗ്യവാനായി ആരുടെ മുന്നിലും തലമുണിക്കാതെ ജീവിക്കണം, അത്രേ വേണ്ടു. അദ്ദേഹത്തിന് ഒരാശങ്കയേ ഉള്ളൂ.
1: എന്താണ്?
0: മൗലവിയെ ഈ നീചന്മാർ.
1: ആണത്വത്തിന് കിട്ടുന്ന ഏത് പാരിതോഷികവും ഞാൻ രണ്ടു കൈയും നീട്ടി സസന്തോഷം വാങ്ങും.
2: പ്രസ് ഉടനെ കണ്ടുകെട്ടുമെന്നും കേൾവിയുണ്ട്.
1: ഒരു ബസ് പോയാൽ മറ്റൊന്ന് വാങ്ങും. എന്ത് വില കൊടുത്താലും കിട്ടാത്ത ഒരു വസ്തുവേ എന്റെ അറിവിലുള്ളൂ. പത്രാധിപർ കെ രാമകൃഷ്ണപിള്ള.
0: അദ്ദേഹത്തിന് ഈയിടെ നല്ല സുഖമില്ല. ലേശം വിശ്രമിക്കണമെന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്.
2: അസുഖം എന്ന് വെച്ചാ?
0: വിട്ടുമാറാത്ത ജലദോഷം. ഇപ്പൊ ഇത്തിരി കൂടുതലാണ്. വൈദ്യനും ഡോക്ടറും ഒക്കെ നോക്കി, പക്ഷെ ഒരു കുറവും കാണുന്നില്ല. ശ്വസിക്കാനും വിഷമിക്കുന്നു. നാട് നന്നാക്കാൻ ഓടുന്ന ആൾ വല്ലപ്പോഴും തന്നെ കൂടെ ഒന്ന് നോക്കണ്ടേ?
1: ചില വ്യക്തിത്വങ്ങൾ അങ്ങനെയാണ്. ഗോമതി എവിടെ?
2: അതാരെ?
1: പത്രാധിപരുടെ മകൾ. കുരുക്കൽ സാറിന്റെ പാറപ്പുറം വായിച്ചില്ലേ? അതിലെ നായികയുടെ പേരാണ് രാമകൃഷ്ണപിള്ള മകൾ കിട്ടത്. രണ്ടാമൻ പാസി.
0: മോൾക്ക് ലേശം പനിയുണ്ട്.
2: പത്രാധിപർ എത്തിയല്ലോ. മൗലവി നേരത്തെ വന്നോ?
1: ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി.
2: ടീച്ചർ ആകെ പരിഭ്രമിച്ചിരിക്കുകയാണ്. സ്ത്രീ സഹജമായ ഭ്രമങ്ങൾ അവൾക്കില്ല, അതുകൊണ്ട് ലേശം പരിഭ്രമമാകാം. ഞാൻ നാരായണ കുരുക്കൽ സാറിന്റെ വീട് വരെ ഒന്ന് പോയി. ഇന്ന് അദ്ദേഹം സ്കൂളിലെ ജോലി രാജിവെച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഡിസ്മിസൽ ഉത്തരവും കിട്ടി. സാറിന് ഒരു ഭയം ഒഴിഞ്ഞു. ഇനി എന്നെ പോലെ
0: കുടിക്കാൻ എന്തെങ്കിലും?
2: ചൂടുള്ള എന്തെങ്കിലും കൊണ്ടുവരും.
1: ഞാൻ ഗൃഹ്യമായി നടത്താ വായിച്ചില്ല. പത്രം വക്കത്തെത്തുമുമ്പ് പോന്നു. പക്ഷെ ഇവിടെ വന്നത് മുതൽ അതിനെപ്പറ്റിയേ കേൾപ്പാനുള്ളൂ.
2: ദിവാൻജിയെ കുതിരക്കവഞ്ചു കൊണ്ട് അടിക്കണമെന്ന് എഴുതിയാണ് പലർക്കും സഹിക്കാത്തത്. ശിക്ഷ ഇനി വൈകില്ല പോലും.
3: വടശ്ശേരി അമ്മ വീട്ടിൽ കല്യാണത്തിന് മിസ്റ്റർ ആചാരി ദേവദാസിയുടെ മുമ്പിൽ ചെന്ന് ചാപല്യങ്ങൾ കാട്ടിയത് ജനങ്ങൾ കണ്ടിരുന്നില്ലയോ? ആ കല്യാണത്തിൽ മേൽവിചാരത്തിനെന്നും പറഞ്ഞ് മാനനീയമായ വിധത്തിൽ ദേഹം മറയ്ക്കാതെ ആ കല്യാണ വീട്ടിലെ അന്തപുരത്തിൽ കിടന്നുറങ്ങുവാൻ തോന്നിയ മനസ്സിന്റെ നികൃഷ്ടതയും ജനങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ? മിസ്റ്റർ ആചാര്യയെ പ്രസാദിപ്പിക്കാനായി ചില അധമജനങ്ങൾ വേശ്യകളെ സംഭരിക്കുന്നതും പ്രസിദ്ധമല്ലയോ? തന്റെ കാമചാരുതയെ അനുകൂലിക്കാൻ മനസ്സില്ല.

0: പല കീഴ്ജീവനക്കാർക്കും ദോഷം സംഭവിച്ചിട്ടുള്ളതും ജനങ്ങൾ അറിഞ്ഞിട്ടില്ലയോ? അല്ലെങ്കിൽ തന്നെ മിസ്റ്റർ ആചാരി കച്ചേരി ചെയ്യുന്ന ഹജൂർ ഓഫീസ് മുറിയിൽ നിഷ്കൗപീനായി ഒരു പാവുമുണ്ടും ബനിയനും ധരിച്ചുകൊണ്ടിരിക്കാറുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെല്ലേണ്ടി വരുന്ന കീഴുദ്യോഗസ്ഥന്മാരും വക്കീലന്മാരും കക്ഷികളും ലജ്ജിച്ച് മുഖം താഴ്ത്തി പോയിട്ടില്ലയോ? മിസ്റ്റർ ആചാരി ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച നാളിൽ നയിച്ച പേക്കൂത്തുകൾ എന്തായിരുന്നു? അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഒരുവന്റെ രക്തപരിവാഹം വെട്ടിത്തിളച്ചു മറിയുന്നതാണ്. ജൂബിലി പ്രമാണിച്ച് വിദ്യാർത്ഥികൾ അനേകായിരം പേർ ചേർന്ന് ഒരു സംഘം തെക്കേ തെരുവ് കൊട്ടാരത്തിന് മുമ്പിൽ ഘോഷയാത്ര ചെന്നപ്പോൾ മിസ്റ്റർ ആചാരി എവിടെയായിരുന്നു നിന്നിരുന്നത്? മാന്യ സ്ത്രീകൾക്കായി പ്രത്യേകം ഒഴിച്ചിട്ടിരുന്നതും അതനുസരിച്ച് അനേകം ഘോഷാസ്ത്രീജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നതുമായ പെൺപാഠശാലയുടെ മുകളിൽ സ്ത്രീജനങ്ങളുടെ മനോവ്യഥയെ അഗണ്യമാക്കിക്കൊണ്ട് കടന്നു ചെന്ന് നിൽക്കുകയായിരുന്നില്ലയോ? ശ്രീകൃഷ്ണനെ പോലെ താനും ഒരു ഗോപാലനാണെന്ന് ഉദാഹരിപ്പാൻ വേണ്ടി ഈ സ്ത്രീകളുടെ സംഘത്തിൽ കടന്നു ചെന്ന് അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയതായിരിക്കുമോ? അതല്ല, തന്റെ എതിർവശത്തെ മാളികയിൽ നിന്നിരുന്ന കൊട്ടാരത്തിലെ സ്ത്രീജനങ്ങൾക്ക് ദൃഷ്ടിദോഷമുണ്ടാകാതിരിക്കാൻ വേണ്ടി വാണിയം കെട്ടി നിന്നതായിരിക്കുമോ? മിസ്റ്റർ ആചാര്യയുടെ നടത്ത തീരഗർഹണീയവും സദാചാര ബോധത്തിന് ബീഭത്സവുമായിരുന്നു. വിശാഖം തിരുനാൾ തിരുമനസ്സുകൊണ്ടായിരുന്നുവെങ്കിൽ മിസ്റ്റർ ആചാര്യയുടെ ഇന്നത്തെ കുറ്റത്തിന് തിരുമനസ്സിലെ കുതിരക്കാരന്റെ കവിഞ്ചികൊണ്ട് ഈ മന്ത്രിസ്ഥാന വ്യഭിചാരിയുടെ തൊലി പൊളിച്ചുവിടുമായിരുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്ദേഹമില്ല.
1: ഇത്രയേ ഉള്ളൂ.
2: മൗലവിക്ക് എന്ത് തോന്നുന്നു?
1: സ്വല്പം കൂടി ആകാമെന്ന് തോന്നുന്നു.
2: മൗലവി,
3: പത്രാധിപർ സമസ്താപരാധം ചൊല്ലി രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് പല ഉപദേശികളും എത്തിയിട്ടുണ്ട്.
0: നാളത്തെ എഡിറ്റോറിയൽ നമ്മുടെ നിലപാടിന്റെ വിശദീകരണം തന്നെ. ആരോപണം വാസ്തവമല്ലെങ്കിൽ അവർ കേസ് കൊടുക്കട്ടെ.
1: ദിവാൻ സ്വാമി വഞ്ചൂരം കണ്ടുവന്ന് സംബന്ധം ചെയ്യുന്നു കേട്ടല്ലോ.
0: താൻ ഇന്നേവരെ എത്ര ഫയൽ ഒപ്പിട്ടെന്നും എത്ര സംബന്ധം ചെയ്തെന്നും അയാൾക്ക് ഒരു നിശ്ചയവും കാണില്ല.
3: ഈ എഴുത്തുകൊണ്ടൊന്നും കണ്ണു തെളിയുന്ന വർഗമല്ല ഇവിടുത്തെ ജനസാമാന്യം. പണ്ട് രാമകൃഷ്ണപിള്ള കേരളൻ മാസിക നടത്തിയിരുന്ന കാലത്ത് ഇവിടെ ഒരു സദാനന്ദ സ്വാമികൾ അവതരിച്ചു. മൗലവി കേട്ടിട്ടുണ്ടോ?
1: പിന്നെ നാടുനീളെ ബ്രഹ്മനിഷ്ഠാവിടങ്ങൾ സ്ഥാപിച്ച യോഗിയല്ലേ?
3: അയാളുടെ ബ്രഹ്മം കുമ്പിച്ച കുടുംബങ്ങളിലെ ആണും പെണ്ണും കൂടിക്കലർന്നുള്ള താണ്ഡവമായിരുന്നു മഠത്തിലെ പ്രധാന നിഷ്ഠ. അയാളെ രാമകൃഷ്ണപിള്ള വിമർശിച്ചപ്പോ ഇവിടുത്തെ കൊമ്പന്മാരി കളിതുള്ളി ഇളകി.
0: ശങ്കരൻ തമ്പി വരെയുള്ള ശിങ്കങ്ങൾ അവന്റെ പാദസേവകരായിരുന്നു. ചിറ്റൂർക്കാരനൊരു രാമനാഥമേനോനായിരുന്നു ആ ബ്രഹ്മശ്രീ സദാനന്ദൻ. തമിഴ്നാട്ടിൽ തെണ്ടി നടന്നുള്ള എക്സ്പീരിയൻസ് അല്ലാതെ മറ്റൊന്നും ആ യമലോകം പുരട്ടിക്കൊണ്ടായിരുന്നില്ല.
3: പൂച്ച് കേരളം വെളിച്ചത്താക്കിയതോടെ യോഗികൾ മുങ്ങി, ശിഷ്യഗണത്തിന്റെ ലഹരിയും ഇറങ്ങി. അന്നും പത്രാധിപരെ വകവരുത്താൻ ചില യോഗ്യന്മാർ കച്ചമുറുക്കി.
0: ആ അല്പബുദ്ധികളോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. എക്കാലവും നമ്മുടെ ജനങ്ങൾ കൂരിനുള്ളിൽ ആണ്ടുകിടക്കും എന്ന് ഞാൻ കരുതുന്നില്ല. നെല്ലും പതിരും തിരിച്ചറിയുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരും.
1: അതായിരിക്കും നമ്മുടെ വിളവെടുപ്പ്.
0: മുമ്പൊരിക്കൽ ഞാൻ ഒരു എം കെ ഗാന്ധിയെ പറ്റി എഴുതിയില്ലേ? ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗക്കാരുടെ വിമോചനത്തിന് വേണ്ടി അദ്ദേഹം നിരായുധനായി പടപൊരുതി വിജയിച്ചു. അദ്ദേഹം ഇന്ത്യയിൽ മടങ്ങി വരുന്ന കാലത്ത് വെള്ളക്കാരന്റെ ഇവിടത്തെ മേൽക്കോയ്മയും തീരും.
3: നമ്മുടെ ജനങ്ങൾക്ക് രാജാവ് പ്രത്യക്ഷ ദൈവമല്ലേ? അവർ എക്കാലവും മഹാരാജാവിനും രാജസേവകർക്കും അടിപണിഞ്ഞു കിടക്കും.
0: ഹേയ്, അങ്ങനെയൊന്നും കരുതണ്ട. ഭരണം ദുഷിച്ചാൽ രാജാവിന് ഭരണാധികാരിയായി ഇരിക്കാനുള്ള ജന്മാവകാശം ചോദ്യം ചെയ്യപ്പെടും. ജനങ്ങൾ തന്നെ അവരുടെ ഭരണകർത്താക്കളെ കണ്ടെത്തും. എത്രയോ രാജ്യങ്ങളിൽ പ്രജായത്വം വന്നുകഴിഞ്ഞു. നാളെ ഉണർന്നുയരുന്ന പ്രജാശക്തിയെ പ്രതിരോധിക്കാൻ ഒരു പാണ്ഡി പട്ടണി ശ്രമിച്ചാൽ അവന്റെ മൂക്ക് ചെത്താൻ അന്ന് ഇവിടെ ആൺപിള്ളേരുണ്ടാവും.
1: ജനഹിതം മാനിക്കേണ്ടതെന്ന് വന്നുകൊണ്ടല്ലേ ഒരു പ്രജാസഭ ഉണ്ടായത്?
0: വ്യക്തിയല്ല, സമഷ്ടിയാണ് പ്രധാനമെന്നും ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വർഗസമരം ചരിത്രത്തിന്റെ അനിവാര്യതയാണെന്നും കാർൾ മാർക്സ് ഒരു ചിന്തകൻ പറയുന്നു.
1: ആ ചിന്തകൾ വേഗം വേര് പിടിക്കാവുന്ന മണ്ണാണിത്. സ്വദേശാഭിമാനിയെയും അതിന്റെ പത്രാധിപരെയും പീഡിപ്പിക്കാൻ സ്വന്തം മൂക്കിനപ്പുറം കാണാൻ കഴിയാത്ത സ്വാർത്ഥമൂഹികൾക്ക് സാധിച്ചേക്കും. പക്ഷേ രാമകൃഷ്ണപിള്ളയെ, താങ്കൾ തലമുറയുടെ പ്രചോദനമായി പുരുഷാന്തരങ്ങൾ ഈ മണ്ണിൽ ജീവിക്കും.
0: എന്റെ നാടിനും പത്രപ്രവർത്തനത്തിനും വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രചോദനവും ശക്തിയും നൽകിയത് എന്റെ മൗലവി താങ്കളാണ്.
1: എനിക്ക് ഒരപേക്ഷയേ ഉള്ളൂ. പത്രാധിപർ സ്വന്തം ആരോഗ്യത്തിന്റെ കാര്യം അല്പം കൂടി ശ്രദ്ധിക്കണം.
0: ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ.
1: ഇത് പോരാ. ആ, നേരം വളരെയായി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇന്ന് ഞാൻ ഖാന്റെ അതിഥിയാണ്.
0: ശരി, രാത്രി യാത്രയില്ല.
4: ഈ ഓവർകോട്ടിലെ ആകെ അച്ചടി മഷിയാണല്ലോ.
2: ഇന്ന് ഒരു കമ്പോസിറ്റർ വന്നില്ല, അച്ചു നിരത്തേണ്ടി വന്നു.
4: കഫത്തിന്റെ ശല്യം കുറവുണ്ടോ?
2: കുറഞ്ഞാലും കൂടിയാലും ശല്യം ശല്യം തന്നെയാണല്ലോ. തസ്കര ശല്യം, ദിവാൻജി ശല്യം, പേപ്പട്ടി ശല്യം, ശല്യങ്ങൾ എത്ര വിധം.
4: ആരോഗ്യത്തിന്റെ കാര്യം പറയുമ്പോൾ തമാശ തുറന്നു. ഇന്ന് ചേട്ടൻ വന്നിരുന്നു.
2: ആരെ? എൻ കെ ചേട്ടനോ?
4: അതെ, അനിയനെ ഉപദേശിക്കാൻ വന്നാണ്. കുറെ നേരം കാത്തിരുന്നിട്ട് പോയി.
2: എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. രക്തബന്ധമുള്ളവരിൽ എന്നെ ഒരിക്കലും വെറുത്തിട്ടില്ലാത്തത് ചേട്ടൻ മാത്രമാണ്.
4: ശങ്കരൻ തമ്പി ഈയുടെ അമ്മാവനെ വരുത്തി വിരട്ടിയെന്ന്. അനന്തരവൻ എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നുവെന്ന് അമ്മാവന് പേടി. നേരിട്ട് വന്ന് ഉപദേശിക്കാൻ ധൈര്യം പോരത്രേ. പഴയ അനുഭവം ഓർത്തിട്ടായിരിക്കാം.
2: അത് ഓർക്കാൻ എന്തിരിക്കുന്നു. എന്റെ നിയോഗം ഇതായത് കൊണ്ട് അന്ന് അമ്മാവനെ അനുസരിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ രണ്ടുപേരും അവരവരുടെ കടമ ചെയ്തു. എന്നെ അദ്ദേഹത്തിന് മനസ്സിലായില്ലെങ്കിലും എനിക്ക് എന്റെ അമ്മാവന്റെ മനസ്സും വികാരവും മനസ്സിലാകും. ആ നല്ല മനുഷ്യനോട് എനിക്കെന്നും സ്നേഹവും ആദരവുമേ ഉള്ളൂ. ഇവിടെ വന്നിരുന്നെങ്കിൽ അമ്മാവൻ പറയുന്നതെല്ലാം ഞാൻ തലകുനിച്ചു നിന്ന് കേട്ടേനെ.
4: അനുസരിക്കില്ല.
2: അത് പറ്റില്ലല്ലോ.
4: സ്വരം ഇനിയെങ്കിലും മയപ്പെടുത്തണമെന്ന് ചേട്ടൻ ദീനമായി അപേക്ഷിച്ചു.
2: മയപ്പെടുത്തിയാൽ അത് എന്റെ സ്വരം അല്ലാതാകും. ദാളി, ഇത് കുടുംബകാര്യമല്ല. ഒരു പത്രാധിപർക്ക് രാജ്യക്ഷേമത്തിനപ്പുറം നോക്കാൻ പറ്റില്ല. നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ?
4: പലരും ഇളകിയാട്ടം ആരംഭിച്ചിട്ടുണ്ട്. ആ കുര്യാത്തി ഭാർഗവി ഇന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കയ്യോടെ ആലുവാപ്പുഴി കടത്തുമെന്ന്.
2: ഓഹോ, അത് വേണ്ടത് തന്നെ. മാർത്താണ്ഡവർമ്മ എന്റെ വല്യകാരണ ഒരു മല്ലൻ പേരാർക്ക് തിരുമേനിയുടെ ജീവൻ രക്ഷിച്ചതിന് കരമൊഴിവായി കുറെ ഭൂമി കൊടുത്തു. അനന്തരവൻ ശ്രീമൂലം തിരുനാൾ പേരാരുടെ അനന്തരവനെ കരമൊഴിവാക്കാൻ ഒരുങ്ങുകയാണ്. അത്രേ ഉള്ളൂ. ആട്ടെ താളി, നിനക്ക് ഭയമുണ്ടോ?
4: ഭയമോ? എവിടെയായാലും അങ്ങ് ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കണം. എന്തിനുണ്ടെങ്കിലും സന്ധി പറയുക അങ്ങയുടെ സ്വഭാവത്തിന്റെ ഭാഗമല്ലെന്ന് എനിക്കറിയാം.
2: നിന്നോടുണ്ടായ സന്ധിയോ?
4: ആദ്യം വിവാഹത്തിന് ഞാൻ വിസമ്മതിച്ചതിനുള്ള കുത്തുവാക്കാണല്ലേ. അങ്ങ് അന്ന് വിവാഹ അഭ്യർത്ഥനയുമായി വന്ന ആ പ്രഭാതം ഓർമ്മയുണ്ട്.
2: രണ്ടു മൂന്ന് മാസം മുമ്പ് എന്റെ ഒരു വിവാഹാലോചന ഇവിടെ വന്നിരുന്നോ?
4: അതെ.
2: എന്ത് മറുപടി പറഞ്ഞു? അപ്പോ എന്തു തോന്നി?
4: ആദ്യ ഭാര്യ മരിച്ച് മൂന്ന് മാസം തികയും മുൻപ് രണ്ടാം ഭാഗത്തിന് വരുന്ന ആളിനെ പറ്റി നല്ലത് തോന്നുന്നു.
2: ശരിയാ, പക്ഷേ ഞാൻ അറിഞ്ഞിട്ടല്ല. എന്റെ ചില ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് പറ്റിച്ച പണിയാണ്. ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത്. ഏതായാലും അങ്ങനെ ഒരു ആലോചന ഉണ്ടായ സ്ഥിതിക്ക് ഞാൻ അത് പിൻവലിക്കുന്നില്ല. നേരിട്ട് ആശയോടെ ഇതാ അപേക്ഷിക്കുന്നു. എന്തേ മറുപടി പറയാത്തത്?
4: തോന്നാത്തതുണ്ട്.
2: അപേക്ഷ സ്വീകരിക്കാം എന്നെങ്കിലും?
4: അത് അത്ര സുസാധ്യമെന്ന് കരുതുന്നുണ്ടോ?
2: അസാധ്യമെന്ന് വിചാരിക്കുന്നില്ല.
4: ഞാൻ ചിന്തിക്കുന്നത് മറിച്ചാണ്.
2: എന്നുവെച്ചാൽ?
4: ഇക്കാര്യത്തെപ്പറ്റി നാം സംസാരിക്കുന്നതേ ശരിയല്ല. നേരിയ പരിചയമില്ലേ നാം തമ്മിലുള്ളൂ?
2: വളരെ കാലത്തെ പരിചയമുള്ളവർ തമ്മിലേ വിവാഹം ആലോചിക്കാവൂ എന്ന് തോന്നുന്നത് ഇംഗ്ലീഷ് നോവലുകൾ വായിച്ചിട്ടാണ്. ഈ ലോകത്തെ ദമ്പതികളെല്ലാം വിവാഹത്തിന് മുമ്പേ തന്നെ പരസ്പരം അടുത്ത് പരിചയിച്ചിട്ടുള്ളവരാണ് എന്നാണോ വിചാരം?
4: അവരിൽ പലരും എങ്ങനെ കഴിയുന്നുവെന്ന് ആർക്കറിയാം. നമുക്ക് ഈ വാദപ്രതിവാദം നിർത്താം.
2: എന്റെ എഴുത്തിനേക്കാൾ വാക്കുകൾക്ക് ശക്തി കൂടും എന്ന് തെറ്റിദ്ധരിച്ച് നേരിട്ട് വന്നതാണ്. ഈ സാഹസം ക്ഷമിക്കുക. ഒരു മറുപടി, അത് അനുകൂലമായാലും പ്രതികൂലമായാലും, ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സൗഹൃദം ഈ നിലയിലെങ്കിലും നിലനിർത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഈ ചുരുങ്ങിയ ആയുസിനിടയിൽ എന്തൊക്കെ ക്ലേശങ്ങളും പരാജയങ്ങളും അനുഭവിച്ചു. പക്ഷേ ഒരു ഇച്ഛാഭംഗം കൊണ്ട് മനമെടുത്ത് മൗനിയായിരിക്കാൻ ഞാൻ ഒരുക്കമല്ല. കൂടുതൽ വലിയ പദവിയോ ധനമോ സുഖമോ തരാൻ ഞാൻ ശക്തനുമല്ല. ക്ലേശപൂർണമായ ഒരു ജീവിതത്തിൽ പങ്കുകൊള്ളാനാണ് ഞാൻ ക്ഷണിക്കുന്നത്. ദുഃഖങ്ങളും ഇച്ഛാഭംഗങ്ങളുമാണ് ജീവിതത്തെ വിളക്കുന്നത്. അങ്ങിങ്ങ് സുഖസംതൃപ്തികളുടെ ചില രജതരേഖകൾ തെളിഞ്ഞു എന്ന് വരാം. അതുപോലെ ഞാൻ ഇറങ്ങുന്നു.
5: തൂലിക നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു.
6: രചന എസ് വി വേണുഗോപൻ നായർ. പങ്കെടുത്തവർ കരമന ജനാർദ്ദനൻ നായർ, കെ പി എസ് സി സണ്ണി, വില്യം ഡിക്രൂസ്, പി ഷാ

0: ശ്രീമുഖംപിള്ള, എം സോമശേഖരൻ നായർ, മള്ളൂർ രാമകൃഷ്ണൻ, തൃശൂർ വിജയരാജ്, ജി ഗോപാലകൃഷ്ണൻ, അമ്പാടി തങ്കപ്പൻ, മന്നൂർക്കോണം മോഹൻരാജ്, രാജൻ തടക്കര, എസ് എ സ്വാമി, തോമസ് പട്ടാഴി, മല്ലപ്പള്ളി മോഹനൻ, ആന്റണി തറയിൽ, കാട്ടാക്കട പ്രേംകുമാർ, ലീല പണിക്കർ, ടി ആർ ഓമന. സാങ്കേതിക സഹായം ആർ രാജപ്പൻ നായർ. സംവിധാനം രവീന്ദ്രൻ ചെന്നിലോട്.
1: ഈ നാടകത്തിന്റെ മൂന്നാം ഭാഗം അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:00-2:00 കേൾക്കാം.

ആകാശവാണിയാണ് ദ പ്രിയ എഫ് 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയും ജയചന്ദ്രൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത് ചിത്രം കണ്ണിനും കണ്ണാടിക്കും.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ഞങ്ങളുടെ പുതിയ വീടിന്റെ ഹൗസ് വാർമിംഗ്, ഫർണിച്ചറും അപ്ലയൻസസും ഒക്കെ വാങ്ങാൻ പോവാ.
1: മുട്ടത്ര KCR-ലേക്ക് വിട്ടോളൂ.
3: ഫർണിച്ചർ 50%, ഹോം അപ്ലയൻസസിന് 70% ഡിസ്കൗണ്ട് ഉണ്ട്.
4: KCR ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മുട്ടത്തറ.
5: ഗിരീഷ് പുത്തഞ്ചേരി പണികൾ എഴുതി, മോഹൻ സിത്താര ഇണം പകർന്ന്, MG ശ്രീകുമാറും ചിത്രയും ശ്രീവിദ്യയും ആന്റോയും പാടിയത്. ചിത്രം നക്ഷത്ര താരാട്ട്.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
2: നീരെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
3: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
2: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ളത്?
3: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാ. എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
4: സാധാരണക്കാരന് കൈത്താനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും ഏവർക്കും സ്വാഗതം.
5: ഓണത്തിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ.
6: ഐഫോൺ, ലെനോവോ പാഡ്, ഐപാഡ് എന്നിവയിൽ കില്ലർ പ്രൈസും ബാങ്ക് ക്യാഷ് ബാക്കും. ഒപ്പോ, വിവോ, ഷവോമി ഫോണുകൾക്കൊപ്പം സ്പെഷ്യൽ ഓഫറുകൾ.
5: ഒപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടാം ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, സ്മാർട്ട് ഫോൺ, മിക്സി, പാർട്ടി സ്പീക്കർ തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ.
6: ഓഗസ്റ്റ് 16 വരെ മാത്രം.
7: എസ് രമേശ് നായരുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം, ബിജു നാരായണനും ചിത്രയും പാടിയത് ചിത്രം മന്ത്രികുമാരൻ.

പ്രിയ ശ്രോതാക്കളെ, മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്ക് ഹലോ പ്രിയഗീതത്തിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ തിരയിപ്പൂക്കൾ കേൾക്കാം. ആദ്യ ഗാനം പളനി ഭാരതി വരികൾ എഴുതി സിർപ്പി ഇണം പകർന്ന് മനോയും ചിത്രയും കൂട്ടരും പാടിയത്. ചിത്രം മേട്ടുക്കുടി.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ഭരദ്വാജിന്റെ സംഗീതത്തിൽ കൃഷ്ണകുമാറും സാധന സർഗവും പാടിയത് ചിത്രം അയ്യ.

0: മൈ ജി ഓണം ഓഫറിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ
1: 32 ഇഞ്ച് സ്മാർട്ട് LED ടിവി വെറും 7,990 രൂപ മാത്രം.
0: 43, 55, 65 ഇഞ്ച് ടിവികൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്.
1: സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടാം ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, സ്മാർട്ട് ഫോൺ, മിക്സി തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
0: August 16 വരെ മാത്രം.
2: പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ് ശ്രദ്ധിക്കാം. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496553211, ഒരു നമ്പർ കൂടി 9496593211. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. തിരയിപ്പൂക്കളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഇളയരാജയുടെ സംഗീതത്തിൽ മിറ്റാലിയും സംഘവും പാടിയത്, ചിത്രം ദളപതി.

0: ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരാളാണ്, ഗായിക അപർണ രാജീവ്. അപർണ രാജീവ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ മിക്കവാറും കേട്ടിട്ടുള്ള ഒരു പരിചയപ്പെടുത്തൽ, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു പരിചയപ്പെടുത്തലാണ് ONV കുറുപ്പിൻ്റെ കൊച്ചുമകളാണ് എന്നുള്ളത്. അതുകൂടാതെ സംഗീത സംവിധായകൻ രാജീവ് ONV യുടെ മകളാണ് അപർണ. വീട് എന്ന് പറയുന്നത് കവിതയുടെയും സംഗീതത്തിന്റെയും ഒക്കെ ഒരു ലോകമായിരുന്നല്ലോ കുട്ടിക്കാലം തൊട്ടേ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് വളരുന്നത്. അപ്പൊ ആ ഒരു അന്തരീക്ഷം ഇപ്പൊ എത്തി നിൽക്കുന്ന അപർണയെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്?
1: ഇപ്പൊ വീട്ടില് മുത്തശ്ശനാണെങ്കില് കുട്ടിക്കാലത്ത് ഞാൻ എപ്പോഴും കാണുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയോ. അപ്പൊ സ്കൂളില് പിന്നെ കവിതകളും ഒക്കെ പഠിച്ചു തുടങ്ങിയ സമയത്താണ് മുത്തശ്ശന്റെ കവിതകളും ഒക്കെ, ആ ഒരു സമയത്താണ് നമ്മുടെ മലയാളം ടീച്ചേഴ്സൊക്കെ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും അങ്ങനെയെല്ലാം. പിന്നെ പിന്നെ മുത്തശ്ശന് എന്താന്നുള്ളത്, നമ്മുടെ മുത്തശ്ശൻ മാത്രമല്ല എന്താന്നുള്ളത് അങ്ങനെയാണ് അറിയാൻ തുടങ്ങിയത് ആ സമയം തൊട്ടാണ്. പിന്നെ അച്ഛനാണെങ്കിലും പണ്ട് തൊട്ട് പാട്ടുകൾ, അച്ഛൻ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പാട്ടിലായിരുന്നില്ല, അച്ഛൻ റെയിൽവേസിലായിരുന്നു. പക്ഷെ പാട്ട് ഭയങ്കര പാഷനായിട്ട് പാടാനും മ്യൂസിക് ചെയ്യാനും ശരിക്കും എനിക്ക് യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ കവിതകളും ഒക്കെ റെസിറ്റേഷൻ ലൈറ്റ് മ്യൂസിക് ഒക്കെ എപ്പോഴും പോകുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് കവിത പഠിക്കാനായിട്ടും മുത്തശ്ശൻ അച്ഛനെ എടുത്ത് കവിത കൊടുത്തിട്ട് ഇതൊന്ന് ട്യൂൺ ചെയ്ത് അങ്ങനെയാണ് അച്ഛനത് ട്യൂൺ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ വീട്ടിൽ ശരിക്കും എപ്പോഴും ഇങ്ങനെ പാട്ട്, എന്താ പറയുക, എപ്പോഴും പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയല്ല, പക്ഷെ എപ്പോഴും പാട്ടിൻ്റെ ഒരു അന്തരീക്ഷം, ഇന്നൊരു അദൃശ്യമായിട്ട് എപ്പോഴും പാട്ട് ഉണ്ട് വീട്ടിൽ. അത് പിന്നെ എപ്പോഴും നമ്മളിപ്പോൾ സംസാരിക്കുന്നതും പാട്ട് അങ്ങനെ ആവണമെന്നില്ല, അതല്ല. പക്ഷെ പാട്ട് എന്നുള്ളത് എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു ബോണ്ടായിട്ട് തോന്നിയിട്ടുണ്ട്.
0: നമുക്കൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരാനും ഞങ്ങളെ അവരോട് സംസാരിക്കാനുമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോയിട്ട് തിരിച്ചു വരാം.
1: ഓക്കെ. ഹലോ.
2: ഹലോ
1: ഹലോ, ഇത് ആരാണ്?
2: എന്റെ പേര് ബിനു എന്നാണ്.
1: ബിനു
2: തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടുശേഖരമംഗലം എന്ന് പറയുന്ന സ്ഥലത്തുനിന്നാണ്. നിൽക്കുന്നത് ജനറൽ ആശുപത്രിയുടെ അടുത്താണ്. ഞാനിവിടെ ഒരു ജോലിക്ക് വരെയാണ്.
1: അപ്പൊ ജോലിയുടെ സമയത്ത് ഇടയ്ക്ക് ബ്രേക്ക് വന്നപ്പോ വിളിച്ചാണോ?
2: ഞാൻ ഒരു ദിവസം കൊണ്ട് വിളിക്കുന്ന, എനിക്ക് കിട്ടുന്നില്ല.
1: ഓ, എന്തായാലും ഇന്ന് കിട്ടിയല്ലോ.
2: മാഡത്തിന്റെ പാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്.
1: ആ ശരി ശരി, സന്തോഷം. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: എന്റെ വീട്ടില് ഭർത്താവ്, മകൻ, മകള്. മകളെ കല്യാണം കഴിച്ച് അയച്ചു. ഞാനിവിടെ ജോലിക്ക് വരുന്നതാണ്. ബേക്കറീസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആശുപത്രിയുടെ ഫ്രണ്ടില്. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് മൈനാഗം.
1: മൈനാഗം ആ പാട്ടാണ് ഇഷ്ടം അല്ലേ? അപ്പൊ ആ പാട്ട് തീർച്ചയായിട്ടും വെച്ചേരാം. എന്തായാലും സന്തോഷം ബിനു വിളിച്ചതില്.
2: ആ

0: പിന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: മുത്തശ്ശന്റെയും അച്ഛന്റെയും ഒക്കെ ഒരു സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞു. അത് ഈ പറയുന്ന പാട്ടുകളിലും നമുക്ക് കാണാം. ഇപ്പം മുത്തശ്ശൻ വരികൾ എഴുതി, അച്ഛൻ സംഗീതം നൽകി, അപർണ പാടിയ പാട്ടുകൾ എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ.
2: ഒരു ശരിക്കും വലിയ അനുഗ്രഹമാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത്. മുത്തശ്ശന്റെ വരികളും അച്ഛൻ സംഗീതം നൽകി പാടാൻ പറ്റുക എന്നുള്ളത് അതൊരു എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പോൾ രണ്ട് സിനിമകളിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്, കളഭമഴ മൺസൂൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ശരിക്കും അതെ വളരെ നമുക്ക് പ്രിയപ്പെട്ട പാട്ടുകൾ തന്നെയാണ്. പിന്നെ വേറെ ഒരു വ്യക്തിയാണ് എഴുതിയിരിക്കുന്ന വരികള്, മുത്തശ്ശന്റെ അല്ല, ബിജു മുരളി എന്നുണ്ട് അദ്ദേഹം എഴുതി. അച്ഛൻ സംഗീതം നൽകിയ പാട്ട് ഞാൻ പാടിയതിന് എനിക്ക് ആദ്യമായിട്ട് ജെയ്സി ഡാനിയൽ ഫൗണ്ടേഷൻ ഫിലിം അവാർഡും ക്രിറ്റിക്സ് അവാർഡൊക്കെ രണ്ടാമത് കിട്ടുന്നത്. അങ്ങനെ അച്ഛൻ സംഗീതം നൽകിയ പാട്ടിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് സന്തോഷമാണ്. അതെ,
1: 12th പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു അല്ലെ ആദ്യമായിട്ട്
2: പിന്നണി ഗാനരംഗത്ത് വരുന്നത്? 12th കഴിയാറായപ്പോ.
1: അതെ,
2: 12th ബോർഡ് എക്സാമിന്റെ ഒക്കെ സമയത്തായിരുന്നു അതിന്റെ റെക്കോർഡിംഗ്. അതെ,
1: ആകാശവാണിയിലൂടെ ശ്രോതാക്കൾ മിക്കപ്പോഴും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പാട്ടാണ് പുന്നല്ലിൻ കതിരോല. അപ്പൊ ആ ഒരു പാട്ട് രണ്ടുപേരും
2: തീർച്ചയായിട്ടും ആ പാട്ട് ഇതേപോലെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പലരും പാടാൻ ആവശ്യപ്പെടുന്ന പാട്ടുകളിലൊരു പാട്ടാണ്. അപ്പോൾ അത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ പാട്ടാണ്. പക്ഷെ ആ പാട്ട് ഇപ്പോഴും ഇങ്ങനെ ഓർക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്.

0: ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു പാട്ടായിരിക്കും അല്ലേ ഇത്? ആദ്യത്തെ ഒരു പാട്ട്
1: അതെ
0: എന്നുള്ള
1: അതെ, ആദ്യത്തെ ഒരു
0: രീതിയിൽ.
1: പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടം എപ്പോഴും ഉണ്ടാവുമല്ലോ. മുത്തശ്ശൻ്റെ വരികളിൽ തന്നെ പാടി തുടങ്ങി എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിദ്യാസാഗർ സാറാണ്. അപ്പം അതും ഒരു തുടക്ക ഒരാൾക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരു പാട്ട് ഒരു മുത്തശ്ശൻ്റെ വരികളും ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടറുടെ സംഗീതത്തിലും പാടാൻ പറ്റുക എന്നുള്ളത്. മെയ്ഡ് ഇൻ യു എസ് സിനിമയിലെ പാട്ടായിരുന്നു, രാജീവ് അഞ്ചൽ അദ്ദേഹമാണ് ഡയറക്ടർ. ആ പാട്ട് ശരിക്കും ആ സമയത്ത് ഇറങ്ങിയപ്പോൾ ഇത് ആരാണ് പാടിയെന്നുള്ളത് ഒരുപാട് പേർക്ക് അങ്ങനെ അത്ര അറിയില്ലായിരുന്നു. കാരണം ഇന്നത്തെ പോലെ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഒന്നുമില്ല. ചിലവരുടെ ഒക്കെ റിംഗ് ടോൺ ആയിട്ടൊക്കെ ഞാൻ എനിക്ക് അറിയുന്നവരുടെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അയ്യോ ഇതെൻ്റെ റിംഗ് ടോൺ ആയിരുന്നു കുറച്ച് നാൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. അത് അപർണ ആയിരുന്നല്ലേ പാടിയത്, അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ എൻ്റെ വോയിസും ആ സമയത്തൊരു കുറച്ചും കൂടി കുട്ടിയുടെ ഒരു വോയിസ് ഉണ്ട്, അപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കും.
0: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട്
1: ഓക്കെ. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: ഞാൻ റീജയാണ്, ആറ്റിങ്ങൽ നിന്ന് വിളിക്കുകയാണേ.
1: ആ ആ, എന്താ ചെയ്യണ റീജ?
2: ഞാൻ ഹെൽത്ത് സർവീസിലാണ്.
1: ഹെൽത്ത് സർവീസ്? ഓ, അപ്പോ ഓഫീസിൽ നിന്നാണോ വിളിക്കുന്നത് അതോ?
2: അല്ല, ഞാൻ ഇന്ന് ലീവ് ആയിരുന്നു.
1: ആ ഓക്കെ.
2: സുഖാണോ?
1: ആ സുഖായിട്ടിരിക്കുന്നു. സുഖാണോ?
2: ആ എനിക്ക് സുഖം.
1: വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഇപ്പൊ ഞാൻ ഹസ്ബൻഡേ ഉള്ളൂ.
1: ആ
2: വെളിയിലായിരുന്നു, ഇപ്പൊ ലീവിന് വന്നതാ.
1: ഓക്കെ. അപ്പോ
2: വിശേഷം?
1: ആ അങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് അവർണക്കുട്ടി എന്നാ പാടിയ പുന്നലിൽ തുടങ്ങുന്നല്ലേ.
1: ആ ശരി ശരി, ആ സന്തോഷം, ആ പാട്ടാണോ
2: വേണ്ടേ?
1: അതെ അതെ അതെ, അപ്പൊ ആ പാട്ട് വെച്ചേരാം ചേച്ചി.
2: ആ പാട്ട്
1: ഓക്കെ ശരി, സന്തോഷം, ബൈ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: പിന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
2: നമ്മള് മെയ്ഡ് ഇൻ USA കാര്യം പറയായിരുന്നു. പുന്നല്ലിൻ കതിരോല കഴിഞ്ഞിട്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ് മഞ്ജു തരശ്രീ ദക്ഷിണമൂർത്തി സ്വാമികളുടെ പാട്ട്. അവാർഡും കിട്ടി,
3: അതിനാണ് ആദ്യമായിട്ട് ക്രിറ്റിക്സ് അവാർഡും വേൾഡ് മലയാളി കൗൺസിൽ അവാർഡ് അങ്ങനെ കുറച്ച് അവാർഡുകൾ കിട്ടുന്നത് ആ പാട്ടിനാണ് ആദ്യമായിട്ട്. അതെ, അപ്പൊ അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ദക്ഷിണമൂർത്തി സ്വാമി അദ്ദേഹത്തിന്റെ ഒരു പാട്ട് എന്റെ ജനറേഷനിലെ ഒരു സിംഗറിന് പാടാൻ പറ്റുക എന്നുള്ളത്, അദ്ദേഹം 20 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ചെയ്ത സിനിമയാണ് മിഴികൾ സാക്ഷി എന്നുള്ള സിനിമയാണ്. മുത്തശ്ശന്റെ കൂടെ ഒരുമിച്ച് ആണ് വാതിൽ പഴുതിലൂടെ എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, ആ സിനിമയാണ് അവര് അതിനു മുമ്പ് സ്വാമി ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ 20 വർഷം കഴിഞ്ഞിട്ട് മുത്തശ്ശന്റെ കൂടെ തന്നെ പിന്നെയും ചെയ്തു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതിനകത്ത് എല്ലാം നല്ല പാട്ടിലായിരുന്നു ഈ പാട്ട്. പിന്നെ ചിത്ര ചേച്ചിയുടെ ഒരു പാട്ടുണ്ട്, ദാസേട്ടൻ ജാനകിയമ്മയൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെയും പാട്ടുകൾ അന്ന് ട്രാക്കും എന്നെ കൊണ്ട് പഠിപ്പിച്ച് സ്വാമി പാടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ പാട്ടും വേറൊരു പാട്ടിനും കിട്ടാത്തൊരു ഒരു പ്രത്യേകത എനിക്ക് അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ശരിക്കും ഭയങ്കര അത്ഭുതമാണ്. ഇപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ ഓരോരോ ട്യൂൺ ഇങ്ങനെ വരികയായിരുന്നു. പിന്നെ ഒരു ട്യൂണിൽ അങ്ങനെ അദ്ദേഹം ഫിക്സ് ചെയ്തിട്ടാണ് ഇത് മതി, ഇത് നീ പഠിച്ചോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിച്ച് തന്നിട്ട് പാടിയായിരുന്നു സ്റ്റുഡിയോയില്. പിന്നെ അതിനുള്ള മറ്റേ പാട്ടുകളുടെയൊക്കെ ട്രാക്കും അത് കഴിഞ്ഞിട്ട് പഠിപ്പിച്ചിട്ട് അങ്ങനെ പാടി. അപ്പോൾ അതൊക്കെ ഒരു ശരിക്കും മറക്കാനാവാത്ത ഒരു വലിയ അനുഭവമാണ്.
2: ആ പാട്ട് രണ്ടുപേരും പാടാൻ.

0: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചുവരാം.
1: ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: ഞാൻ നിർമ്മല, കോലിയക്കോട്ട്.
1: നിർമ്മല, ആ എന്താ ചെയ്യണേ?
2: ഞാൻ അംഗൻവാടിയിൽ കഴിയുന്നോണ്ടിരുന്നു, ഇപ്പം പെൻഷനായി അങ്ങനെ വീട്ടില്.
1: ഓ ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് ഇപ്പൊ ഞാനും എന്റെ ഭർത്താവ്.
1: ഏത് പാട്ടാണ് വേണ്ടേ?
2: അത് ചിത്രവാടി രാജഹംസം എന്നുള്ള
1: ചമയം എന്നുള്ള സിനിമയിലെ.
2: ആത്തിന്റെ വീട് എവിടെയാണ്?
1: ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത്. ശരി ചേച്ചി, അപ്പൊ സന്തോഷം വിളിച്ചതില്. ഓക്കെ, ആ ശരി.

0: ആഘോഷിക്കാം എസികളിൽ വിളപ്പുറവിന്റെ സ്വാതന്ത്ര്യം.
1: ഓണം ഓഫറിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ ഓഫർ,
0: എസികളിൽ 60% വരെ ഓഫ്,
1: സർപ്രൈസ് സമ്മാനങ്ങൾ,
0: 000 ഓഫർ,
1: അപ് ടു 6 ഇയർ വാറണ്ടി,
0: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്,
1: 30 കോടി രൂപയുടെ ഓണം ഓഫറിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ
0: ഓഗസ്റ്റ് 16 വരെ.
2: പിന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
3: ഒരുപാട് ലെജൻസിന്റെ കൂടെ, ആ ലെജൻസിനോടൊപ്പം അടുത്ത് ഇടപഴകി, അതായത് സംഗീത രംഗത്ത് നമ്മള് ഈ പറഞ്ഞതുപോലെ ദക്ഷിണമൂർത്തി സ്വാമികളാണെങ്കിലും ദേവരാജൻ മാഷാണെങ്കിലും എം കെ അർജുനൻ മാസ്റ്റർ ആണെങ്കിലും അതുപോലെ എം ജി രാധാകൃഷ്ണൻ, പിന്നീട് ഔസേപ്പച്ചൻ, ബിജി പാല്, രാഹുൽ രാജ്, ഇങ്ങനെ ഒരുപാട് തലമുറ വ്യത്യാസം ഒരു സംഗീതത്തിൽ വന്നപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് ഫീൽ ചെയ്തിട്ടുള്ളത്?
4: റെക്കോർഡിങ്ങിന്റെ ടെക്നിക്കൽ സൈഡിൽ തീർച്ചയായിട്ടും കാലഘട്ടം അനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ദേവരാജൻ പൂപ്പന്റെ ഒരു ആൽബത്തിലൊരു പാട്ട് എനിക്ക് പാടാനുള്ള ഒരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു ആൽബം ചെയ്തിരുന്നു, ഗുരുദീപം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് ശരിക്കും ലൈവായിട്ടുള്ള റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പൊ അതൊന്നും പിന്നെ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നടന്നിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത് തന്നെ ആ സമയത്ത് ശരിക്കും ലൈവ് റെക്കോർഡിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അദ്ദേഹം ആ പഴയ രീതിയിൽ തന്നെ അത് ചെയ്തു. അതൊക്കെ ഒരു വലിയ നമുക്ക് ലേണിംഗ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോരോ സ്റ്റൈൽ ഉണ്ട് കമ്പോസ് ചെയ്യുന്നാലും. ഇപ്പൊ ദക്ഷിണമൂർത്തി സ്വാമി അദ്ദേഹം അവിടെ ഇരുന്ന് പെട്ടെന്ന് നിമിഷം കൊണ്ട് കമ്പോസ് ചെയ്ത്, അങ്ങനെയാണ് അദ്ദേഹം. ചിലവരങ്ങനെ ആയിരിക്കില്ല. പിന്നെ നമുക്ക് പറഞ്ഞ് ട്രാക്കും ചിലപ്പോൾ നേരത്തെ അയച്ചു തരും ഒരു ഐഡിയ കിട്ടിയിട്ട് വരാൻ. ചിലപ്പോൾ അവിടെ വന്നിട്ടായിരിക്കും ചിലവർ പഠിപ്പിച്ച്. പിന്നെ ചിലവർ അവർക്കൊരു കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് ഇങ്ങനെ. അപ്പോൾ അത് തന്നെ കറക്റ്റായിട്ട് വേണം ചിലവർ, പക്ഷെ അങ്ങനെയല്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പാടിക്കോളൂ, ഇമ്പ്രൂവൈസ് ചെയ്ത് അങ്ങനെ നമുക്കൊരു ഫ്രീഡം തരും. അപ്പോൾ എങ്ങനെയായാലും മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ എന്താണോ താല്പര്യം, അവർക്ക് സന്തോഷം തൃപ്തി ആവുക എന്നുള്ളതാണ്, അത് തന്നെയാണ് നമുക്കും സന്തോഷം വരിക. പിന്നെ ഇതേപോലെ മുത്തശ്ശന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, ഞാൻ വരികൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മുത്തശ്ശനെപ്പോഴും അത് ഭയങ്കര നിർബന്ധമായിരുന്നു നമ്മളിപ്പോൾ പാടി, ആ ഉച്ചാരണം വളരെ ശരിയായിരിക്കണം എന്നുള്ളപ്പോൾ. അത് കാരണം തന്നെ ചിലപ്പോൾ ഞാൻ മുത്തശ്ശൻ ഇതേപോലെ ചെറിയ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് റെക്കോർഡ് ചെയ്ത് തിരിച്ച് പിന്നെയും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കുട്ടിയാകുമ്പോൾ തൊട്ടേ അത് അങ്ങനെ മുത്തശ്ശൻ അത് ശ്രദ്ധിച്ച് അങ്ങനെ ഇപ്പോൾ പ്രോഗ്രാമിന് അല്ലെങ്കിലും റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോഴും റെക്കോർഡിംഗ് കഴിഞ്ഞ് വരുമ്പോൾ അത് കേൾക്കാനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ പ്രോഗ്രാമിന് മുമ്പാണെങ്കിൽ ഏതൊക്കെ പാട്ടാന്നുള്ളത്. അപ്പോൾ ഈ പാടുമ്പോൾ ഉച്ചാരണം ശരിയാണോ എന്നുള്ളതാണ് അതാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്റെ മനസ്സിൽ അത് വരികളും ശ്രദ്ധിക്കാറുണ്ട്. അതെ,
3: ഈ പറഞ്ഞതുപോലെ ഒ എൻ വി കുറുപ്പിന്റെ കൊച്ചുമകളായി ഇരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള, വളരെ ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ അതിന്റെ ഒപ്പം തന്നെ ഒരു ഉത്തരവാദിത്വം കൂടി വരുന്നുണ്ട്.
4: അതുണ്ട്, അത് തീർച്ചയായിട്ടും. അത് അങ്ങനെയുള്ള ഒരു ലെജൻസിന്റെ നമ്മൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ അവർക്കതൊരു വലിയ ഭാഗ്യമാണ്. ഇപ്പൊ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആണ്, ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് തന്നെയാണ് അങ്ങനെ ഒരു വ്യക്തിയുടെ കൊച്ചുമോളായി ജനിച്ചു എന്നുള്ളത്. പക്ഷെ അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്തൊരു ആർട്ടിസ്റ്റിന്റെ പോലെ എല്ലാം നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ അതിൻ്റെതായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു വേർഡ് തെറ്റിക്കുന്നതും വേറൊരു സിംഗർ ഒരു വേർഡ് തെറ്റിക്കുന്നതും അത് ആൾക്കാർ അങ്ങനെയല്ല, എന്നെയായിരിക്കും കൂടുതൽ അത് ക്രിട്ടിസൈസ് ചെയ്യുക. അപ്പൊ അതെനിക്കറിയാം, ആ ഒരു ബോധം എപ്പോഴും മനസ്സിലുണ്ട്. അതെ,
3: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു.
4: ഹലോ
5: ഹലോ
4: ഹലോ, ഇത് ആരാണ്?
5: ഞാന് സാബു, അപർണ.
4: അതെ അതെ, ആ സുഖാണ് ചേട്ടന്, സുഖാണോ? എന്താ ചെയ്യണേ?
5: ഞാന് ഓട്ടോ ഡ്രൈവർ.
4: ഓ, ഇപ്പൊ ഓട്ടത്തിന്റെ ഇടയിലാണ് വിളിക്കണേ അല്ലേ?
5: ഓട്ടത്തിന്റെ ഇടയിൽ തന്നെ ഇപ്പൊ 10-20 പ്രാവശ്യം വിളിച്ചു, അപ്പോഴത്തേക്കാണ് കിട്ടിയത്.
4: ഓ,
5: സാറിന്റെ ചെറുമോളെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കേ
4: സന്തോഷം.
5: പിന്നെ വീട്ടിലെല്ലാരും
4: സുഖമായിട്ടിരിക്കണം. ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
5: എന്റെ വീട്ടില് എന്റെ ഭാര്യ, എന്റെ ഭാര്യയുടെ അമ്മ, പിന്നെ എന്റെ മോൻ. മോൻ പി ആർ എസ് അറ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്യണം. മോളെ അയച്ച് രണ്ട് പിള്ളേരുണ്ട്, അവര് പൂജപ്പുര. അപർണ എവിടെ താമസം?
4: ഞാന് വഴുതക്കാട്. അതെ അതെ,
5: അപ്പൂപ്പന്റെ
4: ആ വീട്ടിലല്ല, വഴുതക്കാട് ഒരു ഫ്ലാറ്റിലാണ്. ഏത് പാട്ടാ വേണ്ടത്?
5: തമിഴാണ്, കവിക്കുയിൽ എന്നും പറഞ്ഞിട്ട് നമ്മളെ ഒ എൻ വി സാറിനെ കവിക്കുയിൽ, ആ സിനിമയിലുള്ള ചിന്നക്കണ്ണൻ അഴക്കിറാൻ എന്നും പറഞ്ഞിട്ട് ഇളയരാജ സാർ കമ്പോസ് ചെയ്തതും ഡോക്ടർ ബാലമുരളീകൃഷ്ണ പാടിയതും പഞ്ചു വർണ്ണാചല ലിറിക്സ്.
4: ഓ, എല്ലാം അറിയാലോ ചേട്ടന്, ഡീറ്റെയിൽസ് എല്ലാം അറിയാല്ലേ.
5: പിന്നെ ഞാന് കൂടുതൽ തമിഴാണ് കേൾക്കുന്നത്. ഇപ്പൊ ആകാശവാണിയിൽ ഇപ്പൊ തിരപ്പൂക്കൾ എന്നും പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് തമിഴ് കേടും.
4: ശരി, അപ്പൊ
5: ഡെഡിക്കേഷൻ ഉണ്ട്.
4: ആർക്കാണ്?
5: പ്രധാനമായിട്ട് അപർണയ്ക്ക്.
4: താങ്ക് യു.
5: കവി കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ.
4: താങ്ക് യു.
5: പിന്നെ ഒരു പാട്ട് പാടിത്തരുമോ?
4: ആ, ഏത് പാട്ടാ ചേട്ടാ വേണ്ടേ?
5: അപർണ പാടിയ നല്ലൊരു പാട്ട്.
4: ഓക്കെ, ഞാന് മാളികപ്പുറം എന്നുള്ള സിനിമയിലെ ഒരു പാട്ട് പാടിയിരുന്നു, അത് കുറച്ച് പേര് പാടാം.

0: അങ്ങനെ.
1: അടിപൊളി, സൂപ്പർ,
0: താങ്ക് യു.
1: സിനിമയ്ക്കകത്ത് കേൾക്കുമ്പോൾ ചേട്ടാ
0: സന്തോഷം, വിളിച്ചതിൽ സന്തോഷം ചേട്ടാ.
1: ശരി,
0: ഓക്കെ, ശരി, ബൈ.

0: ബിഎംഡബ്ല്യൂ, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ വരട്ടെ.
0: ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ ബിഎംഡബ്ല്യൂ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: പിന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
5: അപർണ രാജീവ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കവർ സോങ്സ് കാണാം. അത് കൂടുതലും മെലഡികളാണ് തിരഞ്ഞെടുത്ത് പാടുന്നത്. മെലഡികളാണോ പൊതുവെ പാടാൻ ഇഷ്ടം?
6: എനിക്ക് പാടാൻ പേഴ്സണലി എനിക്കിഷ്ടം മെലഡീസ് ആണ്. പക്ഷെ നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ മെലഡിയും കുറച്ച് ഫാസ്റ്റൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെയാണ് ഇപ്പൊ ഗാനമേളയ്ക്ക് അങ്ങനെ പോകുമ്പോ അങ്ങനെ എടുക്കുക. പക്ഷെ എനിക്ക് പാടാനായിട്ട് മെലഡീസ് തന്നെയാണ് കൂടുതലിഷ്ടം. അതെ,
5: കേൾക്കാനാണെങ്കിലും.
6: കേൾക്കാന് എനിക്ക് മെലഡീസ് മാത്രല്ല, ഇപ്പൊ വെറുതെ കേൾക്കാനാണെങ്കിൽ ചിലപ്പോ ചില പാട്ടുകൾ ഇപ്പൊ ഒരു ബഹളം ആയിട്ടുള്ളതല്ല, അതിനകത്തൊരു സംഗീതം ഉണ്ടാവണം. അങ്ങനെയുള്ള ചില ഇപ്പൊ ഫാസ്റ്റ് ആയിട്ടുള്ള ചില നല്ല നല്ല പാട്ടുകളുണ്ടല്ലോ നമുക്ക്, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള വേ റഹ്മാന്റെ അങ്ങനെയൊക്കെ ഉള്ള പാട്ടുകളുണ്ട്. ഇപ്പൊ ഇപ്പത്തെ മ്യൂസിക് ഡയറക്ടർ ഇപ്പൊ സുഷിൻ അല്ലെങ്കിൽ വിഷ്ണു, അങ്ങനെ നല്ല നല്ല പാട്ടുകൾ ഇപ്പൊ വരുന്നുണ്ട്. ശരിക്കും യൂട്യൂബ് ചാനലിൽ ഞാൻ പാടിയിട്ടുള്ളത് എല്ലാം എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള
5: പാട്ടുകൾ.
6: അതെ, നമുക്കൊന്ന് പാടാൻ പറ്റിയിരുന്നെങ്കിൽ. അതെ, അപ്പൊ ആ ഒരു ആഗ്രഹമാണ് ഞാൻ തീർക്കണത്. അതെ,
5: ഇപ്പൊ നമുക്കൊന്ന് ഡൗൺ ആവുമ്പോ അല്ലെങ്കിൽ നമ്മള് സാധാരണ പാട്ട് പാടാത്തവരും വെറുതെ പാട്ട് കേൾക്കുമല്ലോ, നമ്മളൊന്ന് മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുന്ന പാട്ട് ഏതാന്ന് ചോദിച്ചാ?
6: അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട്, പക്ഷെ ഇപ്പൊ അതെല്ലാം മലയാളം തന്നെയൊന്നും അല്ല, തമിഴും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വരുന്നത് വിണ്ണയ്ത്താണ്ടി വരുവായാലും എല്ലാ പാട്ടിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെൻ്റെ പ്ലേലിസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കുന്ന പാട്ടുകളിൽ ഉള്ളതാണ്.
5: ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഒക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഡിജിറ്റൽ ലോകത്ത് ഇപ്പോൾ ഒരു സംഗീതത്തെ എങ്ങനെയാണ് കാണുന്നത്? എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്?
6: തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട്, ശരിക്കും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലേക്കൊക്കെ ഇപ്പോൾ ഒരു പാട്ട് ഒരുപാട് പേരിലേക്ക് എത്തുകയാണ്. അപ്പൊ അതൊരു സിംഗറിന് അതൊരു വലിയ പോസിറ്റീവ് ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കൊരു പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വിസിബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ കൊറോണയുടെ സമയത്താണ്. അതിന് മുമ്പ് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ അത് ആ കുഴപ്പമില്ല, ഇനി സമയം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ പോവായിരുന്നു. പക്ഷെ കോവിഡ് വന്ന സമയത്ത് നമുക്ക് പരിപാടികളൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് പാടി ഇങ്ങനെ പാട്ടിലിടും. പക്ഷെ അന്ന് യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോഴാണ്. അപ്പം അങ്ങനെ പാടി നമ്മൾ ഓരോ പാട്ടിലിടുമ്പോൾ ഒരുപാട് ആൾക്കാർ, നമുക്കറിയാത്ത പലരും ഇതേപോലെ ഒരുപാട് സ്ഥലത്തു നിന്നുള്ളവരൊക്കെ ഇങ്ങനെ നല്ല നല്ല മെസ്സേജസ് അയക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന് അത് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ആ ഒരു സമയത്ത് ഒരു പരിപാടി ഇല്ല, ഒന്നുമില്ല, അങ്ങനെ ആ ഒരു സ്ട്രെസ്സ് അത് നല്ലോണം നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റിനും അങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു അവരുടെ ഒരു ഒരു വർക്ക് ഓഫ് ഇതിന് ഒരു അപ്രീസിയേഷൻ അല്ലേ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ശരിക്കും ബേസ് എന്ന് പറയുന്നത് തന്നെയാണ്.
5: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു.
6: ഹലോ
7: ഹലോ
6: ഹലോ, ഇതാരാണ്?
7: മാഡം, ഇത് ഹരിപ്പാട് കുമാരപുരത്തുനിന്ന് ലളിത.
6: ലളിത, ആ ഓക്കെ.
7: ഞാൻ ഈ പരിപാടിയിലേക്ക് ഇതുവരെ വിളിച്ചാൽ എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു.
6: അതെ, എനിക്കും വലിയ സന്തോഷമായി. എന്തായാലും ആദ്യമായിട്ട് അങ്ങനെ കിട്ടിയതില്. ജോലി ചെയ്യുന്നുണ്ടോ?
7: കൊച്ചുമോളുണ്ട്.
6: കൊച്ചുമോൾ? ആ ശരി ശരി.
7: വീട്ടിൽ ഭർത്താവ്, മോൻ, ഭാര്യ, മോളും വരുമാനം കുറയത്തില്ല.
6: ഓക്കെ. ആ
7: പിന്നെ ഇപ്പം ഭർത്താവ് ലോട്ടറി കച്ചവടക്കാരനായിരിക്കും.
6: ഓ ശരി ശരി.
7: ഞാൻ ഈ പരിപാടിയിലേക്ക് വിളിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് ഈ വിളിയത് കിട്ടുന്നേ കിട്ടട്ടെ, തീരുന്നേ നേരെ വിളിക്കുന്നേ കിട്ടുന്നേ കിട്ടട്ടെ എന്ന് പറയും.
6: ചേച്ചിക്ക് പാട്ടുകളൊക്കെ വലിയ ഇഷ്ടമാണല്ലേ?
7: അയ്യോ, ഞാൻ പാട്ടിന്റെ ആളാ. റേഡിയോ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇല്ല മാഡം. ഒറ്റയ്ക്കേ ഉള്ളു. മോനും ഭാര്യയും ജോലിക്ക് പോകുന്ന അന്നാൽ ലോട്ടറി കച്ചവടത്തിനൊപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പം എന്റെ കൂട്ടാണ് റേഡിയോ. ഞാനൊരു 10-12 വയസ്സായപ്പോഴത്തെ റേഡിയോ പരിപാടി കേൾക്കുന്നതും കൂടെ പാടുന്ന ആളായിരുന്നു അമ്മയ്യ.
6: ഇപ്പൊ
7: ഈ തൈറോയിഡിന്റെ പ്രശ്നം വന്നപ്പോ നമുക്ക് സ്വരമൊന്നും ഇല്ല.
6: ശരി ശരി.
7: എന്നാലും ഞാൻ എന്റെ കുഞ്ഞിന്, എനിക്ക് 5 വയസ്സുള്ള ഒരു മോളുണ്ട് പഠിക്കുന്ന
6: കൊച്ചുമോൾ അല്ലേ,
7: കുഞ്ഞിന് വേണ്ടി ഈ പാട്ട് തൊണ്ട വയ്യ ഒക്കുന്ന പോലെ
6: പാടിക്കോളൂ.
7: ഓലത്തുമ്പത്തിരുന്നു ഏലാടും ജല്ലപ്പൈങ്കിലിയേ, എന്റെ ബാലഗോപാലനെ എന്ന രസിക്കുമ്പം പാടരി വെള്ളം കോരി കുളിപ്പിച്ച് പിന്നേരിച്ചോമേനി ചയ്യയ്യാ എന്റെ മാരിപ്പാളെങ്കിപ്പൻ രാജപ്പൂ മുട്ടായി പോയടി.
6: ആ ചേച്ചി നന്നായിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് വെച്ചുതരാം.
7: ശരി,
6: ഓക്കെ ശരി.

ഗായിക അപർണ രാജീവ് അതിഥിയായി പങ്കെടുത്ത ഹലോ പ്രിയഗീതമാണ് ഇതുവരെ കേട്ടത്. അഭിമുഖം ഐശ്വര്യ, നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

0: ലേക്ക് സ്വാഗതം. ഇന്ന് പലരെയും അലോസരപ്പെടുത്തുന്ന ഒരു ത്വക്കുരോഗമാണ് വെള്ളപ്പാണ്ട്. എന്താണ് വെള്ളപ്പാണ്ട്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ഇതിന്റെ ചികിത്സാരീതികൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ സൌമ്യ ജഗദീശൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചിലരിലെങ്കിലും കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് വെള്ളപ്പാണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഇതിനെ ഏറെ ഭയക്കുന്നു എന്നതാണ് വസ്തുത. എന്താണ് വെള്ളപ്പാണ്ട്?
1: വെള്ളപ്പാണ്ട് സാധാരണയായിട്ട് കാണുന്ന ഒരു അസുഖമാണ്, നമ്മുടെ നാട് വളരെ കാലങ്ങളായിട്ട് കാണുന്ന ഒരു അസുഖമാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചർമ്മത്തിൽ വരുന്ന ഒരു നിറഭേദം, വെള്ള നിറത്തിൽ വരുന്ന ഒരു നിറഭേദം. ജസ്റ്റ് കളറ് കുറയുന്നത് കൊണ്ട് നമ്മളതിനെ വെള്ളപ്പാണ്ട് എന്ന് പറയില്ല. പാലുപോലെ നമ്മുടെ നിറം ഉണ്ടാക്കുന്ന കോശങ്ങൾ തീർത്തും നശിച്ചു പോകുമ്പോഴാണ് നമ്മളതിനെ വെള്ളപ്പാണ്ട് എന്ന് പറയുക. അപ്പോൾ ചർമ്മത്തിൻ്റെ സാധാരണമായിട്ടുള്ള നിറം മാറി തീർത്തും വെള്ള പാലുപോലെയുള്ള വെള്ള കളർ അവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളതിനെ വെള്ളപ്പാണ്ട് എന്ന് പറയുന്നു.
0: മാഡം, ഈ വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത് എന്ത് കാരണം കൊണ്ടാണ്?
1: നേരത്തെ പറഞ്ഞല്ലോ, ഈ വെള്ള കളറിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നതെന്ന്. സാധാരണ നമ്മുടെ നിറം നൽകുന്നത്, ചർമ്മത്തിലുള്ള നിറം നൽകുന്നത് മെലനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. ഈ മെലനിൻ ഉണ്ടാക്കുന്നത് മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങളാണ്. ചർമ്മത്തിന് നമുക്കറിയാം പല പാളികളുണ്ട്, മുകളിൽ എപ്പിഡോമിസ്, താഴെ ഡോമിസ്, ഇങ്ങനെ പാളികളായിട്ടാണ് ചർമ്മം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതിലെ ഈ രണ്ട് പാളികളുടെ ജംഗ്ഷൻ, എപ്പിഡോമിസിന്റെയും ഡോമിസിന്റെയും ജംഗ്ഷനിലാണ് ഈ മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന നിറം നൽകുന്ന കോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ മെലനോസൈറ്റ്സിനെ നമ്മളുടെ പ്രതിരോധ ശ്രേണിയിലെ ചില കോശങ്ങൾ, പ്രതിരോധ ശക്തി നമുക്ക് ഇമ്മ്യൂണിറ്റി, അത് നമുക്ക് പുറമേ നിന്നുള്ള ബാക്ടീരിയ വൈറസിനെയൊക്കെ എതിരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ദൈവം തന്നിരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് ഇതിൽ ചില റെക്കഗ്നിഷൻ എറേഴ്സ് വരികയും ഈ പ്രതിരോധ ശ്രേണിയിലെ തന്നെ ചില കോശങ്ങൾ, പ്രത്യേകിച്ചും ടി കോശങ്ങൾ, ഈ നിറം നൽകുന്ന കോശങ്ങളെ, നമ്മുടെ മെലനോസൈറ്റ്സിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും, മെലനോസൈറ്റ്സ് നശിക്കുമ്പോൾ മെലനിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഈ മെലനിനാണല്ലോ മറ്റ് കോശങ്ങളിലേക്ക്, കെരറ്റിൻ നമ്മുടെ തൊലിയിലെ കോശങ്ങളിലേക്ക് പോയി നിറം നൽകുന്നത്. അപ്പോൾ മെലനോസൈറ്റ്സിന്റെ ഈ അറ്റാക്ക് മൂലമാണ് മെലനിൻ നഷ്ടപ്പെടുകയും നമുക്ക് വെള്ളപ്പാണ്ട് വരികയും ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ്, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷേ ഇൻ സിമ്പിൾ ടേംസ് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയിലെ കോശങ്ങൾ നമ്മളെ തന്നെ, നമ്മളുടെ തന്നെ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രവണത.
0: മാഡം, ഈ ത്വക്കു രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: വെള്ളപ്പാണ്ടിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനമായിട്ടും ഈ വെള്ള, കാരണം ഉള്ളിലേക്ക് മറ്റു കാര്യമായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും ഒന്നും എഫക്റ്റഡ് ആവില്ല, മറ്റു അവയവങ്ങളും ഒന്നും എഫക്റ്റഡ് ആവാത്തൊരു അസുഖമാണ്. ഈ തൊലിപ്പുറത്ത് മാത്രം കാണുന്ന നിറഭേദം തന്നെയാണ് വെള്ളപ്പാണ്ടിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം. അത് പല രീതിയിൽ വരാം, പല ടൈപ്പായിട്ട് നമുക്ക് കാണാം. വിറ്റ്ലിഗോ വൾഗാരിസ് അല്ലെങ്കിൽ ജനറലൈസ്ഡ് വിറ്റ്ലിഗോ എന്നൊക്കെ പറയുന്ന ശരീരത്തിലെ, ചർമ്മത്തിന്റെ ശരീരത്തിലെ പല ഭാഗങ്ങളിലെയും ചർമ്മത്തിന് ഈ നിറഭേദം കാണാറുണ്ട്. പിന്നെ ലോക്കലൈസ്ഡ് വിറ്റ്ലിഗോ അല്ലെങ്കിൽ ഫോക്കൽ വിറ്റ്ലിഗോ, വെള്ളപ്പാണ്ടിന്റെ മറ്റൊരു പേരാണ് വിറ്റ്ലിഗോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഫോക്കൽ വിറ്റ്ലിഗോ എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ സ്ഥലത്ത് മാത്രമല്ല, ഒന്നോ രണ്ടോ പാടുകൾ വളരെ ലോക്കലൈസ്ഡ് ആയിട്ട് കാണുന്നത്, ദേഹം മൊത്തം പടരുന്ന ടൈപ്പ് അല്ലാതെ. പിന്നെയുള്ള ടൈപ്പ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ലിപ് ടിപ്പ് വിറ്റ്ലിഗോ എന്ന് പറയുന്നതാണ്, എക്രോഫേഷ്യൽ വിറ്റ്ലിഗോ എന്നും പറയാം. അതായത് നമ്മുടെ ചുണ്ടുകളിലും ശരീരത്തിന്റെ അഗ്രഭാഗങ്ങളിലും പിന്നെ പ്രൈവറ്റ് പാർട്സിലെയും ചർമ്മത്തിലെ മാത്രം വെള്ളക്കളർ വരികയാണ്. അപ്പൊ അത് വളരെയധികം ശരീരം മൊത്തം റാപ്പിഡ്ലി സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പല്ല, എന്നിരുന്നാലും വളരെ വിസിബിൾ ആയതുകൊണ്ടും പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റിനുള്ള റെസ്പോൺസ് ഈ ടൈപ്പിൽ കുറച്ച് കുറവുമാണ്. പിന്നെയുള്ളൊരു ടൈപ്പ് എന്ന് പറയുന്നത് സെഗ്മെന്റൽ വിറ്റ്ലിഗോ, അത് കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണാറ്. അത് ശരീരത്തിന്റെ ഒരു ഒരു സെഗ്മെന്റിനെ, ചർമ്മത്തിനെ മാത്രമാണ് അഫക്റ്റ് ചെയ്യുക. അതായത് മിഡ് ലൈൻ ക്രോസ് ചെയ്യില്ല, ഒരു സൈഡ് മാത്രം. ഫോർ എക്സാമ്പിൾ മുഖത്തിന്റെ ഒരു സൈഡ് മാത്രം, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു സൈഡ് മാത്രം, അങ്ങനെ ഒരു സെഗ്മെന്റിനെ മാത്രം ഈ മെലനോസൈറ്റ്സ് അവിടെ നശിച്ച് ഈ മെലനിൻ ഇല്ലാതെ വെള്ളം രൂപപ്പെടുകയാണ്. അപ്പം അതിനൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ തിയറി അല്ലാതെ മറ്റു പല തിയറികളും നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത് ഈ സെഗ്മെന്റൽ വിറ്റ്ലിഗോ എന്ന് പറയുന്ന ടൈപ്പ് കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്, ദേഹം മൊത്തം സാധാരണ രീതിയിൽ അത് സ്പ്രെഡ് ചെയ്യില്ല. അതിനും മെഡിക്കൽ ട്രീറ്റ്മെന്റിനുള്ള റെസ്പോൺസ് താരതമ്യേന കുറവാണ്. കൂടുതലും നമ്മൾ സർജിക്കൽ മാർഗ്ഗങ്ങളും ഫോട്ടോതെറപ്പിയും ഒക്കെയാണ് അത് ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവലംബിക്കാറ്. പിന്നെ ഈ തൊലിയിൽ മാത്രമല്ല, രോമകൂപങ്ങളിലും ചിലപ്പോൾ നിറം നഷ്ടപ്പെട്ട് വെളുപ്പ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഡിസീസ് കുറച്ചും കൂടി സിവിയർ ആണ് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ഞങ്ങൾ പലപ്പോഴും കാണാറുള്ളത്. പിന്നെ ഈ തൊലി കൂടാതെ നേരത്തെ പറഞ്ഞല്ലോ ചുണ്ട്, മ്യൂക്കോസ, ജലനേന്ദ്രിയത്തിൻ്റെ ഭാഗങ്ങളിൽ അവിടെയുമൊക്കെ ഈ നിറം നഷ്ടപ്പെട്ട് ഈ വെളുത്ത കളർ അല്ലെങ്കിൽ ചുമന്ന കളറായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്.
0: മാഡം, പലരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ശരീരത്തിൽ കാണുന്ന ചില വെള്ളപ്പുള്ളികൾ, അത് വെള്ളപ്പാണ്ടാണോ എന്നൊരു സംശയം പലരിലും ഉണ്ടാകാം. നമുക്ക് എങ്ങനെയാണ് ഇത് തിരിച്ചറിയാൻ സാധിക്കുക?
1: തീർച്ചയായിട്ടും അത് ഞങ്ങൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. ഓൾ ദാറ്റ് ഇസ് വൈറ്റ് ഇസ് നോട്ട് വിറ്റ്ലിഗോ. എന്ത് വെളുപ്പ് കണ്ടാലും ഇത് വെള്ളപ്പാണ്ടാണോ എന്ന് പലപ്പോഴും രോഗികൾക്ക് സംശയം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളിൽ പറയുകയാണെങ്കിൽ അവരുടെ മുഖത്ത് വെളുത്ത പാടുകൾ കാണുന്നത് കോമൺ ആണ്. അത് ഭയങ്കര പാല് പോലത്തെ വെളുപ്പല്ല, ഒരു ഇളം നിറത്തിലുള്ള വെളുപ്പ്. അത് ഏർലി വിറ്റ്ലിഗോയിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. യൂഷ്വലി അല്ലെങ്കിൽ നല്ല വിറ്റ്ലിഗോ നല്ല വെള്ളപ്പാണ്ടാണെങ്കിൽ ശരിക്കും പാല് പോലെ വെളുത്തിരിക്കണം. പക്ഷെ കുട്ടികളിൽ കോമൺ ആയിട്ട് ഈ ഇളം വെളുപ്പ് കാണാനുള്ള റീസൺസ് ഒന്ന് പിറ്റിഡിയാസിസ് ആൽബ എന്ന് പറയുന്ന ഒരു ഡ്രൈ സ്കിൻ കണ്ടീഷനാണ്. അപ്പോൾ കവിളുകളിലെല്ലാം വളരെ ഫെയിൻ്റ് ആയിട്ടുള്ള ചെറിയ ഒരു ഡ്രൈനെസ്സോട് കൂടിയിട്ടുള്ള വെള്ള പാച്ചസ് നമ്മൾ കാണാറുണ്ട്. ഇടയ്ക്ക് നോക്കുമ്പോൾ അത് പ്രോമിനൻ്റ് ആയിരിക്കും, ഇടയ്ക്ക് നോക്കുമ്പോൾ അത്ര കാണില്ല. അത് വെള്ളപ്പാണ്ടല്ല. പിന്നെ നമുക്ക് ചുണങ്ങ് വന്നു കഴിഞ്ഞാൽ ചുണങ്ങും ഇതുപോലെ വെള്ള ചുണങ്ങും കറുത്ത ചുണങ്ങും ഒക്കെ ഉണ്ട്. ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് അത്. അതും ഈ കവിളത്തും ദേഹത്തും ഒക്കെ ഈ വെളുത്ത നിറത്തിൽ രൂപപ്പെടാം. ഇതും പലരും വെള്ളപ്പാണ്ടാണെന്ന് തെറ്റിദ്ധരിച്ച് അനാവശ്യമായിട്ടുള്ള ടെൻഷൻ അടിക്കാറുണ്ട്. പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ആണ് വെള്ളപ്പ് എന്നാണ് മറ്റൊരു വിചാരം. യൂഷ്വലി അത് വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ല. ഈ പറഞ്ഞ ഒന്നുമില്ലെങ്കിൽ ഈ പിറ്റിഡിയാസിസ് ആൽബ എന്ന് പറഞ്ഞ ഡ്രൈ സ്കിന്നോ അല്ലെങ്കിൽ ചുണങ്ങോ അല്ലെങ്കിൽ വെയിലടിക്കുന്ന ഭാഗത്ത് ചിലർക്ക് വെള്ള വരാം. അങ്ങനെയൊക്കെ ആവാനാണ് കുട്ടികളിൽ കൂടുതൽ സാധ്യത. പിന്നെയുള്ളൊരു കാര്യം, പ്രായമായി കഴിയുമ്പോൾ പ്രായമായിട്ടുള്ളവരുടെ കൈകളിലും കാലിലും ഒക്കെ വെളുത്ത വൃത്താകൃതിയിലുള്ള പൊട്ടു പൊട്ടു പോലെയുള്ള വെള്ള പാടുകൾ രൂപപ്പെടാറുണ്ട്. അത് ഞങ്ങൾ IGH ഇഡിയോപ്പത്തിക് കട്ടേറ്റ് ഹൈപ്പോമെലനോസിസ് എന്നാണ് അതിൻ്റെ പേര്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, സംഗതി സിമ്പിളാണ്. അപ്പം അത് ഒരു ഡീജനറേറ്റീവ് കണ്ടീഷനാണ്. നമുക്ക് പ്രായമാകുമ്പോൾ തൊലിയുടെ ഇത് നഷ്ടപ്പെട്ട് ചെറിയ അത്, പക്ഷേ വെള്ളപ്പാണ്ട് പോലെ പ്രോഗ്രസ് ചെയ്യുമോ അങ്ങനെയൊന്നും ഉള്ളതല്ല. അത് മൂന്നോ നാലോ പാടുകൾ വെച്ചിട്ട് കാലം ചെല്ലും തോറും കുറച്ച് കുറച്ചായിട്ട് കൂടി വരികയും അങ്ങനെ പേടിക്കേണ്ടാത്ത ഒരു സംഗതി. പലപ്പോഴും അതും വെള്ളപ്പാണ്ടാണെന്ന് തെറ്റിദ്ധരിച്ച് ആൾക്കാർ ടെൻഷൻ അടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പിന്നെയുള്ളത് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന അവസ്ഥ, PIH എന്നാണ് പറയുക. അത് നമ്മൾ ഫോർ എക്സാമ്പിൾ ബേൺസ് വന്നു, പൊള്ളിക്കഴിഞ്ഞ് അവിടെ വെള്ളച്ച് കിടക്കും. പക്ഷെ അത് സ്പ്രെഡ് ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നമുക്ക് വെള്ളപ്പാണ്ടല്ല. പിന്നെ ചിലർക്ക് ഡൈ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഡൈ ഇപ്പം മീശയുടെ അവിടെയൊക്കെ ഡൈ അടിച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഒരു അലർജി വന്നിട്ട് അവിടെ വെളുപ്പ് വരാം. അല്ലെങ്കിൽ നമ്മൾ ചപ്പൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിനോടുള്ള അലർജി മൂലം റബ്ബർ അങ്ങനെ അലർജി വരാം. അതുമൊക്കെ വെള്ളപ്പായിട്ട് ല്യൂക്കോഡെർമ എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ അതെല്ലാം വെള്ളപ്പാണ്ടല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ സ്വയം ഇരുന്ന് ടെൻഷൻ അടിക്കാതെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ സംശയ നിവൃത്തി വരുത്തേണ്ടതാണ്.
0: മേഡം, ഈ രോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണോ?
1: അത് എല്ലാവരുടെയും, നമ്മൾ പലപ്പോഴും ആദ്യം വരുമ്പോൾ തന്നെ രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പം അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഭേദമാക്കുക എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ മിക്ക അസുഖങ്ങൾക്കും പറ്റില്ല. ഒരു ഇപ്പോൾ നമ്മൾ തുമ്മലാണെങ്കിലോ തലവേദനയാണെങ്കിൽ പോലും നമുക്ക് പൂർണ്ണമായി ഭേദമാക്കാം എന്നൊന്നും പറയാൻ പറ്റില്ല, വെള്ളപ്പാണ്ടിൽ പ്രത്യേകിച്ചും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതൊരു പ്രതിരോധ ശ്രേണിയിലെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ പ്രവണതയാണ്. അപ്പോൾ പ്രവണതകളാണ്, അപ്പോൾ പ്രവണതകളെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിനെ നല്ലോണം, ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, നല്ലവണ്ണം ചികിത്സയുള്ള ഒരു അസുഖമാണ് വെള്ളപ്പാണ്ട്, പ്രത്യേകിച്ചും ഇപ്പോൾ. പണ്ടത്തെ അപേക്ഷ, പ്രോബബ്ലി ഒരു 4-5 വർഷം മുന്നത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ പോലും ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെയധികം ആശാവഹമാണ്. കാരണം ഇമ്മ്യൂണോളജി വികസിച്ചു, നമ്മുടെ അസുഖത്തെക്കുറിച്ചിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും അസുഖത്തിനെ കുറിച്ചിട്ടുള്ള ആ മരുന്നുകളുടെ ഡെവലപ്മെന്റ്, ഇൻഫാക്ട് മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിൽ വന്നിട്ടുള്ള ആശാവഹമായിട്ടുള്ള മാറ്റങ്ങൾ വിറ്റ്ലിഗോയിലും കൂടി നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന, അതുകൊണ്ട് വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ റീപിഗ്മെൻറ്റേഷൻ വെരി മച്ച് പോസിബിൾ ആണ്. പല ടൈപ്പ് വിറ്റ്ലിഗോകളിലും ഈവൻ കംപ്ലീറ്റ് റീപിഗ്മെൻറ്റേഷൻ, അതായത് വന്ന വെളുത്ത പാടുകളിൽ പൂർണ്ണമായിട്ടും നമുക്ക് സാധാരണമായിട്ടുള്ള നിറം പുനഃസ്ഥാപിക്കാൻ ഇപ്പോൾ വളരെയധികം പോസിബിളാണ്, റീപിഗ്മെൻറ്റേഷൻ പോസിബിളാണ്. പക്ഷെ നമ്മളതൊരു കുട്ടിയെ ഉറക്കിക്കെടുത്തുന്ന പോലെയാണ്. വീണ്ടും ഈ ഡിസീസ് ആക്ടിവിറ്റി വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റില്ല. സോ ഈവൻ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ്, ഈവൻ ആഫ്റ്റർ കംപ്ലീറ്റ് റീപിഗ്മെൻറ്റേഷൻ, നമുക്ക് ഫോളോ അപ്പും ആവശ്യമാണെങ്കിൽ മെയിൻ്റനൻസും ഒക്കെ ആവശ്യമാണ്. അല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ടും മരുന്ന് കഴിച്ചു മാറി ഇനി നിങ്ങൾക്കിത് വരികയില്ല എന്നുള്ള രീതിയിലുള്ള ഉറപ്പ് തരാൻ പലപ്പോഴും കഴിയാറില്ല.
0: മാഡം, ഈ വെള്ളപ്പാണ്ടുള്ള ഒരാൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാഹചര്യം സ്വാഭാവികമാണല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: തീർച്ചയായിട്ടും മാനസിക സമ്മർദ്ദമാണ് ഈ വിറ്റ്ലിഗോ വെള്ളപ്പാണ്ട് മൂലം സഫർ ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ സൈക്കോളജിക്കൽ മോർബിഡിറ്റി, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിലെ സന്തോഷം പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ആദ്യത്തെ പ്രാവശ്യം ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും വളരെയധികം വിഷമിച്ചൊരവസ്ഥയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ചികിത്സയിലെ പ്രാധാന്യവും. കാരണം അറിയാമല്ലോ, വെള്ളപ്പാണ്ട് കൂടുതലും ചർമ്മത്തിലെ നിറം മാത്രമാണ് മാറ്റുന്നത്. നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും വരുത്തും. നമ്മുടെ ഏതെങ്കിലും അവയവം അവയവങ്ങൾ നശിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് വരികയോ ഒന്നും ചെയ്യുന്നില്ല. എന്നിരുന്നാലും വെള്ളപ്പാണ്ട് മൂലം മാനസികാരോഗ്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അത് നമുക്ക് കുറച്ച് കാണാനും പറ്റില്ല. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാത്തിലും ഉള്ള താല്പര്യം നഷ്ടപ്പെടുന്നു. കുട്ടികൾക്കൊന്നും വേണ്ട, ഈവൻ പ്രായമായിട്ടുള്ളവർക്ക് വന്നാൽ പോലും ഞങ്ങൾ അതാണ് കാണുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അത് ഒന്നും ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് എന്താ പറയുക, അത് കുഴപ്പമില്ല, വേറെ കുഴപ്പമെന്നും പറഞ്ഞ് നമ്മൾ പലപ്പോഴും അത് തള്ളി നീക്കാറുണ്ട്. ഒന്നും ആരോഗ്യത്തിന് കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് ചികിത്സിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും രോഗികളെ ചികിത്സ എടുക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താറുണ്ട്. ആക്ച്വലി നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത്.
0: മാഡം, ഈ രോഗത്തിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
1: പൊതുവേ ആയിട്ടുള്ള ചികിത്സാ രീതികൾ നമുക്ക് പറയുകയാണെങ്കിൽ അത് ടോപ്പിക്കൽ തെറപ്പി, അതായത് ലേപനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ. സിസ്റ്റമിക് തെറപ്പി, അതായത് ഉള്ളിലേക്കുള്ള മരുന്നുകൾ കഴിച്ചുവിട്ടുള്ള ചികിത്സ. പിന്നെ ഫോട്ടോ തെറപ്പി, ലൈറ്റ് കൊടുത്ത് അതിൻ്റെ അൾട്രാവയലറ്റ് റേഡിയേഷനിലെ ചില രശ്മികൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ. പിന്നെ സർജിക്കൽ, ഇങ്ങനെ നാല് രീതിയിൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ ലേപനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ, ഇപ്പോൾ പല ഫലവത്തായിട്ടുള്ള ലേപനങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ അപ്രൂവലുകളൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പാച്ചസിനാണ്. ഇപ്പോൾ ചികിത്സിച്ചിട്ട് ഞാൻ നമ്മൾ കാണുന്നതിൽ വെച്ച് ഏറ്റവും ഇഫക്റ്റ് കാണുന്നത് ഫേഷ്യൽ വിറ്റിലിഗോയിനാണ്. അപ്പോൾ ലോക്കലൈസ്ഡ് ആയിട്ട് മുഖത്ത് മാത്രമുള്ള വെള്ളപ്പാടുകൾ താരതമ്യേന ചികിത്സിച്ച് മാറ്റാൻ വളരെ എളുപ്പമാണ്. അത് കുറച്ചും കൂടി പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതുമാണ്. അപ്പോൾ അതേസമയം ചുണ്ട് അല്ലെങ്കിൽ കാലിൻ്റെ അഗ്രഭാഗം, വിരൽ നഗരഭാഗം, കൈവെള്ള, കാൽവെള്ള, ഇവിടെയൊക്കെ വരുന്ന പാടുകൾ മാറ്റാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ലേപനങ്ങൾ നമ്മൾ പല രീതിയിലുള്ള സ്റ്റിറോയിഡ് വർഗത്തിൽപ്പെട്ട ലേപനങ്ങൾ, ടാക്രോലിമസ് മുതലായിട്ടുള്ള മരുന്നുകൾ, പിന്നെ ഇപ്പോൾ പുതിയ മരുന്നുകൾ ജാക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട മരുന്നുകൾ, ഇതെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതെല്ലാം വളരെ ഇഫക്റ്റീവായിട്ടും നമ്മൾ കാണാറുണ്ട്. പിന്നെ ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകൾ, ഇവിടെയും നമ്മൾ ഇമ്മ്യൂണോ മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇമ്മ്യൂണോ മോഡുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു പ്രശ്നമാണ് വിറ്റിലിഗോയിലേക്ക് സാധാരണ രീതിയിൽ നയിക്കുന്നത്. അപ്പോൾ ഈ പ്രതിരോധ ശ്രേണിയിലുള്ള കോശങ്ങളിലുള്ള അസന്തുലിതാവസ്ഥ മാറ്റി സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുക, അതിനു വേണ്ടിയിട്ട് ഈ ഇമ്മ്യൂണിറ്റിയെ മോഡുലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള മരുന്നുകൾ. സ്റ്റിറോയിഡ് വർഗത്തിൽപ്പെട്ടിരുന്നതാണ് നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരുപാട് പുതിയ മരുന്നുകൾ സ്റ്റിറോയിഡിന്റെ സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ കുറച്ചും കൂടി ടാർഗറ്റഡ് ആയിട്ട് നമ്മുടെ ആ പെർട്ടിക്കുലർ, നമുക്ക് എവിടെയാണോ ഇതിന്റെ ആക്ഷൻ വേണ്ടത്, എവിടെയാണോ നമ്മൾ അത് പരിഹരിക്കേണ്ടത്, അവിടെ മാത്രം ആക്ട് ചെയ്യുന്ന മരുന്നുകളും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ശ്രേണി. പിന്നെ നമ്മൾ ഫോട്ടോ തെറപ്പി, ലൈറ്റ് അടിക്കുന്ന ചികിത്സ. പറയാലോ, ലൈറ്റ് എപ്പോഴും ടാനിങ് ഉണ്ടാക്കും. നമ്മുടെ മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യും. നമ്മൾ വെയിലത്ത് പോയി നിന്നാൽ കറുക്കും നമുക്കറിയാം. അങ്ങനെ ആ ഒരു നമ്മുടെ കൂടുതൽ കറുപ്പ് നിറമുണ്ടാക്കാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ചേഞ്ചസിനെ മാറ്റുകയും ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള തെറപ്പീസാണ് ഫോട്ടോ തെറപ്പി. അത് ടാർഗറ്റഡ് ആയിട്ട് ഒരു ഭാഗത്ത് മാത്രം കൊടുക്കുന്നുണ്ട്. ഹോൾ ബോഡി ചേമ്പേഴ്സ് ഉണ്ട്, പല രീതിയിലുണ്ട്. പിന്നെ സർജിക്കൽ തെറപ്പി. സർജിക്കൽ തെറപ്പി എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഇപ്പോലെ സെഗ്മെന്റൽ, ഒരു ഭാഗത്ത് മാത്രം ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗത്ത് പാടുകൾ, വെള്ളപ്പാട്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും ബാക്കി നിൽക്കുകയാണെങ്കിൽ ഒക്കെ നമ്മൾ സർജിക്കൽ തെറപ്പീസ് ചെയ്യാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇത് രോഗബാധിതമല്ലാത്ത തൊലി രോഗമുള്ള സ്ഥലത്തേക്ക് മാറ്റിവെക്കുകയോ, അല്ലെങ്കിൽ ആ സ്ഥലത്തെ മെലനോസൈറ്റ്സ് നിറം നൽകുന്ന കോശങ്ങളെ കൾച്ചർ ചെയ്ത് ആ സസ്പെൻഷൻ മാറ്റിവെക്കുകയോ, ബ്ലിസ്റ്റർ ഉണ്ടാക്കി അത് മാറ്റിവെക്കുന്ന പല രീതിയിൽ നമ്മൾ ചികിത്സിക്കാറുണ്ട്.
0: വെള്ളപ്പാണ്ട് എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയ ഡോക്ടർ സൗമ്യ ജഗദീശന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 4 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പോൾ മുതൽ 5 മണി വരെ നിങ്ങൾക്കും ഈ പരിപാടിയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9499655321, ഒരു നമ്പർ കൂടി 9496593321. കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ ആദ്യത്തെ കോളർ ആരാ നോക്കാം. ഹലോ.
1: ഹലോ.
0: നമസ്കാരം.
1: നമസ്കാരം, എന്റെ പേര് വിഷ്ണു തമ്പി എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ കിളിക്കൊല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വിളിക്കുകയാണ്.
0: ശരി ശരി ശരി. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ വിഷ്ണു?
1: സുഖമാണ്. ഇപ്പൊ ഓണം ഒക്കെ ആയി വരുന്നുണ്ട്.
0: അതെ,
1: കർക്കിടകത്തിന്റെ ആ ഒരു മഴയും എല്ലാം കാറും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു.
0: അതെ അതെ, തിങ്കളാഴ്ച ചിങ്ങ ഒന്ന് പറക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലേ.
1: ഓണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു.
0: അതെ അതെ. എന്താണ് വിഷ്ണുവിന്റെ ഓണത്തെ ഓണത്തെ കുറിച്ച് വരവേൽക്കാൻ അല്ലെങ്കിൽ ഓണത്തെ ആഘോഷിക്കാൻ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്?
1: ഓണത്തെ ഞാൻ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്, അക്കൗണ്ട്സിലാണ്. അപ്പം അവിടെ ഓണ പ്രോഗ്രാം ഉണ്ട്, അത് 23rd
0: നമ്മള്
1: കടകൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചാണ് അതിന്റെ പ്രോഗ്രാം ഒക്കെ നടത്തുന്നത്. ഹലോ,
0: കേൾക്കുന്നുണ്ട് വിഷ്ണു?
1: റിസോർട്ടിൽ വെച്ചാണ് പ്രോഗ്രാം. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
0: എന്തെങ്കിലും പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ വിഷ്ണു?
1: അപ്പോഴേ നമുക്ക് ഈ വടം വലി അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, കളി
0: അങ്ങനെയുള്ള
1: പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് എല്ലാരും കൂടെ ആവുമ്പോഴത്തേക്ക് ഒരു രസമാണല്ലോ.
0: തീർച്ചയായിട്ടും. ആരൊക്കെയാ വിഷ്ണുവിന്റെ വീട്ടിലുള്ളത്?
1: എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ഞാൻ, പിന്നെ സിസ്റ്റർ വിവാഹം കഴിച്ചു, പാരിപ്പള്ളിയിലാണ്.
0: ശരി, അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു അല്ലേ? ഇന്ന് ഏത് പാട്ടാ വിഷ്ണു കേൾക്കേണ്ടത്?
1: കേൾക്കുന്നുണ്ട്, അനന്തപുരി എഫ്എമ്മിന്റെ പ്രോഗ്രാം ഒക്കെ നല്ലതാണ്.
0: പാട്ടുകളൊക്കെ കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ് തോന്നുന്നത്.
1: ഞാൻ പറയാം, പ്രോഗ്രാം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ മെർജ് ചെയ്ത് അനന്തപുരി എഫ്എം ആയതിന് ശേഷം ഇതുവരെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇനിയൊരു മാറ്റം ഒന്ന് കൊണ്ടുവന്നാൽ കൊള്ളായിരുന്നു. ഇപ്പൊ നിലവിലുള്ള പ്രോഗ്രാംസ് ഒക്കെയാണല്ലോ അതേ കണക്കാണ് പോകുന്നത്. മറ്റേ നമുക്ക് വർഷാവർഷം പ്രോഗ്രാമുകൾക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നു അനന്തപുരി എഫ്എമ്മിന്.
0: തീർച്ചയായിട്ടും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എപ്പോഴും നമ്മുടെ പ്രോഗ്രാംസിലൊക്കെ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ മാറി മാറി
1: ഉണ്ടെങ്കിലേ നമുക്കൊരു രസമുള്ളു. കാരണം നമ്മൾ ഇന്ന് കേൾക്കുന്ന തന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴേ അതിലൊരു പാട്ടൊക്കെ ഒരു 2-3 ദിവസമൊക്കെ ആക്കിയാൽ കൊള്ളായിരുന്നു. ഈണപ്പൂക്കൂട പോലുള്ള ബിസിനസ് ചോയ്സിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്തിയ കൊള്ളാം പ്രോഗ്രാം.
0: തീർച്ചയായിട്ടും പ്രോഗ്രാംസിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഏതായാലും ഇന്ന് വിഷ്ണു കേൾക്കേണ്ട ഗാനം,
1: നമുക്ക് ലിസണറിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ഇഷ്ടഗാനങ്ങൾ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് പാട്ടുകൾ അയച്ചാൽ കേൾക്കാം. ഡെയിലി അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു ഇതില്ല.
0: ഇല്ല, നമുക്കിപ്പോ ഹലോ പ്രിയഗീതം ഉണ്ട്. നമുക്ക് ഹലോ പ്രിയഗീതത്തിലൂടെ നമുക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാലോ.
1: അതെ അതെ.
0: അതുപോലെ കാതിലൊരു പാട്ട്,
1: അവസരങ്ങൾ കുറവാണെന്ന് പറഞ്ഞത്.
0: ഇപ്പൊ നമുക്ക് എല്ലാ പ്രോഗ്രാംസും ഉൾപ്പെടുത്താനുള്ള സമയം ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ എല്ലാ പ്രോഗ്രാംസും നമ്മൾ അങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് ചെയ്യുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും.
1: ഏതെങ്കിലും വിഷ്ണു ഒന്ന് പരിഗണിക്കണം.
0: തീർച്ചയായിട്ടും. ഇന്ന് ഏത് പാട്ടാ വിഷ്ണു കേൾക്കേണ്ടേ?
1: എനിക്ക് ഹർത്താൽ എന്ന് പറഞ്ഞ സിനിമയിൽ 1998 മോഹൻ സുതാര, ഗിരീഷ് പുത്തൻചേരി കൂട്ടുകെട്ടിലെ
0: ഭരണിക്കാവ് ശിവകുമാറാണ് വരികൾ എഴുതിയേക്കുന്നത് കേട്ടോ.
1: എന്താണ് സാറേ?
0: ഭരണിക്കാവ് ശിവകുമാറാണ് വരികൾ എഴുതിയിരിക്കുന്നത്.
1: അത് എസ് പി വെങ്കടേഷ് ആണ് സംഗീതം.
0: അല്ലല്ല, മോഹൻ സുതാരയാണ് സംഗീതം. ചിത്രപാഠം
1: മോഹൻ സുതാരയാണ്.
0: വരികൾ മാത്രമേ മാറ്റുള്ളൂ ഭരണിക്കാവ് ശിവകുമാർ.
1: ഭരണിക്കാവ് ശിവകുമാർ നല്ലൊരു പാട്ടാണത്.
0: അധികം നമ്മൾ കേൾക്കാത്തൊരു പാട്ട് കൂടിയാണല്ലോ ചോദിച്ചേക്കുന്നത്.
1: അതെ അതെ, അധികം കേൾക്കാത്ത പാട്ടാണ്. കുറേ നാളായി പാട്ട് കേട്ടിട്ട്. നല്ലൊരു പാട്ടാണ്. ചിത്രയുടെ ഒരു ഒരു താളവും ആ ഒരു സാന്ത്വനവും എല്ലാം അതിനകത്തുണ്ട് ആ പാട്ടിൽ.
0: ഏതായാലും നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി പാട്ട് കേൾക്കാം അല്ലേ?
1: അതെ, ഇപ്പം നമുക്ക് പാട്ട് കേൾക്കാം.
0: ആർക്കെങ്കിലും വേണ്ടി പാട്ട് സമർപ്പിക്കുന്നുണ്ടോ?
1: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്.
1: അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: തിരിച്ച് വിഷ്ണുവിനും ഞങ്ങളുടെ ആകാശവാണിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ് കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു ഫോർ കോളിംഗ്.

0: ഓണം ഓഫറിനൊപ്പം ഐ ജിയിൽ മാസ് ഫ്രീഡം സെയിലും ബ്രാൻഡഡ് സിംഗിൾ ഡോർ ഡബിൾ ഡോർ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററുകൾ കില്ലർ പ്രൈസിൽ.
1: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ 4 വർഷം വാറണ്ടി.
0: ഡിഷ് വാഷറുകളിൽ 3 ദിന ഫ്രീ ട്രയലും.
1: 30 കോടി രൂപയുടെ മൈ ജി ഓണം ഓഫറിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ
0: ഓഫർ ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
0: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: കാതലൊരു പാട്ടിലെ അടുത്ത കോളർ ആരെ നോക്കാം. ഹലോ.
6: ഹലോ.
5: നമസ്കാരം.
6: നമസ്കാരം സാർ, ഞാൻ പി സാംബശിവൻ പള്ളിപ്പുറം സി ആർ പി എഫ് ക്യാമ്പിന്റെ അവിടെ നിന്ന് വിളിക്കുകയാണ്.
5: ഓ ശരി, എന്തുണ്ട് അവിടെ വിശേഷങ്ങളൊക്കെ?
6: വിശേഷങ്ങള് എല്ലാരും ഓണത്തിന്റെ പ്രതീക്ഷയിലാണ്.
5: നല്ലൊരു ഓണമായി മാറാൻ വേണ്ടിട്ട് എല്ലാവരും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അല്ലേ?
6: കാത്തിരിക്കുന്നതാണ്. മഴയും വെയിലുമായിട്ട്, മഴ കുറവാണെങ്കിലും ഓണത്തിന്റെ ഒരു കാലാവസ്ഥ വന്നു തുടങ്ങിയിട്ടുണ്ട്.
5: എന്തായാലും വരും ദിവസങ്ങളിൽ മഴ കുറയുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അത്തരത്തിൽ നല്ലൊരു ഓണമായി മാറട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം അല്ലേ?
6: അതെ അതെ അതെ.
5: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
6: വീട്ടില് വൈഫ്, 2 ആൺകുട്ടികള്.
5: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
6: അവര് ആൺകുട്ടികൾ 2 വർക്ക് ചെയ്യാണ്.
5: പേര് അവരുടെ?
6: ഞങ്ങള് എന്താ,
5: അവരുടെ പേരെന്താണ്?
6: ഒന്ന് മൂത്ത മകന്റെ പേര് സാമിന്ദ്, 2 മോന്റെ പേര് നിശാന്ത്.
5: നിശാന്ത്, ഓക്കെ ഓക്കെ.
6: വൈഫിന്റെ പേര് എ ഇന്ദിര.
5: ഇവരെല്ലാരും റേഡിയോ കേൾക്കുന്ന കൂട്ടത്തിലാണോ?
6: റേഡിയോ എല്ലാ റൂമിലും ഉണ്ട്. റേഡിയോ
5: ശരി, അനന്തപുരി എഫ് എം തന്നെയാണ് ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ?
6: അതെ അതെ അതെ അതെ. കാരണം ഗവൺമെന്റ്, ഞാൻ റിട്ടയർഡ് ഇന്ത്യൻ നേവി ആണ്. ജോലി കിട്ടി ആദ്യം വാങ്ങുന്നത് തന്നെ ഒരു 2 in ടേപ്പ് റെക്കോർഡർ റേഡിയോ കൂടെ ഉള്ളതാണ് ആ ഫസ്റ്റ് എന്റെ സമ്പാദ്യം.
5: അത് ശരി. അന്ന് മുതൽ ആകാശവാണി കൂട്ടിന് കൂടി അല്ലേ?
6: അതെ, ആകാശവാണി ആ കാലം മുതൽ കേൾക്കുന്നതാണ്. പിന്നെ ചില്ലറ പാട്ടുകളൊക്കെ പാടും. ചില കല്യാണ റിസപ്ഷൻ ഒക്കെ പോയാൽ ചെറിയ രീതിയിലൊക്കെ ഒരു പാട്ടൊക്കെ പാടും.
5: അപ്പൊ ഒരു കൊച്ചു ഗായകൻ കൂടിയാണ്.
6: ഓ, വാസന ഉണ്ട്.
5: അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം ആ വാസന ഞങ്ങളും അറിയട്ടെ. ഇന്ന് ഏത് പാട്ടാ ചോദിക്കുന്നതിന് മുന്നേ?
6: പാട്ട് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്ന എന്ന ചിത്രത്തിൽ എം ജി ശ്രീമാർ പാടിയ നല്ലൊരു ഗാനമുണ്ട്.
5: ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തുന്നു അല്ലേ?
6: അതെ അതെ അതെ.
5: നമുക്ക് എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ പാട്ട് കൊടുത്താലോ?
6: എനിക്ക് ഇതാണ് ഇഷ്ടം.
5: നോക്കാം. അപ്പൊ ഷിബു ചക്രവർത്തിയും ഔസേപ്പച്ചനും ആണ് രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ നമുക്ക് വേണ്ടി പാടുന്നത്?
6: ഇതിന്റെ തന്നെ ഒരു 4 വരി പാടാം.
5: പാടിക്കോളൂ.
6: ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ.
5: ഒരുപാട് ഓർമ്മകളുള്ള ആളാണെന്ന് തോന്നുന്നല്ലോ.
6: തീർച്ചയായിട്ടും.
5: നിറയെ മധുരമുള്ള ഓർമ്മകളാണ് ഉള്ളിലുള്ളത്. എന്തായാലും ആ മധുരിക്കും ഓർമ്മകൾക്ക് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഈണം കൂട്ടിക്കൊടുക്കാം അല്ലെ? എം ജി ശ്രീകുമാർ പാടി ഈ പാട്ടിലൂടെ. അപ്പോ നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഈ പാട്ട് പ്രക്ഷേപണം ചെയ്യാം. വിളിച്ചൊരു സന്തോഷം. തുടർന്നും പരിപാടികളൊക്കെ കേൾക്കുക, അഭിപ്രായം അറിയിക്കാം കേട്ടോ.
6: താങ്ക്
5: യു സോ മച്ച്. ഓക്കെ.

0: തട്ടെ ചക്കരമാവിൻ ചുവട്ടിൽ.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഹലോ, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം.
8: ഹലോ,
7: നമസ്കാരം.
8: ആരാ
7: വിളിക്കുന്നേ? ജോസ്. എവിടുന്ന ജോസ് വിളിക്കുന്നേ?
8: ഞാൻ നെയ്യാറ്റിൻകര അവണാകുഴിന്ന സ്ഥലത്തുനിന്നാണ് വിളിക്കുന്നത്.
7: നെയ്യാറ്റിൻകര അവണാകുഴി അല്ലേ?
8: അതെ.
7: നെയ്യാറ്റിൻകര എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? മഴയുണ്ടോ അവിടെ?
8: മഴ കുറവുണ്ട് സാറേ.
7: എന്താ ജോലി, എന്താണ് ജോസിന്റെ? ശരി, ഇപ്പൊ ഓണത്തിന് ഒരുപാട് നല്ല തുണിത്തരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
8: 7
7: സ്റ്റാഫ് ഉണ്ട് അല്ലേ? ഓണത്തിന് എന്താണ് സ്പെഷ്യൽ, കൈത്തറി മുണ്ട് ഒക്കെ ഉണ്ടോ?
8: മുണ്ടല്ല സാറേ, നമ്മള് സ്കൂൾ യൂണിഫോമാണ്.
7: സ്കൂൾ യൂണിഫോമാണ്. ശരി,
8: സ്കൂളിന്റെ.
7: സ്കൂളിന്റെ എല്ലാ രീതിയിലുള്ള യൂണിഫോമും തയ്ച്ചു കൊടുക്കോ, നെയ്തു കൊടുക്കോ? ശരി, ഇപ്പൊ നിങ്ങൾ 8 പേരാണ് ഇപ്പോ നെയ്ത്ത് ശാലയിൽ ഉള്ളത്?
8: 8
7: പേരാണ് ഉള്ളത് അല്ലേ ഇവിടെ? വീട്ടിൽ ആരൊക്കെയുള്ള ജോസ്?
8: ഞങ്ങളിവിടെ സ്ഥാപനം നടത്തുന്നത് ശ്രീമാർ സാറും ജാജിശ്രി
7: ചേച്ചിയും.
8: എല്ലാവർക്കും വേണ്ടിട്ടാണ് ഈ പാട്ട് കേൾക്കുന്നത്. ജയൻ, കിഷൻ കുട്ടി.
7: അപ്പൊ എല്ലാവർക്കും വേണ്ടി ഏത് പാട്ടാ കേൾക്കേണ്ട ജോസിന്? ജോസിന് ഏത് പാട്ടാ
8: വേണ്ടത്? ഒരു പഴയ പാട്ടാണ് സാറേ.
7: ഏത് പാട്ടാ?
8: ഞാൻ നിന്നെ പ്രേമിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഒരു പഴയ പാട്ട്.
7: ആഹാ, നല്ല പാട്ടാണല്ലോ. ശരശയ്യ എന്ന ചിത്രത്തിലെ പാട്ടല്ലേ?
8: അതെ അതെ.
7: വയലാർ വരികൾ എഴുതി ജി ദേവരാജൻ ഈണമിട്ട പാട്ട്. പാടാൻ അറിയോ?
8: ഇല്ല സാറേ, പാട്ട് കേൾക്കേയുള്ളൂ.
7: കേൾക്കേയുള്ളൂ. ആരെങ്കിലും ഈ പാട്ട് ഇങ്ങോട്ട് പാടി തന്നിട്ടുണ്ടോ?
8: ഇല്ല ഇല്ല, കേട്ടിട്ട് ഒരുപാട് നാളായി.
7: ഒരുപാട് നാളായി. ഞാൻ വെച്ച് നീ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആരോടെങ്കിലും പാടിയിട്ടുണ്ടോ എന്ന് അറിയാനാ ചോദിച്ചേ. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആരോടെങ്കിലും പാടിയിട്ടുണ്ടെന്ന് അറിയാനാ ചോദിച്ചത്. ശരി ശരി ശരി. അപ്പൊ എന്തായാലും കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് നമുക്ക് കേട്ടാലോ? നല്ലൊരു പാട്ട് കേട്ടോ. വിളിച്ചാൽ സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്.
8: ഓക്കെ.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: അൽ ചെന്നോണം സമ്മാനം കൊണ്ടോണം.
3: അൽ അമാന 7th anniversary ആൻഡ് ഓണം സെലിബ്രേഷൻസ് September 10 വരെ. നാൾക്കെടുപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
4: 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നറുടെ ക്യാഷ് പ്രൈസും.
3: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അറ്റ് ദമാം.
5: ഹലോ, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? പേര് പറയാമോ?
6: പേര് ശ്യാമള.
5: ശ്യാമള, എവിടുന്നാ? സ്ഥലം എവിടുന്നാ പറഞ്ഞേ?
6: പത്തനാപുരം.
5: പത്തനാപുരം. പത്തനാപുരത്ത് എന്തുണ്ട് വിശേഷങ്ങള്?
6: പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. ഓണമൊക്കെ വരുന്നു സാറേ. പിന്നെ മഴ ഇച്ചിരി ശമനമുണ്ട്.
5: അതിന്റെ ഒരു സന്തോഷത്തിലാണ് അല്ലേ?
6: സന്തോഷമുണ്ട്. വർഷങ്ങൾ കൊണ്ട് വിളിക്കുവോ, പക്ഷെ ഇപ്പഴാ കിട്ടുന്നത്.
5: ഇന്ന് ഏത് പാട്ടാ കേക്കേണ്ട ശ്യാമളക്ക്?
6: വിവേകാനന്ദ പതിക്കൻ ഞാൻ എന്നുള്ള പാട്ട് കേട്ടാ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്.
5: ശരി, വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ?
6: വീട്ടിൽ ഞാൻ എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ.
5: ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ടോ?
6: വണ്ടി ഓടിക്കുന്ന ആളാ.
5: ഏത് സിനിമയാണെന്നറിയോ? ഏകാന്തപതികൻ. ഏത് പടത്തിലാണെന്നറിയോ?
6: ഏത് പടത്തിലെ? പഴയ പാട്ടാണെന്നറിയാം, പക്ഷെ ഞാൻ എന്റെ കൊച്ചിനെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതലേ റേഡിയോ കേൾക്കുന്ന ആളാ. പക്ഷേ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഭാഗ്യത്തിന് ഇന്ന് കിട്ടി. ഓണം ആയതുകൊണ്ടായിരിക്കണം കിട്ടിയത്.
5: ഓണം ആയതുകൊണ്ട് കോള് കണക്ട് ആകുന്നതാണ് അല്ലേ?
6: കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. സാറിന്റെ പേരെന്താ?
5: എന്റെ പേര് അനീഷ്. മക്കളൊക്കെ എന്താ ചെയ്യുന്നേ? മക്കളൊക്കെ എന്താ
6: ചെയ്യുന്നേ?
5: ശരി, ഓക്കെ. അപ്പോ സന്തോഷമായിട്ട് പോകുന്നു ലൈഫൊക്കെ അല്ലേ? വേറൊരു പാട്ട് പറയുമ്പോ നമുക്കിപ്പോ സിസ്റ്റം ആ പാട്ട് കാണിക്കുന്നില്ല. നമ്മുടെ സിസ്റ്റം എല്ലാം അപ്ഡേറ്റ് ചെയ്തപ്പോ കുറെ പാട്ടുകളെല്ലാം ലൈബ്രറിയിൽ മാറിപ്പോയി. അപ്പം വേറൊരു പാട്ട് ചോദിക്കാമോ? ഏതാണ്?
6: പറയാതെ അറിയാതെ നീ പോയിരുന്നേ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ.
5: പറയാതെ അറിയാതെ സിനിമയുടെ പേര് അറിയില്ല അല്ലേ?
6: ഉദയനാണ് താരത്തിലെ.
5: ഉദയനാണ് താരം. അത് പറയൂ. ആ പാട്ട് ഇഷ്ടമാണ്?
6: എന്താ
5: ആ പാട്ട് ഇഷ്ടമാണോ?
6: ആ പാട്ട് ഞാനൊരു ദുഃഖപുത്രിയാ സാറേ. അപ്പം ദുഃഖമായിട്ടുള്ള പാട്ട് കേൾക്കുന്നത്
5: അങ്ങനൊന്നും കരുതണ്ട. എല്ലാവർക്കും ദുഃഖമുള്ള ആൾക്കാരല്ലേ? നമ്മുടെ ചുറ്റിനും ദുഃഖമുള്ള ആൾക്കാർ. എല്ലാവരും സന്തോഷമുള്ളവരായിട്ട് ആരുമില്ലല്ലോ.
6: ഈ പാട്ട് വർഷങ്ങൾക്ക് മുമ്പ് ജയിലിൽ കിടന്ന ഒരു ചേട്ടൻ ഒരു അനിയത്തിക്ക് വേണ്ടി റെഡിക്കേറ്റ് ചെയ്ത പാട്ടായിരുന്നു. അവര് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അന്ന് മുതൽ എന്റെ മനസ്സിനെ തട്ടി ഉണർത്തിയ ഒരു പാട്ടായിരുന്നു.
5: നല്ല പാട്ടാണ്. യേശുദാസും ചിത്രയും പാടിയ പാട്ട്. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് ആണ് ഇണം പകർന്നിരിക്കുന്നത്. ഈ സിനിമ കണ്ടിട്ടുണ്ടോ?
6: സിനിമ കണ്ടിട്ടില്ല സാറേ. സിനിമ അങ്ങനെ കാണുന്ന പതിവില്ല.
5: ശരി ശരി ശരി. അപ്പോ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേട്ടാലോ?
6: എല്ലാവർക്കും വേണ്ടി പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട്
5: കേൾക്കാം. അപ്പോ സങ്കടമൊന്നും വേണ്ട, സന്തോഷമായിട്ടിരിക്കൂ കേട്ടോ. ഓ, ഒരുപാട് സന്തോഷം. അപ്പോ എന്തായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
6: ശരി,
5: താങ്ക് യു.

0: ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് മൈജിയിൽ മാസ് ഫ്രീഡം സെയിൽ.
1: വെറും 6,900 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, സ്ക്രാച്ച് ആൻഡ് വിൻലൂടെ നേടാം ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, സ്മാർട്ട് ഫോൺ, മിക്സി തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
0: ഓഫർ ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: 14 അഗസ്റ്റ് 1947 ഭാരത് കെ ഇതിഹാസ് കാ വോ രക്ത രഞ്ജിത് ദിൻ ജബ് ദേശ് കാ വിഭാജന ഹുവാ ഔർ ലാഖോ ലോഗോ നെ ഇസ് ബട്വാരേ കി ത്രാസദീ സേ വിഭാജന കെ കാരണ ലോഗോ കോ അപ്നാ ഘർ പരിവാർ സമീൻ ഔർ സമ്പത്തി ഭീ ഛോഡ്നി പഡി അസഹനീയ പീഡാ സേ ജൂജ്തേ ഇൻ മജ്ബൂർ ഔർ വിസ്ഥാപിത് ലോഗോ കോ നിർമമ ഹിംസ കാ സാമ്നാ കർനാ പഡാ വർഷ 2021 മേ प्रधानमंत्री श्री नरेंद्र मोदी जी ने विभाजन की असहनीय पीड़ा और दुख से गुजरे लोगों को याद करने और उन्हें श्रद्धांजलि अर्पित करने हेतु विभाजन विभीषिका स्मृति दिवस की घोषणा की। आइए 14 अगस्त 2026 को बंटवारे और उस समय हुई क्रूर हिंसा के शिकार हुए लोगों को अपनी श्रद्धांजलि अर्पित करें। अपने आसपास होने वाले साइलेंट मार्च में भागीदारी करते हुए उनकी याद में एक मिनट का मौन धारण करें।
3: हेलो, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹലോ
4: ഹലോ,
3: പേര് പറയാമോ?
4: ഹലോ,
3: ആ ഇതാരാ വിളിക്കുന്നത്? പേര് പറയൂ.
4: പേര് ഞാൻ കിളിമാനൂർ മടത്തേക്കുന്നിന്ന് സിനിമി വേണുഗോപാൽ.
3: സിനിമി വേണുഗോപാൽ അല്ലേ, ശരി. ഏത് പാട്ടാ എനിക്ക് കേൾക്കേണ്ടത്? ഏത് പാട്ടാ വേണ്ടത്?
4: കേൾക്കാമേ സാർ.
3: കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഏത് പാട്ടാ കേൾക്കേണ്ടേ? ഹലോ, നമുക്ക് നന്നായിട്ട് കേൾക്കാം, ഫോണിന്റെ കംപ്ലൈന്റ് ആണോ? ഏത് പാട്ടാന്ന് പറഞ്ഞോളൂ. ഏത് പാട്ടാ കേൾക്കേണ്ടത് എനിക്ക്?
4: ഇവിടെ അടുത്തൊരു പാറക്കോറിയുണ്ട്, അത് കാരണം അവിടുത്തെ ഉച്ചാരണം ഒന്ന് ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാം. ഏതാണ് പറയാൻ പറ്റിയെങ്കിൽ ഉപകാരം.
3: ശരി, സിനിക്ക് കേൾക്കേണ്ട പാട്ട് ഏതെന്ന് പറഞ്ഞോളൂ. ഏത് പാട്ടാ
4: കേൾക്കേണ്ടത്?
3: ഹലോ, ആ ഏത് പാട്ടാ സിനിക്ക് കേൾക്കേണ്ടേ?
4: പാട്ട് ജാനകി അമ്മ പാടിയ കിളിയെ കിളിയെ തുടങ്ങുന്ന ഒരു പാട്ട്, അതല്ലെങ്കിൽ പപ്പയുടെ സ്വന്തം അപ്പൂസിലെ പോലത്തും പത്തും തുടങ്ങുന്ന പാട്ട്.
3: പപ്പയുടെ സ്വന്തം അപ്പൂസ് നമുക്ക് ഇന്ന് ഹലോ പ്രിയഗത്തിലൂടെ കേൾപ്പിച്ചതാണ്. നമുക്ക് കിളിയെ കിളിയെ എന്നുള്ള പാട്ട് കേൾക്കാം. ആ പാട്ട് ഇന്ന് നമ്മള് ഹലോ പ്രിയഗ്രഹത്തിനകത്ത് കൊടുത്തിരുന്നു, 3 മണിക്കുള്ള ഹലോ പ്രിയഗ്രഹത്തിൽ കൊടുത്തിരുന്നു. ആ പാടിക്കോ. പാടിക്കോളൂ.

0: വെള്ളം കോരി കുളിച്ചിട്ടു ഹിന്നരിച്ചോ മനുഷ്യയ്യന്റെ മാരിപ്പളന്തിപ്പം രാജപ്പൂമുക്കായി പോയടി ചൊല്ലിനാവേറരുതേ കണ്ടു കണ്ണീറരുതേ പിള്ളദോഷം കളയ ോർക്കുടമേക്കും ഭക്തിരുന്നുയരാടും പുല്ല പങ്കിളി എന്നെ ബാലഗോപാലനി എന്നറിയിപ്പിക്കുമ്പം പാടി.
1: ഓക്കെ, നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ സിമി, വളരെ നന്നായിരുന്നു കേട്ടോ. ശരി, നന്നായിട്ട് പാടി. വീട്ടിലാരൊക്കെ ഉള്ള സിമിയുടെ? വീട്ടിലാരൊക്കെ ഉള്ളേ?
0: വീട്ടിലാരൊക്കെയുള്ള
1: സിമിയുടെ? വിളിച്ചാൽ സന്തോഷം. പാട്ട് കേട്ടോളൂ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഹലോ ഹലോ, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ ആരാ വിളിക്കുന്നത്?
3: ഹലോ,
2: ആ പേര് പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ പറയുന്നത്?
3: ഹലോ,
2: ആ പേര് പറഞ്ഞോളൂ, കേൾക്കാം നമുക്ക്. ആരാ വിളിക്കുന്നത്? ആ പേരെന്താണ്?
3: പേര് ലക്ഷ്മി.
2: എവിടുന്ന ലക്ഷ്മി വിളിക്കുന്നത്? ശരി, എന്ത് ചെയ്യുന്നു ലക്ഷ്മി?
3: എന്താ
2: ലക്ഷ്മി, എന്താ
3: ചെയ്യുന്നത്? ഒരു പാട്ട് വേണമായിരുന്നു.
2: പാട്ടൊക്കെ തരാം ലക്ഷ്മി, എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യാണോ?
3: ആ വർക്ക് ചെയ്യുന്നത് നെയ്ത്ത് തന്നെയാണ്.
2: നെയ്ത്ത് തന്നെയാണ്. ഒരുപാട് പേര് നെയ്ത്ത് ശാലയിൽ നിന്നാണല്ലോ വിളിച്ചേക്കുന്നത്. ശരി, ഇന്ന് ഏത് പാട്ടാ ലക്ഷ്മിക്ക് കേൾക്കേണ്ടത്? പറഞ്ഞോളൂ ലക്ഷ്മി, ഏത് പാട്ടാ കേൾക്കേണ്ടേ?
3: എനിക്ക് പാട്ട് നെല്ല് എന്ന സിനിമയിലെ നീല പൊന്മാന എന്ന് തുടങ്ങുന്ന പാട്ടാണ് വേണ്ടത്. അത് വേണ്ടില്ല, ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്തുള്ള അവിടെ ഒരു സാറിന് വേണ്ടിയിട്ടാണ്. എപ്പോഴെങ്കിലും എഫ്എമ്മിൽ വിളിക്കുമ്പോഴേ ഈ ഒരു പാട്ട് ചോദിക്കണമെന്ന് സാർ പറഞ്ഞായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്.
2: സാറിന്റെ പേരെന്താ?
3: ശ്രീകുമാർ എന്നാണ്.
2: ശ്രീകുമാർ. അപ്പൊ ശ്രീകുമാർ സാറിന് വേണ്ടിയിട്ടാണ് ലക്ഷ്മി പാട്ട് ചോദിച്ചേക്കുന്നത് അല്ലേ?
3: യേശുദാസ്. സാറിന് ഇഷ്ടമുള്ള പാട്ടല്ലേ, സാറിനും ചേച്ചിക്കും വേണ്ടിയിട്ടാ ചോദിച്ചേ.
2: ശരി, യേശുദാസും മാധുരിയാണ് ഈ ഗാനം പാടിയേക്കുന്നത്. വയലാറിന്റെ വരികളാണ് സലീൽ ചൗധരിയുടെ സംഗീതമാണ് കേട്ടോ. അപ്പൊ ശരി ലക്ഷ്മി, പാട്ട് കേൾക്കാം നമുക്ക്.
3: ഓക്കെ,
2: താങ്ക് യു ഫോർ കോളിംഗ്.
3: ശരി, ഓക്കെ, താങ്ക് യു.

0: ഹലോ, കാതൊരു പാട്ടിലേക്ക്
1: ഹലോ.
0: സ്വാഗതം. ഹലോ,
1: ആ ഹലോ സാറേ. ഹലോ,
0: നമസ്കാരം.
1: ഞാൻ സാറേ വണ്ടിത്തരത്തുനിന്ന് ഹരികുമാറാണ്.
0: ഹരികുമാർ.
1: ഓ, കുറച്ചുകാലായി വിളിച്ചിട്ട്.
0: ഒരുപാട് നാളായി വിളിച്ചിട്ടല്ലേ. ശരി,
1: ഒരുപാട് നാളായി വിളിച്ചിട്ട്
0: കോൾ കണക്ട് ആയി.
1: അങ്ങനെ ഒന്ന് ഇപ്പം കേൾക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് വിളിച്ച്. ഒരുപാട് പേരെ, പഴയ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. രണ്ടു മൂന്ന് പേരൊക്കെ മരിച്ചും പോയി.
0: ഓ ശരി.
1: അപ്പോ അവരൊക്കെ എല്ലാം നമ്മളൊരു ടീമായിട്ടായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. പാറച്ചോട്ട് പോണ മണി ചേട്ടൻ, ധനു വെച്ചവരെ വിൻസെന്റ് ജോസഫ് സാറ്,
0: റേഡിയോ കൂട്ടായ്മ
1: സാറ്, ഇങ്ങനെയൊക്കെ എന്തിന്

0: ശ്രമിക്കാൻ കൂടിയ ഒരു അവസരമാണ്. പിന്നെ പകൽക്കൂറി നാരായണൻ സാറ് സ്വയം വിളിക്കും, ഇടയ്ക്ക് കുറച്ച് സായി വിളിച്ചിട്ട്.
1: ശരി ശരി, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ട അങ്ങേക്ക്?
0: എനിക്ക് ലോലരാഗ കാറ്റ് എന്നുള്ള പന്നിനീർ പൂക്കൾ.
1: നല്ല പാട്ടാണ്, അധികം നമ്മൾ കേൾക്കാത്തൊരു പാട്ട് കൂടിയാണല്ലോ.
0: ഓ, ആരും കേൾക്കാത്ത വെറൈറ്റി പാട്ട് നോക്കി തന്നെ ഞാൻ മുമ്പും കേൾക്കണം.
1: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികളാണ്, ഇളയരാജയുടെ സംഗീതമാണ്, യേശുദാസിന്റെ സ്വരമാണ്. സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു.
0: രണ്ടു മൂന്ന് പേരെ കൂടെ ഒന്ന് ഓർമ്മിക്കാണ്ട്, അവർക്ക് വേണ്ടി സന്തോഷ് കുമാർ, പിന്നെ വായിച്ചിൽ നിന്നും ഉഷാ ബാബു ചേച്ചി, അവരൊന്നും ഇപ്പോഴും വിളിക്കൊക്കെ ഇല്ല, കുറച്ച് സായി.
1: അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഗാനം കേട്ടാലോ, സമയം വളരെ കുറവാണ്.
0: എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ്.
1: വിളിച്ചതിൽ സന്തോഷം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്.
0: ഓ ശരി ശരി.

0: ഹലോ, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ആ, പേര് പറയാമോ?
1: ഹലോ, നമസ്കാരം സാർ.
0: ആ,
1: എന്റെ പേര് ശശിധരൻ നായർ, ചാർക്കട ചിറയിങ്കിലാണ് സ്ഥലം.
0: ശരി ശരി, നമുക്ക് സമയം വളരെ കുറവാണ്. ലാസ്റ്റ് കോളർ ആണ് അങ്ങ്. ഏത്
1: ഓ,
0: പാട്ടാ
1: സമയം
0: കേൾക്ക
1: കുറവാണ്, എനിക്ക് ലാസ്റ്റ് കിട്ടിയ ഭാഗ്യമായി.
0: ഏത് പാട്ടാ കേൾക്കേണ്ടേ?
1: ശ്രീരാമചരിതം കുറിച്ച് ഏതെങ്കിലും പാട്ട്. ശ്രീരാമന്റെ കർക്കിടക മാസത്തിൽ അവസാനമാണല്ലോ, ഞാൻ മറ്റൊന്ന് ധൈര്യമാണ് സാർ. അപ്പൊ അതിന്റെ ശ്രീരാമനെ കുറിച്ചുള്ള പാട്ട് കേട്ടാനുള്ള ആഗ്രഹം.
0: ശരി, അപ്പോ വീട്ടിലെല്ലാരോടും അന്വേഷണം പറയാം. നമുക്ക് സമയം വളരെ കുറവാണ്, നമുക്ക് പാട്ടിലേക്ക് പോയാലോ.
1: അനന്തപുരി എല്ലാ ജീവനക്കാർക്കും
0: ആ
1: അവർ ഓണാശംസകൾ അഡ്വാൻസ് ആയിട്ട് അറിയുകയാണ്.
0: തിരിച്ചും ആകാശവാണി അനന്തപുരി FM ഓണാശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ ഗാനം കേൾക്കാം നമുക്ക് എന്തായാലും. ശരി,
1: ഓക്കെ സാർ, സമയം ലാസ്റ്റ് ആയതുകൊണ്ട്
0: ഓക്കെ.

പ്രിയ ശ്രോതാക്കളെ, മധു ബാലകൃഷ്ണനും പി വി പ്രീതയും കൂട്ടരും പാടിയ ഗാനത്തോടെ ഇന്നത്തെ കാതലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്ന് കാതലൊരു പാട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ഇനി സായാഹ്ന പരിപാടികളുമായി കൂടെ ചേരും രഞ്ജിനി മനോജ്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: അന്യം നിന്നു പോകാൻ സാധ്യതയുള്ള നാടൻ കലാരൂപങ്ങളുടെ പുനരുജ്ജീവനത്തിന് എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിക്കുകയായിരുന്നു രാഷ്ട്രപതി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 12 ബില്ലുകൾ സമ്മേളനത്തിൽ പാസാക്കിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പാർലമെന്റ് ഇന്ന് പാസാക്കിയ ഖനി ധാതു വികസന ഭേദഗതി ബില്ലിന്മേലുള്ള സംസ്ഥാനത്തിന്റെ ആശങ്കകൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ മറ്റന്നാൾ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. പരിപാടിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് നടന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വ്യോമസേനാ ബാൻഡ് ഇന്ന് വൈകുന്നേരം സംഗീത വിരുന്നൊരുക്കും. തിരുവനന്തപുരം നഗരത്തിൽ മറ്റന്നാൾ രാത്രി 9:30 മുതൽ 15 പുലർച്ചെ 1 വരെ വനിതാ നടത്തം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സാങ്കേതിക വിദ്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന AI യുഗത്തിൽ പുതിയ ആശയങ്ങളുമായി വരുന്ന യുവതലമുറയ്ക്കും സ്റ്റാർട്ടപ്പുകൾക്കും അനുയോജ്യമായ രീതിയിൽ ഭരണ സംവിധാനങ്ങളും നിയമങ്ങളും മാറേണ്ടതുണ്ട്.

ഉണ്ടെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ബസ്സുകളുടെ റീഫർബിഷ്മെന്റ് പദ്ധതി KSRTCക്ക് വലിയ സാമ്പത്തിക നേട്ടമാകുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. തിരുവനന്തപുരം സിറ്റി ഡിപ്പോയിൽ നവീകരണം പൂർത്തിയാക്കിയ 14 ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്ന രൂപകൽപ്പന മത്സരത്തിൽ പങ്കെടുക്കാൻ ഈ മാസം 15 വരെ അവസരം. മൈ ഗവൺമെന്റ് പ്ലാറ്റ്ഫോം വഴിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. വിശ്വാസ്യത, ജനസേവനം, സമഗ്രത, ഡിജിറ്റൽ ശാക്തീകരണം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കേണ്ടത്. സഹകരണ വകുപ്പിന്റെ കൺസ്യൂമർ ഫെഡ് സഹകരണ ഓണം വിപണി ഈ മാസം 16 മുതൽ 25 വരെ സംഘടിപ്പിക്കും. ഓണം വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ഹരിനാരായണൻ വരികളെഴുതി, ഗോപി സുന്ദർ സംഗീതം നൽകി, റാംസി പാടിയ ഗാനം, ചിത്രം ജോർജേട്ടൻസ് പൂരം.

0: പ്രവർത്തനം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
1: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50 പരം സ്റ്റോളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലൂമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
2: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി ഹവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ഞങ്ങളുടെ പുതിയ വീടിന്റെ ഹൗസ് വാർമിംഗ്, ഫർണിച്ചറും അപ്ലയൻസും ഒക്കെ വാങ്ങാൻ പോവാ.
9: മുട്ടത്തറ KCR-ലേക്ക് വിട്ടോളൂ. ഫർണിച്ചർ 50%, ഹോം അപ്ലയൻസിന് 70% ഡിസ്കൗണ്ട് ഉണ്ട്.
10: KCR ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മുട്ടത്തറ.
11: കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കൾ. ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ് ഷൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
0: ലേഡീസ് ജെന്റ് സ്റ്റിച്ചിംഗിന് ഡ്യൂറോൺ പവർ ഹൌസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
2: ഭ്രമരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ജി വേണുഗോപാൽ. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് സംഗീതം നൽകിയത് മോഹൻ സിത്താര.

പ്രൊമോഷൻ ആയാലോ. യു ജി സി അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.

0: നീരെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ളത്?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
0: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കരൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും ും സ്വാഗതം.
3: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: കൊല്ലം സുപ്രീം.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
6: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
7: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
8: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
9: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
10: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
11: ഇനി രാധാ മാധവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ONV കുറുപ്പ്, സംഗീതം വിദ്യാധരൻ, പാടിയത് MG ശ്രീകുമാർ.

ചകചിന്താം കിടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകടതകട

ಸರಿ ಸರಿಗ ಗಟ್ಟಿ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ ബി എം ഡബ്ല്യു പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് ബി എം ഡബ്ല്യു ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
6: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
5: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
6: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
5: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
6: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
7: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
5: എന്നാ പറയ?
7: 90 72 503 503.
8: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 August 22 to 31
9: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
10: കുടുംബങ്ങൾക്ക് ഓണ സദ്യ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
11: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറ റോഡ്, ശ്രീകാര്യം, പോത്തൻകോട്, ആൻഡ് അറ്റ് ദമാം.
12: 30 കോടി രൂപയുടെ
13: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
14: പൊൻകുന്നം ദാമോദരൻ വരികളെഴുതി, എം ജയചന്ദ്രൻ ഈണം നൽകി, സുജാത പാടിയ ഗാനം കേൾക്കാം. ചിത്രം നോട്ടം.

0: ഓഫറിനൊപ്പം ആക്സസറീസിലും സ്വാതന്ത്ര്യത്തിന്റെ മാസ് ഓഫറുമായി മൈ ജി മാസ് ഫ്രീഡം സെയിൽ
1: 67% ഓഫിൽ ബോട്ട് പാർട്ടി സ്പീക്കർ, 75% ഓഫിൽ സൗണ്ട് ബാർ,
0: 1500 രൂപയിൽ താഴെ നോയിസ് കോളിംഗ് സ്മാർട്ട് വാച്ച്, ട്രിമ്മർ ആൻഡ് ഡ്രയർ കോംബോ തുടങ്ങിയവയും.
1: 30 കോടി രൂപയുടെ മൈ ജി ഓണം ഓഫറിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ
0: ഓഗസ്റ്റ് 16 വരെ.
2: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ഗോകുലും വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുമായി.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിൽ ഹരിചരണം സംഘവും പാടിയ ഗാനം, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഉപകരണങ്ങളിലും സ്വാതന്ത്ര്യത്തിന്റെ മാസ് ഓഫറുകളുമായി മൈ ജി മാസ് ഫ്രീഡം സെയിൽ.
2: ജ്യൂസ് ഗ്ലാസ് സെറ്റ്, തവ, അപ്പച്ചട്ടി, അയൺ ബോക്സ് ഏതെങ്കിലും വെറും 299 രൂപ.
1: സീലിംഗ് ഫാൻ, തവ പ്ലസ് ഫ്രൈ പാൻ പ്ലസ് കടായി കോംബോ, പ്രഷർ കുക്കർ, പത്തിരി തവ ഏതെടുത്താലും 899 രൂപ മാത്രം.
2: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബാലരാമപുരം കൃഷിഭവൻ പരിധിയിലെ ശാന്തിപുരത്തെ യുവകർഷകനായ ശ്രീ അനൂപ് എസ് തങ്കരാജിന്റെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം. നമസ്കാരം അനൂപ്.
2: നമസ്കാരം.
1: ബാലരാമപുരം കൃഷിഭവൻ പരിധിയിലെ ഒരു യുവകർഷകനാണല്ലോ താങ്കൾ. എന്തുകൊണ്ടാണ് പഠനമൊക്കെ കഴിഞ്ഞ ശേഷം കൃഷി ഒരു ഉപജീവന മാർഗമായി തിരഞ്ഞെടുക്കാൻ കാരണം?
2: എന്നെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് എനിക്ക് കൂടാതെ മറ്റൊരാൾക്കൂടെ ഒരു വരുമാനം കണ്ടെത്തുന്ന ഒരു ജോലിസാധ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിൻ്റെ പുറത്ത് ഇങ്ങനെ വന്ന സമയത്താണ് ഞാൻ കൃഷിയിലോട്ട് പാരമ്പര്യമായിട്ട് വീട് അച്ഛനെല്ലാം കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ കൃഷിയിലോട്ട് തന്നെ ഇറങ്ങാം എന്നുള്ളൊരു ചിന്തയിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് എൻ്റെ സമയത്തിനുള്ളിൽ നിന്ന് എൻ്റേതായിട്ടുള്ള രീതിയിൽ എൻ്റെ ഇഷ്ടപ്രകാരം ജോലി ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നതുകൊണ്ടാണ് ഞാൻ കൃഷിയിലോട്ട് ഇറങ്ങിയത്.
1: പൂർണ്ണ സമയവും കൃഷിക്കായിട്ടാണോ വിനിയോഗിക്കുന്നത്?
2: പൂർണ്ണ സമയം കൃഷിയിലല്ല. ഞാൻ തെർമോ പെൻബോൾ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന പ്ലിയറൊക്കെ ഉള്ളൊരു കമ്പനിയുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യണം. കോൺട്രാക്ട് ബേസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ഷിഫ്റ്റ് ബേസാണ്. അപ്പോൾ ആ ഷിഫ്റ്റ് കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളിലാണ് ഞാൻ

0: കൃഷിയിലോട്ട് നിൽക്കുന്നത്.
1: അപ്പൊ ഇപ്പൊ എന്തൊക്കെ കൃഷിയാണ് അനൂപ് ചെയ്യുന്നത്?
0: ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ വാഴ, മരച്ചിനി, വെള്ളരി, അതുപോലെ തന്നെ പടവല, ഇങ്ങനത്തെ കൃഷികളാണ് ചെയ്തു വരുന്നത്. പിന്നെ ഇടവിളയായിട്ട് ചീര, വെണ്ട, അങ്ങനത്തെ കൃഷികളും ചെയ്യുന്നുണ്ട്.
1: ഇപ്പോ ജോലിക്ക് പോകുന്നുണ്ട്, കൂടെ കൃഷിയും കൊണ്ടുപോകുന്നുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴുള്ള ഒരു ഗുണം എന്താണ്? അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ?
0: ഒരു ഓഫീസ് ജോലി ആകുമ്പോഴത്തേക്കാണ് നമുക്ക് അവിടെ കുറേ തരത്തിലുള്ള സ്ട്രെസ്സും അതേപോലെ തന്നെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം അത് നമുക്ക് ഒഴിവാക്കുവാൻ നമുക്ക് ഈ കൃഷിയിലോട്ട് വരുമ്പോൾ സാധിക്കുന്നുണ്ട്. ഈ കൃഷി ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് അതിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എനിക്കൊരു എക്സസൈസ് എന്നുള്ള ജോലി എനിക്ക് ആവശ്യം വരുന്നുണ്ട്. ഞാനൊരു ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വരുമാനം അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഞാൻ അതേസമയം കൃഷിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു എക്സസൈസ് ആവുന്നുണ്ട്, എനിക്കൊരു വരുമാനം ആവുന്നുണ്ട്, എനിക്ക് മെൻ്റലി ഒരു റിലീഫ് കിട്ടുന്നുണ്ട്.
1: അനൂപിന്റെ കൃഷി രീതി എങ്ങനെയാണ്?
0: ഞാൻ കൃഷി ചെയ്തു വരുന്നത് ഇപ്പം ഏകദേശം 1 ഏക്കറും കുറച്ച് സ്ഥലം കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ സമയപരിധിക്കുൾ വെച്ച് എനിക്ക് ഇത്രയും ചെയ്യാനാണ് ഇപ്പം കഴിയുന്നത്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 35 സെൻറ്റോളം പന്തൽ കൃഷിക്കാണ് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഏത് കൃഷിയായിരുന്നാലും ആദ്യം കൊടുക്കുന്നത് വിത്ത് തൈ നടുന്ന സമയത്ത് കൊടുക്കുന്നത് ജൈവവളങ്ങളാണ് കൊടുക്കുന്നത്. മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ ചാണകവളം, അതേപോലെ കോഴിവളം, അതുപോലെ തന്നെയാണ് ഈ കമ്പോസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചാണ് കൂടുതലും കൃഷി ചെയ്തു വരുന്നത്. കീടനിയന്ത്രണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് വെച്ചാൽ വേപ്പില കഷായം, കാന്താരിമുളക് കഷായം, അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചാണ് ചിലർ ചെയ്തു വരുന്നത്. വീഫ് സീകല ആ ഒരു സംഘമുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ കൊടുക്കുന്നതും ഞങ്ങൾക്ക് വേണ്ടുള്ള വിത്തും കാര്യങ്ങളും വളങ്ങളെല്ലാം തരുന്നത് അവരാണ് തരുന്നത്. അപ്പോൾ നടീലിനെ ഞങ്ങൾ ആദ്യം ഉപയോഗിക്കുന്നത് ചാണകവും കോഴിവളവും കൂടെ ചേർത്തുള്ള മിശ്രിതം ഞങ്ങൾ മണ്ണിൽ വിരകി അതിനെ കുമ്മായമിട്ട് നനച്ച് 1 ആഴ്ച പരുവാക്കിയതിന് ശേഷം അതിലാണ് വിത്ത് നട്ടു വരുന്നത്. അതിനുശേഷം ക്രമാതീതമായിട്ടുള്ള ജൈവവളങ്ങളാണ് നൽകി വരുന്നത്.
1: ഇപ്പോ വാഴയും പച്ചക്കറികളും ഒക്കെയാണ് അനൂപ് കൃഷി ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെ ഇനം വാഴയാണ് ഇപ്പൊ കൃഷി ചെയ്യുന്നത്?
0: ഇപ്പോൾ നേന്ത്രനുണ്ട്, അതേപോലെ റോബസ്റ്റ, കപ്പവാഴ, ഇത് മൂന്നേറ്റ വാഴയാണ് ഇപ്പം നല്ല കൃഷി ചെയ്ത് വരുന്നത്. ബാക്കി പച്ചക്കറി, പടവലം, അതേപോലെ വെള്ളരിയാണ് ഇപ്പം മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് ഇനിയിപ്പോൾ നമ്മൾ വാഴ പരുവമായി നിൽക്കുന്നത് കൊണ്ട് ഇതിനിടെ കൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് കഴിഞ്ഞ ശേഷമുള്ളത് ചെയ്തു. വാഴയും അതേപോലെ തന്നെയാണ് ബാക്കി ഇടവിള കൃഷിയാണ് ചെയ്യുന്നത്. കന്നുവെച്ച് നമുക്കൊരു 2-2.5 മാസം വരെ നമുക്ക് ഇതിനിടെ ഇടവിള കൃഷി ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിനിടയിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കന്ന് നട്ട സമയത്ത് വാഴക്കുഴിയിൽ തന്നെ ചീര കൃഷി ചെയ്യും, അതേപോലെ തന്നെ വെള്ളരി കൃഷിയും ചെയ്യും. അത് കഴിഞ്ഞ് വരുന്നതിനിടയിൽ ചെറിയ രീതിയിൽ കത്തിരി തൈയോ അങ്ങനെ എന്തെങ്കിലും വെണ്ട തൈയോ എന്തെങ്കിലും വെച്ചിരിക്കുമ്പോഴത്തേക്കാണ് നമുക്കൊരു 2.5 മാസം നമുക്ക് ഇതിന് വളപ്രയോഗത്തിനുള്ളത് ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്.
1: അനൂപിന്റെ ഈ കൃഷി കാര്യങ്ങളിലൊക്കെ കൃഷിഭവന്റെ സഹകരണം എങ്ങനെയാണ്?
0: കൃഷിഭവനിൽ നിന്ന് എനിക്ക് നല്ല രീതിയിലുള്ള സഹായം അവർ കിട്ടുന്നുണ്ട്. എന്ത് ആനുകൂല്യം വരാണെന്നുണ്ടെങ്കിലും അവിടുത്തെ കൃഷി ഓഫീസർ എന്നെ ബന്ധപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കൊരിക്കലൊരു കൃഷിനാശം ഉണ്ടായി, അവരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ് ഉണ്ടായത്. ഒന്ന് സന്ദർശിക്കുകയും അവരുടെ ബാക്കി ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം അറിയിക്കുകയും അതിനുവേണ്ടിയുള്ള നടപടിയെല്ലാം അവരുടെ ഭാഗത്ത് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്.
1: അപ്പോൾ അനൂപിന്റെ ഈ കൃഷി കണ്ടിട്ട് അനൂപിന്റെ സുഹൃത്തുക്കൾക്ക് ഇതൊരു പ്രചോദനമാവുകയോ അവർ കൃഷിയെക്കുറിച്ച് അന്വേഷിക്കുകയോ കൃഷിയിലേക്ക് വരികയോ ചെയ്തിട്ടുണ്ടോ?
0: എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ അവരെ ഫാമിലിയും കൃഷിയാണ്, ആ പയ്യനും ഇതേപോലെ ഒരു പ്രൊഫഷണൽ ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ കൂടെ കൃഷി തുടങ്ങണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ച് അങ്ങനെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. പൂർണ്ണമായിട്ട് ഇറങ്ങിയില്ല, അതിനുള്ള തയ്യാറെടുപ്പിലാണ്.
1: ഇപ്പോൾ അനൂപിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അനൂപിന്റെ പ്രായത്തിലുള്ള മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്?
0: പൂർണ്ണമായും ഒരു കൃഷിയിലോട്ട് ഇറങ്ങുന്നത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ് ചെയ്യാനുള്ളത്. ഇപ്പം നമുക്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ വീട്ടുമുറ്റത്ത് നമുക്ക് ടെറസിന് മേളുണ്ടാകും, ഇല്ലെങ്കിൽ പിന്നെ ചുറ്റുവട്ടത്ത് ചെറിയ സ്ഥലങ്ങളുണ്ടാകും. ഓരോ ഇനത്തിൽ നിന്ന് ഒരു 5 തൈ വെച്ച് നട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യമുള്ളത് നമുക്ക് വിഷരഹിതമായിട്ടും അതേപോലെ തന്നെ നമ്മളൊരു സേവിങ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പം അത് എല്ലാവരും ഒന്ന് ചെയ്യാനുള്ള കാര്യമാണ്. ദിവസം നമുക്കൊരു 1.5 മണിക്കൂർ 1 മണിക്കൂർ നമ്മളിതിൻ്റെ പുറകെ ചിലവഴിക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു വീട്ടിലത്തേക്ക് എങ്ങനെയായിരുന്നാലും ഒരു 150 രൂപയുടെ മലക്കര നമുക്ക് വാങ്ങേണ്ടി വരും. അപ്പം നമ്മൾ വീട്ടിൽ ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിഷരഹിതമായ മലക്കറി കിട്ടുകയും ചെയ്യും. ഒരു ദിവസം 150 രൂപ നമുക്ക് ലാഭിക്കാന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരു വലിയൊരു സേവിങ്സ് തന്നെയാണ്.
1: അനൂപിന്റെ കൃഷി രീതികളെ കുറിച്ചൊക്കെ ഇത്രയും നേരം സംസാരിച്ചു. വിപണനം എങ്ങനെയാണ്?
0: വിപണനം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ VFCK ഒരു മാർക്കറ്റ് നമുക്ക് കൊടുത്ത് തേമ്പാൻ കൊടുത്തുണ്ട്. അപ്പം ആ മാർക്കറ്റ് വഴിയാണ് കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ കൊണ്ട് കൊടുക്കുന്ന സാധനം വിറ്റ് ഞങ്ങൾ പിറ്റേ ദിവസം വിറ്റ് തീരുന്ന ഉടനെ ഞങ്ങൾക്ക് പൈസ ആയിട്ട് കയ്യിൽ തരുന്നതാണ്. അപ്പം നല്ല രീതിയിലുള്ളൊരു കച്ചവടം നമുക്ക് അവിടെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ ഈ വീട്ടാവശ്യം ആർക്കെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ വീട്ടാവശ്യം അങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ട്.
1: ഇപ്പോൾ സാധാരണ കർഷകരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം. കർഷകരെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. ഇപ്പൊ വാഴ കൃഷി ചെയ്യുന്നുണ്ടെന്ന് അനൂപ് പറഞ്ഞല്ലോ, നേന്ത്രൻ, കപ്പ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടോ?
0: വാഴയ്ക്ക് ഞങ്ങൾ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. ഒരു വാഴയ്ക്ക് വന്നിട്ട് 5 രൂപ വെച്ചാണ് ഞങ്ങൾ ഇൻഷുർ ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇതിനുള്ളൊരു നഷ്ടപരിഹാരം കിട്ടുന്നത്. നമുക്ക് ചില താമസമായിരുന്നാൽ പോലും അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് വീണ്ടും വീണ്ടും കൃഷിയിലോട്ട് കൊണ്ടുവരുന്നത്.
1: അനൂപിന്റെ ഈ കൃഷിയിൽ കുടുംബത്തിന്റെ പിന്തുണ എങ്ങനെയാണ്?
0: ആ വീട്ടില് അച്ഛൻ, അമ്മ, സഹോദരിപ്പം കല്യാണം കഴിഞ്ഞു. വീട്ടിൽ വിത്തുകളൊക്കെ മിക്കവാറും ട്രയൽ പാവുന്നൊക്കെ നനയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ അമ്മയാണ്. അതുപോയിട്ട് ഞാനില്ലാത്ത സമയത്ത് അപ്പോൾ രാവിലെ സമയങ്ങളിലാണ് നമുക്ക് വിളവെടുത്ത് മാർക്കറ്റിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ എനിക്ക് രാവിലെ ഡ്യൂട്ടി വന്ന സമയങ്ങളിൽ അച്ഛനാണ് വിളവെടുക്കുന്നത്. വൈകുന്നേരങ്ങളിൽ വെള്ളം നനയ്ക്കാറുണ്ടെങ്കിൽ അച്ഛൻ വെള്ളം നനയ്ക്കും. അപ്പോൾ കുടുംബത്തിൽ പൂർണ്ണ പിന്തുണയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും എനിക്ക് ജോലിയുടെ ഇടയിൽ ചെയ്തുകൊണ്ട് പോകാൻ കഴിയുന്നത്.
1: ഇനി നമുക്ക് അനൂപിന്റെ അച്ഛനെ കൂടെ പരിചയപ്പെടാം.
2: ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാടിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് കൃഷിയാണ്. മറ്റേത് സംരംഭങ്ങൾ ഇല്ല എങ്കിലും നമുക്ക് ലോകത്ത് ജീവിക്കാൻ കഴിയും. ഭക്ഷണമില്ല എങ്കിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പ്രാധാന്യം എന്ന് പറയുന്നത് ഭക്ഷണം. ഭക്ഷണത്തിൽ പ്രാധാന്യം എന്ന് പറയുന്നത് വിഷരഹിതമായ ഭക്ഷണം. നമ്മൾ മനുഷ്യന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജൈവ കൃഷിയാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ പരമാവധി ജൈവ കൃഷി ചെയ്ത് വളരെക്കാലമായിട്ട് ഞാൻ കാർഷിക രംഗത്തുണ്ട്. എൻ്റെ അച്ഛനും ഒരു കർഷകനായിരുന്ന ആളാണ്. ഞാൻ കൂടുതലും ജൈവ കൃഷിയെയാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അത് തന്നെയാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ മകനും മകളും എൻ്റെ ഭാര്യയും അവരൊക്കെ ഈ എൻ്റെ ആ രീതികളെ കണ്ട് വളർന്നവരാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ മകൻ ഇങ്ങനെ കാർഷിക മേഖലയിലേക്ക് വരണം എന്നൊരു താല്പര്യം. ഞാൻ അവരെ നിർബന്ധിച്ച് കൊണ്ടുവന്നതല്ല, അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞു എനിക്ക് കൃഷിയിലേക്ക് വരണം എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നതാണ്. പിന്നെ ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിനെ വെള്ളം നനയ്ക്കാനും സഹായം വേണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വന്ന് ചെയ്യുമായിരുന്നു. ഭാര്യയും മകളും സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്നെ കാർഷിക മേഖലയിലേക്ക് പ്രൊമോട്ട് ചെയ്തെന്ന് പറയുന്നത് VAPCK ആണ്. പിന്നെ VAPCK ബാലരാമപുരത്ത് വരുന്ന സമയത്ത് അന്ന് KHDP ആയിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു. അതിൽ വളരെ ആകൃഷ്ടനായിട്ടാണ് ഞാൻ കാർഷിക രംഗത്തേക്ക് വരുന്നത്. കാർഷിക രംഗത്ത് ഉൽപ്പാദന മേഖലയിൽ വളരെ പ്രശംസനീയമായ സപ്പോർട്ടാണ് കർഷകർക്ക് VAPCK നൽകുന്നത്.
1: ഇപ്പോൾ മകനെ പോലെയുള്ള യുവാക്കളോട് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്?
2: പരമാവധി ചുരുങ്ങിയ സ്ഥലങ്ങളിലെങ്കിൽ പോലും നമ്മൾ കൃഷി ചെയ്യുക. ആ കൃഷിയിലൂടെ കിട്ടുന്ന വരുമാനം നമുക്ക് നമ്മുടെ കുടുംബത്തിനൊരു സേവയാണ്. ഈ രാജ്യത്തെ സേവിക്കുന്നതിന് പറ്റിയ ഒരു മേഖല. ഞാനൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അതിനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ രാജ്യത്തെ സേവിക്കാൻ കഴിയുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പോൾ എല്ലാ ചെറുപ്പക്കാരും, ഞങ്ങളൊക്കെ ഇങ്ങനെ ഏജ് ഓവറായി വരുന്ന ആളുകളാണ്. 58 വയസ്സ് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാർഷിക മേഖലയിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയ പുതിയ കൃഷി രീതികൾ അവലംബിക്കുകയും അതിലൂടെ യുവ കർഷകർ വരികയും ചെയ്താൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സമ്പത്തുകൾ മുഴുവനും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും. അത് എൻ്റെ മകനെന്നല്ല, ഞാനുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ പറയാറുള്ളതാണ്, നിങ്ങൾ വീട്ടു നടയിലെങ്കിലും കുറച്ചെങ്കിലും പച്ചക്കറികൾ കൃഷി ചെയ്യണം. നമുക്ക് ചിലപ്പോൾ പിന്നെ 4 സെൻറ്റോ 5 സെൻറ്റോ സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഒരു വീടിരിക്കുകയാണ്. ആ വീടിരിക്കുന്നതിൻ്റെ ചുറ്റും നോക്കിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറേയെങ്കിലുമൊക്കെ കൃഷി ചെയ്യാൻ പറ്റും.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231435.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഇതുവരെ കേട്ടത് ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: എൺപതാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ വൈകുന്നേരം 7 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ മറ്റന്നാൾ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 12 ബില്ലുകൾ സമ്മേളനത്തിൽ പാസാക്കി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ പേർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന 2ാം ഘട്ടം നടപ്പാക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ മലയാളി കായിക താരങ്ങൾക്ക് കേരളത്തിന്റെ അംഗീകാരം. ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ ശ്രീശങ്കറിനും പാരാ അത്ലറ്റിക്സ് വെള്ളി നേടിയ മുഹമ്മദ് ബാസിലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വിവിധ കായിക ഇനങ്ങളിൽ അന്താരാഷ്ട്ര ദേശീയ തലങ്ങളിൽ നേട്ടം കൈവരിച്ച 4 മലയാളി കായിക താരങ്ങൾക്ക് ആദായ നികുതി വകുപ്പിന്റെ മുംബൈ ഓഫീസിൽ സ്പോർട്സ് കോട്ടയിൽ നിയമനം. സാന്ദ്രമോൾ, ജിൽന, ശ്യാം പ്രസാദ്, അൽഫോൺസിയ എന്നീ താരങ്ങൾ നിയമന ഉത്തരവുകൾ ഏറ്റുവാങ്ങി. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് എറണാകുളം തൃപ്പൂണിത്തുറയിൽ ഞായറാഴ്ച അത്തച്ചമയ ഘോഷയാത്ര നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി ഈ മാസം 17 തിരുവനന്തപുരം തൈക്കാട് നോർക്ക സെന്ററിൽ വായ്പാ വിതരണവും സംരംഭകത്വ വായ്പാ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കും. 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത് മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് പദ്ധതി പ്രയോജനപ്പെടുത്താം. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യ ചിഹ്ന രൂപകൽപ്പന മത്സരത്തിൽ പങ്കെടുക്കാൻ ഈ മാസം 15 വരെ അവസരം. മൈ ഗവൺമെന്റ് പ്ലാറ്റ്ഫോം വഴിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. വിശ്വാസ്യത, ജനസേവനം, സമഗ്രത, ഡിജിറ്റൽ ശാക്തീകരണം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കേണ്ടത്. സഹകരണ വകുപ്പിന്റെ കൺസ്യൂമർ ഫെഡ് സഹകരണ ഓണം വിപണി ഈ മാസം 16 മുതൽ 25 വരെ സംഘടിപ്പിക്കും. ഓണം വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ആദ്യം. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം, 28-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. കൃത്യമായ വളപ്രയോഗത്തിലൂടെ തെങ്ങിന്റെ വിളവ് കൂട്ടാം. ഡോക്ടർ ശൈലജ കുമാരി MSമായി അഭിമുഖം. 7:20, 8:02, 9 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ. 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സ്പോൺസേഡ് പരിപാടി. 9:30 സംഗീതസുധ. മണ്ണൂർ MP രാജകുമാരനുണ്ണി അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിഷാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം നീലേശ്വരം സദാശിവൻ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഉഷ മലരി. ചെമനം ചാക്കോ എഴുതിയ നെല്ല് എന്ന കവിത. ആലാപനം അനഘശ്രീ. അധ്യാത്മ രാമായണ പാരായണം, 29-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. തുടർന്ന് ഉദയഗീതം, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം ആയുരാരോഗ്യം. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. ഗ്രാമകേരളം. തൊഴിൽ ദർശനം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. കാലം സാക്ഷി. നമുക്കു ചുറ്റും. ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 109-ാം ഭാഗം. തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 12:00 സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി ചിത്രാഞ്ജലി സ്റ്റുഡിയോ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരയിപ്പൂക്കൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര. ശരീരഭാരം കൂടുന്നത് വെരിക്കോസ് വെയിനിന് കാരണമാകുമോ? വെരിക്കോസ് വെയിൻ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ മീർചിസ്തി M സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 പ്രണയഗീതങ്ങൾ. 2:02 വെള്ളി വെളിച്ചം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 മഴവില്ല്. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പണ്ട് 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം, 29-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 ദേശഭക്തി ഗാനങ്ങൾ. 7:00 സ്വാതന്ത്ര്യദിനത്തിന്റെ പൂർവ്വസന്ധ്യയിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൌപദി മുർമു രാഷ്ട്രത്തോട് നടത്തുന്ന പ്രക്ഷേപണം. തുടർന്ന് ദേശഭക്തി ഗാനങ്ങൾ. 7:50 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗസൽ. 9:15 കേരള മുഖ്യമന്ത്രി ശ്രീ V.D. സതീശൻ നൽകുന്ന സ്വാതന്ത്ര്യദിന സന്ദേശം. 9:30 രാഷ്ട്രപതി ശ്രീമതി ദ്രൌപദി മുർമു രാഷ്ട്രത്തോട് നടത്തിയ പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷ. തുടർന്ന് ദേശഭക്തി ഗാനങ്ങൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഷേക്സ്പിയർ എം എ മലയാളം എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും ഷീലാമോനിയും പാടിയ ഗാനം. ഗാനരചന അനിൽ പനച്ചൂരാൻ, സംഗീതം മോഹൻ സിത്താര.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജിയോടെ മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
5: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
6: MRT ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
7: 2,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
8: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ.
5: MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
9: മരുപ്പച്ച എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസും ബി വസന്തയും. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം എ ടി ഉമ്മർ.

0: ചലച്ചിത്രഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇൻഡിപെൻഡൻസ് ഡേ ഓഫറുകളിൽ ലാപ്ടോപ്പ് വാങ്ങാൻ മാസ് ടൈം.
2: എയ്സർ, ലെനോവോ, ഡെൽ, എച്ച് പി, അസ്യൂസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. പഠിക്കാനും ജോലിക്കും ഗെയിമിംഗിനും തിരഞ്ഞെടുക്കാം ഇഷ്ടംപോലെ.
1: കൂടെ 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫറും.
2: മൈ ജി മാസ് ഫ്രീഡം സെയിൽ ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
3: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിംഗിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: രാമായണ പാരായണം 28-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: യുദ്ധാരംഭം, രാവണന്റെ പുറപ്പാട്, കുംഭകർണന്റെ നീതിവാക്യം, കുംഭകർണവധം എന്നീ ഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ

0: തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ സന്നിഹിതരായിരുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ബിൽ അവതരിപ്പിച്ചത്. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖനനധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ സംസ്ഥാനത്തിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീരദേശവും വനവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേന്ദ്ര നിയന്ത്രണം വർദ്ധിപ്പിക്കുന്ന നീക്കത്തെയും സംസ്ഥാനം എതിർക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും 2 മലയാളികൾ ഉൾപ്പെടെ 115 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് മോഹിനിയാട്ടം അധ്യാപിക ഗിരിജാചന്ദ്രൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: നമ്മുടെ രാജ്യത്തെ ഒരു കലാകാരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് സംഗീത നാടക അക്കാദമിയുടെ ഒരു പുരസ്കാരം ലഭിക്കുക എന്നുള്ളതാണ്. ഇന്ന് പ്രൗഢമായ ഒരു സദസ്സിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ സാധിച്ചത് എൻ്റെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിന് സർവശക്തനായ ഈശ്വരനോടും എൻ്റെ ഗുരുക്കന്മാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു.
0: ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ മറ്റന്നാൾ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ചുവപ്പുകോട്ടയിൽ ഇതാദ്യമായി ഇത്തവണ വന്ദേമാതരം ആലപിക്കും. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടന്നു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടക്കും. ഹർ ഘർ തിരംഗയുടെ ഭാഗമായുള്ള പരിപാടികളും പുരോഗമിക്കുകയാണ്. രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വനിതാ ശിശുവികസന വകുപ്പ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വനിതാ നടത്തം നാളെ രാത്രി 9:30 മുതൽ മറ്റന്നാൾ പുലർച്ചെ 1 മണിവരെ തിരുവനന്തപുരം നഗരത്തിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സ്വാതന്ത്ര്യം പകൽ മാത്രമല്ല രാത്രിയിലും എന്നതാണ് വനിതാ നടത്തത്തിന്റെ സന്ദേശം. പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
2: പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പ്രത്യേക പരാതി ഹെൽപ്പ് ഡെസ്ക്, വനിതാ ഹെൽപ്പ് ഡെസ്ക്, കുട്ടികളുടെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി വിവിധ സേവനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. പോലീസ് സ്റ്റേഷൻ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും പൊതുജന സൌഹൃദ അന്തരീക്ഷം നിലനിർത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. അതോടൊപ്പം മൂന്നാമുറ പോലുള്ള അപരിഷ്കൃത നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി ആധുനിക ജനാധിപത്യത്തിന്റെ ഉത്തമ മാതൃകയാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റാനും ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്.
0: ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ കൊച്ചിയിൽ സമാപിക്കും. 5 ദിവസത്തെ അഭ്യാസ പ്രകടനത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ്, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി 2005 മുതൽ നടത്തിവരുന്ന ഉഭയകക്ഷി പരിശീലന അഭ്യാസത്തിന്റെ 8-ാം പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ഇതിനായി 5 കോടിയിലധികം രൂപയുടെ അധിക ഫണ്ട് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ

0: ർക്കുള്ള ഉത്സവ ആനുകൂല്യങ്ങൾ നൽകുമെന്നും മെഡിസെപ്പ് പദ്ധതി പുനഃക്രമീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷങ്ങൾ ഞായറാഴ്ച തുടങ്ങും. രാവിലെ 9 ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അത്തം നഗറിൽ മുഖ്യമന്ത്രി ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: ശനിയാഴ്ച വൈകിട്ട് ഹിൽ പാലസിൽ നിന്ന് അത്തപതാക അത്തം നഗറിലേക്ക് എത്തും. ഞായറാഴ്ച പുലർച്ചെ 5 അത്തം ഉണർത്തൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. തുടർന്ന് ഓണാഘോഷങ്ങളുടെ വിളംബരം കുറിച്ച് അത്തം ഘോഷയാത്ര രാജനഗരിയിലേക്കിറങ്ങും. ഗജവീരന്മാരും നിശ്ചല ദൃശ്യങ്ങളും കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളുമെല്ലാം ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. അത്തച്ചമയത്തോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഒട്ടേറെ സാംസ്കാരിക പരിപാടികളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയിലെ വിവിധ വേദികളിൽ അരങ്ങേറുക.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 6 ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ മലയാളി കായിക താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ ശ്രീശങ്കർ മുരളിക്കും പാരാ അത്ലറ്റിക്സിൽ വെള്ളി ലഭിച്ച മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. 12 വയസ്സിന് താഴെയുള്ളവരുടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയി ദിവീ വിജേഷിനും U23 ഏഷ്യൻ ഗെയിംസ് മിക്സഡ് റിലേയിൽ സ്വർണം നേടിയ സാന്ദ്രമോൾ സാബുവിനും 20 ലക്ഷം രൂപ വീതവും സമ്മാനിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സജൻ പ്രകാശ്, അൻസ ബാബു എന്നിവർക്ക് 5 ലക്ഷം രൂപ വീതവും നൽകും. അന്താരാഷ്ട്ര ദേശീയ തലങ്ങളിൽ വിവിധ കായിക ഇനങ്ങളിൽ നേട്ടം കൈവരിച്ച 4 മലയാളി കായിക താരങ്ങൾക്ക് മുംബൈ ആദായ നികുതി വകുപ്പ് സ്പോർട്സ് ക്വാട്ടയിൽ നിയമനം നൽകി. സാന്ദ്രമോൾ സാബു, ജിൽന MV, ശ്യാം പ്രസാദ് യു, അൽഫോൻസിയ എം എന്നിവർ മുംബൈ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ അലോക് കുമാറിൽ നിന്ന് നിയമന ഉത്തരവുകൾ ഏറ്റുവാങ്ങി. ഫുട്ബോൾ, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ എന്നീ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച താരങ്ങളാണ് ഇവർ. CBSE 12-ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. സസ്നേഹം സുമിത്ര എന്ന ചിത്രത്തിൽ ഗായത്രി പാടിയ ഗാനമാണ് ഇന്നാദ്യം. ഈ ഗാനത്തിന്റെ രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: സത്യൻ അന്തിക്കാടിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ.

0: ഇന്നത്തെ സന്ധ്യാഗീതം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
3: നല്ല സൗഹൃദങ്ങൾ മുന്നോട്ട് പോകുന്നത് പരസ്പരമുള്ള വിശ്വാസത്തിലും ആദരവിലുമാണ്. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം സൗഹൃദങ്ങളിലുണ്ടാകും. സന്തോഷങ്ങൾ ഇരട്ടിയാക്കാനും സങ്കടങ്ങൾ പകുത്തു നൽകാനും സൗഹൃദങ്ങൾക്ക് കഴിയും. എന്നാൽ സൗഹൃദങ്ങൾ നൽകുന്ന സന്തോഷം എപ്പോഴും നിലനിൽക്കണമെങ്കിൽ ചെറിയ ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. പലപ്പോഴും ചെറിയ തെറ്റിദ്ധാരണകളോ വാശികളോ ആണ് സൗഹൃദങ്ങളെ തകർക്കുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തരുത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ. കൃത്യമായ വളപ്രയോഗത്തിലൂടെ തെങ്ങിന്റെ വിളവ് കൂട്ടുന്നതിനെക്കുറിച്ച് ഒരു അഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: മുട്ടയിടുന്ന കോഴികൾക്ക് സാധാരണയായി ഒരു ദിവസം എത്ര മണിക്കൂർ പ്രകാശം നൽകുന്നതാണ് ഉത്തമം? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
4: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
5: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
4: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
5: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
4: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
3: തെങ്ങിനെക്കുറിച്ച് മലയാളികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞുകൊടുക്കേണ്ട കാര്യമില്ല. ഒരു തെങ്ങെങ്കിലുമില്ലാത്ത വീട് മുൻപ് അപൂർവമായിരുന്നു. ഇന്നങ്ങനെയല്ല. നഗരവൽക്കരണത്തിന്റെ കാലത്ത് നല്ലത് പലതും അപ്രസക്തമാകുന്ന കൂട്ടത്തിൽ തെങ്ങും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പതിയെ. തെങ്ങും അതിനുവേണ്ട വെള്ളവും വളവും ഉൾപ്പെടെയുള്ള പരിചരണങ്ങളും നൽകി വളർത്തി തേങ്ങയെടുക്കാൻ പാകത്തിനുള്ള ക്ഷമ

0: ഇന്ന് പലർക്കുമില്ല. അപ്പോൾ ഒരു സംശയം തോന്നാം, തെങ്ങ് വെറുതെ വളർന്നു വരുന്നതല്ലേ, അതിന് വെള്ളവും വളവും നൽകി ശ്രദ്ധയോടെ പരിചരിക്കേണ്ട കാര്യമുണ്ടോ എന്ന്. സാധാരണ മലയാളികളുടെ വിചാരം തെങ്ങിന് വലിയ പരിചരണങ്ങൾ ആവശ്യമില്ല എന്നാണ്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. തെങ്ങിന് ആവശ്യമായ വെള്ളവും വളവും കൃത്യമായി നൽകണം. തെങ്ങിന്റെ വളർച്ചയ്ക്കും തേങ്ങാ ഉൽപാദനത്തിനും അത് ആവശ്യമാണ്. ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി എം എസ് ആണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ഡോക്ടർ ശൈലജകുമാരി എം എസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ശൈലജ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: തെങ്ങിന്റെ വളപ്രയോഗത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം കേരളത്തിലെ ഒരു സ്ഥിതി അനുസരിച്ച് വളപ്രയോഗമൊക്കെ കൃത്യമായിട്ട് ചെയ്യാറുണ്ടോ? നിങ്ങൾ എന്തുവാണ് കണ്ടുവരുന്നത്?
2: കേരളത്തിലെ തെങ്ങ് കർഷകരെ കുറിച്ച് പറയുവാണെങ്കിൽ, തെങ്ങിൽ നിന്ന് തേങ്ങ എടുക്കുന്നതിലുപരി ഒരു വളപ്രയോഗ രീതി ശാസ്ത്രീയമായിട്ട് അവലംബിച്ച് പോരുന്ന കർഷകർ കുറവാണെന്നുള്ളതാണ് ഒരു സത്യം. വളം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ കർഷകർ ചെയ്യുന്നുണ്ടാകും. ചിലർ ജൈവ രീതിയിൽ, അല്ലെങ്കിൽ ചിലർ എല്ലുപൊടി, ഫക്റ്റംപോസ് അങ്ങനെയൊക്കെ കുറച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ശാസ്ത്രീയമായിട്ട് ഒരു രീതി അവലംബിക്കുന്ന കർഷകർ കുറവാണ്. ഏറെക്കുറെ മിക്ക കർഷകരും തന്നെ രാസവളപ്രയോഗം ചെയ്യാറില്ല എന്നുള്ളതാണ് ഒരു സത്യം.
1: ഇവിടെ ഒരു ഡിബേറ്റിംഗ് പോയിന്റ് വരുന്നത്, ഇപ്പൊ എല്ലാവർക്കും ഒരു ജൈവ കൃഷി എന്ന് പറഞ്ഞ അതിലാണ് താല്പര്യം കൂടുതൽ. ജൈവവളം കൊണ്ട് തന്നെ നമുക്ക് തെങ്ങിന് ആവശ്യമുള്ള മൂലകങ്ങളെല്ലാം കൊടുക്കാൻ സാധിക്കുമോ?
2: അതിനുത്തരം പറയണമെങ്കിൽ തെങ്ങിന്റെ മൂലകങ്ങളുടെ ആവശ്യകത എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതായത്, എല്ലാ കർഷകർക്കും അറിയാവുന്നതുപോലെ തന്നെ തെങ്ങിനും പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, പിന്നീട് ദ്വിതീയ മൂലകങ്ങളായ കാൽസ്യം, മഗ്നീഷ്യം, ഗന്ധകം, പിന്നെ സൂക്ഷ്മ മൂലകങ്ങൾ, ഈ മൂന്ന് സെറ്റ് മൂലകങ്ങളും തെങ്ങിനും ആവശ്യമാണ്. പക്ഷെ തെങ്ങിനെ സംബന്ധിച്ചെടുത്തു പറയുമ്പോൾ പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഈ മൂന്നെണ്ണത്തിനെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും കുറവ് വേണ്ട മൂലകം ഫോസ്ഫറസ് ആണ്, ഏറ്റവും കൂടുതൽ വേണ്ട മൂലകം പൊട്ടാസ്യവും. അതായത്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യത്തിൻ്റെ ഒരു അനുപാതം തെങ്ങിൻ്റെ ആവശ്യകത അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ 2:1:4 എന്ന അനുപാതത്തിലാണ്. അതായത്, ഏറ്റവും കുറവ് ഫോസ്ഫറസും അതിൻ്റെ നാലിരട്ടി പൊട്ടാസ്യവും വേണം. ഈ ഫോസ്ഫറസിൻ്റെ 2 ഇരട്ടി നൈട്രജനും വേണം. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ മൂലകങ്ങളെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ജൈവവളങ്ങളിൽ കൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ജൈവ വളപ്രയോഗ രീതി അവലംബിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെങ്കിൽ ഈ രീതിയിൽ അവലംബിക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പൊട്ടാസ്യം കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. പൊട്ടാസ്യം കൂടുതലായിട്ടുള്ള ജൈവ സ്രോതസ്സുകൾ നമുക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലഭ്യതയും കുറവാണ്. അതുകൊണ്ട് ജൈവ രീതിയിൽ അവലംബിക്കാൻ സാധിക്കും, പക്ഷേ അതിന്റെ ലഭ്യത കുറവ് ഒരു പരിമിതിയായിട്ട് നമുക്ക്.
1: ഇവിടെ രാസവളങ്ങൾ ഉപയോഗിച്ചാൽ എന്തായാലും നമ്മുടെ ഉൽപാദന ശേഷി കൂട്ടാൻ നമുക്ക് എന്തായാലും സാധിക്കും.
2: തീർച്ചയായിട്ടും നമ്മൾ കർഷകരോട് എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ജൈവവളങ്ങളുടെ സ്രോതസ് ലഭ്യമാണോ അവ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് പോരാതെ വരുന്ന മൂലകങ്ങൾ രാസവള രീതിയിൽ തന്നെ കൊടുക്കണം, കൊടുക്കാതിരിക്കരുത്. കാരണം ഈ പോരാതെ വരുന്ന മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ തെങ്ങിനെ സംബന്ധിച്ച് ഞാനിപ്പം പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ വേണ്ട മൂലകം പൊട്ടാസ്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ തെങ്ങ് കർഷകരുടെ ഇടയിലെ മണ്ണ് പരിശോധിക്കുമ്പോൾ മണ്ണിലെ പൊട്ടാസ്യം തീരെ കുറവായിരിക്കും. അതേസമയം കർഷകർ ഉപയോഗിക്കുന്ന വളം, കുറച്ചുപേരെങ്കിലുമൊക്കെ വളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വളം എല്ലുപൊടിയും ഫാക്ടംപോസുമാണ്. എല്ലാ കർഷകരും നമ്മളോട് എപ്പോഴും പറയും എല്ലുപൊടിയും ഫാക്ടംപോസും. ഇത് രണ്ടും ഫോസ്ഫറസ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു വളമാണ്. നമുക്ക് ഏറ്റവും കുറവ് വേണ്ട മൂലകം തെങ്ങ് കൃഷിയിലെ മണ്ണിൽ സാധാരണയായി നമ്മൾ കൂടുതലായി കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ വേണ്ട മൂലകം തുലവും കുറവുമായിരിക്കും. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വളരെ, ഇതിന്റെ ആവശ്യകതയും മണ്ണിലുള്ള ലഭ്യതയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. അതനുസരിച്ച് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തന്നെ വളം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
1: പ്രധാന മൂലകങ്ങൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്?
2: എല്ലാ വിളകൾക്കും കൃത്യമായിട്ടുള്ള ശുപാർശയുണ്ട്. തെങ്ങിനും ഇതുപോലെ തന്നെ ഒരു പൊതു ശുപാർശയുണ്ട്, പ്രധാന മൂലങ്ങൾ എങ്ങനെ കൊടുക്കണം. അപ്പം ശരാശരി വിളവ് തരുന്ന ഒരു തെങ്ങിന്, ഒരു ആവറേജ് 50 തേങ്ങയൊക്കെ തരുന്ന ഒരു തെങ്ങിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് പല ശുപാർശകളുണ്ട്. നല്ല വിളവ് തരുന്നതിന്, അതുപോലെ ശരാശരി വിളവ്, അതുപോലെ കുട്ടനാടൻ ഏരിയയിലേക്ക്, അങ്ങനെ പലതരത്തിലുള്ള ശുപാർശകളുണ്ട്. അപ്പം ഞാനിപ്പോൾ പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള ഒരു ശരാശരി വിളവ് തരുന്ന തെങ്ങിൻ്റെ ഒരു ആവശ്യകത എടുത്താൽ ഏകദേശം ഒരു 300-340 ഗ്രാം നൈട്രജനും അതിൻ്റെ പകുതിയായ 170 ഗ്രാം ഫോസ്ഫറസും അതിൻ്റെ നാലിരട്ടിയായ 680 ഗ്രാം പൊട്ടാസ്യമാണ് തെങ്ങിന് വേണ്ടത്. ഇത് ഞാൻ മൂലകങ്ങളുടെ കണക്കാണ് പറയുന്നത്. ഇതിനെ നമ്മളിപ്പം രാസവളങ്ങളായ നിലവിലുള്ള യൂറിയ, രാസവസ്, പൊട്ടാഷിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ കർഷകർക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് 1.25 കിലോ അടുപ്പിച്ച് യൂറിയ വേണ്ടി വരും. അത് ഒരു വർഷത്തേക്കുള്ള അളവാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ 850 ഗ്രാം രാജ്ഫോസ് ഫോസ്ഫറസ് വളം, 1.25 കിലോ പൊട്ടാഷ്. ഇതാണ് NPK അടങ്ങിയിട്ടുള്ള നേർവളങ്ങളായ യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് ഇവയുടെ ഒരു അളവ് ഒരു വർഷത്തേക്ക്. ഇത് 3 വർഷത്തിന് മേൽ പ്രായമായ തെങ്ങിന് ഉള്ള ശുപാർശയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിനെ നമുക്ക് 2 പ്രാവശ്യമായിട്ട് കൊടുക്കാം, അതായത് കാലവർഷവും തുലാവർഷവും. കാരണം നമ്മൾ തെങ്ങ് നനയ്ക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല, പലപ്പോഴും മഴയെ ആശ്രയിച്ചുള്ള കൃഷിയാണ്. അപ്പം വേനൽ മഴയുടെ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഒരു അളവ്, അതായത് ഞാനൊരു 3/4 കിലോ യൂറിയ എന്ന് പറഞ്ഞപ്പം അതിൻ്റെ 1/3, 1/4 കിലോ യൂറിയയും രാജ്ഫോസ് 850 ഗ്രാം എന്ന് പറയുന്ന മൊത്തവും നമുക്ക് അടിവളമായിട്ട് കൊടുക്കാം, 850 ഗ്രാമും. പിന്നെ പൊട്ടാഷിൻ്റെ 1/3, ഇത് 3 കൂടി മിക്സ് ചെയ്ത് നമുക്ക് കാലവർഷത്തിൽ കൊടുക്കാം. ഇതിൻ്റെ ബാക്കി 2/3 ഭാഗം തുലാവർഷത്തിലും കൊടുക്കുക. അത് നമുക്ക് തുലാമഴ ഒന്ന് കുറഞ്ഞതിന് ശേഷം മഴയുടെ അവസാനമായിട്ട് കൊടുക്കുക. കൊരിച്ചൊരിയുന്ന മഴയുടെ സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു രാസവളങ്ങളും കൊടുക്കില്ല, നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ 3/1, 3/2 ആയിട്ട് NPK മൂലങ്ങൾ അടങ്ങിയിട്ടുള്ള നേർവളങ്ങൾ നമുക്ക് കൊടുക്കാൻ
1: സാധിക്കും. കർഷകർക്ക് അറിയാം 1 മീറ്റർ ദൂരെയായിട്ട്
2: കൊടുക്കുന്ന രീതി. പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അപ്പം നമ്മൾ എപ്പോഴും എല്ലാ കർഷകരും അറിയാവുന്ന കാര്യമാണ് മണ്ണിലെ പുളിപ്പ്. നമ്മൾ കൊടുക്കുന്ന വളം വലിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം മണ്ണിൽ സൃഷ്ടിക്കണം. അതുകൊണ്ട് തന്നെ കുമ്മായ വസ്തുക്കൾ ഏതെങ്കിലും ഇട്ട് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം വേണം നമ്മൾ വളപ്രയോഗം ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഡോളമൈറ്റ് ഉപയോഗിക്കാം, നീറ്റുകാക്കി ഉപയോഗിക്കാം, കാൽസ്യം സിലിക്കേറ്റ് പോലുള്ള കുമ്മായ വസ്തുക്കൾ ഉപയോഗിക്കാം. അതിൻ്റെ ഒരു ശരാശരി പൊതുവായിട്ടുള്ള ഒരു അളവെന്ന് പറഞ്ഞാൽ 1 മുതൽ 2 കിലോ വരെയാണ്
1: ഒരു തെങ്ങിന്.
2: അത് എന്ന് പറയുന്നത് മണ്ണിലെ പുളിപ്പിനനുസരിച്ച് ഇതിൻ്റെ അളവ് വ്യത്യാസം വരും. ചിലപ്പോൾ 1 മതിയായിരിക്കും, ചിലപ്പോൾ 1.5 മതിയായിരിക്കും, ചിലപ്പം കൂടിയ അളവിൽ വേണ്ടി വരും. അപ്പോൾ ഈ പുളിപ്പിനെ ക്രമീകരിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ പറഞ്ഞ രാസവള വിടാൻ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുമ്മായ വസ്തുക്കൾ ഇടുമ്പോഴും മണ്ണിൽ നനവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും മഴയുണ്ടായിരിക്കണം. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പുളിപ്പ് ക്രമീകരിക്കുക മാത്രമല്ല കുമ്മായ പ്രയോഗം വഴി നടക്കുന്നത്. തെങ്ങിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ദ്വിതീയ മൂലകമായ കാൽസ്യത്തിൻ്റെ സ്രോതസ്സും കൂടിയാണ് കുമ്മായം. നമ്മൾ മറ്റ് കാൽസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങളൊന്നും തെങ്ങിന് ചേർക്കുന്നില്ല. അതുകൊണ്ട് കുമ്മായ പ്രയോഗം അത്യാവശ്യമായിട്ട് തെങ്ങിന് ചെയ്യേണ്ടതാണ്. അത് വിളവിനെ നല്ല രീതിയിൽ കൂട്ടാനായിട്ട് സഹായിക്കും.
1: മാഡം സെക്കൻഡറി ന്യൂട്രിയൻസിന്റെ കാര്യം പറഞ്ഞ്, അപ്പൊ ഇത് കാൽഷ്യം എന്തായാലും തെങ്ങിന് ആവശ്യമുള്ളതാണ്, അത് കുമ്മായം വഴി തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതൊഴിച്ച് എനിക്ക് തോന്നുന്നു മഗ്നീഷ്യവും അത്രയും തന്നെ പ്രാധാന്യമുള്ളതാണ്.
2: നമ്മളിപ്പം NPK മൂലകങ്ങളിൽ കുമ്മായം വഴി കാൽസ്യം കിട്ടും. ഇനി രണ്ടാമതായി വരുന്ന ദ്വിതീയ മൂലകങ്ങൾ രണ്ടെണ്ണം കൂടിയുണ്ട്, ഒന്ന് മഗ്നീഷ്യം, മറ്റൊന്ന് സൾഫർ. തെങ്ങിനെ സംബന്ധിച്ച് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ എന്നുള്ള രീതിയിൽ ഈ മഗ്നീഷ്യവും സൾഫറും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇത് മാത്രവുമല്ല, തെങ്ങിന് റൂട്ട് വിൽറ്റ് എഫക്റ്റഡ് ഏരിയയിലൊക്കെ നമ്മൾ കുറച്ച് അഡീഷണൽ ഡോസ് ഒക്കെ മഗ്നീഷ്യം പറയും,
1: കാറ്റുവീഴ്ച
2: അത് തന്നെ. വാഴയ്ക്ക് കൊക്കാൻ രോഗമുള്ള സ്ഥലത്തൊക്കെ പറയുന്നത് പോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പറയും. അതുകൊണ്ട് 1/2 കിലോ എങ്കിലും മിനിമം മഗ്നീഷ്യം സൾഫേറ്റ് ആയിട്ട് നമുക്ക് രാസവളമായിട്ട് ചേർത്ത് കുടിക്കാൻ സാധിക്കും. അപ്പൊ അതിൽ നിന്ന് ആവശ്യത്തിനുള്ള സൾഫറും കിട്ടും.
1: അര കിലോ
2: നമുക്ക് ഒരു വട്ടമായിട്ട് വേണേലും കൊടുക്കാം, രണ്ടാം വളത്തിന്റെ കൂടെ കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ആദ്യ വളത്തിന്റെ കൂടെ 1/2 കിലോ, പിന്നീട് 1/2 കിലോ കൊടുക്കാം. എന്തായാലും 1/2 കിലോ കൊടുക്കുകയാണെങ്കിൽ അത് തെങ്ങിന്റെ വളർച്ചയെ പുഷ്ടിപ്പെടുത്താനായിട്ട് സഹായിക്കും.
1: ഇതൊഴിച്ച് നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളും ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
2: തെങ്ങ് കർഷകരെ സംബന്ധിച്ച് പറയുന്ന 2-3 കാര്യങ്ങൾ, ചെല്ലിയുടെ പ്രശ്നം, ബഡ് റോട്ട് രോഗം, പിന്നെ ഒരു പ്രശ്നം പറയുന്നതാണ് മച്ചിങ്ങ പൊഴിച്ചിൽ. സത്യം പറഞ്ഞാൽ ഈ മച്ചിങ്ങ പൊഴിച്ചിലിന് പല കാരണങ്ങളുണ്ട്. രോഗം കൊണ്ടുവരാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസം വെള്ളക്കെട്ടോ അങ്ങനെയുള്ള പ്രശ്നമോ, അല്ലെങ്കിൽ തീരെ ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻ വന്നാൽ വരാം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കീടത്തിന്റെ പ്രശ്നം കൊണ്ടോ വരാം. ഇതൊന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂലകങ്ങളുടെ കുറവ് കൊണ്ടും വരാം. അതിൽ എടുത്തു പറയേണ്ട ഒരു അഭാവം എന്ന് പറയുന്നതാണ് ബോറോൺ. പരാഗണത്തിന് സഹായിക്കുന്ന ഒരു മൂലകമാണ് ബോറോൺ എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പൂങ്കുലയിൽ ഒരുപാട് പൂവുണ്ടായി, അധികം പിടിക്കുന്നില്ല എന്ന് കർഷകർ പറയും. ചിലപ്പം ഇതിന്റെ ഒരു കുറവുകൊണ്ട് കൃത്യമായ പരാഗണം നടക്കാത്തത് കൊണ്ട് പിടിക്കാതെ മച്ചിങ്ങ പൊഴിയാം. അല്ലാതെ ഇതിന് ശേഷവും പിന്നീടും മച്ചിങ്ങ പൊഴിയാം. അതുപോലെ തന്നെ ചിരട്ടയ്ക്ക് കട്ടിയില്ലാതെ വരാം, ചിരട്ട പെട്ടെന്ന് പൊട്ടിപ്പോകാം, അല്ലെങ്കിൽ അകക്കാമ്പില്ലാതെ വരാം, അല്ലെങ്കിൽ അകത്ത് ചീയൽ പോലെ വരാം. അതുപോലെ തന്നെ കുറച്ച് മച്ചുറാകുന്നതിന് മുമ്പ് പ്രിമച്ചർ ആയിട്ടുള്ള പൊഴിച്ചിൽ വരാം. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ബോറോൺ കൊണ്ട് ഉണ്ടാകാറുണ്ട്. ബോറോൺ മാത്രമല്ല, ചിലപ്പം പൊട്ടാസ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും കുറവ് വരുമ്പോഴും ഇതും കൂടി അസോസിയേറ്റ് ചെയ്ത് വരും. പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ ബോറോൺ ആണ് ഇതിനുള്ള ഒരു കാരണമായിട്ട് കണ്ടുവരുന്നത്. പിന്നീട് നമ്മൾ സിങ്ക്, കോപ്പർ അങ്ങനെയുള്ള മൂലകങ്ങളുടെ സിങ്കിൻ്റെയൊക്കെ ചെറിയ അഭാവം മണ്ണിൽ കാണും. പക്ഷെ അത് ഇത്തരത്തിൽ ഒരു വിളവിനെ ബാധിക്കുന്നില്ല. കോപ്പർ എല്ലാ കർഷകരും തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കാലവർഷവും തുലാവർഷവത്തിനും മുന്നേ ഒക്കെ ആയിട്ട് ഒരു കുമിൾനാശിനി പ്രയോഗം നടത്തുമ്പോൾ ചെറിയ തോതിലെങ്കിലും ചെമ്പ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സൂക്ഷ്മ മൂലകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബോറോൺ കൊടുക്കാനായിട്ട് നമ്മൾ ബോറാക്സ് എന്ന് പറയുന്ന ഒരു രാസവളം തന്നെയാണ് പറയുന്നത്. അതിൽ ബോറാക്സ് ഒരു 200 ഗ്രാം നമുക്കൊരു ശുപാർശ ചെയ്യാൻ സാധിക്കും. 200 ഗ്രാമിൽ 100 ഗ്രാം ആദ്യത്തെ പ്രാവശ്യവും രണ്ടാം വളത്തോടു കൂടിയും 100 ഗ്രാം കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും കർഷകർ പറയും വളപ്രയോഗം ചെയ്തിട്ട് നമുക്ക് വ്യത്യാസമൊന്നും കാണുന്നില്ല. തെങ്ങിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു പൂങ്കുല വന്ന് അതിൽ നിന്ന് ഫുള്ളായിട്ടുള്ള ഒരു തേങ്ങയാകുന്ന സമയം എന്ന് പറയുന്നത് ഒരു 36 മാസത്തോളം 3.5 വർഷത്തോളം എടുക്കും. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് ഇപ്പം ചെയ്യുന്ന വളത്തിൻ്റെ കൃത്യമായിട്ടുള്ള പ്രതിഫലനം പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും കാണുന്നത്. അതുകൊണ്ട് വളമിട്ടു അതിന് പ്രതിഫലം കിട്ടിയില്ല എന്ന് കരുതി വളപ്രയോഗത്തിൽ നിന്ന് ആരും പിന്മാറരുത്.
1: മേഡം, നമ്മൾ ചർച്ച ചെയ്തത് ഇതിന്റെ വളപ്രയോഗ രീതിയെ കുറിച്ചും കൂടെ ആയിരുന്നു.
2: വളപ്രയോഗ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് പറഞ്ഞത്, കാലവർഷവും തുലാവർഷവുമായിട്ട്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 പ്രാവശ്യമായിട്ട്? ഒന്ന്, നമ്മുടെ കാലവർഷവും തുലാവർഷവും അടുപ്പിച്ച്. അത് മാത്രവുമല്ല, നൈട്രജൻ, പൊട്ടാസ്യം, മഗ്നീഷ്യം പോലുള്ള മൂലകങ്ങൾ പെട്ടെന്ന് മണ്ണിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണ്. നൈട്രജൻ ആണെങ്കിൽ ഒലിച്ച് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ആവിയായി അമോണിയ ആയിട്ട് വോളറ്റിലൈസ് ചെയ്തൊക്കെ നഷ്ടപ്പെടും. പൊട്ടാസ്യം ആണെങ്കിൽ ഒലിച്ച് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ മൂലകങ്ങളൊക്കെ എത്ര തവണകളായിട്ട് കൊടുക്കാവോ അത്രയും തവണകളായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. തെങ്ങിന് നമ്മൾ ഈ 2 തവണ പറഞ്ഞെങ്കിൽ പോലും ജലസേചനം ചെയ്യാൻ സൗകര്യമുള്ള കർഷകർക്ക് അത് 4 പ്രാവശ്യമോ 6 പ്രാവശ്യമോ ആയിട്ട് ചെയ്യാം. ഇവിടെ എടുത്തു പറയുന്നത് ഈ വളപ്രയോഗ രീതി ഇപ്പം നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറി നമുക്കൊന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് വിളവിനെ കൂട്ടാൻ സാധിക്കും. അതുപോലെ രോഗങ്ങളുടെയും കീടങ്ങളുടെയൊക്കെ അവസ്ഥ കുറയ്ക്കാനും സാധിക്കും. കാരണം തെങ്ങിന് ആരോഗ്യം കിട്ടും, വളം ചെല്ലുമ്പോൾ കൃത്യമായിട്ടുള്ള ആരോഗ്യം കിട്ടുമ്പോൾ രോഗങ്ങളും കീടങ്ങളുടെയും അവസ്ഥ കുറയും. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ജലസേചനത്തിൽ കൂടി, അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ, തുള്ളിനന എന്ന് പറയുന്നത് കുറച്ചൊക്കെ കർഷകർ ചെയ്യുന്നുണ്ട്, വളരെ കുറവാണ്, കേരളത്തിൽ വളരെ കുറവാണ്. എന്നാൽ പോലും ഈ തുള്ളി നനയിൽ കൂടി നമുക്ക് വളം ചെറിയ അളവിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. വെള്ളത്തിന്റെ കൂടെ രാസവളം വെള്ളത്തിന്റെ കൂടെ കൊടുക്കുന്നതിനെയാണ് ഫെർട്ടിലൈസർ ത്രൂ ഇറിഗേഷൻ വാട്ടറാണ് ഫെർട്ടിഗേഷൻ. അത് ഒരു 19 സെന്റെങ്കിലും ഉള്ള കർഷകർ, അല്ലെങ്കിൽ 19 തെങ്ങെങ്കിലും ഉള്ള കർഷകർക്ക് ഇത് കൃത്യമായിട്ട് അവലംബിക്കുകയാണെങ്കിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ, അതായത് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷനുള്ള ലേബർ കുറയ്ക്കാൻ സാധിക്കും, ഈ മൂലകങ്ങളുടെ കാര്യക്ഷമത കാര്യമായിട്ട് കൂട്ടാൻ സാധിക്കും, തെങ്ങിന്റെ വളർച്ചയും ഉൽപാദനവും പുഷ്ടിപ്പെടുത്താനായിട്ടും സഹായിക്കും.
1: ഈ ഫെർട്ടിഗേഷന് വേണ്ടി നമ്മൾ വാട്ടർ സോല്യൂബിൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യണോ അതോ നോർമൽ ഇതും നമുക്ക് ചെയ്യാൻ പറ്റും?
2: നമുക്ക് നമ്മുടെ യൂറിയ പോലുള്ളത് ഉപയോഗിക്കാം. പൊട്ടാഷ്യം നമുക്ക് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഫിൽട്ടറും സംവിധാനവും ഒക്കെ ഉണ്ട്. ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള വളം ഉപയോഗിക്കണം എന്നില്ല. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വളം കുറവ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സോല്യൂബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും ഉപയോഗിക്കാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പം ഇതുവഴി കൊടുക്കുമ്പോൾ കുറച്ചും കൂടി വളത്തിന്റെ അളവും വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കാരണം കൃത്യമായിട്ട് നഷ്ടം കുറയുന്നുണ്ടല്ലോ. അപ്പൊ ആവശ്യാനുസരണം കുറേശ്ശെയായിട്ട് കിട്ടുന്നതുകൊണ്ട്, കാര്യക്ഷമത കൂടുന്നതുകൊണ്ട് തന്നെ പൊതുവെ പറയുന്ന അളവ് കുറച്ചും കൂടി കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ വളത്തിന്റെ ലഭ്യത കുറവാണ്, ചെലവ് കൂടുന്നു, വളത്തിന്റെ വില കൂടുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് ഫലപ്രദമായിട്ട് തെങ്ങ് കർഷകർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്.
1: പിന്നെ ഇത് കൊടുക്കുമ്പം എല്ലാ കർഷകർക്കും അറിയാം ഒരു 1 മീറ്റർ 1.5 മീറ്റർ ദൂരെ
2: രാസവള പ്രയോഗം ചെയ്ത് എല്ലാവർക്കും അറിയാം. അതായത് ഏകദേശം ഒരു തെങ്ങിന്റെ തടിയിൽ നിന്നൊരു 6 അടി വിട്ടിട്ട് വ്യാസാർത്ഥത്തിലാണ് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നത്. കാരണം അവിടെയാണ് കൂടുതലായിട്ട് വേരുകൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. 6 അടി എന്ന് പറയുമ്പോൾ 1.5 മുതൽ 2 മീറ്റർ വിട്ടിട്ട് നമ്മൾ വൃത്താകൃതിയിൽ തടം എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ വളമിട്ട് കൊടുക്കുന്നത്. ആ വളം ഇട്ടതിന് ശേഷം മണ്ണൊന്ന് തട്ടിയിട്ട് മൂടിയിട്ട് കഴിഞ്ഞാൽ ഒരു നനയും കൂടി ഉണ്ടെങ്കിൽ, മഴ പെയ്യുന്നുണ്ടെങ്കിൽ വളരെ കാര്യക്ഷമമായിട്ട് അതവിടെ കിടന്ന് പ്രവർത്തിക്കും. പിന്നെ ഈ പറഞ്ഞ രാസവളത്തിന്റെ ഒരു ശുപാർശ ഒപ്പം തന്നെ നമ്മൾ ജൈവവളവും തെങ്ങിന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഒരു 25 മുതൽ 50 കിലോയാണ് ഒരു തെങ്ങിന് ഏതെങ്കിലും ജൈവവളം നമുക്ക് ഇടുന്നത്. കർഷകർ ചോദിക്കാറുണ്ട് കോഴിവളം ഇടാമോ എന്ന് ചോദിക്കും. കോഴിവളം ഇടാം. കോഴിവളത്തിൽ കുറച്ചും കൂടിയൊക്കെ നൈട്രജനും ഈ ബോറോൺ പോലുള്ള ചില മൂലകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിടാൻ നമുക്ക് സാധിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചൂടുള്ള സമയത്ത് ഉപയോഗിക്കരുത്. അതുപോലെ തീരെ പ്രായം കുറഞ്ഞ തൈത്തെങ്ങ് പോലുള്ളതിനൊന്നും ഒരുപാട് കോഴിവളം ഉപയോഗിക്കരുത്.
1: പിന്നെ CPCRI പുറത്തിറക്കിയ സൂക്ഷ്മ വളക്കൂട്ടുകളുണ്ട്.
2: അതെ, അതായത് നമ്മളിപ്പം ബോറോണിന്റെ കാര്യം പറഞ്ഞു, സിങ്ക് വേണമെങ്കിൽ സിങ്ക് ആയിട്ട് കൊടുക്കാം, അതുപോലെ കാൽസ്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ CPCRI പുറത്തിറക്കിയിട്ടുള്ള ഒരു കൽപ്പവർദ്ധിനി എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് പൊട്ടാസ്യം ഉണ്ട്, പറഞ്ഞ മഗ്നീഷ്യം, സൂക്ഷ്മ മൂലങ്ങളായ ബോറോൺ, സിങ്ക് തുടങ്ങിയവ അടങ്ങിയിട്ടുള്ള ഒരു മൂലക കൂട്ടാണ് അത്. ഒരു 1/2 കിലോ നമുക്ക് ശുപാർശയുണ്ട്. 2 പ്രാവശ്യമായിട്ട് 250 ഗ്രാം വീതം, 3 വർഷത്തിന് മേൽ പ്രായമായ തെങ്ങിന്. തൈത്തെങ്ങിനാണ് ആണെങ്കിൽ കൽപ്പപോഷക് എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് അത് 40 ഗ്രാം എന്നുള്ള കണക്കിന്, പിന്നീട് 1 വർഷം ആകുമ്പോൾ 100 ഗ്രാം എന്നുള്ള ശുപാർശയുമുണ്ട്.
1: മേഡം പറഞ്ഞ മാതിരി തന്നെ വളപ്രയോഗമൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് നല്ല വിളവ് കിട്ടും. അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: കൃത്യമായ വളപ്രയോഗത്തിലൂടെ തെങ്ങിന്റെ വിളവ് കൂട്ടാനുള്ള പല വഴികൾ മനസ്സിലായി കാണുമല്ലോ. കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി MSമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ ശൈലജകുമാരി MSന്റെ ഫോൺ നമ്പർ 8848505353.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,400 മുതൽ 28,500 രൂപ വരെയും കൊപ്ര 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം 1,000 എണ്ണത്തിന് 22,000 മുതൽ 26,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 69,000 രൂപ വരെയും ഗാർബിൾഡ് കുരുമുളകിന് 65,000 മുതൽ 70,800 രൂപ വരെയും വിലയുണ്ട്. ഏലം കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയാണ്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,500 മുതൽ 27,300 രൂപ വരെയും വില രേഖപ്പെടുത്തി. പൈനാപ്പിൾ ക്വിന്റലിന് 4,800 മുതൽ 5,500 രൂപ വരെയും മഞ്ഞളിന് 17,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 മുതൽ 3,200 രൂപ വരെയും വില ലഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്ക് വേണ്ടി ചില കാർഷിക നിർദ്ദേശങ്ങൾ ഇത്തവണയും നൽകിയിട്ടുണ്ട്.
2: തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. 2 കിലോ ഡ്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക. മഴക്കാലത്ത് ജാതി മരങ്ങൾക്ക് ഇല കൊഴിച്ചിൽ, വേരിച്ചീൽ, തടിയിൽ നിന്നും കറയൊലിപ്പ് എന്നീ രോഗങ്ങൾ കണ്ടുവരുന്നു. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കൂടാതെ ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
1: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, മുട്ടയിടുന്ന കോഴികൾക്ക് സാധാരണയായി ഒരു ദിവസം എത്ര മണിക്കൂർ പ്രകാശം നൽകുന്നതാണ് ഉത്തമം? ഉത്തരം ഇതാണ്, മുട്ടയിടുന്ന കോഴികൾക്ക് സാധാരണയായി ഒരു ദിവസം 16 മണിക്കൂർ പ്രകാശവും 8 മണിക്കൂർ ഇരുട്ടും നൽകുന്നതാണ് ഉത്തമം. 16 മണിക്കൂർ പ്രകാശത്തിൽ സ്വാഭാവിക പകൽ വെളിച്ചവും കൃത്രിമ പ്രകാശവും ഉൾപ്പെടും. ഇനി മുട്ടയുൽപാദനത്തിൽ പ്രകാശത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം.
1: മുട്ടക്കോഴികളുടെ മുട്ടയുൽപാദനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് പ്രകാശം. തീറ്റയും വെള്ളവും കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നായി മാത്രമാണ് നമ്മൾ സാധാരണയായി പ്രകാശത്തെ കാണുന്നത്. എന്നാൽ കോഴികളിൽ പ്രകാശത്തിന് അവയുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും പ്രധാന പങ്കുണ്ട്. പ്രകാശം കോഴിയുടെ പ്രത്യുൽപാദന പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും സ്ഥിരമായ മുട്ടയുൽപാദനം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. മുട്ടയിടുന്ന കാലയളവിൽ പ്രകാശത്തിന്റെ ദൈർഘ്യം വളരെ കുറയുകയാണെങ്കിൽ മുട്ടയുൽപാദനം കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ മുട്ടയിടുന്ന ഘട്ടത്തിലെത്തിയ ശേഷം പ്രകാശത്തിന്റെ ദൈർഘ്യത്തിൽ പെട്ടെന്നുള്ള കുറവ് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ കൂടുതൽ സമയം വെളിച്ചം നൽകിയാൽ കൂടുതൽ മുട്ട ലഭിക്കുമെന്ന ധാരണ ശരിയല്ല. തുടർച്ചയായി അല്ലെങ്കിൽ അമിതമായി പ്രകാശം നൽകുന്നത് കോഴികൾക്ക് സമ്മർദ്ദമുണ്ടാക്കാനും സ്വാഭാവിക വിശ്രമത്തെ ബാധിക്കാനും കാരണമാകാം. അതുകൊണ്ട് തന്നെ ദിവസത്തിൽ 8 മണിക്കൂർ ഇരുട്ടും വിശ്രമത്തിനായി

0: ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ മുട്ടയിടുന്ന കോഴികൾക്ക് ഒരു ദിവസം ഏകദേശം 16 മണിക്കൂർ പ്രകാശവും 8 മണിക്കൂർ ഇരുട്ടും നൽകുക. ശരിയായ തീറ്റ, ശുദ്ധമായ വെള്ളം, നല്ല വായു സഞ്ചാരം, രോഗനിയന്ത്രണം എന്നിവയ്ക്കൊപ്പം കൃത്യമായ പ്രകാശ നിയന്ത്രണവും നല്ല മുട്ടയുൽപാദനത്തിനും കോഴികളുടെ ആരോഗ്യത്തിനും അനിവാര്യമാണ്.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
2: വയലും വീടും

0: ഓഫറിനൊപ്പം ആക്സസറീസിലും സ്വാതന്ത്ര്യത്തിന്റെ മാസ് ഓഫറുമായി മൈ ജി മാസ് ഫ്രീഡം സെയിൽ.
1: 67% ഓഫിൽ ബോട്ട് പാർട്ടി സ്പീക്കർ, 75% ഓഫിൽ സൗണ്ട് ബാർ,
0: 1500 രൂപയിൽ താഴെ നോയ്സ് കോളിംഗ് സ്മാർട്ട് വാച്ച്, ട്രിമർ ആൻഡ് ഡ്രയർ കോംബോ തുടങ്ങിയവയും.
1: 30 കോടി രൂപയുടെ മൈ ജി ഓണം ഓഫറിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ
0: ഓഗസ്റ്റ് 16 വരെ.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഡയമണ്ട് നെക്ലസ് എന്ന ചിത്രത്തിൽ നിവാസ് പാടിയ ഗാനം, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം, എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: വലതുവശത്തെ കള്ളൻ എന്ന ചിത്രത്തിനു വേണ്ടി രാജ്കുമാർ രാധാകൃഷ്ണനും ചിത്രയും പാടിയ ഗാനം, രചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു ശ്യാം.

0: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
0: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിതാരയുടെ ഈണത്തിൽ യേശുദാസും ആശാജി മേനോനും ചേർന്ന് പാടിയ ഗാനം, ചിത്രം കൂട്ടൽ.

ഉത്തര സ്വയംവരം എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ചിന്മയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
2: എസ് രമേശൻ നായരുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം, സുജാത പാടിയ ഗാനം, ചിത്രം മത്സരം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: എൺപതാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. പാർലമെന്റ് ഇന്ന് പാസാക്കിയ ഖനി ധാതു ഭേദഗതി ബിൽ ഒരു സംസ്ഥാനത്തിന്റെയും അവകാശങ്ങൾ കവർന്നെടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ബില്ലിന്മേലുള്ള കേരളത്തിന്റെ എതിർപ്പ് കേന്ദ്രത്തെ അറിയിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. SSLC പരീക്ഷാ സർട്ടിഫിക്കറ്റുകളുടെ തിരുത്തലിനും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിനും കാലതാമസമുണ്ടെന്ന നിരവധി പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പരീക്ഷാഭവനിൽ മിന്നൽ പരിശോധന നടത്തി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സപ്ലൈകോ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് നൽകാനുള്ള PRS തുക വിതരണം നാളെ മുതൽ പുനരാരംഭിക്കും. കർഷകരുടെ കുടിശ്ശിക തുക വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ 150 കോടി രൂപ അനുവദിച്ചതിനെ തുടർന്നാണിത്. ഡോക്ടർമാരുടെ സീനിയോറിറ്റി പട്ടിക തയ്യാറാക്കി യഥാസമയം സ്ഥാനക്കയറ്റം നൽകുന്നതിന് ആരോഗ്യവകുപ്പിൽ പ്രത്യേക HR സെൽ പ്രവർത്തനം ആരംഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ. സ്ഥാനക്കയറ്റം നടക്കാത്തതിനാൽ ഒഴിവുകൾ കൃത്യമായി നികത്താൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും മന്ത്രി. വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രിമാരുടെ സംയുക്ത സംഘം 6 ഫാം സന്ദർശിക്കും. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, KA തുളസി, PK ബഷീർ എന്നിവരാണ് സന്ദർശനം നടത്തുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ നാളെ രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. ഓഗസ്റ്റ് 15 പുലർച്ചെ 1 മണി വരെയാണ് പരിപാടി. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് എറണാകുളം തൃപ്പൂണിത്തുറയിൽ ഞായറാഴ്ച അത്തച്ചമയ ഘോഷയാത്ര നടക്കും. പേരാമ്പ്ര ചാനിയം കടവിൽ വിവാഹ ആഘോഷത്തിനിടെ യാത്രക്കാരെ അപകടകരമായ രീതിയിൽ നിർത്തി സുരക്ഷാ ഭീഷണി സൃഷ്ടിച്ച 2 വാഹനങ്ങൾ കോഴിക്കോട് RTO എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഒ എൻ വി കുറുപ്പിൻ്റെ രചന, സലിൽ ചൗധരിയുടെ ഈണം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം അന്തിവെയിലിലെ പൊന്ന്.

0: വീട്ടുപകരണങ്ങളിലും സ്വാതന്ത്ര്യത്തിന്റെ മാസ് ഓഫറുകളുമായി മൈജി മാസ് ഫ്രീഡം സെയിൽ.
1: ജ്യൂസ് ഗ്ലാസ് സെറ്റ്, തവ, അപ്പച്ചട്ടി, അയൺ ബോക്സ് ഏതെങ്കിലും വെറും 299 രൂപ.
0: സീലിംഗ് ഫാൻ, തവ പ്ലസ് ഫ്രൈ പാൻ പ്ലസ് കടായി കോംബോ, പ്രഷർ കുക്കർ, പത്തിരി തവ, ഏതെടുത്താലും 899 രൂപ മാത്രം.
1: ഇന്ന് തന്നെ മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
2: മുരുകൻ കാട്ടാക്കടയുടെ വരികൾ, ജയൻ പിഷാരടിയുടെ സംഗീതം, സാൻവിച്ച് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ജോത്സനയും പാടിയ ഗാനം.

അടുത്ത ഗാനം പാടിയിരിക്കുന്നത് വിജയ് യേശുദാസും മഞ്ജരിയും ചേർന്ന്. യക്ഷിയും ഞാനും എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം സാജൻ മാധവും.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: സിംഹാസനം എന്ന ചിത്രത്തിനായി റിമി ടോമി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ചിറ്റൂർ ഗോപി, സംഗീതം റോണി റാഫേൽ.

0: ഇൻഡിപെൻഡൻസ് ഡേ ഓഫറുകളിൽ ലാപ്ടോപ്പ് വാങ്ങാൻ മാസ് ടൈം.
1: എയ്സർ, ലെനോവോ, ഡെൽ, എച്ച്പി, അസ്യൂസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. പഠിക്കാനും ജോലിക്കും ഗെയിമിംഗിനും തിരഞ്ഞെടുക്കാം ഇഷ്ടം പോലെ.
0: കൂടെ 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫറും.
1: മൈ ജി മാസ് ഫ്രീഡം സെയിൽ ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: പുതിയ മുഖം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്, ആലാപനം ശങ്കർ മഹാദേവൻ.

0: മണിക്ക് കേൾക്കാം.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
0: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.

0: seek a professional help, whether it is a health center, it's a district hospital, or it's a private setup. Thank you.
1: You had been listening to a talk on mental health and access to justice, care and human dignity by Dr. Rachna Bhargava, Professor Clinical Psychology, AIIMS Delhi. This talk was part of a webinar organized by the Department of Justice.
2: Sponsored paripadi Department of Justice aanu iduvare kettathu. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഒരു മരുഭൂമി കഥ എന്ന ചിത്രത്തിലെ ഗാനം, രചന സന്തോഷ് വർമ്മ, സംഗീതം എം ജി ശ്രീകുമാർ, പാടിയത് സുദീപ് കുമാറും റിമി ടോമിയും.

പവിയേട്ടൻ്റെ മധുരചുരൽ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് സി രഘുനാഥ്, പാടിയത് വിജയ് യേശുദാസ്.

ജങ്കാർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ബിജിപാൽ, പാടിയത് നിഷാദ് കെ കെ, സിത്താര കൃഷ്ണകുമാർ.

ബാച്ചിലർ പാർട്ടി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദ്, സംഗീതം രാഹുൽ രാജ്, പാടിയത് നിഖിൽ മാത്യു, ശ്രേയ ഘോഷാൽ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ഇപ്പോൾ ശ്രീ മണ്ണൂർ രാജകുമാരൻ ഉണ്ണിയുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ എം ചന്ദ്രശേഖരൻ, മൃദംഗം ശ്രീ തൃശൂർ നരേന്ദ്രൻ, ഖടം ശ്രീ ഇ എം സുബ്രഹ്മണ്യം. മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച മഹാഗണപതിയും എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. നാട്ടരാഗം ആദിതാളം.

0: ഇതുവരെ കേട്ടത് ശ്രീ മണ്ണൂർ രാജകുമാരനുണ്ണിയുടെ സംഗീത കച്ചേരി. വയലിൻ ശ്രീ എം ചന്ദ്രശേഖരൻ, മൃദംഗം ശ്രീ തൃശൂർ നരേന്ദ്രൻ, ഘടം ശ്രീ ഇ എം സുബ്രഹ്മണ്യം.
1: ഇപ്പോൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സംഗീത കച്ചേരി കേൾക്കാം. മാനസ സഞ്ചരരെ എന്നാരംഭിക്കുന്ന സദാശിവ ബ്രഹ്മേന്ദ്ര കൃതി, രാഗം ശ്യാമ, ആദിതാളം.

0: അവസാനമായി ശാന്താകാരം എന്ന് തുടങ്ങുന്ന ശ്ലോകം.
1: ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ കോൺസേർട്ട് വിത്ത് എ ശ്ലോക ശാന്താകാരം.
2: ശാന്താകാരം ഭുജഗശയനം മേഘവന്ത

പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിശാസുരഭിയിൽ ആദ്യമായി ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം വിദ്യാസാഗർ, പാടിയത് ബിജു നാരായണനും സുജാതയും.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം, ഗൗരി ശങ്കരം എന്ന ചിത്രത്തിനായി ചിത്രപാടിയ ഗാനം.

അനന്തഭദ്രം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാറും മഞ്ജുരയും. ഗാനരചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

നിശ സുരഭിയിലെ അടുത്ത ഗാനം പാടിയിരിക്കുന്നത് ജയചന്ദ്രനും മിൻമിനിയും. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഹരിനാരായണൻ, സംഗീതം നൽകിയത് ദീപക് ദേവ്. ചിത്രം ചിറകുടിഞ്ഞ കിനാവുകൾ.

ഇനി കേൾക്കാം നായർ സാബ് എന്ന ചിത്രത്തിലെ ഗാനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്, പാടിയത് MG ശ്രീകുമാറും സുജാതയും.

ഒരു ഗാനം കൂടി. പ്രൈസ് ദ ലോർഡ് എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും ശ്വേതയും പാടിയത്. ഈ ഗാനത്തിലെ വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം ഷാൻ റഹ്മാൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. സാഹിത പ്രമുഖൻ അവതരിപ്പിച്ചത്.
1: വിഷാദ രോഗത്തിന് ചികിത്സ തേടിയാണ് അയാൾ നഗരത്തിലെ പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനെ സമീപിച്ചത്. ജോലിസ്ഥലത്തെ പ്രതിസന്ധികൾ, മക്കളുടെ മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം, അടച്ചു തീർക്കാനാവാത്ത ബാങ്കു വായ്പകൾ, ബന്ധുക്കളുമായുള്ള സ്വത്തുതർക്കം, സാമ്പത്തിക ഞെരുക്കങ്ങൾ, മനസമാധാനമില്ലാത്തതുകൊണ്ടുള്ള ഉറക്കക്കുറവ്, തന്റെ ദുഃഖത്തിനുള്ള കാരണങ്ങൾ ഓരോന്നായി അയാൾ ഡോക്ടറുടെ മുന്നിൽ നിരത്തി. എല്ലാം കേട്ടുകഴിഞ്ഞ് ഡോക്ടർ അയാളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. നിരാശ ബാധിച്ച മുഖവും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുപോയ കണ്ണുകളും, ജീവിതം പരാജയമായി പോയി എന്ന നിരാശാബോധത്തിൽ നിന്ന് ഉടലെടുത്ത ഒരുതരം ശൂന്യതയാണ് അദ്ദേഹത്തിന് അയാളിൽ കാണാൻ കഴിഞ്ഞത്. അയാളുടെ കുടുംബ പശ്ചാത്തലവും പങ്കാളിയെക്കുറിച്ചുള്ള വിവരങ്ങളും കുട്ടികളുടെ സ്വഭാവ ശൈലികളും അവരുടെ പഠന വിവരങ്ങളുമൊക്കെ വിശദമായി അന്വേഷിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, താങ്കളോടൊപ്പം 10-ാം ക്ലാസ് വരെ പഠിച്ചവരുടെ മേൽവിലാസം കണ്ടെത്തി അവരെക്കുറിച്ച് അന്വേഷിച്ച് തിരിച്ചുവരൂ. ഡോക്ടറുടെ നിർദ്ദേശത്തിൽ നിരാശനായി അയാൾ വീട്ടിലേക്കു മടങ്ങിപ്പോയി. എന്നാൽ ഏതാനും ആഴ്ചകൾക്കു ശേഷം അയാൾ താൻ ശേഖരിച്ച വിവരങ്ങളുമായി വീണ്ടും അദ്ദേഹത്തെ കാണാനെത്തി. കുശല പ്രശ്നങ്ങൾക്കു ശേഷം അയാൾ കാര്യത്തിലേക്കു കടന്നു. തന്റെ സഹപാഠികളിൽ കുറേയേറെ പേർ മരണപ്പെട്ടുപോയി. ചിലർക്കു ജീവിത പങ്കാളികളെ നഷ്ടപ്പെട്ടു. ചിലരുടെ മക്കൾ ലഹരിക്കടിമപ്പെട്ട് ചികിത്സിച്ചാലും ഭേദമാകാത്ത വിധം രോഗികളായി ദുരിത ജീവിതം നയിക്കുന്നു. ശേഷിച്ചവരിൽ ചിലർ സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലുമാണ്. എല്ലാം കേട്ടുകഴിഞ്ഞ് കൗൺസിലർ അയാളെ ശ്രദ്ധയോടെ വീക്ഷിച്ചു. ആദ്യം കണ്ടതിനേക്കാൾ വളരെ ഉന്മേഷവാനാണെന്ന് അയാളെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ശരീരം കൂടുതൽ പുഷ്ടിപ്പെട്ടിരിക്കുന്നു. കണ്ണുകൾക്ക് പഴയതിനേക്കാൾ തിളക്കവും ഊർജ്ജസ്വലതയും കൈവന്നിരിക്കുന്നു. എന്തിനേയും നേരിടാമെന്നുള്ള ഒരു ആത്മവിശ്വാസം അയാളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറുടെ നോട്ടത്തെ കൗതുകത്തോടെ നേരിട്ടതിനു ശേഷം തന്റെ രോഗം പൂർണമായും ഭേദമായതായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അയാൾ ഉല്ലാസത്തോടെ ഇറങ്ങി നടന്നു. അയൽക്കാരന്റെ സുഖസൗകര്യങ്ങളിൽ കണ്ണും നട്ടിരിക്കുന്നവരെയാണ് വിഷാദ രോഗങ്ങൾ പിടികൂടുന്നതെന്ന് അയാൾക്ക് ബോധ്യമായി. ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങളും അതിന്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി സ്വീകരിക്കുന്ന മാർഗങ്ങളും വിഭിന്നമായിരിക്കും. ചില ചുറ്റുപാടുകൾ പോലും ചിലരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റങ്ങൾ വരുത്തും. തനിക്കില്ലാത്ത സുഖങ്ങൾ അപരൻ അനുഭവിക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെട്ടിട്ടു കാര്യമില്ല. സുഖങ്ങൾ ആരിലും സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നല്ല. അയൽക്കാരന്റെ വീട്ടിലെ ആർഭാടങ്ങളിൽ കുണ്ഠിതപ്പെടുന്നവർ അവരുടെ വീടുകൾക്കുള്ളിലെ വിഷമതകൾ കണ്ടെന്നു വരില്ല. സമ്പത്തും ദാരിദ്ര്യവും രോഗങ്ങളുമൊക്കെ മാറി മാറി വരുന്ന പ്രതിഭാസങ്ങളാണെന്ന യാഥാർത്ഥ്യം പലരും അറിയാതെ പോകുന്നു. ജീവിതത്തിന്റെ നശ്വരതയും ക്ഷണികതയും മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ദുഃഖത്തെ ഒഴിവാക്കാനോ സുഖത്തെ നിലനിർത്താനോ മരണത്തെ അതിജീവിക്കാനോ സാധിക്കില്ലെന്നറിയാം. ദുഃഖങ്ങളില്ലാത്ത ജീവിതം ആർക്കുമുണ്ടാകില്ല. സുഖങ്ങൾ മാത്രമായും ലഭിക്കില്ല. ചെറിയ രോഗങ്ങളിൽ പോലും അക്ഷമരാകുന്നവർ മാറാരോഗികളുടെ ആശുപത്രി വാർഡുകൾ ഒരിക്കലെങ്കിലും സന്ദർശിച്ചാൽ അവരുടെ വിഷാദ രോഗത്തിന് ശമനമാകും. വരുമാനം കുറഞ്ഞുപോയതോർത്ത് സങ്കടപ്പെടുന്നവർ കയറിക്കിടക്കാനൊരിടമോ ജീവിക്കാനൊരു തൊഴിലോ ഒരു നേരമെങ്കിലും ഭക്ഷണത്തിനുള്ള വകയോ പോലുമില്ലാത്തവന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. ജീവിതം നേർരേഖയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒന്നല്ല. വളവുകളും തിരിവുകളും വീഴ്ചകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ താണ്ടി കിതച്ചു കിതച്ചു നീങ്ങുന്ന ഒരു പഴഞ്ചൻ KSRTC ബസ് പോലെയാണത്. സ്റ്റിയറിങ് പിടിക്കുന്നവന്റെ മനോബലം പോലെ ആയിരിക്കും അതിന്റെ സഞ്ചാരവും. എന്തിനേയും സമചിത്തതയോടെ നേരിടാനുള്ള ആന്തരിക ബലമാണ് ജീവിതത്തിന്റെ ബാലൻസിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. എന്തു വന്നാലും നേരിടുമെന്നുള്ള ആത്മവിശ്വാസവും ഏതു വീഴ്ചയിലും തളർന്നു പോകാത്ത മനസ്സുമുണ്ടെങ്കിൽ ജീവിതം കേൾക്കാൻ ഇമ്പമുള്ള ഒരു സംഗീതം പോലെ മധുരതരമായിരിക്കും.
0: സാഹിത പ്രമുഖൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ഇനി നാളെ രാവിലെ 5:48 വരെ തുടർന്ന് കേൾക്കാം വിവിധ് ഭാരതി റിലേ.

लाभ लिख लिया, बिन पूछे ये काम किया, तुमने मुझे बदनाम किया।